ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 57 മിനിറ്റും 46 സെക്കൻഡുമായി. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. പ്രഭാത പരിപാടികളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 13, കൊല്ലവർഷം 1201 മിഥുനം 20, 2026 ജൂലൈ 4 ശനിയാഴ്ച.

പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നൌഷാദ് പുഞ്ച. തുടർന്ന് പ്രഭാതഗീതമാണ്. 6:25 ട്രെയിൻ സമയം ചരിത്രബദ്ധം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. കുറഞ്ഞ ചെലവിൽ മധുരക്കിഴങ്ങ് എങ്ങനെ കൃഷി ചെയ്യാം. മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചറൽ വിഭാഗം അധ്യാപകനും കേരള കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപ് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനമാണ്. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം: റീഗൽ ജുവല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യമൈ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചവക്കാട് ആരോഗ്യജാലകം. മൂക്കൊലിപ്പ് എല്ലാം ജലദോഷമാണോ? മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ സുമ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോ ദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, അവതരിപ്പിക്കുന്നത് ബോബി. ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. കുട്ടികളിൽ ഉണ്ടാകുന്ന വിരശല്യം, പ്രതിരോധവും ആയുർവേദ ചികിത്സയും. മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TC അഞ്ജലി സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ് മഞ്ചേരി. കാവ്യധാര. വയലാർ രാമവർമ്മ എഴുതിയ അശ്വമേധം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് CV ജിഷ മേരി. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ് കുന്നംകുളം, ജാഗ്രത. നവജീവൻ പദ്ധതി, ശരണ്യ കൈവല്യ എന്നിവയെക്കുറിച്ച് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സ്വയം തൊഴിൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർ നസീമ കപ്രക്കാടൻ സംസാരിക്കുന്നു. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. പാട്ടുപലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി. കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദിഖ് മേൽമുറി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി, വേങ്ങര രസമുകുളം. 8:20 മൗലാന IVF മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം.

ഉത്തരം. 8:25 കേൾക്കാം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകളാണ്. തുറന്ന ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മുഖാമുഖം. 9:55 ഇന്നത്തെ പരിപാടികൾ FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം.

10 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11 മണിക്ക് യുവവാണി, യുവഗായകൻ പി സി റബീഹുള്ളയുമായി കെ പി നജീബ് നടത്തുന്ന അഭിമുഖം. 11:30 ഹലോ യൂത്ത്. 12 മണിക്ക് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ഉൾക്കാഴ്ച. 3:30 ചലച്ചിത്രഗാനങ്ങളാണ്. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളാണ്. ഇതിൽ 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: every household till 29th of this month to distribute pre-printed enumeration forms in duplicate to all the existing electors for verification and updation of the electoral rolls. Claims and objections can be filed from 5th of August to 4th of September. The final electoral roll will be published on 7th of October. Electors can fill the enumeration form online at www.voters.eci.gov.in. Union Home Minister Amit Shah and Agriculture and Farmers Welfare Minister Shivraj Singh Chauhan reviewed the situation regarding below normal rainfall and its impact in certain parts of the country due to El Nino. Senior officials from various ministries and departments, including the Union Home Secretary and the Union Agriculture and Farmers Welfare Secretary, were present at the meeting yesterday. Commerce and Industry Minister Piyush Goyal has said that India is on track to achieve its $1 trillion US dollar export target, with nearly 15% of the annual exports already recorded in the first quarter of the current financial year. Addressing the Board of Trade meeting in New Delhi yesterday, Mr. Goyal said to achieve the target, goods exports will need to increase from about $440 billion US dollars to around $530 billion US dollars. Union Finance Minister Nirmala Sitharaman and her French counterpart Roland Lescure co-chaired the India-France Economic and Financial Dialogue in Aix-en-Provence city yesterday. Both the ministers recognized the value of the French Development Agency's work in India for the economic development and welcomed the prospects for future projects. In the FIFA World Cup, Argentina were leading 3-2 against Cabo Verde in extra time in their round of 32 match in Miami Gardens in the US as the thrilling encounter underway. Earlier, Egypt advanced to the round of 16 after defeating Australia 4-2 in a penalty shootout at Arlington in the US. Australia and Egypt were tied 1-1 after 90 minutes of regulation time and 30 minutes of goalless extra time. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.
2: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നൗഷാദ് പുഞ്ച.
3: രണ്ട് ആത്മീയ ആചാര്യർ ദർശന വൈജാത്യങ്ങളിലെ സാധ്യത എന്ന വിഷയത്തിൽ നടത്തിയ സംവേദനം സംവാദത്തിലും പിന്നീട് വാഗ്വാദത്തിലും ഏറ്റവും ഒടുവിൽ തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും മാറുന്നത് കണ്ടപ്പോൾ കാണികളിൽ ഒരാൾ പറഞ്ഞു, നിങ്ങളിൽ ഞങ്ങൾ പക്വത കാണുന്നില്ല. ഇനി നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ പോലും നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. നിങ്ങൾ നൽകുന്ന ശരിവാദങ്ങളിൽ പോലും അകൽച്ചയുടെ ആഴങ്ങൾ കാണുന്നു. ഇനി നിങ്ങളെക്കാൾ കഴിവും ആത്മീയതയുമുള്ള ഒരു ആചാര്യന് മുന്നിൽ നിങ്ങളുടെ വാദമുഖങ്ങൾ നിരത്തുക. അദ്ദേഹം പറയുന്നതായിരിക്കും സത്യം. അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക. തൽക്കാലം നിങ്ങൾ നിശബ്ദരാകണം. മനസ്സില്ലാ മനസ്സോടെ രണ്ടുപേരും ഈ നിർദ്ദേശം പരിഗണിച്ചു. പക്ഷേ ഇവരുടെ വിഷയം പരിഹരിക്കാൻ ആരെയാണ് നാം കാണേണ്ടത്? ഒരുപാട് പണ്ഡിത ദാർശനികരുടെ പേരുകൾ പലരും പറഞ്ഞു നോക്കി. ഒരാൾ അംഗീകരിക്കുന്ന ആളെ മറ്റേയാൾ നിരാകരിച്ചു. എന്നാൽ ശ്രീബുദ്ധനെയായാലോ? കൂട്ടത്തിൽ പ്രായം ചെന്ന ആളുടെ നിർദ്ദേശം എല്ലാവരും ഒറ്റ ശ്വാസത്തിൽ അംഗീകരിച്ചു. പറ്റില്ല എന്ന് പറയാൻ വാഗ്വാദപ്രേമികളായ ദാർശനികർക്കും കഴിഞ്ഞില്ല. ജനം ബുദ്ധൻ്റെ മുന്നിലെത്തി. മത്സരാർത്ഥികൾ അവരവരുടെ ന്യായങ്ങൾ അക്കമിട്ട് സമർത്ഥിച്ചു. ഗുരു മൗനം സശ്രദ്ധം എല്ലാം കേട്ടിരുന്നു. ഇരുവരും താനാണ് ശരി, താനാണ് വിജയി എന്ന ഭാവം പൂണ്ട് ഉത്തരത്തിനായി കാത്തിരിക്കവേ ബുദ്ധൻ പറഞ്ഞു, തർക്കങ്ങൾ അവസാനിക്കുന്നിടത്താണ് ആത്മീയത ആരംഭിക്കുക. നിങ്ങൾക്ക് ആത്മീയത എന്തെന്നറിയില്ല. മഹാജ്ഞാനികളായ ദാർശനികർക്കും കാര്യം പിടികിട്ടി. ടീം ഏതുമില്ലാതെ പന്തുകളി കാണുന്നവരെ പോലെ ഒരു പക്ഷം ചേർന്ന് നിന്ന സാധാരണക്കാരനും സത്യത്തിൻ്റെ പൊരുളറിഞ്ഞു. ആത്മീയത തർക്കങ്ങൾക്കതീതമാണ്. മനസ്സ് കടഞ്ഞെടുത്ത് കിട്ടുന്ന ശാന്തി സമാധാനം അതേ ഭാവത്തിൽ പകർന്നു കൊടുക്കുമ്പോൾ അവിടെ പരിഭവമോ പഴിക്കലോ ജേതാവാകലോ പരാജിതനോ ഇല്ല. സ്വയം സമർപ്പിത ജീവിതത്തിന്

0: വരണം എന്ന വികാരം മാത്രമേയുള്ളൂ. പുതിയ ഒരു അറിവ് പകർന്നു തന്ന ബുദ്ധനെ വന്ദിച്ച് അവർ തിരിച്ചു യാത്രയായി, ഏറ്റവും പിന്നിലായി മത്സരാർത്ഥികളും. ഈ കഥ വായിക്കുമ്പോൾ വിശ്വപ്രസിദ്ധ ചിന്തകനായ മിഷേൽ ദ മെന്തയൻ എന്ന ചരിത്ര പുരുഷന്റെ ഒരു കോട്ടിങ്ങാണ് ഓർമ്മ വന്നത്. ഉയർന്നു പറക്കുന്നതിലും മുന്നോട്ട് കുതിക്കുന്നതിലുമല്ല ആത്മാവിൻ്റെ മഹത്വം, സ്വയം പരിമിതപ്പെടുന്നതിലും ചേർന്നു പോകുന്നതിലുമാണ്. ഒരിക്കൽ ശ്രീനാരായണ ഗുരുവിനോട് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്ന വാഗ്ഭടാനന്ദൻ ചോദിച്ചു, താങ്കൾ വിഗ്രഹാരാധനയെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് താങ്കൾ അതിനെ എതിർത്ത് സംസാരിക്കുന്നില്ല? അത് നമുക്ക് വേണ്ടിയല്ലോ. തൻ്റേതല്ലാത്ത ബോധ്യങ്ങളെയും ഞാൻ മാനിക്കുന്നു. തർക്കം ഹിംസാത്മകമാണ്, അത് വെറുപ്പുളവാക്കും. പ്രകൃതിയുടെ സഹജഭാവം എന്നത് വൈവിധ്യമാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം വരുത്താത്ത വിശ്വാസം, അത് ഞാൻ ഉൾക്കൊള്ളാത്തതാണെങ്കിൽ പോലും വിമർശിക്കാറില്ല. അപരനിൽ നിന്നുള്ള കൈക്കൊള്ളലാണ് അറിയൽ, അപരനിലേക്കുള്ള സംക്രമമാണ് അറിയിക്കൽ. വാദിച്ച് ജയിക്കുന്നതിന് പകരം അറിയലും അറിയിക്കലുമാകണം ഈ വാഗ്വാദങ്ങൾ. ഷാഫി ഇമാമിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ വായിച്ചു തീർക്കുന്നു, മറ്റൊരാളുമായുള്ള സംവേദനത്തിൽ സത്യസമർത്ഥനത്തിലൂടെ എതിരാളിയോട് ശാന്തമായി സംസാരിച്ച് സംവദിച്ചു. സത്യം ബോധ്യപ്പെട്ട എതിരാളി നിശബ്ദനാകവേ ഷാഫി ഇമാം പറഞ്ഞുവത്രേ, താങ്കളുടെയോ എൻ്റെയോ നാവിലൂടെ സത്യം സ്ഥിരപ്പെടണം എന്ന ചിന്തയല്ലാതെ മറ്റൊന്നും ഈ സംവാദത്തിൽ ഞാൻ കരുതിയിട്ടില്ല. സംവാദങ്ങൾ സംവേദനമാകുന്നതും അത് ഒരൊറ്റ ചിന്തയും തത്വവുമായി മാറുന്നതും ഇത്തരം സമീപനങ്ങളിലൂടെ മാത്രമാണ്. താർക്കികം എന്ന പദത്തിൻ്റെ ആശയം തന്നെ യുദ്ധസമാന ശത്രുത എന്നാണെന്നിരിക്കെ തർക്കമല്ല, സംവേദനവും അതിലൂടെ പ്രകടമാകുന്ന സംവാദവും ആശയ സമന്വയവും തുടർന്ന് ഉരുത്തിരിഞ്ഞ് ഉയർക്കൊള്ളുന്ന സത്യതത്വത്തിൻ്റെ പ്രകാശവും പ്രകാശനവുമാവണം വാഗ്വാദങ്ങൾ. വാഗ്വാദത്തിൽ ഒരാൾ തേടേണ്ടത് എതിരാളിയെയല്ല, പങ്കാളിയെയാണ്. ആക്രോശമല്ല, അനുരണനമാണ് നീതിയുടെ വഴി. ഒരു വിശ്വാസിയെ പരാജയപ്പെടുത്താൻ ഏറ്റവും എളുപ്പവഴി നിന്റെ വിശ്വാസം പിഴച്ചതാണ് എന്ന് പ്രഖ്യാപിക്കലാണ്. എതിരാളിയെ സൃഷ്ടിച്ച് അവൻ്റെ അപാകതകൾ പെരുപ്പിച്ച് അവതരിപ്പിച്ച് അപമാനിക്കുന്നതിനേക്കാൾ വലിയ പാപം മറ്റൊന്നില്ല എന്ന തിരിച്ചറിവ് ഇത്തരം വിമർശകർ സ്വീകരിച്ചാൽ ജയപരാജയങ്ങൾക്ക് പകരം വിജയഗോപുരവാതിൽ ഇവിടെ നമുക്കായി തുറക്കപ്പെടുക തന്നെ ചെയ്യും.
1: നൗഷാദ് പുഞ്ച തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9496362817. നമ്പർ ആവർത്തിക്കാം, 9496362817. സുഭാഷിതം.
2: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിൻ്റെ ഹൃദയത്താളം.
3: പ്രഭാതഗീതം.
2: പ്രഭാതഗീതത്തിൽ ആദ്യം പി ലീല ആലപിച്ച ഒരു ഗാനം കേൾക്കാം.

0: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 1201 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ്, 6:47 1:06:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്, 6:48 1:03:08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ്, 7:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5:06:322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: ട്രെയിൻ സമയം. ചരിത്രപഥം.
1: ചരിത്രത്തിൽ ഇന്നാണ് 1776 ജൂലൈ 4 സുപ്രധാനമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. 13 അമേരിക്കൻ കോളനികൾ ചേർന്ന് അമേരിക്കൻ ഐക്യരാഷ്ട്രം നിലവിൽ വന്ന ദിവസമാണ് ഇന്ന്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് സ്വയം മോചിതരായ അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്ന് തോമസ് ജെഫേഴ്സന്റെ നേതൃത്വത്തിൽ ഭരണഘടന നിർമ്മിച്ചു. ഈ ഭരണഘടനയുടെ കയ്യൊപ്പിട്ട ആദ്യ പ്രതി US ലൈബ്രറി ഓഫ് കോൺഗ്രസിൽ സൂക്ഷിച്ചിട്ടുണ്ട്.
0: ചരിത്രപഥം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തു വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
4: കുറഞ്ഞ ചെലവിൽ എങ്ങനെ മധുരക്കിഴങ്ങ് കൃഷി ചെയ്യാം? കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് വി പ്രദീപ്. മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചറൽ വിഭാഗം അധ്യാപകനും സംസ്ഥാന കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമാണ് അദ്ദേഹം.
5: ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ വീട്ടുവളപ്പിലും കൃഷിയിടങ്ങളിലും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാന കിഴങ്ങുവിളയായ മധുരക്കിഴങ്ങിനെക്കുറിച്ചാണ് നാം അടുത്തറിയാൻ ശ്രമിക്കുന്നത്. പോഷക സമൃദ്ധമായ ഈ വിള കുറഞ്ഞ കാലയളവിനുള്ളിൽ മികച്ച വരുമാനം നൽകുന്ന ഒന്നാണ്. നല്ല പരിചരണം നൽകിയാൽ ഒരു ഹെക്ടറിൽ നിന്നും 15 മുതൽ 18 ടൺ വരെ വിളവ് ലഭിക്കും. മധുരക്കിഴങ്ങ് കൃഷിക്ക് നല്ല നീർവാർച്ചയുള്ള മണൽ കലർന്ന മണ്ണാണ് ഏറ്റവും അനുയോജ്യം. വെള്ളക്കെട്ട് ഉണ്ടാകുന്ന പ്രദേശങ്ങൾ ഈ കൃഷിക്ക് യോജിച്ചതേയല്ല. കൃഷിക്കായി നിലം നന്നായി ഉഴുതൊരുക്കണം. അതിനുശേഷം ഏകദേശം 60 സെന്റിമീറ്റർ വീതിയിലും 25 മുതൽ 35 സെന്റിമീറ്റർ ഉയരത്തിലുമുള്ള വരമ്പുകൾ എടുക്കേണ്ടതാണ്. വരമ്പുകൾ തമ്മിൽ ആവശ്യമായ അകലം പാലിക്കുന്നത് കിഴങ്ങുകളുടെ വളർച്ച മെച്ചപ്പെടുത്തും. വിത്തായി ഉപയോഗിക്കുന്നത് കിഴങ്ങല്ല, ആരോഗ്യമുള്ള വള്ളിത്തണ്ടുകളാണ്. 2 മുതൽ 3 മാസം പ്രായമുള്ള വിളകളിൽ നിന്ന് എടുത്ത ഏകദേശം 20-നും 25 സെന്റിമീറ്ററിനും ഇടയിൽ നീളമുള്ള തണ്ടുകളാണ് നടാൻ അനുയോജ്യം. തയ്യാറാക്കിയ വരമ്പുകളുടെ വശങ്ങളിൽ 75 സെന്റിമീറ്റർ അകലത്തിലും ചെടികൾ തമ്മിൽ 20 സെന്റിമീറ്റർ അകലത്തിലുമാണ് നടേണ്ടത്. ഇങ്ങനെ നടുമ്പോൾ ഓരോ ഹെക്ടറിനും ഏകദേശം 100,000 തണ്ടുകൾ ആവശ്യമായി വരും. കേരള കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യുന്ന പ്രധാന ഇനങ്ങളിൽ H41, H42, ശ്രീനന്ദിനി, ശ്രീവർദ്ധിനി, ശ്രീരത്ന, ശ്രീഭദ്ര,

0: ശ്രീ അരുൺ, ശ്രീ വരുൺ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഇവയിൽ ചിലത് നേരത്തെ വിളവെടുക്കാൻ പറ്റുന്നതും ചിലത് കൂടുതൽ വിളവ് നൽകുന്നതുമാണ്. നടുന്നതിന് മുൻപ് ഒരു ഹെക്ടറിന് ഏകദേശം 20 ടൺ കാലിവളമോ കമ്പോസ്റ്റോ ചേർക്കുന്നത് നല്ലതാണ്. കൂടാതെ ശുപാർശ ചെയ്യുന്ന അളവിൽ രാസവളങ്ങളും നൽകിയിരിക്കണം. മധുരക്കിഴങ്ങിന് പൊതുവെ ഒരു ഹെക്ടറിന് 75 കിലോഗ്രാം നൈട്രജൻ, 50 കിലോഗ്രാം ഫോസ്ഫറസ്, 75 കിലോഗ്രാം പൊട്ടാഷ് എന്നതാണ് വളശുപാർശ. ഇതിൽ മുഴുവൻ ഫോസ്ഫറസും മുഴുവൻ പൊട്ടാഷിന്റെ പകുതിയും നൈട്രജന്റെ പകുതിയും നടീൽ സമയത്ത് തന്നെ നൽകണം. ശേഷിക്കുന്ന നൈട്രജനും പൊട്ടാഷും ഏകദേശം 30 ദിവസത്തിന് ശേഷം മണ്ണ് കൂട്ടിക്കൊടുക്കുന്ന സമയത്ത് നൽകാവുന്നതാണ്. മഴ ലഭ്യമല്ലാത്ത സമയങ്ങളിൽ 10 ദിവസത്തിലൊരിക്കൽ നന നൽകുന്നതും വിളയുടെ വളർച്ചയ്ക്ക് സഹായകരമാണ്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ആവശ്യത്തിന് ഈർപ്പം ലഭിക്കേണ്ടതുമാണ്. നടീൽ കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കും പിന്നീട് 1 മാസത്തിനും ശേഷം കളകൾ നീക്കം ചെയ്യണം. കളകൾ നീക്കിയ ശേഷം ചെടിയുടെ ചുവട്ടിലേക്ക് മണ്ണ് ഉയർത്തിക്കൊടുക്കുന്നത് നല്ല കിഴങ്ങുകൾ രൂപപ്പെടാൻ സഹായിക്കും. ഇനങ്ങൾക്കനുസരിച്ച് 90 മുതൽ 150 ദിവസം വരെയാണ് വിളവെടുപ്പ് കാലാവധി. വള്ളികൾ മഞ്ഞ നിറത്തിലാവുകയും വളർച്ച മന്ദഗതിയിലാവുകയും ചെയ്യുമ്പോൾ വിളവെടുപ്പിന് സമയമായെന്ന് മനസ്സിലാക്കാം. നാരുകളുള്ള കാർബോഹൈഡ്രേറ്റ് നൽകുന്നതും ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് വളരെയധികം ഉപകാരപ്രദവും കുറഞ്ഞ ചെലവിൽ കൂടുതൽ പോഷകമൂല്യവും മികച്ച വരുമാനം നൽകുന്നതുമായ മധുരക്കിഴങ്ങ് നമ്മുടെ കൃഷിയിടങ്ങളിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു പ്രധാന വിള തന്നെയാണ്. ശാസ്ത്രീയമായ കൃഷിരീതികൾ പിന്തുടർന്നാൽ മികച്ച വിളവും മികച്ച ലാഭവും കർഷകർക്ക് ഉറപ്പാക്കാം.
1: കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിച്ചത് ബി വി പ്രദീപ്, മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചറൽ വിഭാഗം അധ്യാപകനും സംസ്ഥാന കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമാണ് അദ്ദേഹം. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555024.
4: കാലാവസ്ഥ അറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. സമയം 6:35:24.
5: കുറഞ്ഞ ചെലവിൽ പ്രഗൽഭ നേത്ര രോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
6: എന്റെ മുത്തശ്ശിക്കിപ്പോ എന്നെക്കാളും നന്നായി കാണാല്ലേ
7: മോനെ. ഞാൻ കൊണ്ടോട്ടി അൽ റേഹാൻ കന്നാശുപത്രിയിൽ നിന്ന് തിമിര ഓപ്പറേഷൻ ചെയ്തില്ലേ, അപ്പൊ എനിക്കെല്ലാം നന്നായി കാണാം.
6: ഓപ്പറേഷനോ? നല്ല വേദന എടുത്തിണ്ടാവില്ലേ?
7: അവിടെ വേദനരഹിത താക്കോൽ ദ്വാര ശസ്ത്രക്രിയല്ലേ, അത് ചെയ്തു കഴിഞ്ഞാ ഇപ്പൊ തന്നെ വീട്ടിക്ക് പോരാം.
5: അൽ റേഹാൻ കന്നാശുപത്രി.
4: ദൃഷ്ടി. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ചീഫ് പരീക്ഷാ നടത്തിപ്പിൽ നടന്ന ക്രമക്കേട് കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ അട്ടിമറി. അയോധ്യ സംഭാവനക്കുള്ളിയിൽ കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്ന് RSS. റേഷൻ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കാൻ നടപടി. ചെറുകാർ ഉണ്ടെങ്കിലും മുൻഗണനാ കാർഡ്. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ കേരള പോലീസിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ക്രമീകരിക്കും. കുട്ടികളുടെ ലൈംഗിക ചൂഷണ പരസ്യം ഇൻസ്റ്റഗ്രാമിൽ പ്രചരിപ്പിച്ചതിന് മെറ്റയോട് വിശദീകരണം തേടാൻ കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിന് 2 കത്തു നൽകി. സംസ്ഥാനത്ത് കഴിഞ്ഞ 1 മാസത്തിനിടെ സാധാരണ ലഭിക്കേണ്ടിയിരുന്ന മഴയേക്കാൾ 32% കുറവ്. 16 ധനകാര്യ കമ്മീഷൻ പ്രകാരം സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അടുത്ത 5 2,647 കോടി രൂപ ഗ്രാന്റായി ലഭിക്കും. ലോകകപ്പ് ഫുട്ബോൾ. ക്രൊയേഷ്യയെ 2-1 തോൽപ്പിച്ച് പോർച്ചുഗൽ പ്രീക്വാർട്ടറിൽ. ഓസ്ട്രേലിയയെ ഷൂട്ടൌട്ടിൽ കീഴടക്കി ഈജിപ്ത് പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു. അൾജീരിയയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡിന് 2-0 വിജയം. വനിതാ 2020 ലോകകപ്പ്. ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഫൈനൽ നാളെ നടക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2 മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് മാഞ്ചസ്റ്ററിൽ.

0: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15
3: ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG സൗകര്യം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
5: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ല എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
4: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
6: വിപണിയിൽ സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1,07,800 രൂപയാണ് വില. തങ്കം 10 ഗ്രാമിന് 1,43,000 രൂപ, വെള്ളി കിലോയ്ക്ക് 2,41,500 രൂപ. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 23,600 രൂപയാണ് വില. വടകരയിൽ 24,300 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് ഇടത്തുപടി 13,400 രൂപ, വടകരയിൽ 15,500 രൂപ. തെങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപയാണ് വില. നാളികേരം 1,000 പാലക്കാട് 22,000 രൂപ. പൊന്നാനിയിൽ 15,500 രൂപയാണ് വില. കോഴിക്കോട് 15,980 രൂപ. മഞ്ചേരിയിൽ നാളികേരം ക്വിന്റലിന് 4,300 രൂപയാണ് വില. മാനന്തവാടിയിൽ ക്വിന്റലിന് 5,600 രൂപ. കയർ ക്വിന്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപയാണ് വില. കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 27,000 രൂപ, മാനന്തവാടിയിൽ 23,500 രൂപ. ഏലം കിലോഗ്രാമിന് കോഴിക്കോട് 3,000 രൂപ, മാനന്തവാടിയിൽ 3,600 രൂപ. അടയ്ക്ക 1,000 പാലക്കാട് 3,750 രൂപ. പൊന്നാനിയിൽ 4,000 രൂപ. കോഴിക്കോട് ക്വിന്റലിന്റെ വില 7,500 രൂപയാണ്. മഞ്ചേരിയിൽ 7,500. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരിയിൽ നാടൻ 68,000 രൂപയാണ് വില. കോഴിക്കോട് നാടൻ 67,500 രൂപ. കോഴിക്കോട് ചേട്ടൻ 68,000. കോഴിക്കോട് വയനാടൻ 67,000. മാനന്തവാടിയിൽ കുരുമുളക് ചേട്ടൻ 69,500. വയനാടൻ 69,000 രൂപ. ചുക്ക ക്വിന്റലിന് 28,500 രൂപയാണ് പാലക്കാട് വില. കോഴിക്കോട് 26,000 രൂപ. മാനന്തവാടിയിൽ 22,500 രൂപ. എഞ്ചി ക്വിന്റലിന് കോഴിക്കോട് പുതിയത് 18,200 രൂപയുണ്ട് വില. മാനന്തവാടിയിൽ പുതിയത് 14,000 രൂപയാണ്. കോഴിക്കോട് 2,500 രൂപയാണ് പച്ചക്കപ്പയ്ക്ക് ക്വിന്റലിന്റെ വില. മാനന്തവാടിയിൽ 2,000 രൂപ. ശർക്കര ക്വിന്റലിന് പാലക്കാട് 4,200 രൂപ. കോഴിക്കോട് 5,200 രൂപ. നിലക്കടല ക്വിന്റലിന് പാലക്കാട് 17,000 രൂപ. ചിറ്റൂർ 16,500 രൂപ. കോഴിക്കോട് 12,200 രൂപ. കോഴിമുട്ട 100-ന് കോഴിക്കോട് ലഗോൺ 720 രൂപയാണ് വില. മാനന്തവാടി ലഗോൺ 740 രൂപ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. തേനരുവി എന്ന ചിത്രത്തിൽ യേശുദാസ് ആലപിച്ചത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൌജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. 100,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും സന്ദർശനം നടത്തും. വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: രാവിലെ രാജസ്ഥാനിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 1,00,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ബലോത്രയിലെ പച്ച്പത്രയിൽ രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി കം പെട്രോകെമിക്കൽ സമുച്ചയം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 13,000 കോടിയിലധികം രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും മോദി തറക്കല്ലിടും. ചുരു സാദുൽപൂർ, ചുരു രത്തൻഗഡ് റെയിൽ ഇരട്ടിപ്പുകൾ പദ്ധതികളും ദേശീയപാത 125A, ജോധ്പൂർ റിംഗ് റോഡ് സെക്ഷൻ 2 എന്നിവയുടെ 4-വരിപ്പാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജസ്ഥാൻ ഗവൺമെന്റ് സർവീസിൽ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏകദേശം 54,000 യുവാക്കൾക്ക് നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. വൈകിട്ട് ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി 7,500 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച സാനന്ദിലെ CG സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ നിർമ്മാണ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ് പദ്ധതി.
0: എൽനിനോ കാരണം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സാധാരണയിൽ കുറഞ്ഞതും വരൾച്ചാ സാധ്യതയും ഗവൺമെന്റ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന

0: ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. 100,000 കോടി US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം 863 ബില്യൺ US ഡോളറിന്റെ എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായും പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ ഐക്സ് എൻ പ്രൊവൻസിൽ ധന സാമ്പത്തിക യോഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് റെസ്ക്യൂറും സഹ അധ്യക്ഷരായി. സാമ്പത്തിക വികസനത്തിന് ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തന മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതി സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സെയ്ദ് അത്ത ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചതായി മാർഗരിറ്റ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എറണാകുളം ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KSEB ഉദ്യോഗസ്ഥരുടെയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതിയുടെ ദുരുപയോഗം കുറയ്ക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇരു ജില്ലകളിലെയും MLA മാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. കോട്ടയം കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ 1st വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സയൻസ് സിറ്റിയിലെ പ്രദർശന വസ്തുക്കളുടെ ഡിജിറ്റൽ QR കോഡ് വിവര സേവനത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറൂപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് ചെറൂപ്പ ഹെൽത്ത് സെന്റർ. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. നെല്ലിയാമ്പതി ചുരത്തിൽ രാത്രികാല ഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും പാലക്കാട് ജില്ലാ കലക്ടർ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മഴ കനക്കുമ്പോൾ നെല്ലിയാമ്പതി ചുരം റോഡിൽ കനത്ത പാറവീഴ്ചയും മണ്ണിടിച്ചിലിനും സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ഉത്തരവ്. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും മരം വീണും മറ്റും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: ജൂൺ മാസം ജില്ലയിൽ 39% കുറവാണ് മഴ രേഖപ്പെടുത്തിയത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന വരൾച്ചാ ദുരിതം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിക്കുന്നത്. വരൾച്ചാ ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തും ആ സ്ഥലത്തിനനുസൃതമായ പദ്ധതിയാകണം തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കലക്ടർ P Vishnuraj പറഞ്ഞു. ജില്ലയിൽ പ്രതിവർഷം ശരാശരി 3500 മില്ലിമീറ്റർ മഴയാണ് ലഭിക്കുന്നത്. മഴയുടെ അളവിലെ കുറവിനുള്ള കാരണം, വരൾച്ചാ സാധ്യതകൾ, പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച ചെയ്തു. ജില്ലയുടെ പ്രധാന ക്യാമ്പയിനായി വരൾച്ചാ നിവാരണ പദ്ധതി മാറ്റാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്.
0: ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന പ്രീക്വാർട്ടറിൽ. കാബോ വെർദയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് അർജന്റീന പ്രീക്വാർട്ടറിൽ എത്തിയത്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ

0: ഓസ്ട്രേലിയയെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് ഈജിപ്തും പ്രീക്വാർട്ടറിൽ പ്രവേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: വിജയത്തിനായി രണ്ട് ഗോൾപ്പിച്ച് പൊരുതിയ കെബോ വർദിയെ 3-2 മറികടന്ന് അർജന്റീന ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. അടിയും തിരിച്ചടിയും നൽകി ഇരു ടീമുകളും കൊമ്പുകോർത്ത മത്സരത്തിന്റെ അധിക സമയത്താണ് കെബോ വർദിയെ പരാജയം സമ്മതിച്ചത്. അർജന്റീനയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ ലയണൽ മെസ്സി 29-ാം മിനിറ്റിൽ ലീഡ് നേടിക്കൊടുത്തെങ്കിലും 59-ാം മിനിറ്റിൽ ഡ്യുവാർട്ടെ സമനില ഗോൾ കണ്ടെത്തി. 92-111 മിനിറ്റുകളിൽ അർജന്റീനയും 103-ാം മിനിറ്റിൽ കെബോ വർദിയും ഗോളുകൾ നേടി. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ വിജയം സ്വന്തമാക്കി ഈജിപ്തും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. പെനാൾട്ടി ഷൂട്ടൌട്ട് വരെ നീണ്ട മത്സരത്തിലാണ് പൊരുതി കളിച്ച ഓസ്ട്രേലിയയെ 4-2 ഈജിപ്ത് മറികടന്നത്.
0: കൊളംബിയ ഘാന മത്സരം അല്പസമയത്തിനകം തുടങ്ങും. രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും.

0: തുടങ്ങും. രാത്രി 10:30 മൊറോക്കോ കാനഡയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം 2020 ക്രിക്കറ്റിലെ രണ്ടാം മത്സരം രാത്രി 7:00 മാഞ്ചസ്റ്ററിൽ. ഒന്നാം മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. വിംബിൾട്ടൺ ടെന്നീസിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച പുരുഷ സിംഗിൾസ് താരമെന്ന റോജർ ഫെഡററുടെ റെക്കോർഡിനൊപ്പമെത്തി നൊവാക് ജോക്കോവിച്ച്. 7 തവണ ചാമ്പ്യനായ ജോക്കോവിച്ച് ഫ്രാൻസിന്റെ ആർത്തർ റിൻഡനെതിരെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന്റെ പ്രീക്വാർട്ടറിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത്. വയനാട് ചൂരൽമല ദുരന്ത ബാധിതന് കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനത്തിന്റെ താക്കോൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ കുടുംബത്തിന് കൈമാറി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ചടങ്ങ്. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9:00 മുതൽ ഉച്ചയ്ക്ക് 2:00 വരെ തിരുവനന്തപുരം IMA ഹാളിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനിലും ഗുജറാത്തിലും വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിക്കും. $100,000,000 US കയറ്റുമതി ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ വ്യാപാര മേഖലയിലെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 6:55 12 സെക്കൻഡുമായി.

നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുഭദിന പരിപാടികളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം വിദ്യാഭ്യാസ വാർത്തകൾ. അരീക്കോട് ഗവൺമെന്റ് ഐടിഐ, പുഴക്കാട്ടി ഗവൺമെന്റ് ഐടിഐ, നിലമ്പൂർ ഗവൺമെന്റ് ഐടിഐ എന്നിവിടങ്ങളിൽ പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മറ്റന്നാളേക്കകം അപേക്ഷിക്കുക. വെബ്സൈറ്റ് വിലാസം ITI admission.kerala.gov.in. ഓൺലൈനായി അപേക്ഷിച്ചതിന് ശേഷം സമീപത്തുള്ള സർക്കാർ ഐടിഐകളിൽ അസൽ രേഖകളുമായി നേരിട്ടെത്ത് ഈ മാസം 9 വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിരിക്കണം. ഫോൺ നമ്പറുകൾ പറയാം: 04832850238, 04933254088, 04931222932. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ 2025 ഡിസംബറിൽ നടത്തിയ കേറ്ററ്റ് പരീക്ഷയിൽ വിജയികളായവരുടെ അസൽ സർട്ടിഫിക്കറ്റ് പരിശോധന കാറ്റഗറി 2 6 നടക്കും. കാറ്റഗറി 3 ജൂലൈ 7 8 ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ രാവിലെ 10 മണിക്കും 4 മണിക്കും ഇടയിലാണ് പരിശോധന നടക്കുക. ഹാൾ ടിക്കറ്റും പരീക്ഷാ ഫലവും SSLC മുതലുള്ള എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം പരിശോധനയ്ക്ക് എത്തണമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ITIകളിൽ NCVT പാഠ്യപദ്ധതി അനുസരിച്ച് പരിശീലനം നൽകുന്ന വിവിധ മെട്രിക് നോൺ മെട്രിക് ട്രേഡുകളിൽ 2026-27 അധ്യയന വർഷത്തിൽ ആരംഭിക്കുന്ന കോഴ്സുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ചിറ്റൂർ, മംഗലം, വുഡ്വർക്ക് ടെക്നീഷ്യൻ എന്നീ ITIകളിലാണ് പ്രവേശനമുണ്ടായിരിക്കുക. അകെ സീറ്റുകളുടെ 80% പട്ടികജാതി വിഭാഗം, 10% പട്ടികവർഗ വിഭാഗം, 10% മറ്റു വിഭാഗം അപേക്ഷകർക്കുമായി സംവരണം ചെയ്തിട്ടുണ്ട്. www.scdd.kerala.gov.in ൽ ITI admission 2026 എന്ന ലിങ്കിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം.

എന്നതാണ്. അവസാന തീയതി ഈ മാസം 10 കൂടുതൽ വിവരങ്ങൾ ഉത്തരമേഖലാ ട്രെയിനിംഗ് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0495-23-7-1-4-5-1 0495-23-7-1-4-5-1 LBS സെന്ററിന്റെ പരപ്പനങ്ങാടി ഉപകേന്ദ്രത്തിൽ ബിരുദധാരികൾക്കായി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, പ്ലസ് ടു യോഗ്യത ഉള്ളവർക്കായി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, SSLC ഉള്ളവർക്കായി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇന്റഗ്രേറ്റഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, മെയിന്റനൻസ് ആൻഡ് നെറ്റ്വർക്ക്, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം എന്നീ കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 0494241-1135 0494241-1135

വടക്കഞ്ചേരി ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളായ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് കോഴ്സുകളിലേക്ക് SC ST OBC വിഭാഗത്തിന് സീറ്റ് ഒഴിവുണ്ട്. SSLC, +2 അല്ലെങ്കിൽ TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതമെത്തി പ്രവേശനം നേടാവുന്നതാണ്. അടിസ്ഥാന യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യം. ഫോൺ നമ്പറുണ്ട് 0492225667 0492225667. ഇതുവരെ കേട്ടത് വിദ്യാഭ്യാസ വാർത്തകൾ.

0: സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ് ഇവ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം: സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. APJ അബ്ദുൽ കലാം. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരത്തിനായി നിങ്ങൾ കാത്തിരിക്കണം FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
0: ഇത് 102.7 മഞ്ചേരി FM ശുഭദിനം.
4: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
5: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
6: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: റീഗൽ ജ്വല്ലേഴ്സ്.
9: ഗന്ധർവ സംഗീതം വസന്തമായി വിടർന്നപ്പോൾ വസുന്ധര പുഷ്പിണിയായി. കെ ഗിരിജാവർമ്മ ആലപിച്ച ഗാനം. ശ്രീപാദം ഈശ്വരൻ നമ്പൂതിരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് മുരളി സിതാരാ.

0: ശ്രീപാദം ഈശ്വരൻ നമ്പൂതിരിയുടെ വരികൾക്ക് മുരളി സിതാര ഈണം നൽകി കെ ഗിരിജാവർമ്മ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
6: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
7: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
8: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
10: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
9: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
10: അതെങ്ങനെ?
9: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
11: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
12: വയനാ ദിനാചരണത്തോടനുബന്ധിച്ച് PN പണിക്കർ സൌഹൃദവേദി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി വായനാ വാര ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. വായനാശീലം വളർത്തുന്നതിനും പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ഈ മത്സരം ഒരുക്കിയിട്ടുള്ളത്. ഈ മാസം 11 രാവിലെ 9:30 പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരം നടക്കുക. മലപ്പുറം ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് അൺഎയ്ഡഡ് ഹൈസ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഒരു സ്കൂളിൽ നിന്നും 2 വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു ടീമിനാണ് പങ്കാളിത്തം അനുവദിക്കുക. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അതത് സ്കൂളുകളിലെ പ്രധാന അധ്യാപകരുടെ സാക്ഷ്യപത്രവുമായി ജൂലൈ 11 രാവിലെ 9:30 മുമ്പായി റിപ്പോർട്ട് ചെയ്യണം. പെരിന്തൽമണ്ണയിൽ നടക്കുന്ന ജില്ലാതല മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് ആകർഷകമായ ട്രോഫികളും ക്യാഷ് അവാർഡുകളും ലഭിക്കും. ജില്ലാതല മത്സരത്തിൽ 1-ഉം 2-ഉം സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾ

0: തിങ്കളാഴ്ച 18-ാം തീയതി നടക്കുന്ന സംസ്ഥാനതല ക്യൂസ് മത്സരത്തിൽ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനുള്ള അർഹത ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം. 9745083486 9745083486 പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിലൂടെ 6 മാസത്തെ ഫോർ വീലർ സർവീസസ് ടെക്നീഷ്യൻ ജനറൽ വിഷയത്തിൽ സൌജന്യ നൈപുണ്യ പരിശീലനം നൽകുന്നുണ്ട്. കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസും മട്ടപ്പാടി ഗവൺമെന്റ് ITIയുടെയും സഹകരണത്തോടെയാണ് സൌജന്യ പരിശീലനം നടത്തുന്നത്. NSQF അംഗീകൃത ദേശീയ സർട്ടിഫിക്കറ്റാണ് ലഭിക്കുക. യോഗ്യത SSLC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ +1 1.5 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ SSLC 3 വർഷത്തെ പ്രവൃത്തി പരിചയവും NSQF സർട്ടിഫിക്കറ്റും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 18 മുതൽ 45 വയസ്സ് വരെയാണ്. അട്ടപ്പാടി ഗവൺമെന്റ് ITIയാണ് പരിശീലന കേന്ദ്രം. ആദ്യ അർഹരായ 30 അപേക്ഷകർക്ക് മാത്രമാണ് പ്രവേശനമുണ്ടായിരിക്കുക. ഫോൺ നമ്പർ 9895771081 ഒന്നുകൂടി പറയാം, 9895771081
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33 2261 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 8:33 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5667 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ.
4: ട്രെയിൻ സമയം.
5: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
6: രംഗഗീതം
5: ബുധൻ രാവിലെ 8:20
7: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
5: 9847341588
0: സമയം 7 മണി കഴിഞ്ഞ് 11:40
8: ദൃശ്യം കണ്ണാശുപത്രി കോവിലാത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
2: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
9: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
10: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
11: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ 1-ാം തരം. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
9: ദൃശ്യം കണ്ണാശുപത്രി.
12: മൂക്കൊലിപ്പ് എല്ലാം ജലദോഷമാണോ? ഇന്ന് ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ R. സുമ.
13: മൂക്കിലെ അലർജിക്ക് ഉപയോഗിക്കുന്ന നേസൽ സ്പ്രേ, ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന ഇൻഹേലർ എന്നിവയെക്കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ നിലവിലുണ്ട്. അത് ഒരു ENT ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായി ഉപയോഗിക്കേണ്ടതാണ്. പലപ്പോഴും പല അസുഖങ്ങളും നാം ലക്ഷണങ്ങൾ കൊണ്ടുതന്നെ തിരിച്ചറിയാറുണ്ട്. എന്നാൽ ചില അസുഖങ്ങൾ ഗൗരവമേറിയതാണെങ്കിലും നിസ്സാരമായി കരുതുന്ന ലക്ഷണങ്ങൾ മൂലം തിരിച്ചറിയാനും ചികിത്സിക്കാനും വൈകാറുണ്ട്. അത്തരത്തിലൊരു ജലദോഷമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു രോഗമാണ് CSF റൈനോറിയ. തലച്ചോറിനെ ആവരണം ചെയ്യുന്ന മെനിഞ്ചസിനിടയിലുള്ള ഒരു ദ്രാവകമാണ് CSF. മൂക്കിന്റെ ഒരു ഭാഗത്തു കൂടി മാത്രം തെളിഞ്ഞ വെള്ളം പോലെ നീര് ഉറ്റിവീഴുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. CSF റൈനോറിയ എന്ന പ്രശ്നം ആകാം അത്.

0: കാണുന്നുണ്ടെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടേണ്ടതാണ്. മൂക്കിനകത്തെ ദശയും പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഇതിനും വിദഗ്ധ പരിശോധനകളും രോഗനിർണയത്തിനായി ബയോപ്സി മുതലായ പരിശോധനകളും വേണ്ടി വന്നേക്കാം. ഈ രംഗത്ത് എൻഡോസ്കോപ്പിക് സൈനസ് സർജറി ശസ്ത്രക്രിയകൾ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അമിതമായ കൂർക്കം വലിക്കും ഉറക്ക പ്രശ്നങ്ങൾക്കും യഥാസമയം വിദഗ്ധ ചികിത്സ നേടിയേ തീരൂ. ഇല്ലെങ്കിൽ ഇവ സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. വല്ലപ്പോഴുമൊക്കെ കൂർക്കം വലിച്ചുറങ്ങാത്തവർ കുറവായിരിക്കും. എന്നാൽ സ്ഥിരമായി കൂർക്കം വലിച്ചാണ് ഉറങ്ങുന്നതെങ്കിൽ സംഗതി നിസ്സാരമായി കാണരുത്. ഉറക്കത്തിന്റെ ദൈർഘ്യത്തെയും നിലവാരത്തെയും കൂർക്കം വലി ബാധിക്കുന്നു എന്നത് മാത്രമല്ല കാരണം, മറ്റ് പല രോഗങ്ങളുടെയും സൂചന കൂടി ആകാം അത്. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, ഹൃദ്രോഗം, അമിത രക്തസമ്മർദ്ദം മുതലായവയ്ക്ക് കാരണമാകുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന രോഗത്തിന്റെ ഒരു ലക്ഷണം കൂടിയാകാം കൂർക്കം വലി. കൂർക്കം വലിയോടൊപ്പം പകൽ ഉറക്കം, ഉണർന്നെഴുന്നേറ്റാൽ ഉടനെയുണ്ടാകുന്ന ക്ഷീണമോ തലവേദനയോ, ഉന്മേഷക്കുറവ്, ഇരുന്ന് ജോലി ചെയ്യുമ്പോഴോ വാഹനം സിഗ്നലിൽ നിർത്തിയിടുമ്പോഴോ അറിയാതെ ഉറങ്ങിപ്പോവുക, ഇവയെല്ലാം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിദഗ്ധ സഹായം തേടേണ്ടതുണ്ട്. ഇതിന് ഫലപ്രദമായ ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്.
1: മൂക്കൊലിപ്പ് എല്ലാം ജലദോഷമാണോ? ഇതേക്കുറിച്ച് സംസാരിച്ചത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ സുമ.
2: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
5: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
8: ഇന്ന് രാവിലെ FM ശുഭദിനത്തിന് ശേഷം കേൾക്കാം ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം 0483295300 എന്ന നമ്പറിലേക്കോ 2950800 എന്ന നമ്പറിലേക്കോ. രാവിലെ FM ശുഭദിനത്തിന് ശേഷം കേൾക്കുക ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. സമയം 7:16.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
10: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: ഫോൺ 0483280500.
11: എന്താ ചെങ്ങ എന്റെ കാൽമുരി കെട്ടൊക്കെ?
12: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
13: ഈ എന്തിനാണോ പേടിക്കണേ, നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്.
11: മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
14: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
15: ഞാൻ നിങ്ങളുടെ പ്രജയാണോ? പുല്ലുകൾ ഇളകുന്ന അത്രയും ഉറക്കെ പോർച്ചുഗ പൊട്ടിച്ചിരിച്ചു. അല്ല, ഞാനൊരു രാജാവല്ല, കൽപ്പനകൾ പുറപ്പെടുവിക്കാറുമില്ല. ഞാൻ എപ്പോഴും ഓരോരോ കാര്യം ചെയ്യാൻ നിന്നോട് ആവശ്യപ്പെടുകയേ ഉള്ളൂ. പക്ഷേ പോർച്ചുഗയ്ക്ക് ഒരു രാജാവായിക്കൂടെ? രാജാവാകാനുള്ള എല്ലാം തികഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ രാജാക്കന്മാരും ഇതേപോലെ തടിയന്മാരാണല്ലോ. ഡയമണ്ട്, ഇസ്പേഡ്, ക്ലാവർ, ആഢ്യൻ ഇവയൊക്കെ. ഷീറ്റുകളിലെ രാജാക്കന്മാരൊക്കെ നിങ്ങളെപ്പോലെ സുന്ദരന്മാരുമാണ് പോർച്ചുഗ. വാ വാ, നമുക്ക് പോവാം. ബടായി കൊണ്ട് മീൻ പിടിക്കാൻ പറ്റില്ല. പോർച്ചുഗ ഒരു ചൂണ്ടയും പുഴുക്കളെ നിറച്ച ടിന്നും കയ്യിലെടുത്തു. ഷൂസും പുറംകുപ്പായവും അഴിച്ചു മാറ്റി. പുറംകുപ്പായം മാറ്റിയപ്പോൾ കുറെ കൂടി തടിച്ച പോലെ തോന്നി. പോർച്ചുഗ പുഴയിലേക്ക് കൈ ചൂണ്ടി. ദേ, അവിടെ കളിച്ചോ. അതിനാഴമില്ല. പക്ഷേ അപ്പുറത്തേക്ക് പോവരുത്, നല്ല ആഴമുണ്ട്. ഞാൻ ദേ അവിടേക്ക് മീൻ പിടിക്കാൻ പോവുകയാണ്. എന്റെ കൂടെ വരണമെങ്കിൽ മിണ്ടാതെ ഇരിക്കണം. മിണ്ടിയാൽ മീനൊക്കെ നീന്തിപ്പോവും. ഞാൻ പോർച്ചുഗയെ തനിച്ച് വിട്ട് കളിക്കാൻ പോയി, പുതുതായി ഓരോന്ന് കണ്ടുപിടിക്കാനും. പുഴയുടെ ആ കഷ്ണം സുന്ദരമായിരുന്നു. ഞാൻ എന്റെ കാൽ നനച്ചു. ഒഴുക്കിലൂടെ ഒരു കൂട്ടം തവളകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു. ഒഴുക്ക് വലിച്ചുകൊണ്ടുപോകുന്ന മണലും വെള്ളാരങ്കല്ലും ഇലകളും ഞാൻ കണ്ടു. ഞാൻ ഗ്ലോറിയയെക്കുറിച്ച് ഓർത്തു. പൂവാ പുഴ

0: പാറയോട് പറഞ്ഞു, വെറുതെ വിടൂ, ഞാൻ ഞാനാട്ടെ. കുന്നിൻ മുകളിൽ ജനിച്ചു ഞാൻ, മുങ്ങി കടലിൽ മരിക്കും ഞാൻ. പക്ഷേ ആ പുഴ കേട്ടില്ല, മരവിച്ചോടിപ്പോവുമ്പോൾ മണലിനുമീതെ കല്ലിനുമീതെ കുതറി വലിച്ചു പൂവിനെയും. എന്റെ തൊട്ടിലിൽ ചാഞ്ചാടി എന്റെ മരത്തല പൂയലാടി, നീലനീലമാനത്തിൽ നിന്നും താഴെ വീഴുന്നു ഹിമബിന്ദു, ഏറെ തെളിഞ്ഞ ഹിമബിന്ദു. ഗ്ലോറിയ പറഞ്ഞത് ശരിയാണ്. ലോകത്തിലെ ഏറ്റവും സുന്ദരമായത് ഈ കവിതയാണ്. ഈ കവിത ജീവൻ വെച്ച് വരുന്നത് ഞാൻ കണ്ടു എന്ന് അവളോട് പറയാനാവില്ലല്ലോ. കഷ്ടം. ഞാൻ അത്ഭുതപ്പെട്ടു. പുഴ, ഈ പുഴയും കടലിലേക്കാണോ ഒഴുകുന്നത്? പോർച്ചുഗയോട് ചോദിക്കണം. അയ്യോ, അത് വേണ്ട. മീൻ പിടിക്കുമ്പോൾ ശല്യപ്പെടുത്തരുത്. പക്ഷേ രണ്ട് ചെറുമീനുകളെ മാത്രമേ പോർച്ചുഗ പിടിച്ചുള്ളൂ. അതിനോട് എനിക്കിത്തിരി പാവം തോന്നി. ആകാശത്തുയർന്നു സൂര്യൻ. കളിച്ചും കളിച്ചും ലോകത്തിനോട് ചിലച്ചും എന്റെ മുഖം ചെമന്നു തുടുത്തു. അപ്പോഴാണ് പോർച്ചുഗ വന്നു വിളിച്ചത്. ഒരു ആട്ടിൻകുട്ടിയെപ്പോലെ ഞാൻ മൂപ്പരുടെ അടുത്തേക്ക് തുള്ളിച്ചാടി ചെന്നു. അയ്യോ പീക്കിരി, നിന്റെ മേല് മുഴുവനും ചളിയാണല്ലോ. ഞാനേ കുറെ കളിച്ചു, നിലത്ത് കിടന്നു, വെള്ളം ചപ്പ്ളിക്കുട്ടി. നമുക്ക് കഴിക്കാം, പക്ഷേ ഈ ചളിയിൽ ആറാടി എങ്ങനെ ഭക്ഷണം കഴിക്കും? ഉടുപ്പൊക്കെ ഊരി നീ ഒന്ന് കുളിക്ക്, അതാ ആ ആഴല്ലാത്ത സ്ഥലത്ത്. അനുസരിക്കണോ വേണ്ടയോ? ഞാൻ സംശയിച്ചു നിന്നു. എനിക്ക് നീന്താൻ അറിയില്ല. അതറിയണ്ട, പൊയ്ക്കോളൂ, ഞാൻ തൊട്ടടുത്ത് നിൽക്കാം. ഞാൻ അവിടെ തന്നെ നിന്നു. അടികൊണ്ട പാടുകൾ, തഴമ്പുകൾ, ചാലുകൾ, കീറുകൾ ഒന്നും പോർച്ചുഗ കാണരുതേ, ഞാൻ വിചാരിച്ചു.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483-280-5000.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
5: ശനിയും ഞായറും രാവിലെ 7:50.
4: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
6: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555-0424.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
10: പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ മേഖലയിലെ 4 സ്ഥാപനങ്ങളിലേക്കുള്ള ടെലികോളർ, സോഷ്യൽ മീഡിയ അഡ്മിൻ, ഇൻസ്പെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് ബിസിനസ് മാനേജർ എന്നീ ഒഴിവുകളിലേക്ക് ഇന്ന് രാവിലെ 10 മണിക്ക് അഭിമുഖം നടത്തുന്നുണ്ട്. പ്ലസ് ടു ഡിപ്ലോമ, ITI, ഇലക്ട്രിക്കൽ, ഫിറ്റർ, വെൽഡർ, മെക്കാനിക്കൽ, ഷീറ്റ് മെറ്റൽ, മെഷീൻ ഓപ്പറേറ്റർ, ഡീസൽ മെക്കാനിക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് പ്രവേശനമുണ്ടായിരിക്കുക. രജിസ്ട്രേഷൻ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം സിവിൽ സ്റ്റേഷനിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ എത്തണം. മുൻപ് രജിസ്റ്റർ ചെയ്തവർ രസീത്, ബയോഡാറ്റയുടെ പകർപ്പ് എന്നിവ കരുതണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം. 0491-250-5435. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കോഴിക്കോട് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള വടകര, തിക്കോടി, ബേപ്പൂർ, താനൂർ ഫിഷറീസ് ഓഫീസുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നുണ്ട്. ഡിഗ്രിയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 9-ാം തീയതി യോഗ്യത തെളിയിക്കുന്ന രേഖകൾ സഹിതം നേരിട്ട് ഹാജരാവുക. 0495-238-3472 എന്ന നമ്പറിൽ വിളിച്ചാൽ വിശദാംശങ്ങൾ കിട്ടും. 0495-238-3472.

0: ക്ഷമിക്കണം, 3834 72. പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള വിവിധ ആയുർവേദ ആശുപത്രികളിൽ ഈ മാസം ആയുർവേദ തെറാപ്പിസ്റ്റുമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ജൂലൈ 15 രാവിലെ 11:30 കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. SSLC സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സുമാണ് യോഗ്യത. പ്രായം 45 വയസ്സിൽ താഴെയായിരിക്കണം. യോഗ്യത, ജനനത്തീയതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടക്കം കുറിക്കും. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയും അവതരിപ്പിക്കും. ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്രസുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തും. എക്സോൺ പ്രൊവൻസിൽ ഇന്നലെ നടന്ന ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ചയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഫ്രഞ്ച് ധനമന്ത്രി റോളണ്ട് ലേച്യൂറും സഹ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക വികസനം മുൻനിർത്തിയുള്ള ഫ്രഞ്ച് വികസന ഏജൻസിയുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തിന്റെ മൂല്യം ഇരുവരും അംഗീകരിക്കുകയും ഭാവി പദ്ധതികൾക്കുള്ള സാധ്യതകളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സാമ്പത്തിക, സാങ്കേതിക, നിക്ഷേപ, വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള പ്രധാന വേദിയായി ഈ സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ഇരുകൂട്ടരും പ്രതിജ്ഞയെടുത്തു. $1 trillion കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വാർഷിക കയറ്റുമതിയുടെ ഏകദേശം 15% ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: To reach 1 trillion, our goods export will have to increase from 440 to about 530, $90 billion increase. That is 70.

0: 15% growth in goods. Services will have to grow from 421 to about 470.
1: രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ എൽനിനോ മൂലം മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. കൃഷി മന്ത്രാലയവും ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് ഉചിതമായ വിളകളെക്കുറിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി കുറഞ്ഞ വെള്ളം ആവശ്യമുള്ള ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഊന്നിപ്പറഞ്ഞു. ഊർജ്ജ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം ഊർജ്ജ മേഖലയിൽ കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഹോർമൂസ് അടച്ചുപൂട്ടിയപ്പോഴും ഇന്ത്യ ഊർജ്ജക്ഷാമമില്ലാതെ മുന്നോട്ടു പോയതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധത്തിന്റെ മൂർധന്യത്തിൽ ഒരു കപ്പലും ഹോർമൂസ് കടക്കാതിരുന്നപ്പോൾ 12-ലധികം ഇന്ത്യൻ എൽപിജി കപ്പലുകൾ ടോൾ നൽകാതെ തന്നെ ഹോർമൂസിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയതായും ശ്രീ ഹർദീപ് സിംഗ് വ്യക്തമാക്കി. സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസസിന്റെ 5-ാമത് നിർവാഹക സമിതി യോഗം ആയുഷ് മന്ത്രാലയ സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ചയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. തെളിവ് അടിസ്ഥാനമാക്കിയുള്ള ആയുർവേദ ഗവേഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവടുവയ്പ്പാണ് യോഗം അടയാളപ്പെടുത്തിയതെന്ന് മന്ത്രാലയം പറഞ്ഞു. ആയുർവേദ വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ ആശയവിനിമയം, ഡിജിറ്റൽ ഗവേണൻസ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 3 പ്രധാന സംരംഭങ്ങൾക്കും യോഗം തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ ടെഹ്റാനിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും പങ്കെടുത്തു. ഇന്ത്യാ ഗവൺമെന്റിനും ജനങ്ങൾക്കും വേണ്ടി തങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചതായി ശ്രീ മാർഗരിറ്റ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ ക്യാബോവേദിയെ 2-3 പരാജയപ്പെടുത്തി അർജന്റീന ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയം തീർത്ത ക്യാബോവേദി ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തി ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പ്രീ ക്വാർട്ടറിന് മുന്നേയുള്ള അവസാന മത്സരത്തിൽ കൊളംബിയ ഖാനയെ നേരിടുന്നു. ഇന്ന് രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ഞായറാഴ്ച മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി ഗണ്യമായി കുറയും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം.
1: കേരളത്തിൽ 6 കൂടി ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. 150 ഡെങ്കിപ്പനിയും 15 എലിപ്പനിയും 10 മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 11,000 പേർ പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ഇന്നലെ ചികിത്സ തേടി. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. തെക്ക് കിഴക്കൻ യുക്രൈനിലെ സാപ്പോറോഷ്യ മേഖലയിലെ ഒരു മാർക്കറ്റിൽ ഡ്രോൺ ആക്രമണത്തിൽ 5 കൊല്ലപ്പെടുകയും 18 പരിക്കേൽക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റഷ്യയും യുക്രൈനും അവകാശവാദം ഉന്നയിക്കുന്ന തർക്കപ്രദേശമായ സാപ്പോറോഷ്യ മേഖല തുടർച്ചയായി സംഘർഷം നേരിടുകയാണ്. 7 ദേശീയ ജല പുരസ്കാരത്തിനായുള്ള അപേക്ഷകൾ www.awards.gov.in എന്ന പോർട്ടൽ വഴി സമർപ്പിക്കാമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോർട്ടലോ jalshakti-dowr.gov.in സന്ദർശിക്കാവുന്നതാണ്. അടുത്ത മാസം 28 വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ആഗോള ഷിപ്പിംഗ് കമ്പനിയായ എ പി മൊല്ലാർ മേഴ്സ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കയറ്റുമതി ഇറക്കുമതി

0: ഷിപ്പിംഗ് കണ്ടെയ്നർ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ അനാച്ഛാദനം ചെയ്തു. മൂലധന സഹായം, ഗവേഷണം, പരീക്ഷണം, സാങ്കേതിക വികസനം എന്നിവയിലൂടെ വാർഷിക ഉൽപാദനശേഷി 10 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നതാണ് കണ്ടെയ്നർ നിർമ്മാണ പ്രോത്സാഹന പദ്ധതി വിഭാവനം ചെയ്യുന്നതെന്ന് ശ്രീ സോനോവാൾ പറഞ്ഞു. കേരളത്തിൽ മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. നിലവിലുള്ള 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാജ്യത്തിന്റെ വ്യോമയാന, ഊർജ്ജ, സെമി കണ്ടക്ടർ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. 1 ട്രില്യൺ US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സാങ്കേതിക നിക്ഷേപ വ്യാപാര വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സുപ്രധാന വേദിയായി ഇന്ത്യ ഫ്രാൻസ് സാമ്പത്തിക ചർച്ച പ്രയോജനപ്പെടുത്തുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഊർജ്ജ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം കൂടുതൽ സാധ്യതകൾ വികസിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
1: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. ഇത് 102.7 മഞ്ചേരി FM. ശുഭദിനം. ഇനി കേൾക്കാം.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. പ്രായോജകർ
3: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
2: പെരിന്തൽമണ്ണ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കരുതലിന് കീഴിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്.
3: നോർമൽ പ്രസവം 6000 രൂപ, സിസേറിയൻ 12000 രൂപ.
2: കൂടുതൽ വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഫോൺ 0493-298300.
4: ഇന്നത്തെ ഗാനം.
5: ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. എഴുന്നേൽക്കൂ, ഉണരു, ശ്രേഷ്ഠരായ ഗുരുക്കന്മാരെ സമീപിച്ച് അറിവ് നേടു എന്നാണ് ഈ സംസ്കൃത മന്ത്രത്തിന്റെ അർത്ഥം. കഠോപനിഷത്തിൽ നിന്നുള്ള ഈ പ്രശസ്തമായ ആഹ്വാനം അജ്ഞാനമാകുന്ന നിദ്രവെടിഞ്ഞ് ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ സ്വാമി വിവേകാനന്ദൻ ഭാരതത്തിലെ യുവജനങ്ങൾക്ക് നൽകിയ പ്രചോദന സന്ദേശമാണ്. 1902 ജൂലൈ 4 സ്വാമി വിവേകാനന്ദൻ ഭൗതികദേഹം വെടിയുന്നത്. ആ മഹാനുഭാവനെ സ്മരിച്ചുകൊണ്ട് ഇതാ ഇന്നത്തെ ഗാനമായി അദ്ദേഹം നൽകിയ സന്ദേശത്തിൽ തുടങ്ങുന്ന ഗാനം ഉത്തിഷ്ഠത ജാഗ്രത.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് ടി പി വിനയ്കുമാർ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മഞ്ചേരി FM നിന്നുള്ള ശുഭദിന പരിപാടികൾ. ഇനി കേൾക്കാം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: കുട്ടികളിലുണ്ടാകുന്ന വിരശല്യം പ്രതിരോധവും ആയുർവേദ ചികിത്സയും സംസാരിക്കുന്നത് മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TC അഞ്ജലി.
5: മിക്ക കുട്ടികളെയും അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് വിരശല്യം അഥവാ കൃമിശല്യം. പ്രധാനമായും 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് കൂടുതലായിട്ടും വിരരോഗം ബാധിക്കുന്നത്. എങ്കിലും മുതിർന്ന കുട്ടികളിലും പ്രായമായവരിലും എല്ലാം തന്നെ കൃമിശല്യം ഉണ്ടായി കാണാറുണ്ട്. പ്രധാന ലക്ഷണങ്ങൾ: മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചൽ, വയറുവേദന, വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ്, രക്തക്കുറവ്, തൂക്കക്കുറവ്, ക്രമബന്ധിതമല്ലാതെ മലമിളകിപ്പോകുക, അടിക്കടി ഉണ്ടാകുന്ന ചുമ, ശ്വാസംമുട്ടൽ, ത്വക്ക് രോഗങ്ങൾ ഇവയിൽ ചിലതാണ്. പ്രധാനമായും 3 തരം വിരകളാണ് ഉള്ളത്: നൂൽവിര അഥവാ ത്രെഡ് വേം, നാടവിര അഥവാ ടേപ്പ് വേം, ഉണ്ടവിര അഥവാ റൗണ്ട് വേം. ഇതിൽ പിൻവേം അഥവാ നൂൽ പോലെയുള്ള വിരബാധയാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഈ വിരകൾ കൂടുതലായും 4 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് സാമാന്യമായി കാണപ്പെടുന്നത്. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, ചോക്ലേറ്റുകൾ, ബിസ്ക്കറ്റുകൾ എന്നിവ കൂടുതൽ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളിലും വൃത്തിഹീനമായ സാഹചര്യങ്ങളും വിരബാധ വർദ്ധിപ്പിക്കും. ലക്ഷണങ്ങളായി: പിൻവേം ബാധിച്ചു കഴിഞ്ഞാലും പ്രധാനമായും മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചൽ, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ എന്നിവയാണ് അനുഭവപ്പെടുന്നത്. പെൺകുട്ടികളിൽ കൃമി യോനി ഭാഗത്തേക്ക് കടന്നിരിക്കുന്നതും അവിടെ ചൊറിച്ചിലുണ്ടാകുന്നതും കാരണമാകുന്നു. റൗണ്ട് വേം: കുട്ടികളിൽ പോഷകാഹാരക്കുറവ് ഉണ്ടാകുന്നതിനും ഇടയ്ക്കിടയ്ക്കുള്ള വയറുവേദനയും പ്രധാനമായും റൗണ്ട് വേം കാരണമാണ് ഉണ്ടാകുന്നത്. 1 മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് പ്രധാനമായും ഇത് കാണപ്പെടുന്നത്. മണ്ണിലും തറയിലും ഇരിക്കുന്ന കളിക്കുകയും കൈയും കളിപ്പാട്ടങ്ങളും എപ്പോഴും വായിലിടുന്നതുമാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ലക്ഷണമായി പോഷകാഹാരക്കുറവും വയറുവേദന, പോഷകാംശം ആഗിരണം ചെയ്യുന്നത് തടസ്സപ്പെടുന്നത് വഴി ശരീരഭാരം വർദ്ധിക്കാതിരിക്കുക, ഇവ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. നാടവിര അഥവാ ടേപ്പ് വേം: രോഗബാധയുള്ള മാംസഭക്ഷണങ്ങൾ, പ്രധാനമായും പന്നി, പോത്ത് ഇവയുടെ മാംസം കഴിക്കുന്നവരിലും വേവിക്കാത്ത ആഹാരങ്ങളിൽ നിന്നുമാണ് ഇത് ഉണ്ടാവാറുള്ളത്. കൃമിരോഗം പ്രതിരോധിക്കുന്നതിനായി 6 മാസം കൂടുമ്പോൾ വിരശല്യം ഒഴിവാക്കുന്നതിനുള്ള ഡീവം ചെയ്യുന്നതിനായുള്ള മരുന്നുകൾ കഴിക്കുക. ഓരോ വിരരോഗത്തിനും അനുയോജ്യമായ മരുന്ന് വേണം നൽകുവാൻ. അടിവസ്ത്രങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കി ഉപയോഗിക്കുക. കുട്ടികളുടെ നഖങ്ങൾ മുറിച്ച് വൃത്തിയായി സൂക്ഷിക്കുക. വിരബാധയുള്ള ആൾ മരുന്ന് കഴിക്കുന്നു.

0: എന്ന സമയത്ത് വീട്ടിലുള്ള മറ്റുള്ളവരും ഒരേ സമയം മരുന്ന് കഴിക്കുക. അതുപോലെ ടോയ്ലറ്റ് സീറ്റ് കഴുകി വൃത്തിയായി സൂക്ഷിക്കുക. ഭക്ഷണങ്ങൾ വൃത്തിയായി പാകം ചെയ്ത് ഉപയോഗിക്കുക. നന്നായി തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുക. ആയുർവേദത്തിൽ മൂന്ന് തരത്തിലുള്ള ചികിത്സകളാണ് പ്രധാനമായും കൃമിരോഗത്തിന് പറഞ്ഞിരിക്കുന്നത്. പുറത്തോട്ട് വരുന്ന കൃമികളെ എടുത്തു കളയുക. അതുപോലെ കൃമി ഒഴിവാക്കുന്ന തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളും മറ്റും ചെയ്ത് വയറ് ശുദ്ധമാക്കുക. ലക്ഷണങ്ങൾ അനുസരിച്ച് അനുയോജ്യമായ മരുന്നുകൾ ഉപയോഗിക്കുക. ചൊറിച്ചിൽ കുറയ്ക്കുന്നതിനായി ത്രിഫല ചൂർണവും കല്ലുപ്പും ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ ആറിയ ശേഷം 10 മിനിറ്റ് നേരം കുട്ടിയെ മലദ്വാരം വെള്ളത്തിൽ തട്ടുന്ന വിധത്തിൽ സിറ്റ്സ് ബാത്ത് ചെയ്യിപ്പിക്കുക. ദഹനം സുഗമമാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിപ്പിക്കുക. മാംസാഹാരം, അമിതമായ ജങ്ക് ഫുഡ്, ചോക്ലേറ്റുകൾ എന്നിവ ഒഴിവാക്കുക. ലക്ഷണങ്ങളുടെ തീവ്രത അനുസരിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്.
1: കുട്ടികളിലുണ്ടാകുന്ന വിരശല്യം, പ്രതിരോധവും ആയുർവേദ ചികിത്സയും. ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി സി അഞ്ജലി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946-8000.
4: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
5: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിങ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
4: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
5: പിട്ടാപ്പിളിൽ ഏജൻസീസ്
6: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
7: എന്നും രാവിലെ 7 മണിക്ക്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
7: തിങ്കൾ രാവിലെ 8:20.
8: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
7: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യു ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
9: മലപ്പുറം മെയിൽമുറി പമ്പ് ഹൌസിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 100 HP പമ്പ് സെറ്റ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ മറ്റന്നാൾ മുതൽ 6 ദിവസത്തേക്ക് പെരുമ്പടപ്പ് ടാങ്കിൽ നിന്നുള്ള ജലവിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം. സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 43 സെക്കൻഡുമായി. ശുഭദിന പരിപാടികളിൽ ഇനി കേൾക്കാം.
10: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവ്യധാര. പ്രായോജകർ
11: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
12: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ
13: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 6:30 വരെ.
10: ബുക്കിംഗിന് 0483-280-5000.
14: കാവ്യധാര,
15: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
16: വയലാർ രാമവർമ്മയുടെ അശ്വമേധം എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് CV ജിഷ മേരി.

മണ്ഡലം. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. കോടി കോ

നൽകി വളർത്തി മുത്തശ്ശിമാർ. ഇന്നലെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തം.

കുളമ്പുകൾ ദൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ തൻ കോട്ട കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ.

മങ്ങൾ തുള്ളിച്ചു തുള്ളിച്ചു സഞ്ചരിച്ചൊരിച്ചെമ്പൻ കുതിരയെ പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ. പിന്നെ രാജകീയോന്മത്തസേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ ആഗമതത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിൽ ഇതിനെ തളയ്ക്കുവാൻ. എന്റെ പൂർവികർ അശ്വഹൃദയജ്ഞ

0: ഇന്നു പിറന്നവർ മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ നേടിയതാണ് അവരോടു ഞാൻ എന്നിൽ നാടുണർന്നൊരു നാൾ ഈ കുതിരയെ ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ ഈ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ മായുകില്ലെൻ്റെ ചൈതന്യ വീചികൾ ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ച മണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ.
1: വയലാർ രാമവർമ്മയുടെ അശ്വമേധം എന്ന കവിതയിലെ ഒരു ഭാഗം ആലപിച്ചത് സി വി ജിഷാമേരി.
2: കാവ്യധാര.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
5: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: ശുഭദിന പരിപാടികൾ തുടങ്ങിയപ്പോൾ ചോദിച്ച ചോദ്യം ഓർമ്മയില്ലേ? 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരത്തിനായി നിങ്ങൾ അല്പസമയം കൂടി കാത്തിരിക്കണം. FM ശുഭദിനം അവസാനിക്കുമ്പോൾ പറയാം. ഇപ്പോൾ സമയം 7:00 കഴിഞ്ഞ് 51:12 ശുഭദിന പരിപാടികളിൽ ഇനി കേൾക്കാം.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 0488522701.
6: അത്യാധുനിക സൗകര്യങ്ങളുമായി സൈമൺസ് ഐ ഹോസ്പിറ്റൽ.
7: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോ പ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി, കൂടാതെ മറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ സേവനവും.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 0488522701.

0: ആകാശവാണി മഞ്ചേരി എഫ് എം നിലയത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ജാഗ്രതയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നവജീവൻ, ശരണ്യ, കൈവല്യ എന്നീ പദ്ധതികളെക്കുറിച്ച് ഇന്ന് ജാഗ്രതയിൽ സംസാരിക്കുന്നത് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സ്വയം തൊഴിൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർ നസീമ കപ്രകാടൻ.
1: വകുപ്പ് മുഖേന നടപ്പാക്കുന്ന മറ്റൊരു സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. മുതിർന്ന പൌരന്മാർ അല്ലെങ്കിൽ വയോജനങ്ങൾക്ക് ഒരു പുതുജീവൻ നൽകുന്നതിനാണ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി നവജീവൻ എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത്. ഈ പദ്ധതിയിലെ പ്രായപരിധി 50-നും 65-നും മധ്യയാണ്. സാധാരണഗതിയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന ജോലി ലഭിക്കുന്നതിനുള്ള പ്രായപരിധി 50 വയസ്സാണല്ലോ. എന്നാൽ 50 കഴിഞ്ഞിട്ടും ജോലിയൊന്നും ലഭിക്കാതിരിക്കുകയും മറ്റു വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യാത്തവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയാണിത്. ചെറിയ വായ്പയിലൂടെ ഒരു സംരംഭം ആരംഭിക്കുകയോ ഉള്ള സംരംഭം പുതുക്കി പണിയുകയോ ചെയ്യുന്നതിനാണ് ഈ തുക.

ഉപയോഗിക്കുന്നത്. 50,000 രൂപയാണ് ആകെ വായ്പ തുക. വായ്പയുടെ 25% സബ്സിഡിയായി ലഭിക്കും. അതായത് 12,500 രൂപ സബ്സിഡിയായി ലഭിക്കും. ബാങ്കുകൾ മുഖേനയാണ് ഈ പദ്ധതിയും നടപ്പാക്കുന്നത്. ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം പ്രകാരമുള്ളതായതിനാൽ ബാങ്കുകളിൽ സെക്യൂരിറ്റി നൽകേണ്ട ആവശ്യകതയില്ല. മറ്റു രണ്ട് പദ്ധതികൾ കൂടി നിലവിലുണ്ട്. അതിൽ ഒന്ന് ശരണ്യ പദ്ധതിയും മറ്റൊന്ന് കൈവല്യ പദ്ധതിയുമാണ്. ഇവ രണ്ടും പലിശരഹിത വായ്പകളാണ് കേട്ടോ. ശരണ്യയും കൈവല്യയും ഒരു പ്രത്യേക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ളതാണ്. ശരണ്യ പദ്ധതി അശരണരായ സ്ത്രീകൾക്ക് മാത്രവും കൈവല്യ പദ്ധതി അംഗപരിമിതരായ ജനങ്ങൾക്ക് മാത്രവുമാണ്. രണ്ട് പദ്ധതികളിലും 50,000 രൂപ വരെ വായ്പ ലഭിക്കും. അതിൻ്റെ 50% സബ്സിഡി

0: 5 അധ്യായമാണ്. ഇനി ശരണ്യ പദ്ധതിയിലെ ഗുണഭോക്താക്കൾ ആരെന്ന് നോക്കാം. ശരണ്യ പദ്ധതിയിലെ ഗുണഭോക്താക്കൾ വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, ഭർത്താവ് ഉപേക്ഷിക്കുകയോ ഭർത്താവിനെ കാണാതാവുകയോ ചെയ്തവർ, 30 കഴിഞ്ഞും അവിവാഹിതകളായി തുടരുന്ന സ്ത്രീകൾ, പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ, ഗുരുതരമായ അസുഖബാധിതരായ ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ തുടങ്ങിയവരാണ് ഈ പദ്ധതിയിൽ അംഗങ്ങളാവാൻ അർഹരായിട്ടുള്ളവർ. ഇതെല്ലാമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെ സ്വയം തൊഴിൽ യൂണിറ്റുകൾ മുഖേന നടപ്പാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതികൾ. ഈ പദ്ധതികളിൽ അംഗങ്ങളാവുക വഴി ഉദ്യോഗാർത്ഥികൾക്ക് ഒരു നല്ല സംരംഭകരാകാനും അതുവഴി മെച്ചപ്പെട്ട ജീവിതമാർഗം കണ്ടെത്തുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് സംബന്ധിച്ച് എന്ത് അന്വേഷണങ്ങൾക്കും ഓഫീസ് നമ്പറായ 0483-2734-904 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
1: ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സ്വയം തൊഴിൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർ നസീമ കപ്രകാടൻ.

0: ജാഗ്രത സമാപിക്കുന്നു. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം ശ്രീലത പുരുഷോത്തമൻ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത. പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ് കുന്നംകുളം. ഫോൺ 0488522701.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
7: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
8: ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG സൗകര്യം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
9: ഇന്ന് രാവിലെ 10:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പിന് ശേഷം കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. നിങ്ങളുടെ ഇഷ്ട ടീമിനെ സംബന്ധിച്ചും ഇന്നലെയും ഇന്ന് രാവിലെയുമൊക്കെയായി നടന്ന കളികളെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ വിലയിരുത്തലുകളൊക്കെ ഈ പരിപാടിയിലൂടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പറ്റും. ഫുട്ബോൾ ബീറ്റ്സ് രാവിലെ 10:15. ഫോൺ നമ്പറുണ്ട്: 0483295003002950800. ഈ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ഫുട്ബോൾ ബീറ്റ്സ് രാവിലെ 10:15.
10: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
11: പ്രായോജകർ
12: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
13: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
14: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
15: ആകെ പേടിയാവുന്നു ഡോക്ടർ.
14: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
16: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
14: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
10: ഇപ്പോൾ തായമ്പക കേൾക്കാം. കേരളത്തിന്റെ തനതായ ഒരു കലാരൂപമാണ് തായമ്പക. മറ്റു ചെണ്ടമേളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു വ്യക്തിഗത കലാരൂപമാണ് തായമ്പക. എല്ലാ കലയിലും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ, അത് തായമ്പകയിലും വന്നിട്ടുണ്ട്. എണ്ണവും നിലയും അതിന്റെ എണ്ണങ്ങളുടെ ഏറ്റച്ചുരുക്കലുകളുമാണ് തായമ്പകയുടെ സൗന്ദര്യം. പതികാലത്തിൽ തുടങ്ങി ക്രമേണ കാലം കൂട്ടി ശബ്ദത്താൽ ആസ്വാദകരുടെ ആവേശത്തെ ഉയർത്തുന്ന ഒരു കലാരൂപമാണിത്. ഇന്ന് തായമ്പക അവതരിപ്പിക്കുന്നത് നവീനും സംഘവും.

0: നവീനും സംഘവും അവതരിപ്പിച്ച തായമ്പകയാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
4: രാവിലെ 8:23.
5: പ്രായോജകർ
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
6: സമയം 8 കഴിഞ്ഞ് 3:22.
7: FM പ്രധാന വാർത്തകൾ.
6: അസമിലും അരുണാചൽ പ്രദേശിലും അടുത്തിടെ കനത്ത മഴ, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ എന്നിവ മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘത്തെ അയക്കണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രം 863 ബില്യൺ US എക്കാലത്തെയും ഉയർന്ന കയറ്റുമതി നിരക്ക് കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ബോർഡ് ഓഫ് ട്രേഡ് മീറ്റിംഗിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ ഖബറടച്ച ചടങ്ങിൽ ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരറ്റിയും ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും വേണ്ടി

0: ആദരാഞ്ജലികൾ അർപ്പിച്ചതായി മാർഗരറ്റ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈദരാബാദിൽ നിന്ന് പിടിച്ചെടുത്ത വിമാനം 3 കോടി രൂപയ്ക്ക് ലേലം ചെയ്തു. കഴിഞ്ഞ വർഷം PMLA കേസിൽ ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ED സോണൽ ഓഫീസ് പിടിച്ചെടുത്ത വിമാനമാണ് MSTC ലിമിറ്റഡ് വഴി ലേലം ചെയ്തത്. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ സമ്മേളനം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് നടക്കും. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും ഇന്റർവ്യൂവിനും അവധി ബാധകമല്ല. കാഥികൻ പ്രൊഫസർ വി സാംബശിവന്റെ 97th ജന്മദിന ആഘോഷം ഇന്ന് പത്തനംതിട്ട ശ്രീ ചിത്തിര തിരുനാൾ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. വൈകിട്ട് മന്ത്രി PC വിഷ്ണുനാഥ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. പുലർച്ചെ നടന്ന മത്സരത്തിൽ കാബോവെർദയെ 2-3 goals തോൽപ്പിച്ചാണ് അർജന്റീനയുടെ പ്രീ ക്വാർട്ടർ പ്രവേശനം.
1: FM പ്രധാന വാർത്തകൾ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
3: തീവണ്ടി സമയം. പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
4: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
2: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: ഫോൺ 8129110887.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
2: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
5: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27, ട്രെയിൻ നമ്പർ 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:41, 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 16305 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
3: തീവണ്ടി സമയം. പ്രായോജകർ
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: ആയിഷ ഗർഭിണിയാണോലേ?
7: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
8: അതപ്പൊ നന്നായെ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
6: വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി.
8: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
6: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
9: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
10: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
9: ദിവസവും കാലത്ത് 6:35.
11: വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
12: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ.
13: സുബ്ന പാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
14: സുബ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
13: സുബ്ന പാം.
15: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
16: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
17: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
0: ഇന്ന് രാവിലെ FM ശുഭദിനത്തിന് ശേഷം കേൾക്കാം ചിത്രമഞ്ചേരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. 04832950300 എന്ന നമ്പറിലേക്കോ 2950800 എന്ന നമ്പറിലേക്കോ. ചിത്രമഞ്ചേരി രാവിലെ FM ശുഭദിന പരിപാടികൾക്ക് ശേഷം. സമയം 8:09:09
17: സി എച്ച് സെന്റ് അന്യ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.

0: പ്രായോജികർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
1: സി എച്ച് സെന്റർ മഞ്ചേരി.
0: മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
1: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
0: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
1: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
0: സി എച്ച് സെന്റർ, മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്. കരിയർ ടിപ്സിൽ ഇന്ന് കേൾക്കാം എക്സാം ക്യാപ്സ്യൂൾ. യു ജി സി നെറ്റ് പേപ്പർ വണ്ണിലെ ഒന്നാം മൊഡ്യൂൾ ടീച്ചിംഗ് ആപ്റ്റിറ്റ്യൂഡ്, രണ്ടാം മൊഡ്യൂൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നീ രണ്ട് മൊഡ്യൂളുകളിലും ഉൾപ്പെടുന്ന വിവിധ വിഷയങ്ങളിൽ എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദീഖ് മിൽമുറി. 3 തവണ JRF-ന് അർഹത നേടിയ വ്യക്തിയാണ് അദ്ദേഹം.
1: പേപ്പർ വൺ എന്ന് പറയുമ്പോൾ ടീച്ചിംഗ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ബന്ധപ്പെട്ടാണ് ടോപ്പിക്. എങ്കിലും ഇതിൽ 10 വ്യത്യസ്ത ടോപ്പിക്കുകളാണ് നമുക്ക് നോക്കേണ്ടത്. 1 ടീച്ചിംഗ് ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ്, 2 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, 3 റീഡിംഗ് കോംപ്രിഹെൻഷൻ, കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിംഗ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. പേപ്പർ 2 എന്ന് പറയുന്നത് സബ്ജക്ട് സ്പെസിഫിക് ടോപ്പിക്കുകളാണ്. ഏകദേശം 85 വിഷയങ്ങളിലായിട്ട് UGC കൊമേഴ്സ്, ഇംഗ്ലീഷ് പോലെയുള്ള, സൈക്കോളജി പോലെയുള്ള മെയിൻ PG ഡൊമൈൻ കോർ പേപ്പറിലാണ് ഈ ഒരു ഏരിയയിൽ വരിക. ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് ഏകദേശം 10 മൊഡ്യൂളുകൾ അടങ്ങിയ PG ലെവൽ സിലബസിന്റെ ഒരു കണ്ടന്റ് ആയിരിക്കും. അതായത് ഒരു കുട്ടി PG ലെവലുള്ള സിലബസ് ബേസിലാണ് അതിന് നോട്ടുണ്ടാക്കി പ്രിപ്പയർ ചെയ്യേണ്ടത്. പേപ്പർ 1 ഓരോ ടോപ്പിക്കിലും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, 1 ടോപ്പിക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പ്രധാനമായും മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്, ഇതിൽ ടീച്ചിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവേണ്ട ഒരാൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു ക്ലാസ് റൂം അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് കൂടുതലും വരാൻ സാധ്യതയുള്ളത്, വന്നിട്ടുള്ളത്. അതേപോലെ ടീച്ചിങ് മെത്തഡോളജിയിൽ ഒരു ഇവാലുവേഷൻ സിസ്റ്റം, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന ഈ ഏരിയകളിൽ നിന്നും ക്ലാസ്സിലെ ഒരു ഇഷ്യൂ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെ ടീച്ചർ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ആ ക്വസ്റ്റ്യനെ ഡീൽ ചെയ്യാം, ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യും എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ വരിക. ഇതിന് പുറമെ ടീച്ചിങ് മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട് പുതിയ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങും അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടീച്ചിങ്, ഓൺലൈൻ മെത്തേഡ്സ്, അതേപോലെ സ്വയംപ്രഭ പോലെയുള്ള ചില ടേംസും അത്തരം സംവിധാനങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും ഈ ഒരു ഏരിയയിൽ നമ്മൾ മനസ്സിലാക്കണം. 2 മൊഡ്യൂൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ പ്രധാനമായിട്ടും ഒരു സ്റ്റുഡന്റിന്റെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ് അതിൽ മെഷർ ചെയ്യുന്നത്. ഇതിൽ ബേസിക് ആയിട്ട് റിസർച്ചിന്റെ ടൈപ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് പ്രധാനമായും നോക്കേണ്ട ഏരിയയാണ്. അതേപോലെ ടൈപ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് റിസർച്ച്, പിന്നെ റിസർച്ചിന്റെ സ്റ്റെപ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒന്ന് ചെയ്യേണ്ടത്. സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റെപ്സിലും ജസ്റ്റ് പോയിന്റ് പഠിക്കുന്നതിന് അപ്പുറത്തേക്ക് ആ സ്റ്റേജിൽ കറക്റ്റ് എന്താണ് ഇതിൽ സംഭവിക്കുന്നുള്ളത് പ്രാക്ടിക്കലി ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തിസീസ് ഒക്കെ അടുത്ത് ഒന്ന് മറിച്ച് നോക്കിയാൽ ഒരു കുട്ടിക്ക് ഏകദേശം ഇതിൻ്റെ രൂപം കിട്ടും. പിന്നെ ഒരു ഏരിയ വരുന്നത് അതിൻ്റെ സാമ്പിളിംഗ് മെത്തേഡിൽ നിന്ന് മിക്കവാറും ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. അതേപോലെ തിസീസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ്, സെമിനാർ, സിമ്പോസിയ, കൊളോക്കിയം, കോൺഫറൻസ് പോലെയുള്ള വർക്ക്ഷോപ്പ് പോലെയുള്ള ടോപ്പിക്കുകളും അക്കാദമിക് റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. ഇതാണ് ഒന്ന് നോക്കേണ്ടത്. ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഏരിയയിലൊക്കെ ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വിവരങ്ങൾ നമ്മുടെ ന്യൂസ് പേപ്പറിലൂടെ വെബ്സൈറ്റിലൂടെയൊക്കെ നമുക്ക് അവൈലബിൾ ആവുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സിലബസിന് പുറത്ത് അതും കൂടെ ഒരു നെറ്റ് ആസ്പിരന്റ് പരിഗണിക്കേണ്ടതുണ്ട്.
0: UGC നെറ്റ് പേപ്പർ 1 1 ഉം 2 ഉം മൊഡ്യൂളുകളിൽ ഉൾപ്പെടുന്ന വിവിധ വിഷയങ്ങളിൽ എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദീഖ് മിൽമുറി. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ പറയാം, 9947583655.
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി. കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
0: കരിയർ ടിപ്സ്. മഴയും കണ്ടാസ്.

0: ചിരിക്കുകയാണല്ലേ, എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പലിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റിവെച്ച് നേരെ വിട്ടോ പിട്ടാപ്പലിൽ ഏജൻസീസിലേക്ക്.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
2: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
4: ETU എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
5: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
4: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
6: സുഹൃത്തുക്കളെ, സമയം 8 മണി കഴിഞ്ഞ് 15:32. മഞ്ചേരി FM-ൽ നിന്നുള്ള ശുഭദിന പരിപാടികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം, പ്രായോജകർ
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
1: മിലിക്സ് ഡിഷ് വാഷ്,
7: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
1: ലോവ വാഷിംഗ് സോപ്പ്,
7: പിങ്ക് വാഷിംഗ് പൗഡർ,
1: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
7: ഫോൺ 8078078540.
1: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
8: സൈബർ ജാലകം.

0: സൈബർ ജാലകം. പ്ലേജിയറിസം അഥവാ ആശയചോരണം എങ്ങനെ കണ്ടുപിടിക്കാം?
1: അനന്തമജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. ഇങ്ങനെയൊരു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ കവിതയും പ്ലാജിയറിസവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ പലപ്പോഴും കോപ്പി അടിക്കുന്നവർ, അത് റിസർച്ച് പേപ്പറുകളാവട്ടെ അതല്ലെങ്കിൽ അസൈൻമെൻറ്റുകളാവട്ടെ, അവരൊരു കണക്കിന് ചിന്തിക്കുന്നത് ഇതായിരിക്കും, ഇൻ്റർനെറ്റിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ആർട്ടിക്കിളുകളില്ലേ, ഇതിൽ നിന്നൊന്ന് ഞാനൊരു ഇത്തിരി കോപ്പി അടിച്ചാൽ എവിടെയോ കിടക്കുന്ന എൻ്റെ മാഷും ടീച്ചറും ഇതെങ്ങനെ മനസ്സിലാക്കാനാണ് അല്ലേ? ഈ ഒരു ചിന്ത തൽക്കാലം അങ്ങ് മാറ്റിവെച്ചേക്കൂ. കാരണം പ്ലേജിയറിസം അഥവാ ആശയചോരണം കണ്ടുപിടിക്കുവാൻ ഇന്ന് ധാരാളം വിദ്യകളുണ്ട്, ധാരാളം വെബ്സൈറ്റുകൾ അതിനെ സഹായിക്കുന്നുമുണ്ട്. അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റിനെയാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്, copyleaks.com. സ്പെല്ലിംഗ് പറയാം, copyleaks.com. നിങ്ങൾക്ക് പരിശോധിക്കുവാനുള്ള ആർട്ടിക്കിളിൻ്റെ ഭാഗം ഇതിലോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ആർട്ടിക്കിൾ അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് ഒന്ന് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു റിപ്പോർട്ട് കിട്ടും, ഏതൊക്കെ ഭാഗത്ത് നിന്ന് അടിച്ചു മാറ്റിയത് ഇതിനകത്തുണ്ട്, എത്ര ശതമാനമാണ് അടിച്ചു മാറ്റൽ, ആ അടിച്ചു മാറ്റിയ കണ്ടൻറ്റ് ഏതൊക്കെ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് അതുപോലെയുണ്ട്, ഇതെല്ലാം അങ്ങ് കൃത്യമായി റിപ്പോർട്ടായിട്ട് കിട്ടും. അതുകൊണ്ട് കോപ്പിയടിക്കുന്നവർക്ക് പണി കിട്ടുന്ന വിദ്യകളുമുണ്ട് ഇൻ്റർനെറ്റിൽ എന്നോർക്കുക. പ്ലേജിയറിസം അഥവാ ആശയചോരണം ചെക്ക് ചെയ്യുവാനുള്ള വെബ്സൈറ്റിൻ്റെ വിലാസം ഒരിക്കൽ കൂടി, copyleaks.com. സ്പെല്ലിംഗ് copyleaks.com. ഒരു കാര്യം ഓർക്കുക, കോപ്പി അടിച്ചതിന് ശേഷം കുറച്ച് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് വെച്ച് ഈ സിസ്റ്റം കണ്ടുപിടിക്കാതിരിക്കില്ല കേട്ടോ.
0: സൈബർ ജാലകം.
2: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ. സൈബർ ജാലകം പ്രായോജകർ
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
4: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,000

0: 600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ,
5: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
4: 15 സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
5: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
4: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
5: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
4: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര. ഫോൺ 7558852664.
6: രസമുകുളം.
7: മലയാളികളുടെ ഇഷ്ടവിഭവമാണല്ലോ പൊറോട്ടയും ബീഫും. എന്നാൽ സ്ഥിരമായി അത് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമാവില്ല. പക്ഷേ പൊറോട്ടയോടുള്ള പ്രിയം ഒട്ടും കുറയുന്നില്ല എന്നാണെങ്കിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അത് തയ്യാറാക്കി നോക്കാം. സാധാരണ മൈദയും മുട്ടയും ചേർത്താണല്ലോ പൊറോട്ട മാവ് കുഴച്ചെടുക്കാറുള്ളത്. എന്നാൽ നമുക്കിന്ന് ഗോതമ്പും പാലും ചേർത്ത് പൊറോട്ട തയ്യാറാക്കാം. ഇത് മൈദ പൊറോട്ട പോലെ ആരോഗ്യത്തിന് അത്ര ദോഷകരമായിരിക്കില്ല. കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് പാൽ പൊറോട്ട വേഗത്തിൽ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യം 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 3/4 കപ്പ് ചൂടുപാൽ ചേർത്തിളക്കാം. ഇനി അല്പം വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുത്ത മാവ് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ആദ്യം കുറച്ചു കട്ടിയിൽ പരത്തി അതിനു മുകളിൽ നെയ്യ് ചേർത്ത് ത്രികോണാകൃതിയിൽ മടക്കി വീണ്ടും പരത്താം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി ഈ പൊറോട്ട ചുട്ടെടുക്കാം. ഇതാണ് പാൽ പൊറോട്ട. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടി പറയാം, കേട്ടോളൂ. ആദ്യം 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 3/4 കപ്പ് ചൂടുപാൽ ചേർത്തിളക്കാം. ഇനി അല്പം വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുത്ത മാവ് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ആദ്യം കുറച്ചു കട്ടിയിൽ പരത്തി അതിനു മുകളിൽ നെയ്യ് ചേർത്ത് ത്രികോണാകൃതിയിൽ മടക്കി വീണ്ടും പരത്താം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി ഈ പൊറോട്ട ചുട്ടെടുക്കാം. ഇപ്പോൾ നല്ല ബീഫ് കറിയുടെയോ ചിക്കൻ കറിയുടെയോ ഒക്കെ കൂടെ കഴിക്കാനുള്ള പാൽ പൊറോട്ട തയ്യാറായിട്ടുണ്ട്.
6: രസമുകുളം.
4: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. പ്രായോജകർ,
5: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7558852664.
8: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
9: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
8: പിറ്റാപ്പിളിൽ ഏജൻസീസ്.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
11: എന്നും രാവിലെ 8:30.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
12: കൊരന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
10: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
11: സാന്ത്വനത്തിന്റെ കരസ്പർശം.
14: മൗലാന IVF പെന്തൽമണ്ണ സമർപ്പിക്കുന്നു
15: ഗാനമാധുരി.
14: പ്രായോജകർ, മൗലാന ഹോസ്പിറ്റൽ, പെന്തൽമണ്ണ.
15: ഫോൺ 0499332622.
16: കുഞ്ഞു സ്വപ്നങ്ങൾ വലുതാണ്.
17: അച്ഛനും അമ്മയും ആകാനുള്ള നിങ്ങളുടെ കുഞ്ഞു സ്വപ്നങ്ങളെ മൗലാന IVF യാഥാർത്ഥ്യമാക്കുന്നു.
16: 25 വർഷത്തിലേറെ സേവന പാരമ്പര്യത്തോടെ വന്ധ്യതാ നിവാരണ ചികിത്സകൾ ഉയർന്ന വിജയ നിലവാരത്തിലും കുറഞ്ഞ ചികിത്സാ നിരക്കിലും ചെയ്തു വരുന്നു.
17: മൗലാന IVF, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
16: ഫോൺ 0499332622.
18: സപ്തസ്വരങ്ങളെ തൊട്ടിലിലാട്ടുന്ന സ്വർഗീയ ഗാനമേ രാഗമേ, MG രാധാകൃഷ്ണൻ സംഗീതം നൽകി ആലപിച്ച ഗാനം. രചന PK ശങ്കരൻ.

0: പി കെ ശങ്കരൻകുട്ടിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: മൗലാന IVF പെരിന്തൽമണ്ണ
2: ഗാനമാധുരി സമാപിക്കുന്നു.
1: പ്രായോജകർ
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-262-262.
3: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
3: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ.
6: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: മെഡിസപ് ആനുകൂല്യങ്ങൾ.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
6: ഫോൺ 8078

0: 88.1. പ്രിയപ്പെട്ടവരെ, രാവിലെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം കേട്ടോളൂ. KG ശങ്കരപ്പിള്ള. കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ ബഹുമതിയാണ് ഇത്. സാഹിത്യമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം നൽകി വരുന്നത്. KG ശങ്കരപ്പിള്ളയുടെ പ്രധാന കൃതികൾ കൊച്ചിയിലെ വൃക്ഷങ്ങൾ, സംവിധായക സങ്കല്പം, ബംഗാൾ എന്നിവയാണ്. 1998 കേരള സാഹിത്യ അക്കാദമി അവാർഡും 2002 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 2009 ഓടക്കുഴൽ അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
7: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
0: സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. APJ അബ്ദുൽ കലാമിന്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭദിന പരിപാടികൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ഹലോ, ഹായ്, നമസ്കാരം. ഇത് ചിത്രമഞ്ജരിയാണ്. ഇന്ന് പൊതുവെ നല്ല മഴയാണ്. ഇപ്പോഴാണ് മഴയൊക്കെ ഒന്ന് തിമിർത്ത് പെയ്യാൻ തുടങ്ങിയത്. പലരും രാവിലത്തെ തിരക്കുകളിലാവും ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെയും ജോലിക്ക് പോകുന്നതിൻ്റെയും എല്ലാം. അതിനിടയിൽ ഒരല്പനേരം ചിത്രമഞ്ജരിയിൽ ഒപ്പം ചേരാം. ഇന്ന് കൂടെയുള്ളത് സ്നേഹപ്രഭ. സ്റ്റുഡിയോ സഹായം നൽകുന്നത് പി കെ വിനോദ്. സാങ്കേതിക സഹായം നൽകുന്നത് അബ്ബാസ് പറപ്പൂർ, വേലായുധൻ അരീക്കോട്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ചിത്രമഞ്ചേരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ചിത്രമഞ്ജരി

0: ജീവിതം അങ്ങനെ എന്നും വലിയ വിശേഷങ്ങൾ കൊണ്ട് നിറഞ്ഞതൊന്നും ആവണമെന്നില്ല. എന്നാലും വെറുതെ കുറച്ച് സംസാരിക്കാനും പാട്ടുകൾ കേൾക്കാനുമായി വിളിക്കൂ ചിത്രമഞ്ജരിയിലേക്ക്. വിളിക്കേണ്ട നമ്പറുകൾ 0483 എന്ന STD കോഡിനൊപ്പം 2950 300, 2950 800, 0483 2950 300, 0483 2950 800.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കും.

0: അവരൊക്കെ അങ്ങനെ പലതും പറയും. അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ?
1: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
0: എന്റെ ചേച്ചി, ഒന്നും പറയണ്ട. ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി. അതിന്റെ വിഷമത്തിലാണ് ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
1: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
2: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
3: ഹലോ, നമസ്കാരം. ഇതാരാണ്?
4: നമസ്കാരം, എന്റെ പേര് അനുരൂപ്.
3: അനുരൂപ്?
4: അരീക്കോട് ഊർങ്ങാട്ടിരി.
3: ഊർങ്ങാട്ടിരിയിൽ നിന്നാണല്ലേ അനുരൂപ് ആണ് പറഞ്ഞത് അല്ലേ? അനുരൂപ് എന്താ ചെയ്യുന്നത്?
4: ഞാന് ഇപ്പോ ഒരു വർക്ക്ഷോപ്പ് ആണ്. ഞാൻ കഴിഞ്ഞ ടൈമില് ഊർങ്ങാട്ടിരിയിലെ മെമ്പറായിരുന്നു. മൂർക്കനാട്.
3: ആ, അത് ശരി. ആ, ഇത്തവണ ആ സമയത്തും വർക്ക് ചെയ്തിരുന്നു അല്ലേ? അവിടെ തന്നെ, നാട്ടിൽ തന്നെ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഒരു 5 വർഷത്തെ ടേം അല്ലേ ഉണ്ടായിരുന്നത്?
4: 5 വർഷം.
3: എങ്ങനെയുണ്ട്, സംതൃപ്തി ഉണ്ടായിരുന്നു?
4: നല്ല സാറ്റിസ്ഫൈഡ് ആണ്.
3: സാറ്റിസ്ഫൈഡ് ആണ്.
4: ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. നമ്മൾ അതിനൊരു സ്വപ്നമായിരുന്നു, ഒരു നാടിനൊരു അംഗൻവാടി.
3: അത്രയും
4: കാലമായിട്ട് അതിന് സ്ഥലം നമ്മുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഫാത്തിമ ടീച്ചർ. ഞങ്ങളൊക്കെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, മൂർക്കനാട് സ്കൂളിലെ ടീച്ചറാണ്. ആ ടീച്ചർ നമ്മളെ ഈ കാര്യം നാട്ടുകാരൊന്നിച്ച് പറഞ്ഞ സമയത്ത് നമുക്ക് അത് സൗജന്യമായിട്ട് 3 സെന്റ് സ്ഥലം തന്നു. പിന്നെ പഞ്ചായത്ത് അതിന് ഏകദേശം വലിയൊരു എമൗണ്ട് തന്ന്. നമുക്ക് അതിന് വലിയൊരു ഹൈടെക് AC-യോട് കൂടിയിട്ടുള്ള ഒരു അംഗൻവാടി.
3: അതിന്
4: ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു, അത് പൂർത്തീകരിച്ചു. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു
3: ഒരുപാട് കാലത്തെ നാട്ടുകാരുടെ ഒരു ആഗ്രഹമായിരിക്കും അല്ലേ അത്?
4: അതെ അതെ, ഒരു വലിയ മൂർക്കനാടിനൊരു സ്വപ്നമായിരുന്നു.
3: അതിന് അതിൽ ഭാഗമാകാൻ പറ്റി എന്നുള്ളതില് വലിയൊരു സന്തോഷം അല്ലേ? പിന്നെ ഇപ്പൊ വർക്ക്ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഒപ്പം പൊതുപ്രവർത്തനം ഉണ്ടാവും അല്ലേ? മറ്റു താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? ഫുട്ബോൾ കളിയൊക്കെ ഇഷ്ടമാണല്ലേ?
4: ഓ, ഫുട്ബോൾ കളിയൊക്കെ ഇഷ്ടമാണ്. പിന്നെ വായിക്കും.
3: ആ, ഉണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് പല പല മേഖലകളിലായിട്ട്. വീട്ടിലിരിക്കാൻ അധികം സമയം ഉണ്ടാവില്ല.
4: വീട്ടിലിരിക്കൂല.
3: എന്റെ പരാതി പറയാറുണ്ടോ?
4: പരാതി എന്തായാലും ഉണ്ടാവല്ലോ.
3: ആരാണല്ലേ വീട്ടിൽ? ആരാണുള്ളത്
4: വീട്ടില്? അച്ഛനമ്മ, ഒരു മോനുണ്ട്, ഭാര്യ, ഒരു
3: മോനാണ്. മോൻ പഠിക്കുകയാണോ?
4: 10ാം ക്ലാസ്സിലാ.
3: ഇപ്പൊ 10-ലേക്ക് അല്ലേ?
4: ആ, ഇപ്പൊ 10-ലേക്ക്.
3: അപ്പൊ ഇനി അവന്റെ പഠിത്തത്തിന്റെ കാര്യത്തിലുമായിട്ട് അതും ഉണ്ട് ഒരു ഉത്തരവാദിത്തങ്ങൾ അല്ലേ?
4: അതുണ്ട്. ആവറേജ് ആണ്. അപ്പൊ അതിങ്ങനെ
3: അല്ല, ഒരുപാട് സാധ്യതകളുള്ള കാലാണല്ലോ. അങ്ങനെ നമ്മളൊന്നൊരു വഴി കാട്ടിക്കൊടുത്താ മതി.
4: അതെ അതെ, നമ്മളൊന്നും പഠിച്ച സമയത്ത് വഴി കാണിച്ചു തരാൻ നമുക്കൊരു പ്രയാസമുള്ള സമയമായിരുന്നു.
3: ശരിക്കും നമ്മള് ഇഷ്ടം പോലെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടല്ലോ, ഒരുപാട് മേഖലകൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നു കിടക്കല്ലേ.
4: അതെ അതെ, ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പൊ നാട്ടുകാരും അതിനൊക്കെ ഒരു സഹായങ്ങൾ, ഇപ്പൊ അവരെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ സംഘടനകളൊക്കെ അതിന് തയ്യാറാണല്ലോ.
3: അതെ അതെ, കാലഘട്ടത്തിലല്ലേ. ഏത് പാട്ടാണ്?
4: ലഹരി മാത്രമാണ്. അതിപ്പോ ഓപ്പറേഷൻ തൂഫാനിലൂടെ അതിഗംഭീരമായിട്ട് പോലീസും ഗവൺമെന്റൊക്കെ അതിശക്തമായി പോകുന്നതുകൊണ്ട് അങ്ങനെ പുറത്തുപോയി പഠിക്കുക എന്നുള്ളത് കുട്ടികൾക്ക് ഒരു രക്ഷിതാക്കൾക്ക് ഒരു
3: ഭയപ്പാടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഇപ്പൊ ഈ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അതിനൊക്കെതിരെ പങ്കെടുക്കാനും അതിനൊക്കെതിരെ പ്രവർത്തിക്കാനൊക്കെ നിങ്ങൾക്ക് കഴിയട്ടെ. അപ്പൊ എന്താ, ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്?
4: എനിക്ക് പഴയ പാട്ട് മനക്കലത്തത്തെ എന്ന് പറഞ്ഞ ഒരു പാട്ടാണ്.
3: കുറച്ച് നല്ലോണം പഴയ തന്നെയാണ് അല്ലേ?
4: അതെ അതെ അതെ.
3: പഴയ പാട്ടുകളോട് ഇഷ്ടം കൂടുതലുണ്ടോ?
4: ഞാൻ പാടാൻ കഴിയില്ല, അപ്പൊ അത് സംഗീതം ആസ്വദിക്കും. പിന്നെ നന്നായിട്ട് പ്രസംഗിക്കാൻ അങ്ങനെയുള്ള

0: പേപ്പർ പ്രോബ്ലംസിന് ഭയമില്ലാത്ത ഒരാളാണ്.
1: വായിക്കാറുണ്ട് എന്നും പറഞ്ഞു അല്ലെ?
0: വായിക്കാറുണ്ട്. വായിക്കാൻ എന്നുള്ള ഈ ഒരു പുസ്തകത്തിന്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഭാഗമായിട്ട് ഇങ്ങനെ അങ്ങനെ വായിച്ചു പഴയ കാര്യങ്ങളൊക്കെ.
1: അതെ, നമ്മളെപ്പോഴും ഒരു റെഫറൻസ് ഒക്കെ വേണല്ലോ അല്ലെ?
0: ആ, റെഫറൻസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വായിക്കും.
1: അപ്പോ കേട്ടാലോ, നമുക്ക് പാട്ട് കേട്ടാലോ? യേശുദാസ് പാടിയ പാട്ടാണ് രാസലീല എന്ന ചിത്രത്തിൽ. അപ്പോ മറ്റൊരവസരത്തിൽ വിളിക്കൂ, സംസാരിക്കാം.
0: ഓക്കേ ഓക്കേ.
1: അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ.
0: ഓക്കേ, താങ്ക് യു.

0: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
2: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലേ ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
1: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
3: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും

0: സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ
1: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 50 സെക്കൻഡുമായിരിക്കുന്നു. ചിത്രമഞ്ജരിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 0483 2950 0800 എന്ന നമ്പറിലേക്കും 0483 2950 0800 എന്ന നമ്പറിലേക്കും. ഹലോ, ചിത്രമഞ്ജരിയാണ്, സ്വാഗതം.
3: ഹലോ,
2: ഇതാരാണ്? ഇന്ന് അരീക്കോട്ടുകാർക്ക് ചിത്രമഞ്ജരിയിലേക്ക് കണക്ട് ആവുന്ന ദിവസമാണോ? എന്താണ് പേരൊന്നും കൂടെ പറയോ?
3: ബിജുമോൻ
2: അല്ലേ? ബിജുമോൻ അരീക്കോട് തന്നെയാണ് സ്ഥലം.
3: വടക്കുംമുറി. അറിയുന്ന
2: ആള് തന്നെയാണ്.
3: ഓ, നമ്മളെ മമ്പറയും.
2: എന്ത് ചെയ്യുന്നു ബിജുമോൻ? എന്ത് ചെയ്യുന്നു?
3: ഞാനൊരു ആശുപത്രി.
2: അവിടെ തന്നെ, നാട്ടിൽ തന്നെ?
3: ഇവിടെ നാട്ടിൽ തന്നെ.
2: സ്വന്തമായിട്ട് ഷെഡൊക്കെ?
3: വീടിന്റെ
2: അടുത്ത് തന്നെയാണോ അതൊക്കെ?
3: വീടിനൊരു കിലോമീറ്റർ അടുത്ത്.
2: ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
3: വീട്ടില് ഭാര്യ, രണ്ട് മക്കള്.
2: മക്കളൊക്കെ പഠിക്കുകയാണോ?
3: ഓ, ഇഷ്ടം പ്ലസ് ടു ആണ്. വേറെ ഒരു 9ാം ക്ലാസ്സിലും.
2: രണ്ടാൺമക്കളും
3: ഭാര്യയും.
2: ഭാര്യ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ?
3: ചെറിയൊരു ഷോപ്പിൽ പോകുന്നുണ്ട്.
2: അവിടെ അരീക്കോട് തന്നെയാണ്?
3: അപ്പൊ
2: അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട് അല്ലേ? ഇന്ന് പൊതുവെ മഴ.
3: രാവിലെ മഴ ഇവിടെ
2: അല്ലെ? ഇന്നാണിപ്പോ ഒന്ന് പെയ്യാൻ തുടങ്ങിയത് അല്ലെ? ഇന്ന് ഇന്നലേക്ക്.
3: പിന്നെന്തൊക്കെയാണ്
2: നാട്ടിലും വീട്ടിലൊക്കെ വിശേഷം?
3: ഞങ്ങളിപ്പോണ്ട്.
2: അപ്പൊ അവിടെ കേൾക്കുന്നുണ്ട്?
3: രാവിലെ 7 മണിക്ക് എത്തും. 7 മണി മുതൽ 3:30 വരെ
2: അവിടെ എത്തിയിട്ടുണ്ട് അല്ലേ?
3: പണി തുടങ്ങി. 7 മണിക്ക് പണി തുടങ്ങി. എന്റെ ഇടയിൽ വെറുതെ വിശ്വസിക്കാം.
2: ഇനി ഉച്ച ഭക്ഷണത്തിനോ വീട്ടിലേക്ക് പോവോ?
3: 10:30 ആകുമ്പോ പോകും. ഇതായ പിന്നെ ചോറൊന്നുമില്ല.
2: ഇല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ഒരുമിച്ച്.
3: വൈകിട്ട് 3 മണിക്ക് നിർത്തി പോകും.
2: പിന്നെ അവിടെ ഷെഡില് കൂടുതൽ വേറെ ആളുകളുണ്ടോ?
3: സംസാരമുണ്ട്. മൂത്താണ്ടല്ലേ ബാബുണ്ണി അറിയാണ്ട്.
2: അപ്പൊ അവിടെ അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അല്ലേ?
3: അങ്ങനെ പോണു.
2: എന്തൊക്കെയാണ് നിങ്ങളുടെ ഒഴിവുകാല സമയത്തൊക്കെ തമാശകൾ കാര്യങ്ങൾ അല്ലേ? രസമാണ്. എന്തെങ്കിലും അടുത്തുണ്ടായിട്ടുണ്ടോ വല്ല നന്നായിട്ടൊന്ന് ചിരിച്ച വല്ല സംഭവം പറയാനുണ്ടോ?
3: അങ്ങനെ പെട്ടെന്ന് ഓർമ്മൊന്നും വരില്ല. അങ്ങനെ
2: എന്നാലും ആ ചിരിയിലുണ്ട്, അടുത്തൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ അല്ലേ?
3: ഞങ്ങള് പണിന്റെ ഒരു തമാശ ഉണ്ടായിട്ടുണ്ട് അങ്ങ്.
2: അതങ്ങ് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഒരു ദിവസം മുഴുവനൊക്കെ ചിരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടാവും
3: ചിലപ്പം.
2: ഏത് പാട്ടാണെന്ന്?
3: ഞാൻ മമ്മൂട്ടിന്റെ ബാല്യകാല സഖി സിനിമ അല്ലേ? താമരപ്പൂവും കാവനത്തില്ലെന്ന് പാട്ടുണ്ട്.
2: ബാല്യകാല സഖിയിലെ പാട്ടൊക്കെ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ? നാളെ ബഷീർ ദിനമാണ്.
3: അതെ അതെ അതെ അതെ.
2: അത് ഓർമ്മയുണ്ട് അല്ലേ?
3: ഓർമ്മയുണ്ട്. അപ്പൊ സ്കൂളിലൊക്കെ അമ്പ പരിപാടി ഉണ്ടായിട്ടുണ്ട്.
2: മക്കള് അവിടെ പഠിച്ച സമയത്ത്
3: ആക്റ്റീവാണ്
2: പൊതുവെ?
3: ആയിക്കോട്ടെ,
2: എന്തായാലും സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം.
3: ഓ, വളരെ സന്തോഷം.
2: വീട്ടിലെല്ലാവരോട് അന്വേഷണം പറയാം. പിന്നെ അവിടെ ഉള്ള ആളുടെ പേര് പറഞ്ഞു. ബാബു അതെല്ലേ? അപ്പൊ താമരപ്പൂ ബാല്യകാല സഖിക്കല്ല, സഖനാണ്. സഖിക്കുന്നില്ല, വെറുതെ കുടുംബകലം
3: ഉണ്ടാക്കണ്ടല്ലോ.
2: എന്തായാലും കേട്ടോളൂ, പാട്ട് കേട്ടോളൂ.
3: ഓക്കേ ഓക്കേ.
2: ബഷീർ ദിനൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ഒരു പാട്ടും കൂടെ കേൾപ്പിക്കാലോ.
3: അതെ അതെ അതെ.
2: അപ്പൊ ഒരു നല്ല ദിവസം.
3: ഓക്കേ,
2: ശരി.
3: താങ്ക് യു.

0: പ്ലാന്റാണ്.
1: ടാഞ്ചറീൻ നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
1: എന്തേ
0: ഇത്? എസ് എം എസ് സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: ആർ ബി ഐ പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
3: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
4: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
3: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
4: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
5: ഹലോ, ഹായ്, ഇതാരാണ്? കോമളവല്ലി ചേച്ചി, അവിടെ ആരോടോ സംസാരിക്കുകയാണോ? ചിത്രമഞ്ജരിയിലേക്ക് കിട്ടി. ഇനി ഇവിടെ രണ്ടുപേരും കൂടെ ആണോ സംസാരിക്കുന്നേ?

0: എന്താണ് കോമളവല്ലി ചേച്ചിയുടെ ഭർത്താവിന്റെ പേര്?
1: എന്റെ പേര് അപ്പച്ചൻ.
0: ആ അപ്പച്ചൻ. എവിടുന്നാ വിളിക്കുന്നത്? അത് പറഞ്ഞില്ല.
1: അഗസ്ത്യാമൂഴി.
0: അഗസ്ത്യാമൂഴി, അത് എവിടെയാണ് സ്ഥലം?
1: അത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനോട് ചേർന്ന്.
0: ഓക്കെ ഓക്കെ. കോഴിക്കോട് മലയോര മേഖലയാണ് അല്ലേ?
1: ആ മലയോര മേഖല. മലയോര മേഖല എന്ന് പറയത്തില്ല. മലയോര മേഖല എന്ന് പറയുമ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ആനിക്കാമ്പല്,

0: വേനൽക്ക ഒരുപാട് പേര് ടൗണിൽ നിന്ന് വരുന്നുണ്ട്. മുസ്ലിംസുകളാണ് കൂടുതലും വരുന്നത്.
1: എങ്ങനെ?
0: മക്കളൊക്കെ
1: ഇഷ്ടമാണ് ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ പ്രകൃതി ഭംഗി കാണുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ.
0: പിന്നെ അവര് കോഴിയെ അതൊക്കെ വറുത്ത് ഇറച്ചിയൊക്കെ ആയിട്ട് മക്കളായിട്ട് വന്ന് കുളിച്ചു പെറുകി പോകും. പിന്നെ അവര് മലയെ കുറെ സ്ഥലം എടുത്തിട്ടുണ്ട്. ശുദ്ധമായി കിട്ടാൻ വേണ്ടി അവരെല്ലാം ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ, കച്ചവടം ചെയ്ത് ബിസിനസ് ചെയ്തൊക്കെ.
1: ഏതായാലും ഏത് പാട്ടാ വേണ്ടേ
0: എനിക്ക്? പഞ്ചമിയിലെ രജനി ഗന്ധി വിടർന്നു അനുരാഗ.
1: പഞ്ചമി എന്ന സിനിമ?
0: പഴയകാലത്തെ എന്റെ ഒരു സിനിമയായിരുന്നു.
1: പഞ്ചമിയിലെ
0: രജനി ഗന്ധി വിടർന്നു അനുരാഗ
1: ണോ ആദ്യം കോമളവല്ലി ചേച്ചിയും ഇത് തന്നെയാണോ?
0: അവര് പറഞ്ഞ വേറെയാണ്, ഞാനിത് പറഞ്ഞു. ഏത് വേണം വെച്ചോളെ, രജനി ഗന്ധി വിടുന്ന നിന്റെ കാൽച്ചലങ്ങൾ.
1: പഞ്ചമി എന്ന ചിത്രത്തില് ഏതാണ്? എനിക്കൊന്ന് ഒന്നുകൂടെ പറയോ.
0: പഞ്ചമി ചിത്രം പഞ്ചമി,
1: അത് മനസ്സിലായി.
0: ജോളി അഭിരാമം പാടിയതാണ്, രജനി ഗന്ധി വിടർന്നു.
1: പഞ്ചമി എന്നുള്ള സിനിമയിലെ പാട്ടുകൾ ഇവിടെ ഉണ്ട്, പക്ഷെ അങ്ങനെ ഒരു തുടക്കമല്ല, ചിലപ്പോ വേറെ വരികളിലായിരിക്കും. അതിലേതെങ്കിലും ഒരു പാട്ട് വെക്കട്ടെ എന്നാല്. പിന്നെ വീട്ടില് മറ്റാരാണുള്ളത്?
0: ഭാര്യയും.
1: യേശുദാസ് പാടിയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ അതിലെ, പഞ്ചമിയിലെ യേശുദാസ് പാടിയിട്ടുള്ള ഒരു പാട്ട് കൊടുക്കാം. അപ്പോ എല്ലാവരോടും അന്വേഷണങ്ങളൊക്കെ അറിയിക്കുക, സുഖമായിട്ടിരിക്കും. റേഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണെന്ന്
0: തോന്നുന്നു.
1: അപ്പൊ പഞ്ചമി എന്ന ചിത്രത്തിലെ തന്നെ പാട്ട് കേൾക്കാം, യേശുദാസ് പാടിയതാണ്. അപ്പൊ ആസ്വദിക്കൂ, നല്ലൊരു ദിവസമൊക്കെ ഒരുമിച്ചിരുന്ന് പാട്ടൊക്കെ കേട്ട് ആസ്വദിക്കാം കേട്ടോ. അപ്പോ വെച്ചേരാം.
0: ആയിക്കോട്ടെ.

0: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ചിത്രമഞ്ജരി.
3: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
4: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
3: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
5: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
3: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ് ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
5: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതു, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
3: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
0: ഹലോ
6: ഹലോ
0: ഹലോ, ഇത് ആരാണ്?
6: നമസ്കാരം
0: നമസ്കാരം. ചിത്രമഞ്ജരിയാണ്.
6: കണ്ണൻ
0: എന്നുള്ളത് വിളിപ്പേരാണോ?
6: കണ്ണൻ ഓ, നമ്മുടെ വേറെ
0: അടുത്ത് തന്നെയാണ് അല്ലേ. എന്ത് ചെയ്യുന്നു കണ്ണൻ? എന്ത് ചെയ്യുന്നു? ഹലോ, കട്ടായോ? ഹലോ, അവിടെ ഇല്ലേ?

0: സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 4 മിനിറ്റും 23 സെക്കൻഡുമായിരിക്കുന്നു. ചിത്രമഞ്ജരിയാണ് കേൾക്കുന്നത്. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 0483 എന്ന STD കോഡിനൊപ്പം 2950300, 2950800.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI-കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI-കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ

0: 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555024.
2: സ്വാഗതം, ചിത്രമഞ്ജരിയാണ്. ഹലോ, ചിത്രമഞ്ജരിയാണ്, പേര് പറയൂ.

0: ഹലോ, ചിത്രമഞ്ജരിയാണ്. ഹലോ,
1: ഹലോ.
0: നമസ്കാരം. ചിത്രമഞ്ജരിയാണ്.
1: കാരകുന്നൻ
0: കാരകുന്നൻ ആരാണ്?
1: ഉണ്ണി സുരേന്ദ്രൻ എന്ന പേര്. ഉണ്ണി എന്ന് പറയാ,
0: ഉണ്ണി എന്ന് വിളിക്കും അല്ലേ സുരേന്ദ്രൻ?
1: അതെ അതെ.
0: എന്ത് ചെയ്യുന്നു സുരേന്ദ്രൻ?
1: ഞാൻ ഓട്ടോ ഡ്രൈവറാണ്.
0: ഇപ്പോ ഇറങ്ങിയോ?
1: ഇല്ല ഇല്ല, ഇപ്പൊ കണ്ണിന് ഇന്നലത്തിന്റെ സർജറി കഴിഞ്ഞിട്ട്.
0: ആണോ? എത്ര ദിവസമായി കഴിഞ്ഞിട്ട്? മരുന്നൊഴിക്കൽ അല്ലേ?
1: ആ അതന്നെ.

0: കണ്ണടയൊക്കെ വെച്ചിട്ടല്ലേ?
1: അതെ അതെ.
0: അല്ല, റെസ്റ്റ് പറയുന്ന സമയത്ത് അതങ്ങ് ചെയ്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല.
1: ഇന്നലെ പോയി കണ്ടു പോകുന്നു. മൂന്നാഴ്ച കൂടി.
0: വീട്ടിൽ ആരാണ് ഉള്ളത്?
1: വീട്ടില് ഭാര്യ ഉണ്ട്, മോനും മരുമോളും ഉണ്ട്, നാലാള്.
0: എന്തൊക്കെയാണ് പുതിയ വല്ല വിശേഷങ്ങളും പറയാനുണ്ടോ?
1: പുതിയ വിശേഷമൊന്നുമില്ല. വീട്ടില് പകലായ ഇപ്പൊ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ. എല്ലാരും ജോലിക്ക്
0: പോകുന്നുണ്ട്. ഭാര്യയും പോകുന്നുണ്ട് അല്ലേ?
1: അവരെ വീടിന്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ,
0: കാരകുന്ന് തന്നെ. ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ. ചിലപ്പോ അല്ല,
1: മൂന്നാം പക്കം എന്ന
0: വളരെ നല്ല പാട്ടാണ്. ഇപ്പൊ എങ്ങനെയാണ് റേഡിയോ ഒക്കെ കൂടുതൽ സമയം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും?
1: റേഡിയോന്റെ അവസ്ഥ പറഞ്ഞാൽ രാവിലെ ഭാര്യ രാവിലെ വെച്ച് കഴിഞ്ഞാൽ അവള് ദിവസത്തോളം നേരം കണ്ടിട്ട് ഞാൻ അങ്ങനെ പറയേ. ഞാൻ പറയേ എന്തിനാ ഇങ്ങനെ ഏത് നേരം കേട്ടിപ്പോ
0: ഇപ്പോഴാണ് മനസ്സിലായത് എന്താണ് റേഡിയോയുടെ ഗുണം എന്നുള്ളത് അല്ലേ? അപ്പോ അങ്ങനെ ഇരുന്ന ഇരിപ്പിൽ ഒരു കോളും ചെയ്തു. എന്തായാലും പാട്ട് കേക്കാം, പെട്ടെന്ന് സുഖാവട്ടെ. എന്നിട്ട് ഓട്ടോ ഒക്കെ ആയിട്ട് കാരകുന്നങ്ങാടിയിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റട്ടെ. കൊറേ സമയം ഇങ്ങനെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു മടുപ്പാണല്ലോ. അതും ഇങ്ങനെ സജീവായിരുന്നതല്ലേ, വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ പോകുന്നോണ്ടേ. അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും പറഞ്ഞ സമയത്തൊക്കെ റെസ്റ്റ് എടുത്ത് ഇപ്പൊ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കും. സ്നേഹപ്രഭ. അപ്പോ ഭാര്യയോടെ അന്വേഷണം അറിയിക്കോട്ടോ. മക്കളോടും മരുമകളുണ്ടെന്നല്ലേ പറഞ്ഞേ?
1: അതെ.
0: അപ്പൊ സന്തോഷം, പാട്ട് കേൾക്കും. ശരി.

0: ചിത്രമഞ്ജരി, അതിന്റെ അവസാനത്തോടടുക്കാനായിരിക്കെയാണ് ഒരു കോളറെ കൂടി സ്വീകരിക്കാം. ആരാണെന്ന് നോക്കാം. നമസ്കാരം, ഇതാരാണ്?
1: നമസ്കാരം.
0: ആ, ഇതാരാണ്? പേര് പറയൂ.
1: മലപ്പുറം കോടൂരിൽ നിന്ന് ശശിധരൻ.
0: ശശിധരൻ റേഡിയോയുടെ വല്ലാതെ അടുത്താണെന്ന് തോന്നുന്നു. കുറച്ചൊന്ന് വിട്ട് നിന്ന് സംസാരിക്കാം. സമയം തീരാനും ആയിട്ടുണ്ട്. ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറയോ.
1: കുമാരസംഭവത്തില് പ്രിയ സഖി ഗംഗ.
0: ആഹാ, നല്ല പാട്ടാണല്ലോ. എന്താ ചെയ്യുന്നത് ശശിധരൻ?
1: ഞാൻ പോലീസിലായിരുന്നു, റിട്ടയർ ചെയ്തു. ഇപ്പൊ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു.
0: എത്ര വർഷമായി റിട്ടയർ ചെയ്തിട്ട്?
1: റിട്ടയർ ചെയ്തിട്ട് 7 വർഷമായി.
0: കൃഷി തുടങ്ങിയിട്ടും അത്രയാണോ, അതോ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക്
1: ഉണ്ടായിരുന്നു?
0: അതിന് മുന്നേ ഉണ്ടായിരുന്നു. അപ്പോ റിട്ടയർ ചെയ്തു എന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ വെറുതെ ഇരുന്നിട്ടില്ല. കൂടെ ആരാ, ഭാര്യയാണോ, ആരാണ് സഹായിക്കാറുള്ളത്? എല്ലാരും കൂടി തരും. പിന്നെ എന്തൊക്കെയാണ് അവിടെ, എന്താണ് പ്രധാനമായിട്ട്, എന്താണ് കൃഷി ചെയ്യുക, പച്ചക്കറി എങ്ങനെയാണ്, എന്താണ്
1: ചെയ്യുന്നത്?
0: എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പത്തെ മഴ കാലാവസ്ഥയൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ?
1: നല്ല മഴയാണ്, കുരുമുളകൊക്കെ കുറവാണ് ഇപ്രാവശ്യം.
0: അതെ, ഈ തിരുവാതിര ഞാറ്റുവേലയിലാണല്ലോ അല്ലേ കുരുമുളകൊക്കെ ഒരുപാട് ഉണ്ടാവേണ്ട ഒരു സമയം. ഓണക്കാല പച്ചക്കറികൾക്കൊക്കെ ഉള്ള തയ്യാറെടുപ്പുകളായോ?
1: കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്.
0: എന്തായാലും ആ ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം, ഇനി അധികം സമയമില്ലാത്തോണ്ടാണ്. അപ്പൊ കുമാരസംഭവത്തിലെ പാട്ട് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കേൾക്കും. ഇനിയൊരവസരത്തിൽ സംസാരിക്കാം.
1: കഴിഞ്ഞ വർഷം വിളിച്ചതാണ്.
0: അപ്പൊ സന്തോഷം കേട്ടോ.
1: തീർച്ചയായിട്ടും.
0: ഇങ്ങനെ കൃഷി ചെയ്യുന്നു എന്ന് കൂടി കേട്ടപ്പോ ഏറെ ഒരു സന്തോഷം. അപ്പൊ പാട്ട് കേൾക്കൂ, റേഡിയോയുടെ കൂടെ ഉണ്ടാവുക. ശരി, നല്ലൊരു ദിവസം കേട്ടോ. ശരി.

0: പ്രിയപ്പെട്ടവരെ, ചിത്രമഞ്ജരിയുടെ സമയം അങ്ങനെ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് വിളിച്ചിരുന്നവർ അനുരൂപ് ഊർങ്ങാട്ടിരിയിൽ നിന്നും, അരീക്കോട് നിന്നും ബിജുമോൻ, കോഴിക്കോട് മുക്കത്ത് നിന്നും കോമളവല്ലി, അരീക്കോട് നിന്ന് കണ്ണൻ, കണ്ണൻ വിളിച്ച് കോള് കട്ടായി, അതുപോലെ കാരകുന്ന് നിന്നും സുരേന്ദ്രൻ എന്ന ഉണ്ണി, കോടൂരിൽ നിന്നും ശശിധരൻ എന്നിവരാണ് വിളിച്ചിരുന്നത്. വിളിച്ച് കിട്ടിയ എല്ലാവർക്കും, അതുപോലെ തന്നെ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരുപാട് സന്തോഷങ്ങളും ആശംസകളും ഒക്കെ അറിയിക്കുകയാണ്. ഇനിയും വിളിക്കുക, നാളെയും ചിത്രമഞ്ജരിയുണ്ട്. വിളിക്കേണ്ട നമ്പറുകളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നാളെയും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം, പാട്ടുകൾ കേൾക്കുകയും ചെയ്യാം. ഇന്ന് ചിത്രമഞ്ജരിയുമായി നിങ്ങൾക്കൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ സ്നേഹപ്രഭയാണ്. സ്റ്റുഡിയോ സഹായം നൽകിയത് പി കെ വിനോദ്. സാങ്കേതിക സഹായവുമായി അബ്ബാസ് പറപ്പൂരും വേലായുധൻ അരീക്കോടും കൂടെയുണ്ടായിരുന്നു. സമയം ഇപ്പോൾ 9 കഴിഞ്ഞ് 22 മിനിറ്റും 44 സെക്കൻഡുമായിരിക്കുന്നു.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. ഇരു സംസ്ഥാനങ്ങളിലുമായി വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും രാവിലെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബലോത്രയിൽ 1,00,000 കോടിയിലേറെ രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും ഉദ്ഘാടനവും തറക്കല്ലിടലും മോദി നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ ചെറൂപ്പ ഹെൽത്ത് സെന്റർ സന്ദർശിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെ സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി സെന്ററിനെ വികസിപ്പിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ മുൻഗണന റേഷൻ കാർഡ് അനുവദിക്കുന്നതിന് മാനദണ്ഡങ്ങൾ പുതുക്കി റിപ്പോർട്ട് നൽകാൻ മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശം നൽകി. 2017 ഉത്തരവിൽ കാലോചിതമായ ഭേദഗതി വരുത്താനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളത്തിൽ 6 പേർക്കുകൂടി ഇന്നലെ ഷിഗെല്ല സ്ഥിരീകരിച്ചു. 150 പേർക്ക് ഡെങ്കിപ്പനിയും 15 പേർക്ക് എലിപ്പനിയും 10 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഈജിപ്തും പ്രീ ക്വാർട്ടറിൽ. പുലർച്ചെ നടന്ന മത്സരത്തിൽ അർജന്റീന കാബോ വെർദയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു.
1: FM പ്രധാന വാർത്തകൾ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
4: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15
5: ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG സൗകര്യം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.

0: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35
2: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
0: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി,
3: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: ട്രെയിൻ സമയം.
7: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 1669 പരശുരാം എക്സ്പ്രസ് 9:28 ട്രെയിൻ നമ്പർ 1660 മംഗലാപുരം പാലക്കാട് എക്സ്പ്രസ് 8 വൈകി 11:07 ട്രെയിൻ നമ്പർ 1660 മംഗലാപുരം ചെന്നൈ എക്സ്പ്രസ് 11:38 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ഇനി അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5632 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയമായ 9:44 ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 ട്രെയിൻ നമ്പർ 5661 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.
8: ആ മാഷേ, സുഖാണോ?
9: ആ സുഖം തന്നെ, സുഖം തന്നെ.
8: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
9: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
8: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
10: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
11: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
7: മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏറനാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്കായി ആന്റി റാഗിംഗ് ലഹരി വിരുദ്ധ നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി റിസോഴ്സ് പേഴ്സൺ അഡ്വക്കേറ്റ് ഷാക്സ് MT ക്ലാസ് നയിച്ചു. അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ ശ്രീ ഉണ്ണികൃഷ്ണൻ, നിഷിബ, പാരാലീഗൽ വളണ്ടിയർ യു അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. മലപ്പുറം സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത സ്കൂൾ ഫോറസ്ട്രി ക്ലബ്ബുകളിലെ ഗ്രീൻ കൺസർവേറ്റർമാർ, അസിസ്റ്റന്റ് ഗ്രീൻ കൺസർവേറ്റർമാർ എന്നിവർക്കായി ഏകദിന ശില്പശാലയും കേരള വനം വന്യജീവി വകുപ്പിന്റെ ഔദ്യോഗിക ഫോറസ്ട്രി ക്ലബ്ബ് ലോഗോയുടെ വിതരണവും കോട്ടപ്പടി മുനിസിപ്പൽ ടൌൺഹാളിൽ നടന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AP സ്മിജി ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് KA മുഹമ്മദ് സൈനുൽ ആബിദീൻ അധ്യക്ഷത വഹിച്ചു. ഫോറസ്ട്രി ക്ലബ്ബുകളുടെ ലോഗോ വിതരണം മലപ്പുറം നഗരസഭാ വൈസ് ചെയർമാൻ ജിതേഷ് അനിൽ നിർവഹിച്ചു. 2025-26 വർഷത്തെ വനമിത്ര അവാർഡ് ജേതാവായ ജോളി ജോസഫിനെ ആദരിച്ചു. വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു.
6: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
11: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
12: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
11: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744550424.
7: സമയം 9:30 കഴിഞ്ഞ് 30 മിനിറ്റും 12 സെക്കൻഡും.

0: മാതൃവാണി 102.7 മഞ്ചേരി FM.
1: മുഖാമുഖം. സംസ്ഥാന ഡയറക്ടർ ജനറൽ ഓഫ് പോലീസായി വിരമിച്ച ഋഷിരാജ് സിംഗ് IPSമായി മലപ്പുറം ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളായ കാവ്യ നായർ, അഭിഷിക്ത് ആൽബി, ഐഷ തബ്ഷീറ, സുഫിയാനു സൌറി, നിഹാൽ മുഹമ്മദ്, സൽഹ മറിയം സലീം, എൻ നന്ദന, അനാമിക അശോക് എന്നീ വിദ്യാർത്ഥികൾ നടത്തിയ സംവാദത്തിന്റെ തുടർന്നുള്ള ഭാഗം കേൾക്കാം. അനാമിക അശോക്,
2: സർ, നമ്മുടെ കേരളത്തില് ഒരുപാട് പേര് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതിൽ തന്നെ ഇപ്പം മദ്യം, സിഗരറ്റ് അങ്ങനെയുള്ള നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നതും ഉപയോഗിച്ചാൽ അറിയാൻ പറ്റുന്ന പോലെ ലഹരി വസ്തുക്കളുണ്ട്. അതിനപ്പുറത്തേക്ക് ഉപയോഗിച്ചാൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു ലഹരി വസ്തുക്കളിലേക്ക് ഇന്നത്തെ സമൂഹം കടന്നിട്ടുണ്ട്. മേ ബി നമുക്ക് അതിനെ ഒരു ന്യൂജൻ ലഹരികളെന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. സ്റ്റാമ്പ്, സിഗരറ്റ് ലാമ്പ് പോലുള്ള അങ്ങനെയൊക്കെ നമുക്ക് ഒരിക്കലും അറിയാവില്ല അത് ഒരു ലഹരി വസ്തു ആണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാനോ കണ്ടെത്താനോ പോലും പറ്റാത്ത അത്ര തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു ലഹരി വസ്തു ആണെന്നും, പിന്നെ ഇതെങ്ങനെ നമുക്ക് തടയാൻ പറ്റും?
3: ഗുഡ് ക്വസ്റ്റ്യൻ. ലഹരി വസ്തു ഇത് പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ബ്രൗൺ ഷുഗറായിട്ട് ആരും കഴിക്കുമൊന്നുമില്ല. ബ്രൗൺ ഷുഗർ ഇത് ഒരു MDMA ആയിട്ട് ആരും കഴിക്കുമൊന്നുമില്ല. ഇതിൻ്റെ അംശങ്ങളാണ് ഇപ്പോൾ ആളുകൾ ആഹാരത്തിലും പിജ്ജയിലും ജ്യൂസിലും ഐസ്ക്രീമിലും ചോക്ലേറ്റിലും, ഗേൾസ് ആണെങ്കിൽ ലിപ്സ്റ്റിക്കിലും അത്തറിലും, പത്രത്തിലും ഉണ്ടായിരുന്ന ന്യൂസ് എല്ലാത്തിനും ഇപ്പോൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കാനുള്ള ഇപ്പോൾ ഒരു പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് യു ഷുഡ് ബി വെരി കെയർഫുൾ. എങ്ങനെ കെയർഫുൾ ആവുക? നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾ കൊള്ളാവുന്ന കട നിന്നായിരിക്കണം. മോശമായി ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയാനുള്ള കാര്യം, സ്കൂളിൽ പുറത്ത് അരങ്ങേറ്റ അവർക്ക് റോഡ് സൈഡിൽ കിടക്കുന്ന ഈ തട്ടുകടകളിങ്ങനെ ഈ സാധനങ്ങൾ ഈ രീതിയിൽ ഇതിൻ്റെ അംശങ്ങൾ വെച്ചിട്ട് ഈ അവരെ സ്വാദം കൂട്ടാൻ വേണ്ടി അത് ഒരു ഈ വസ്തുക്കൾ തിരിച്ച് എങ്ങനെ മനസ്സിലാക്കാൻ ചോദിച്ചല്ലോ. രണ്ട് രീതിയിലാണ് നമുക്ക് തിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഒരു കഴിക്കാൻ പാടില്ലാത്ത ഒരു പാൻ മസാല പോലെ സാധനം ഉണ്ടായാലും നമ്മൾ കഴിച്ചാൽ നമ്മൾക്ക് ഒരു വല്ലാത്ത ഉന്മേഷം നമുക്ക് ഉണ്ടാവും. ശരീരത്തിൽ ഒരു കിലുക്കം പോലും ഉണ്ടാവും, തലകറങ്ങും, നേരെ നടക്കാൻ പറ്റൂല, വെയ്റ്റ്ലെസ്നെസ്, നമ്മുടെ ശരീരത്തിൽ ഭാരമില്ല, നമ്മൾ പറക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ. ശീലമായ ശേഷം പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല. സോ നിങ്ങൾ അറിയാതെ പോകുമ്പോൾ ഈ കാര്യങ്ങൾ ഉണ്ടാവും. രണ്ടാമത്തേത്, ഒരു വല്ലാത്ത സ്വാദം കൂടും. ഒരു ജ്യൂസിന് ആവശ്യമുള്ള സ്വാദമുണ്ട്, അത് നമുക്കറിയാം. ചോക്ലേറ്റിൻ്റെ ഒരു സ്വാദമുണ്ട്, ഐസ്ക്രീമിൻ്റെ ഉണ്ട്, ലിപ്സ്റ്റിക് ആണെങ്കിൽ ഇല്ലെങ്കിൽ നീള അത്തനാണെങ്കിൽ ഒരു ആവശ്യത്തിൻ്റെ ആ ലെവൽ നമുക്കറിയാം. പക്ഷെ ആ ലെവൽ കൂടിയാൽ ഈ സാധനങ്ങൾ എന്തെങ്കിലും ഇതിൽ ചേർത്താണെങ്കിൽ ഇതിൽ ലെവൽ കൂടും. അപ്പോൾ ടൂ മച്ച് സ്വീറ്റ് ആയാൽ കഴിക്കാനുള്ള സാധനമാണെങ്കിൽ ലിപ്സ്റ്റിക്കൊക്കെ ആണെങ്കിൽ ലിപ്സ്റ്റിക്കിലും ഒരു എന്തെങ്കിലും ഒരു സ്വാദം തോന്നിയാൽ അത് ഒരു അപകടമാണ്. അപകടമായാലും നമ്മൾ തോന്നണം എന്തോ കുഴപ്പമുണ്ട്, റിപ്പോർട്ട് ചെയ്യണം. സോ വാട്ട് യു ആർ സെയിങ് ഈസ് നമുക്ക് ഇങ്ങനെ തിരിച്ച് മനസ്സിലാക്കുന്നത്, അൺയൂസ്വൽ എക്സൈറ്റ്മെൻറ്റ് ഇൻ യുവർ ബോഡി, താങ്ങാൻ പറ്റാത്ത ഉത്കണ്ഠ അല്ലേ, റൈറ്റ്? താങ്ങാൻ പറ്റാത്ത ഒരു ഉത്കണ്ഠ, ഒരു ഉന്മേഷം. ആ ഒരു ഈ ജനറേഷൻ നെക്സ്റ്റിൻ്റെ കാര്യം നിങ്ങൾ ആരും ചോദിച്ചായിരുന്നല്ലോ, ദേ ആർ യൂസിങ് ഇറ്റ് മോർ. അവർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കൂടുതൽ ഒരു ഉന്മേഷം കിട്ടുമെന്ന്. അങ്ങനെ ഉന്മേഷം ഒരിക്കലും കിട്ടില്ല. ഉന്മേഷം താങ്കൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പോയി സുഹൃത്തുക്കളുടെ കൂടുമായി കൂടുതൽ സംസാരിക്കണം, കൂടുതൽ സോഷ്യലൈസിങ് ചെയ്യണം, സ്പോർട്സ് കഴിക്കണം. അവിടെ പോയാൽ ആ ഉന്മേഷം കിട്ടിയാൽ താങ്കൾക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ലഹരി വസ്തുക്കൾ കൊണ്ട് ഒരു ഗുണമോ ആർക്കും ഉണ്ടാക്കാൻ പോകുന്നില്ല, ഒരു കാര്യം ഉറപ്പാണെന്ന്. ഇത് എങ്ങനെ നിങ്ങൾ പറഞ്ഞു, ഹൗ ഡു വി അണ്ടർസ്റ്റാൻഡ്? ഈ രീതിയിലാണ് നമ്മൾ ഇത് തിരിച്ച് മനസ്സിലാക്കേണ്ടത്.
1: കാവ്യ നായർ
4: സർ, താങ്കളുടെ ജീവിത മൂല്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് താങ്കൾ ഏത് ജീവിത മൂല്യമാവും നിർദ്ദേശിക്കുക?
3: സിൻസിയറിറ്റി. നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്താൽ, നിങ്ങളിപ്പോൾ സ്റ്റുഡൻസ് ആണല്ലോ, അപ്പോൾ നിങ്ങളുടെ പണി എന്താണ്?

0: നിങ്ങൾ നന്നായിട്ട് ആ വിഷയത്തിനെ സംബന്ധിച്ച് നിങ്ങളുടെ കഴിവനുസരിച്ച് കൂടുതൽ പഠിക്കുക, ആ വിഷയത്തിനെ സംബന്ധിച്ച് കൂടുതൽ അറിയിക്കാൻ ശ്രമിക്കുക. ഒരു ഓഫീസറാണെങ്കിൽ തകളിൽ കൊടുത്ത ദൗത്യം നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. സോ സിൻസിയറിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതല്ലാതെ വെറും ഒരു ജോലി കിട്ടി ഒരു ശമ്പളം മാത്രം വാങ്ങാൻ വേണ്ടി മാത്രം ഓഫീസിൽ പോകുക, അങ്ങനെ കുറേ ആളുകൾ അങ്ങനെ വിചാരിക്കുന്നു. അത് ശരിയല്ല. പിന്നെ പദവീൻ്റെ ദുരുപയോഗം തീരേ പാടില്ല. സിൻസിയറിറ്റി നമ്മൾ സർക്കാർ കൊടുത്ത്, സർക്കാരിൻ്റെ കയ്യിൽ കൂടുതൽ പൈസ ഒന്നുമില്ല, പാടുപെട്ടിട്ടാണ് നമുക്ക് വലിയ ശമ്പളം, ഒത്തിരി വലിയ ശമ്പളമൊക്കെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. IAS IPSO ഇല്ലെങ്കിൽ കേരള സർക്കാരിൽ ജോലി ചെയ്യുന്ന എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് കേരളത്തിൽ? 3.5 കോടി ജനങ്ങളിൽ ജോലി ചെയ്യുന്ന ആകെ 5 ലക്ഷം ആളേ ഉള്ളൂ. കേരള ഗവൺമെൻറ് പ്രൊവൈഡ്സ് ജോബ് ഫോർ ഓൺലി 5 ലാക്ക് പീപ്പിൾ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ജോബ് ഫോർ ഓൺലി 60 to 70 ലാക്ക് പീപ്പിൾ ഓൺലി. അത്രേ ഉള്ളൂ ജോലി ചെയ്യാൻ ആളുകൾ. ഇത്ര പോപ്പുലേഷനുണ്ട്, 140 crores ഇന്ത്യ നോക്കുകയാണെങ്കിൽ, കേരളം നോക്കുകയാണെങ്കിൽ 3.5 കോടി. അപ്പോൾ അതിനകത്ത് കുറച്ച് ആളുകൾക്ക് ജോലി കൊടുക്കുമ്പോൾ അവർ നമ്മൾ വളരെ സിൻസിയറിറ്റി കാണിച്ചിട്ടേ നമ്മുടെ നാട്ടുകാരെ തിരിച്ച് കുറേ ലാഭമുണ്ടാക്കി, ഇല്ലെങ്കിൽ അവർക്ക് നന്മാക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? ദാറ്റ് അപ്ലൈസ് ഫോർ യു ആൾസോ. ഇപ്പോൾ തന്നെ പഠിക്കുമ്പോൾ തന്നെ വളരെ നല്ല രീതിയിലൊക്കെ കഴിവനുസരിച്ച്, ബിക്കോസ് താങ്കളുടെ അമ്മ അച്ഛന്മാർ താങ്കളുടെ സ്കൂൾ കോളേജ് പോകാൻ വേണ്ടി ഫീസിൻ്റെ ഏർപ്പാട് ചെയ്യുന്നു, ട്യൂഷൻ്റെ ചിലപ്പോൾ ഏർപ്പാട് ചെയ്യുകയായിരിക്കും, ചിലപ്പോൾ വാഹനവും താങ്കളെ വാങ്ങി കൊടുത്ത് കാണും. അപ്പോൾ ഇതിനെ തിരിച്ച് നമുക്ക് ചെയ്യാനുള്ളത് ആകെ നമ്മൾ ചെയ്ത പണി നമ്മൾ കഴിവനുസരിച്ച് നന്നായിട്ട് ചെയ്യുക. സിൻസിയറിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. യെസ്.
1: അഭിഷിക് ആൽബി.
2: മാധ്യമങ്ങളിൽ എടുത്തു പറയുകയാണെങ്കിൽ ചലച്ചിത്രങ്ങളിൽ സിനിമകളിലെ ലഹരി ഉപയോഗം നായകവൽക്കരിക്കപ്പെടുന്നു, അത് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു, ഡീ പ്രൊമോട്ട് ചെയ്യേണ്ടവർ തന്നെ അത് പ്രൊമോട്ട് ചെയ്യുന്നൊരു കണ്ടീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വിദ്യാർത്ഥികളുടെ മനസ്സിൽ തെറ്റായ സന്ദേശമല്ലേ ഉണ്ടാക്കുന്നത്?
0: ഞാൻ ഈ കാര്യം യോജിക്കുന്നില്ല. സിനിമ നിന്ന് നമ്മളൊന്നും പഠിക്കുന്നില്ലാതെ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ സിനിമ അവരെ ലഹരി വസ്തുക്കളെ സിനിമയിൽ ഗ്ലോറിഫൈ ചെയ്യുന്നു, അതോ സെൻറ്റൻസ് തന്നതും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. നമ്മളെ ഇവിടെ കുറേ ആക്ടേഴ്സ് ഉണ്ട്, മോഹൻലാൽ സാറുണ്ട്, മമ്മൂട്ടിയുണ്ട്, സുരേഷ് ഗോപിയുണ്ട്. ആരും നിങ്ങൾ ഇത് സിഗരറ്റ് ബീഡി വലിച്ചിട്ടോ ഇല്ലെങ്കിൽ ഇത് കുടിച്ചിട്ടോ ഒക്കെ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വല്ലപ്പോഴും ഒരു സിനിമയുടെ ഒരു സ്പിരിറ്റ് പറഞ്ഞ ഒരു സിനിമ ഉണ്ടായിരുന്നു, സ്പിരിറ്റിലോക്ക് മോഹൻലാൽ ആ കഥ അവസാനത്തെ നമ്മുടെ സ്പിരിറ്റിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇങ്ങനെ കുടിച്ചാൽ നമ്മൾ മരിച്ചിരിക്കും എന്നാണ് നമ്മൾ ഒരു സന്ദേശം നമ്മൾ പഠിക്കുക. അതാത് ഒരു കരക്ടർ ഇയാളെ മദ്യം സേവിക്കുന്നു എന്ന കാര്യമല്ല നമ്മൾ നോക്കേണ്ടത്. ഞാൻ പറയുന്നത് സിനിമയിൽ നമ്മുടെ ആക്ടേഴ്സ് ആക്ട്രസ്സേഴ്സ് നമ്മളോട് ഒത്തിരിയും നല്ല കാര്യങ്ങളും നമ്മൾ അവരോ നമ്മൾ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഹീറോ ആയിട്ട് നമ്മളെ കാണുന്നത് ഇയാൾ വീടിനെ സംരക്ഷിക്കാനുള്ള ആളായിരിക്കും, സ്ത്രീകളെ എപ്പോഴും ബഹുമാനം കാണിക്കുന്ന ആളായിരിക്കും, ഇയാളത്തെ എവരായിട്ട് ഇയാളത്തെ കുടുംബത്തിൻ്റെ എവരായിട്ട് ആരോ ഒരു ശല്യം ചെയ്യുകയാണെങ്കിൽ ഇയാൾ തിരിച്ചടിക്കാനുള്ള ആളായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ സിനിമയെ കാണുന്നത്? ഇത് നമ്മൾ പഠിക്കുന്നുണ്ടോ? ഇത് നമ്മളൊന്നും പഠിക്കുന്നില്ല. മോഹൻലാൽ മമ്മൂട്ടി സാർ നന്നായിട്ട് സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ പഠിക്കാത്ത ഏതോ ഒരു സീനിനെ ആരോ ഒരു വില്ലനായിട്ട് ഒരു സിഗരറ്റ് വലിച്ചോ ഇല്ലെങ്കിൽ ഒരു എന്തെങ്കിലും, ഞാൻ അവരോട് ചോദിച്ചു ഹീറോ നല്ല ആളാണ് വില്ലൻ മോശമായ ആളാണ്, അപ്പോൾ മോശമായ ആളെ മോശമായിട്ട് കാണുകയാണെങ്കിൽ എന്തെല്ലാം വഴികളുണ്ട് അവർക്ക് കയ്യിൽ? ഒന്നും ഇല്ലെങ്കിൽ ഇയാൾ സിഗരറ്റ് വലിക്കണം, ഇല്ലെങ്കിൽ ഇയാൾ എവിടെയെങ്കിലും പോയി ഒരു സീന മദ്യം കഴിക്കണം, ഇതൊക്കെ മോശമായ കാര്യങ്ങളാണല്ലോ. അങ്ങനെ ചെയ്താലല്ലേ ഇയാൾ മോശമാവുള്ളൂ. ഇതും ഒന്നും ചെയ്യുന്നില്ല എന്നും പിന്നെ അവർക്ക് വ്യത്യാസം കാണിക്കാൻ പറ്റില്ല. ആ രീതിയിൽ മാത്രം എടുത്താൽ മതി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യക്കാർ കേരളീയർ ഉൾപ്പെടെ സിനിമ നിന്ന് നമ്മൾ ഒന്നും പഠിക്കുന്നില്ല. നമ്മൾ നല്ല കാര്യങ്ങളും പഠിക്കുന്നില്ല, മോശമായ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നില്ല. ഇത് ഒരു ബോറടി മാറ്റാറുള്ള ഒരു ചെറിയ ഒരു മാധ്യമം മാത്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം. വി ഡോണ്ട് ലേൺ എനിത്തിങ് ഫ്രോം എനിത്തിങ്. പ്രേം നജീർ സാറ്, സത്യൻ, പ്രേം നജീർ, ജയൻ ഒക്കെ സമൂഹം നന്നാക്കാനുള്ള റോളുകളല്ലേ ചെയ്തത്? നമ്മൾ പഠിച്ചോ? നമ്മളൊന്നും പഠിക്കുന്നില്ല. അപ്പോൾ അത് പോട്ടെ. സിനിമയിൽ കാര്യം, സിനിമ ഈസ് എ മീഡിയം ഓഫ് എൻ്റർടൈൻമെൻറ്റ് മാത്രമേ നോക്കിയാൽ മതി.
1: എൻ നന്ദന.
3: സർ, നമ്മൾ നാഷണൽ ഡ്രഗ്സ് ഡേ ആചരിക്കുന്നുണ്ട്, ക്യാമ്പയിനിങ് നടത്തുന്നുണ്ട്, അവയർനെസ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്, എന്നിട്ടും കുട്ടികളിൽ ലഹരി ഉപയോഗത്തിന് വർദ്ധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം നവംബർ മാസം നോക്കുകയാണെങ്കിൽ 4000+ കേസുകളാണ് ഡ്രഗ്സ് പിടിച്ചിരിക്കുന്നത്.

0: അപ്പം ഇത്രയും ക്ലാസുകൾ നടത്തിയിട്ടും അവയർനെസ് പ്രോഗ്രാം നടത്തിയിട്ടും എന്തുകൊണ്ടാണ് അവരിൽ ഉപയോഗം കുറയാതെ വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ്?
1: ദിസ് ഇസ് എ പാരഡോക്സിക്കൽ സ്റ്റേറ്റ്മെന്റ്. ഇതൊരു വിരോധാഭാസമാണ്. ഇത് ഞാൻ അദ്ദേഹത്തിന് പറയുകയായിരുന്നു ഈ ക്ലാസ് തുടങ്ങുന്ന മുമ്പ്. 4000 കേസ് എടുത്തു തന്നെ അത് നമ്മൾ ഒരു പ്രസൻസ് ഇറ്റ് ഇസ് എ അപ്രീഷിയബിൾ തിങ്. വി ഷുഡ് അപ്രീഷിയേറ്റ് ഇറ്റ്. 4000 കേസ് പോലീസ് പിടിച്ചല്ലോ. പോലീസ് 4000 കേസ് പിടിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാമായിരുന്നു? അപ്പോൾ നിങ്ങൾ പറയാമായിരുന്നു ആ ഇവിടെ കേസുകളൊന്നുമില്ല, അപ്പോൾ ഇതിന് ഉപയോഗമില്ല എന്നല്ലേ നിങ്ങൾ പറയുള്ളൂ? അങ്ങനെ പറയരുത്. ദ മോർ ദ ഡിറ്റക്ഷൻ ഓഫ് ദ കേസസ് മീൻസ് ഒരു പോലീസോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യവസ്ഥ സൈതൊക്കെ അവർ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. അന്യ സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യയിലെ, ഉത്തർപ്രദേശിലെ 30 കോടി ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവിടെ അതിന് 10% പോലെ കേരളത്തിലില്ല. 30 കോടി ജനങ്ങളിൽ നിങ്ങൾ ഗൂഗിളിൽ പോയി നോക്കിയാൽ ഒരു വർഷത്തിൽ അവർ എടുക്കുന്ന കേസ് 12,000 13,000 ഒക്കെ ആണ്. ഒരു തമാശ. അവിടെ എന്താ ഈ 30 കോടി ആളുകൾ എന്താ അവർ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കലില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? കേസില്ലാത്തത് കൊണ്ട്, കേസില്ല അതുകൊണ്ടാണ് അവിടെ ഉപയോഗമില്ലാതെ വരാൻ പറ്റുമോ? അങ്ങനെ പറയരുത്. കേസ് കൂടുതലാണെങ്കിൽ സ്വാഗതമാണ് ചെയ്യേണ്ടത്. ഞാൻ പോലീസ് ഓഫീസറായ ഞാൻ പത്രക്കാരോടൊക്കെ ഞാൻ പറയാറുണ്ട്, കൂടുതൽ കേസായാൽ നിങ്ങളുടെ വെപ്രാളം കാണിക്കരുത്. യുവർ അജ്ജഡ് കേസ് നിങ്ങളത് നിങ്ങൾ നിഗമനത്തിൽ എത്തിയ ശേഷം 4000 കേസ് പിടിച്ചുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം കൂടുന്നു. അങ്ങനെ ഈ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പാടില്ല കുട്ടി. ദ മോർ ദ കേസസ് ആർ ഡിറ്റക്റ്റഡ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദ സൊസൈറ്റി. എത്രയും കേസ് പിടിച്ച ആ സാധനം നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് പുറത്തെടുത്തല്ലോ. ഇല്ലെങ്കിൽ കേസിൻ്റെ എണ്ണം കൂടിയിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ ഉപയോഗമില്ലാതെ പറയാൻ പാടില്ല. ഇഷ്ടംപോലെ ഉപയോഗമുണ്ട്. കേരളം ഒഴിച്ചിട്ട് ബാക്കി സംസ്ഥാനത്തിൽ ഇതൊരു പ്രയോറിറ്റിയേ അല്ല, ഇതൊരു പ്രാഥമികത ഇല്ല ഈ ഒരു സർക്കാരിന്. കേരള സർക്കാരിന് പ്രാഥമികത ഉണ്ട്. 2016 ചീഫ് മിനിസ്റ്റർ സാറുമായി അദ്ദേഹം നമ്മുടെ വിമുക്തി പറഞ്ഞിട്ട് ഒരു പദ്ധതി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്ന് ഞാൻ എക്സൈസ് കമ്മീഷണറാണ്. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, സാർ നമ്മൾ സാറ് സ്റ്റേജിൽ പറയണം, എട്ടെടുക്കണം, യെസ് വി ഹാവ് എ സീരിയസ് പ്രോബ്ലം ഓഫ് ഡ്രഗ്സ്. അദ്ദേഹം 6 വർഷം മുമ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചു, കേരളത്തിലെ ഒരു സീരിയസ് ആയ ഒരു പ്രോബ്ലം നമ്മൾ നേടുന്നു, അത് ഡ്രഗിൻ്റെ പ്രോബ്ലമാണ്. ഗവൺമെൻറ് ഹാസ് അക്സെപ്റ്റഡ് ഇറ്റ് ആൻഡ് ഗവൺമെൻറ് ഈസ് ഡൂയിങ്. പല ഒരു വിമുക്തി പദ്ധതി ഉണ്ടാക്കി, 14 ജില്ലകളിൽ 14 DADSN സെൻറ്റർ ഉണ്ടാക്കി. ഇന്ത്യ രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തിലെ ഒരു DADSN സെൻറ്റർ ഗവൺമെൻറ് നടത്തലുണ്ടാകും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അങ്ങനെയാണ്. ഈ ബുക്ക് എഴുതുമ്പോൾ ഞാനും കുറേ സംസ്ഥാനത്തിൽ ചോദിച്ചു, ഇല്ല പ്രൈവറ്റ് സെക്ടറിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഗവൺമെൻറ് എത്ര DADSN സെൻറ്റർ നടത്തുന്നു പറഞ്ഞു വെച്ചാൽ ആകെ കിട്ടിയത് തമിഴ്നാടിലെ ഒരു സ്ഥലത്തിൽ, തൂത്തിക്കുറയിൽ, ബൊബൈയിലെ 3, ഡൽഹിയിലെ 6, ബാക്കി സംസ്ഥാനങ്ങളും മറുപടി പോലെ പറഞ്ഞിട്ടില്ല. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ, പഞ്ചാബ്, ഹരിയാന ഒക്കെ. സോ അവർക്ക് പ്രാഥമികത ഇല്ല. അവരെ ആളുകൾ ഇങ്ങനെ കഴിക്കുന്നു, മരിക്കുന്നു. ഇവിടെ അത് പ്രാഥമികത ഉണ്ട്, നമ്മൾ കേസ് എടുക്കുന്നുണ്ട്. കൂടുതൽ കേസ് എടുക്കുമ്പോൾ നമ്മൾ ദേവിയത് അത് സ്വാഗതമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ഗുഡ് ദറ്റ് മോർ ആൻഡ് മോർ കേസസ് ആർ ഡിറ്റക്റ്റഡ്. അത്രത്തോളം ആ സാധനം നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പോലീസ് അവരുടെ കയ്യിൽ എടുത്തല്ലോ, അങ്ങനെ വിചാരിച്ചൂടെ. സോ ദ മോർ ഈസ് ദ യൂസ്. ഇത് ഇങ്ങനെ കൂടുതൽ കൂടുതൽ കേസായാൽ മാത്രമേ ഇത് കൂടുതൽ കേസായാൽ കൂടുതൽ സാധനങ്ങൾ സമൂഹം നിന്ന് പോലീസ് പിടിച്ചെടുത്തു. അങ്ങനെ പോയാൽ മാത്രമേ ഈ ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റുള്ളൂ. പ്ലീസ് തിങ്ക് ദിസ് വേ. മറ്റേ ആരെങ്കിലോടും പറയണം, കേസുകളില്ല. ഈ മാസത്തിന് മലപ്പുറത്തിൻ്റെ ഒരു കേസ് പിടിച്ചിട്ടില്ല, ആളുകൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ആയിരിക്കാം. നോ, അവരൊക്കെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ചിലപ്പോൾ പിടിക്കുന്നില്ല. കേസ് കൂടുതൽ പിടിച്ചാൽ ദാറ്റ് ഷുഡ് ബി അപ്രീഷിയേറ്റഡ് കേട്ടോ.
2: ഐഷ തബ്ഷീറ.
3: കേരളത്തിൽ ഡ്രഗ്സിന്റെ നിർമ്മാണം ഇല്ല അല്ലെങ്കിൽ കുറവാണ്, മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരുന്നതാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെക്ക് പോസ്റ്റുകളിൽ റോഡ് മാർഗമായാലും അല്ലെങ്കിൽ തുറമുഖങ്ങളായാലും അവിടെ കർശനമായ പരിശോധന ഏർപ്പെടുത്തി നമുക്കിതിനെ തടയാൻ സാധിക്കില്ലേ? അവിടെ എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മൾ നേരിടുന്നത്? അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുമാണ് ഇത്തരം ഡ്രഗ്സ് നമ്മുടെ നാട്ടിൽ എത്തുന്നതെങ്കിൽ ഇത് തടയുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വിപുലമായ ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു ഏകോപനം നടത്തി ഇക്കാര്യത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അത് ലഹരി മാഫിയക്കെതിരെയുള്ള പ്രവർത്തനം ഊർജ്ജപ്പെടുത്താൻ സാധിക്കുമല്ലോ. സാറിന് ഇതിലുള്ള അഭിപ്രായം
1: എന്താണ്? അത് ഗുഡ് ക്വസ്റ്റ്യൻ. തടയാൻ ഒന്നും പറ്റൂല. ഉന്മൂലനം പറഞ്ഞിട്ട് വാക്കുണ്ടല്ലോ, എല്ലാം ഇല്ലാതെ ആക്കുക. അങ്ങനെ

0: ഒരു വാക്ക് ഇല്ല ഇപ്പം ലോക്കില്ല. കുറയ്ക്കാൻ പറ്റും, അത് മാത്രമേ പറഞ്ഞാൽ മതി. അമേരിക്ക ഒരു രാജ്യമാണ്. അമേരിക്കയിലൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം പഠിക്കാൻ വേണ്ടിയൊക്കെ പോയിട്ടുണ്ട്. നശിച്ചു കഴിഞ്ഞു എന്ന് പറയാം ഈ കാര്യത്തിൽ. പുതിയ തലമുറ ഒക്കെ എല്ലാം ഒന്നും ഇല്ലാതെയായി അവിടെ കിടക്കുന്നു. പഞ്ചാബ് പോലെ അവസ്ഥയാണ് അമേരിക്ക. അമേരിക്കൻ്റെ പ്രൊഫസേഴ്സും അവിടുത്തെ മിനിസ്റ്റേഴ്സും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഏതൊരു അധ്യയനത്തിന് സ്റ്റഡിക്ക് വേണ്ടി അവിടെ പോകുമ്പോൾ അവർ ചിരിച്ചു എന്ന് പറഞ്ഞത്. ലഹരി വസ്തുക്കളുടെ കാര്യത്തിൽ നിങ്ങൾ വേറെ ഏതോ രാജ്യം നോക്കണം. ഞങ്ങൾക്ക് എല്ലാം നശിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ദേവി ഏത് ലഹരിയുടെ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നീ ഇവിടെ പഠിക്കാതെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ഒന്ന് പഠിക്കുക. അവർക്ക് മിനിസ്റ്റർ തന്നെ പറയുകയാണ്. അമേരിക്കയിൽ അവർ പറയുന്നത് ഈ യുവ ഇവിടെ 18 വയസ്സാവുമ്പോഴാണല്ലോ പിന്നെ നിങ്ങൾ ഒരു ഒരു കുട്ടിയല്ല ഒരു പൗരനായിട്ട് മാറുന്നത്. അവിടെ 13 വയസ്സിലാണത്. അവിടെ 13 വയസ്സ് കഴിഞ്ഞ ശേഷം അമ്മ അച്ഛന്മാർക്ക് ഒരു പിന്നെ ഈ കുട്ടിയെ പറയാനുള്ള അവകാശമൊന്നുമില്ല. അവരെല്ലാം ലഹരി വസ്തുത ഉപയോഗം ആയിട്ടുണ്ടല്ലോ. അവിടെ കടൽ മാർഗവും റെയിൽ എയർപോർട്ട് വഴിയും എല്ലാ വഴികളും അവിടെ സാധനങ്ങൾ അവിടെ എത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അമേരിക്ക ഇത് പോലീസ് ശ്രമിക്കലില്ല എന്നതല്ല. അവരുടെ ശ്രമങ്ങൾ കുറവാണ്. പക്ഷേ ഇങ്ങനെ കാരണം പൈസ അവിടെ ഉണ്ട്, ഇങ്ങനെ സാധനങ്ങൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സെയിം അവസ്ഥയാണ് ഇന്ത്യ രാജ്യത്തിൽ. ഈ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ, ഇപ്പുറത്ത് വെസ്റ്റ് സൈഡിൽ, ഈസ്റ്റ് സൈഡിൽ ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, തായ്ലാൻഡ്, അവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങനെ ഒഴിച്ച് നമ്മുടെ ഇന്ത്യയിൽ. കാരണം ഉപയോഗം ആൾ വേണ്ടേ? ഈ സാധനം ഉണ്ടാക്കാൻ മാത്രം പോരല്ലോ. ഒപിയം ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഉണ്ടാകുന്നത് അഫ്ഗാനിസ്ഥാനിലാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ കഴിക്കാൻ കുറച്ച് ആളുകളെ ഉള്ളൂ. അതെല്ലാം ഇന്ത്യയിൽ എത്തിപ്പിച്ചാലേ അവർക്ക് അതിൻ്റെ പൈസ കിട്ടുകയുള്ളൂ. ദേ ആർ ഡൂയിങ് ദെയർ ബിസിനസ്. ഇത് BSF ഉണ്ട്, നമ്മുടെ കോസ്റ്റ് ഗാർഡ് ഉണ്ട്, ഇന്ത്യൻ നേവി ഉണ്ട്, റെയിൽവേ പോലീസ് ഉണ്ട്, RPF ഉണ്ട്, പല സാധനങ്ങൾ സ്റ്റേറ്റിലും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്. പക്ഷേ അവരുടെ ശ്രമങ്ങൾ ഇവിടെ വരാനുള്ള ആ നമ്മുടെ ശ്രമങ്ങൾ അത്രയും കൂടുതൽ ഇല്ല. ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എത്ര ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും? കേരളത്തിൽ വരാൻ 8 വഴികളുണ്ട്. മംഗലാപുരം, വയനാടിൻ്റെ മുത്തങ്ങ, വാളയാർ, പിന്നെ തൃശ്ശൂരിലെ ഒരു സ്ഥലമുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞു പോയി തൃശ്ശൂർ, പിന്നെ ഇടുക്കി, പിന്നെ കൊല്ലം, പിന്നെ അമർവിള, പിന്നെ വേറെ എവിടെ ഒന്ന് മലപ്പുറമൊക്കെ ആണെന്ന്. അപ്പോൾ 8 വഴിയും നമ്മൾ 8 ചെക്ക് പോസ്റ്റ് അല്ലേ നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഇത്രയും ഒരു കോടിക്കണക്കിലുള്ള ഈ സാധനങ്ങൾ അവർ ചെക്ക് പോസ്റ്റ് വഴി അവരുവഴി വരുമോന്ന്? അവർ വരെ നടന്നു എവിടെയെങ്കിലും ഒരു സാധനം എടുത്ത് ഏതൊരു സ്ഥലത്തും നടന്നു അത് കയറുമല്ലോ. യു കാൺ കൺട്രോൾ ഇറ്റ്. വാളയാൽ ചെക്ക് പോസ്റ്റ് അടുത്ത് പറയുന്നത് ഞങ്ങൾ എക്സൈസ് കമ്മീഷണറായിട്ട് നോക്കുമ്പോൾ വാളയാൽ ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ട ഇപ്പുറത്തും അപ്പുറത്തും 20 വഴികളുണ്ടായിരുന്നു. 20 റോഡുകൾ. ആ വഴിയായിരുന്നു അവരൊക്കെ വ്യാജമായ മദ്യം കൊണ്ടുപോവുക അല്ലെങ്കിൽ ലഹരി വസ്തു കൊണ്ടുപോവുക. അവിടെ ഒരേ ജില്ലയിലെ 20 സ്ഥലത്തിൽ ചെക്ക് പോസ്റ്റ് വയ്ക്കാൻ പറ്റുമോ? അങ്ങനെ വഴിയൊന്നുമില്ല. അവർ തന്നെ ഉണ്ടാക്കി ഒരു വഴി ചുമ്മാ ഒരു അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ള ഒരു കാട കിടക്കുക, ആ വഴി പോകുന്നു അവർ. അപ്പം നമുക്ക് നമ്മളെ നിയന്ത്രിക്കാനോ സർക്കാരും കേരള സർക്കാരും ഒക്കെ എല്ലാം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ റോഡ് മാർഗവും കടൽ മാർഗവും റെയിൽവേ മാർഗവും, റെയിൽവേ കേരളത്തിൽ ഒരു ദിവസം വരാൻ തന്നെ 400 ട്രെയിൻസാണ്. അത്രയും ട്രെയിൻസ് തിരിച്ചു പോകുന്നു. ഒരു ബോഗി ഒരു ട്രെയിനിൽ 25 ബോഗികളുണ്ട്. ഒരു ട്രെയിനിൽ സഞ്ചരിക്കുന്നതിന് ചുരുങ്ങിയെങ്കിലും 3000-4000 ആളുകൾ. ഓരോരോ ആളെ നോക്കാൻ പറ്റുമോ? നോട്ട് പോസിബിൾ. സോ പ്രാക്ടിക്കലായിട്ട് എല്ലാ വണ്ടികളും എല്ലാ എയർപോർട്ടിലോ നമ്മുടെ അത്ര നോക്കിയിട്ട് ദിവസേന ഇവിടെ സ്വർണം എവറി ഡേ എത്ര സ്വർണമാണ് നമ്മുടെ അവിടെ സ്മഗ്ലിംഗ് ചെയ്തുള്ള സ്വർണം നമ്മൾ പിടിക്കുന്നത്. ഒന്ന് ഇതിൻ്റെ സ്ഥലത്ത് ഒരു പൗഡർ പോലെ കാണുന്ന ഒരു ചെറിയ സാധനം ദിവസം എത്രത്തോളം അവിടെ വരികയായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലെ പറ്റില്ല. വി ആർ ട്രൈങ്, ബട്ട് ഇവിടെ കാരണം ഇതൊരു സമ്പന്നമായ ഒരു നാടാണ്. സമ്പന്നമായ നാട്, ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്, കുട്ടികളുടെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പോൾ അവർ ആളുകൾ ഇങ്ങോട്ട് ഇവിടെ വാങ്ങാനുള്ള ആളവിടെ ഉണ്ടെന്ന് കരുതിയിട്ടാണ് അവരുടെ സാധനങ്ങൾ ഇങ്ങോട്ട് അയക്കുക. പക്ഷെ നമുക്ക് വേണ്ടത് സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട് തടയാൻ ആർക്കും പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. എനിക്ക് ഞാൻ ആ സാധനം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ തീരുമാനമെടുത്താൽ ഇത് ഇതെല്ലാം വേസ്റ്റ് ആവില്ലേ? പക്ഷെ നമ്മൾ നോ പറയാനില്ല, നമ്മൾ നോ പറയണം.
1: അനാമിക അശോക്,
2: ഇന്നിവിടെ എത്തിയപ്പോൾ ഞാൻ കരുതിയത് ഭയങ്കര ഗൗരവമുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും, ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ കടുകട്ടിയിലുള്ള ഉത്തരങ്ങളായിരിക്കും നൽകുന്നതെന്നായിരുന്നു. പക്ഷേ എൻ്റെ പല ചോദ്യങ്ങൾക്കും വളരെ നന്നായിരുന്നു ചോദ്യമെന്നും അതിനപ്പുറത്തേക്ക് ലളിതമായ ഭാഷയിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ ഉത്തരങ്ങൾ നൽകിയതിനും ആദ്യം തന്നെ ഞാൻ സാറിനോട് നന്ദി പറയുന്നു.

0: സെക്ഷൻ അവസാനിക്കുമ്പോൾ എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ ലഹരി എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അത് എന്നെ മത്തു പിടിപ്പിക്കുന്നതല്ല, പകരം എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ലഹരി. അതായത് വായനയും മറ്റുമാണ് എൻ്റെ ലഹരി എന്ന് എനിക്ക് ഉച്ചത്തിൽ പറയാനുമുള്ള ഒരു ആത്മധൈര്യം കൂടിയാണ് ഇന്നത്തെ സെക്ഷൻ എനിക്ക് നൽകിയത്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും, ദൈവത്തിനും.
1: മഞ്ചേരി ആകാശവാണി സംഘടിപ്പിച്ച ഈ പരിപാടി വളരെ നന്നായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് ഏറ്റവും എൻ്റെ ശ്രദ്ധയിൽ വന്നത് കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടാണ്. അഗ്രികൾച്ചറിൽ നിന്ന് ഒരാളുണ്ട്, ഡോക്ടറുണ്ട്, ഇവിടെ ലോജ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുണ്ട്, ലിറ്ററേച്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുണ്ട്, ജേർണലിസം ചെയ്യുന്ന ഒരു കുട്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറും ഒരു കോളേജിൽ പഠിക്കുന്ന അക്കാഡമിക്സ് ബി എ എം എ ചെയ്യാനുള്ള കുട്ടികളായിരിക്കും, അങ്ങനെയല്ല. നമ്മുടെ പല ഫീൽഡ്സ് നിന്നുള്ള കുട്ടികൾ, അവരുടെ ചോദ്യങ്ങൾ പറഞ്ഞ വെച്ചാൽ വളരെ കഴിവുള്ള, വളരെ ഒരു ഗൗരവമുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ചോദിക്കാത്ത ഒന്നുമില്ല, മിക്കവാറും എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചു. എങ്ങനെ ഡ്രഗ്സ് വരുന്നു, എങ്ങനെ സമൂഹത്തിനെ എഫക്റ്റ് ചെയ്യുന്നു, തടയാൻ പറ്റുമോ, മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെ, മറ്റ് രാജ്യങ്ങളിൽ എങ്ങനെ, നിയമത്തിൽ അവർക്ക് ഒരു കുട്ടികളിൽ ഉണ്ടാകുന്ന സാധാരണ സംശയങ്ങളും നമുക്ക് കേൾക്കേണ്ടി വന്നു. എന്തുകൊണ്ട് തടയാൻ പറ്റുന്നില്ല, നിയമത്തിൻ്റെ അഭാവമാണോ, എൻഫോഴ്സ്മെൻറ്റിൻ്റെ അഭാവമാണോ, അവരുടെ ചോദ്യങ്ങൾ അത്രയും നല്ല ചോദ്യങ്ങൾ. ഞാൻ സ്കൂൾ കോളേജിൽ നമ്മൾ സ്ഥിരം പോകുന്ന ആളുകളാണ്. സാധാരണ രീതിയിൽ സ്കൂൾ കോളേജിൽ ചോദിക്കുന്ന ചോദ്യങ്ങളേക്കാൾ അതിന് ഒരു ലെവൽ, എത്രയോ മെച്ചപ്പെടുത്താനുള്ള ഒരു ലെവൽ ഇവിടെ എനിക്ക് കാണാൻ ഇടയായി. ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് ദം ഇൻ ദെയർ ഫ്യൂച്ചർ ലൈഫ്സ്. ആൻഡ് മഞ്ചേരി ആകാശവാണിൻ്റെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി സാധനം കൊണ്ടുവരണം പറഞ്ഞായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നാം എല്ലാവരോടും കൂടിയത്. അവരോടും നന്ദിയുണ്ട്. ജയ് ഹിന്ദ്.
2: സംസ്ഥാന ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആയി വിരമിച്ച ഋഷിരാജ് സിംഗ് ഐ പി എസുമായി മലപ്പുറം ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളായ കാവ്യ നായർ, അഭിഷിക് ആൽബി, ഐഷ തബ്ഷീറ, സുഫിയാൻ സൌറി, നിഹാൽ മുഹമ്മദ്, സൽഹ മറിയം സലീം, എൻ നന്ദന, അനാമിക അശോക് എന്നിവർ നടത്തിയ സംവാദത്തിന്റെ അവസാന ഭാഗമാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
5: വാക്കും
4: പൊരുളും പ്രായോജകർ
5: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
4: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
1: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
8: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: ആയിഷ ഗർഭിണിയാണോലേ.
11: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
10: ആയിഷ പ്രഗ്നന്റ് ആണോലും. എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
12: ഹാ, അതപ്പൊ നന്നായെ. ഞങ്ങളേത് ലോകത്താ. അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ല.

0: അതെ, യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
1: തന്നെയോ? അതേതായാലും നന്നായി.
0: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.

0: പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ അഞ്ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ
2: 7:45.
3: അതിനെന്താ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ അഞ്ചാവക്കാട്.
4: വളരെ
5: നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
6: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 9 കഴിഞ്ഞ 56 മിനിറ്റും 57 സെക്കൻഡും.
9: FM പ്രധാന വാർത്തകൾ.
8: രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മോഡിഫൈഡ് ഉഡാൻ പദ്ധതിയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. കോട്ടയം കുറുവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ ഒന്നാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സെൻസസിന്റെ ഭാഗമായ വീടുകളിലെ വിവരശേഖരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളുടെ സമയം. പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ MPമാരുടെ യോഗം വ്യാഴാഴ്ച തിരുവനന്തപുരത്ത്. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തൃശൂരിൽ നെടുമ്പുഴയിൽ മിനി ബോട്ട് മുങ്ങി കാണാതായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. നെടുപുഴ മല്ലിത്തറ കടവിൽ ഇന്നലെ രാത്രി 8 സംഭവം. കാഥികൻ പ്രൊഫസർ വി സാംബശിവന്റെ 97 ജന്മദിനാഘോഷം ഇന്ന് പത്തനംതിട്ടയിൽ. വൈകിട്ട് മന്ത്രി PC വിഷ്ണുനാഥ് ആഘോഷം ഉദ്ഘാടനം ചെയ്യും. ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ പ്രീ ക്വാർട്ടറിൽ. രാവിലെ നടന്ന മത്സരത്തിൽ കൊളംബിയ ഖാനയെ മറുപടിയില്ലാത്ത 1 തോൽപ്പിച്ചു.
9: അസ്ഥിസംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ
10: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744555024.
11: ട്രെയിൻ സമയം.
8: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16606 തിരുവനന്തപുരം സെൻട്രൽ, മംഗലാപുരം സെൻട്രൽ, ഏർനാട് എക്സ്പ്രസ് കൃത്യസമയമായ 11:33 ട്രെയിൻ നമ്പർ 16160 മംഗലാപുരം ചെന്നൈ എക്സ്പ്രസ് 11:38 ട്രെയിൻ നമ്പർ 16323 കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ് 11:48 എത്തിച്ചേരും. ഇനി അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൃത്യസമയമായ 10:49 ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
11: ട്രെയിൻ സമയം.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
12: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
13: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
14: പാട്ടുപൊലിമ ഇന്നും രാവിലെ 7:55.

0: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കോരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
1: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
6: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
7: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
6: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
7: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
8: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
7: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
8: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
9: ഇപ്പോൾ കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ. ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിനുവേണ്ടി KS ചിത്ര പാടിയത്. കൈതൊർപ്പത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം കണ്ണൂർ എന്ന ചിത്രത്തിനു വേണ്ടി KS ചിത്രയും യേശുദാസും പാടിയത്.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് പറയാം. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 0483 എന്ന STD കോഡിനൊപ്പം 2950300 എന്ന നമ്പറുകളിലേക്ക്. 10:50 കേൾക്കാം FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11 യുവവാണി. ഇതിൽ യുവ ഗായകൻ PC റബീഹുള്ളയുമായി KP നജീബ് നടത്തുന്ന അഭിമുഖം. 11:30 ഹലോ യൂത്ത്. 12 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 കേൾക്കാം. തുടർ നാടകങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 ഉൾക്കാഴ്ച. 3:30 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഫുട്ബോൾ ബീറ്റ്സ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും ഫുട്ബോൾ ബീറ്റ്സിൽ സംസാരിക്കാൻ, ആവേശം പങ്കുവയ്ക്കാൻ, അല്ലെ?
1: അതെ അതെ, ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സിൽ നിങ്ങളുടെ കൂടെ ഞാൻ എൻ സിജേഷ്,
0: കൂടെ പി കെ വിനോദ്.
1: സാങ്കേതിക സഹായവുമായെത്തുന്നു EM ഷെജീർ, അബ്ബാസ് പറപ്പൂർ, അതുപോലെ വേലായുധൻ അരീക്കോട്.
0: ഇവിടെ സ്റ്റുഡിയോ സഹായം നിർവഹിക്കുന്നത് സ്നേഹപ്രഭയാണ്. അപ്പോ സമയം കളയണ്ട, നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കുന്ന നമ്പർ അറിയാമല്ലോ, 04-832-95-0-0 എന്ന നമ്പറിലേക്കോ 2-950-800 എന്ന നമ്പറിലേക്കോ വിളിച്ച് നിങ്ങളുടെ ഇഷ്ട ടീമിന്റെ പങ്കാളിത്തത്തെ സംബന്ധിച്ചും അവരുടെ പെർഫോമൻസിനെ സംബന്ധിച്ചും ഒക്കെ ഞങ്ങളോട് സംസാരിക്കുക. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള കളിയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലുകൾ പങ്കുവയ്ക്കുക.
1: എല്ലാവരും ഫുട്ബോൾ ആവേശത്തിലായിരിക്കും അല്ലെ? പ്രത്യേകിച്ച് ഇന്നലത്തെ കളി കണ്ടിരുന്നു വിനോദേട്ടോ.
0: തീർച്ചയായിട്ടും
1: എന്ത് തോന്നി?
0: ആവേശോജ്വലമായ
1: നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മൂവ്മെന്റ്സും ട്വിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ?
0: അതാണ്, വാഴുന്നവർ വീഴും, വീഴുന്നവർ വാഴും എന്നൊക്കെ പറഞ്ഞത്
1: വെറുതെ. ഒന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല.
0: അതാണ്, കേപ്പ് വെറുതെ എന്ന് പറയുന്ന രാജ്യം, ആ ചെറു രാജ്യം അർജന്റീന എന്ന് പറയുന്ന ലോക വമ്പന്മാരെ വിറപ്പിച്ചു നിർത്തുന്ന ആ ഒരു ദയനീയമായിട്ടുള്ള കാഴ്ച.
1: എത്ര വലിയ ടീമായിരുന്നെങ്കിൽ പോലും അവരൊന്ന് പേടിച്ചു അല്ലെ, ഒന്ന് വിറച്ചു. ഈ കേപ്പ് വെർദെ എന്നുള്ള രാജ്യത്തെ കുറിച്ച് പോലും പലർക്കും അറിയുന്നത് ഇന്നലെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.
0: തീർച്ചയായിട്ടും അതെ, വലിയ വലിയ നേട്ടമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. പരാജയം എന്നുള്ളത് വലിയ ഒരു കാര്യമൊന്നുമല്ല, അത് പക്ഷേ വലിയ കുലുക്കം നടത്തിയിട്ടാണ് അല്ലെ, വലിയ ചലനം സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ പരാജയപ്പെട്ടു പോകുക.
1: എക്സ്ട്രാ ടൈമിലേക്ക് വരെ പോകേണ്ടി വന്നു.
0: പിന്നെ 120 മിനിറ്റ് 2 മണിക്കൂർ നിന്ന് പൊരുതി കളിച്ചങ്ങ് ജയിച്ചതാണ് അല്ലെ? എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കൂടി അവർക്ക് കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ. അതെ, ചിത്രം മാറിപ്പോയി.
1: പക്ഷെ അർജന്റീന ഫാൻസ് അപ്പൊ വളരെ ദുഃഖത്തിലാകുമായിരുന്നു.
0: പക്ഷെ അർജന്റീന ഫാൻസ് പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, വെറുതെ അത് വളരെ എന്താ പറയണ്ടേ, നമുക്ക് വളരെ എന്താ പറയണ്ടേ, നമുക്ക് ബഹുമാനം തോന്നുന്നു. അതെ, ഒരു വല്ലാത്തൊരു വേദന. അവര്
1: ജയിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി.
0: അതാണ് അതാണ്, ആ ബൊസീനിയോ എന്ന് പറയുന്ന ഗോളി ഉണ്ടല്ലോ, ആ അവരുടെ ഗോളി, അത് കേപ്പ് വെർദെയുടെ ഗോളി, ആ ഗോളിയുടെ ഒരു പെർഫോമൻസിനെ സംബന്ധിച്ച് വളരെ എന്താ പറയണ്ടേ, എല്ലായിടത്തും ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് ഗോളിയെ സംബന്ധിച്ച്. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച് അവർക്ക് മടങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ്. വലിയൊരു ടീമിനെ വിറപ്പിച്ചുകൊണ്ട് മടങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ് കേപ്പ് വെർദെയെ സംബന്ധിച്ച്.
1: തീർച്ചയായിട്ടും ഈ ഗോൾ കീപ്പർ ഉസീഞ്ഞ നടത്തിയ അത്യുജ്വല സേവുകളൊക്കെ അർജന്റീനയുടെ നിരവധി അവസരങ്ങളാണ് തടഞ്ഞിട്ടുള്ളത്.
0: അതെ അതെ അതെ അതെ അതെ അതെ അതെ, ഒരുപാട് എന്താ പറയണ്ട, ആളുകളെ മുൾമുനയിൽ നിർത്തുകയായിരുന്നു എന്നുള്ളതാണ് അല്ലെ?
1: തീർച്ചയായിട്ടും. അതുപോലെ സമനിലയിലെത്തിക്കാൻ അവരെ സഹായിച്ചിട്ടുള്ളത് സിഡ്നി ലോപ്പസ് കബ്രാൽ നേടിയ അതിമനോഹരമായ ഒരു ഗോളായിരുന്നു വീണ്ടും മത്സരത്തെ സമനിലയിലേക്ക് എത്തിച്ചത്.
0: അതെ അതെ അതെ, ആദ്യം അർജന്റീനയ്ക്ക് വേണ്ടി മെസ്സി അടിച്ചു, പിന്നെ മാർട്ടിനസ് അടിച്ചു അല്ലെ?
1: അതെ അതെ,
0: അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരു സമനിലയിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നു അല്ലെ. അങ്ങനെ പിന്നെ അവസാനത്തെ ഒരു നിമിഷത്തിലാണ് പിന്നെ ഒരു ഗോള് തിരിച്ചടിച്ചത് അല്ലെ,
1: ക്രിസ്റ്റ്യൻ റൊമേറോ അല്ലെ?
0: ക്രിസ്റ്റ്യൻ റൊമേറോ
1: ടൈമിലാണ് ആ ഒരു ഗോൾ നേടാൻ സാധിച്ചത്.
0: ഒരു മെസ്സി ആരാധകൻ അയച്ചിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട് കേട്ടോ, മെസ്സി ആരാധകൻ, അർജന്റീന ആരാധകൻ. ഞാൻ കടുത്ത മെസ്സി ആരാധകനായതുകൊണ്ടാണ് ഇത്തവണ നിങ്ങൾ തോൽക്കാൻ ആഗ്രഹിച്ചത്. മിടുക്കരെ, അടുത്ത ലോകകപ്പിന് വരണം, കൂടെ ഉണ്ടാകും.
1: ഓ അത് ശരി.
0: ആ അതാണ് പറഞ്ഞത്. ആരോടാ പറഞ്ഞത്? കേപ്പോടാണ് പറഞ്ഞത്, ബൊസീനിയോടാണ്
1: പറഞ്ഞത്. അവരുടെ കളി അത്രയും ഇഷ്ടപ്പെട്ടു, അവരോടൊരു അറിയാത്ത തരത്തിലുള്ള ഒരു ബഹുമാനം തോന്നുകയും ചെയ്തു, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ.
0: അതാണ് അതാണ് തീർച്ചയായിട്ടും അതെ. ഏതായാലും വലിയ നേട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൾ വന്നിട്ടുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം.
2: ഹലോ,
0: നമസ്കാരം, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്?
2: മുജീബ് കാരക്കുന്ന്.
0: മുജീബ് കാരക്കുന്നാണ്, പറഞ്ഞോളൂ മുജീബ്. കളിയൊക്കെ കണ്ട ആവേശത്തിമറപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്.
2: അതെ,
0: ഏത് ടീമാണ് ഇഷ്ട ടീം, ആരെയാണ് ആരാധിക്കുന്നത്?
2: മഞ്ഞ
0: മഞ്ഞ
1: മഞ്ഞയാണ് അല്ലെ, പേര് പോലും പറയേണ്ട കാര്യമില്ല.

0: കളർ പറഞ്ഞാൽ മതി.
1: അതെ അതെ, ആരായിട്ട് നോർവേ ആയിട്ടാണ് മത്സരം വരുന്നത് അല്ലേ, ജൂലൈ 6 തിങ്കളാഴ്ച.
0: അപ്പൊ കാത്തിരിക്കുകയാണ് അല്ലേ കളി കാണാൻ വേണ്ടിട്ട്.
2: അയ്യോ,
0: ഇന്നത്തെ കളി കണ്ടില്ല, ഇന്ന് രാവിലെ ഇന്നത്തെ കളി
2: ഇന്ന് രാവിലെ കണ്ട് നെക്കി നെരുങ്ങിയ അർജന്റീന ജയിച്ചു പോന്നു.
1: അതിപ്പോ മഞ്ഞക്കുപ്പായക്കാർ അങ്ങനെയല്ലേ പറയും.
0: ഒരു മഞ്ഞ ആരാധകയിൽ നിന്ന് അതേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും.
2: ഓ അതെ അതെ.
0: എന്നാലും എന്ത് തോന്നി കളിയെ കുറിച്ച് പൊതുവായി നമ്മൾ പറയുകയാണെങ്കിൽ, സത്യസന്ധമായി പറഞ്ഞാൽ
2: കുഴപ്പമില്ല, ഒരു പുതിയൊരു ടീമിന്റെ
1: രംഗപ്രവേശം, അതെ
2: പ്രകടനം, അതോടൊപ്പം തന്നെ മെസ്സിന്റെ ഇൻഡിവിജ്വൽ പ്രകടനം ഒക്കെ കാണാൻ കഴിഞ്ഞു.
1: അതെ അതെ അതെ അതെ അതെ അതെ. ഒരുപാട് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും ഇത്തവണത്തെ ലോകകപ്പ് അവസാനിക്കുക അല്ലേ. ഒരുപാട് ചരിത്രം ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതൊക്കെ പിൽക്കാലങ്ങളിൽ ഓർക്കപ്പെടുകയും ചെയ്യും. ഏറ്റവും രണ്ടല്ല ഒരുപാട് പ്രധാനികളുണ്ട് അതിൽ. ഒരുപക്ഷെ ലോകം മുഴുവൻ ആരാധക വൃന്ദമുള്ള മെസ്സി ഒരുപക്ഷെ ലോകകപ്പിൽ നിന്ന് പോകും എന്നുള്ളത് ഒരു ചരിത്രമാണ്. റൊണാൾഡോ അല്ലെ, ക്രിസ്ത്യാനോ റൊണാൾഡോ
2: ലോകകപ്പിൽ നിന്ന് പോകുന്നു.
1: അതെ അതെ, ഈ കഴിഞ്ഞ മത്സരത്തിൽ ക്രൊയേഷ്യ തോറ്റപ്പോൾ ലൂക്ക മോഡ്രിച്ച് എന്ന് പറയുന്ന എക്കാലത്തെയും മികച്ച,
2: അതെ
1: അതെ അതെ, അവര് പോയി. അങ്ങനെ ഒരുപാട് ചരിത്രം സൃഷ്ടിക്കും ഈ ലോകകപ്പ്. ഒരുപാട് ഒരുപാട് കളിക്കാരുടെ എന്താ പറയാ, പ്രൗഢോജ്വലമായിട്ടുള്ള പെർഫോമൻസ് കൊണ്ട്, അവരുടെ പ്രകടനം കൊണ്ടൊക്കെ ശ്രദ്ധേയമാകും ഇത്തവണത്തെ ലോകകപ്പ് അല്ലേ. അതാണ്
2: തീർച്ചയായിട്ടും,
0: പലരുടെയും ആരാധകരൊക്കെ സന്തോഷത്തോടെയും വിഷമത്തോടെയും കാണുന്ന കളിയാണ് ഇത്തവണ.
1: ഒരുപക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നു, പിന്നെ നമുക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുൻവർഷങ്ങളിൽ ഉണ്ടായതിനേക്കാൾ ആവേശം കുറച്ചുകൂടി കൂടി വരുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലേ.
0: തീർച്ചയായും ഓരോ വർഷം കൂടി വരും. ഇതിൽ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ വിശദമായി അവർ കളിയെ കുറിച്ച് പറഞ്ഞതാണ്.
1: അതാണ് വലിയൊരു കാര്യം എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മൾ ഈ കളിയുടെ ഒരു ആവേശം, കാൽപന്ത് കളിയുടെ ഒരു ആവേശം, ഇങ്ങനെ കവിത രചിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇത് സത്യത്തിൽ ഒരു സിനിമ കാണുന്ന, അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടി വായിക്കുന്നത് പോലെ അത്രമേൽ വൈകാരിക തീക്ഷണമായിട്ട് ഈ ഫുട്ബോൾ മേഖല കളി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ.
0: പ്രത്യേകിച്ച് ഇന്നലത്തെ കളി കണ്ടോ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അൺഎക്സ്പെക്ടഡ് ഒരു എൻഡിംഗ് അല്ലെ. ഓ ഹെൻറിയുടെ നോവലിലൊക്കെ കാണുന്ന പോലെ, കാണുന്ന പോലെ ട്വിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു.
1: അതെ അതെ, എന്തെല്ലാം എന്തെല്ലാം കാഴ്ചകൾ.
0: എന്ത് പറയുന്നു മഞ്ഞക്കാരെ കുറിച്ച്, ഒരു രണ്ട് സെന്റൻസ് മഞ്ഞക്കാരെ കുറിച്ച് പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ.
2: ഫുട്ബോളില് മഞ്ഞപ്പടയൊരു രാജ്യമാണ് ബ്രസീല്, അത് ലോകത്തിന് തന്നെ മാതൃക കാണിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ പറയും ഫുട്ബോളിന്റെ മെക്കയാണെന്ന് പറയാം. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവര് ഫുട്ബോൾ താരങ്ങൾ അവരുടെ ഇടമാറി കണ്ടെത്തുന്നുണ്ട് ബ്രസീലിന്റെ.
0: തീർച്ചയായിട്ടും ഇത്തവണ അവരുടെ വിജയമാണല്ലോ പ്രതീക്ഷിക്കുന്നത് താങ്കള്.
2: തീർച്ചയായിട്ടും.
0: എന്തുകൊണ്ടായിരിക്കും, എന്താണ് അവരുടെ പ്രത്യേകമായിട്ടുള്ള ക്വാളിറ്റി തോന്നിയിട്ടുള്ളത്?
2: ഈ പ്രാവശ്യം അവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി അഞ്ചലോട്ടി എന്ന് പറയുന്ന ഒരു ബിഗ്
1: താരത്തിന്റെ
0: പ്രസൻസ്.
1: പക്ഷേ നമ്മുടെ നെയ്മറൊന്നും ഇല്ല എന്നുള്ളത് ഒരു പോരായ്മ കൂടിയാണ് അല്ലേ, ഉണ്ടോ?
2: അത് തിരിച്ചു വരും, മൂപ്പര് എന്തെങ്കിലും കാണാതെ ഒപ്പം കയ്യിൽ വെക്കൂല, കാരണം അത്രയും പരിചയസമ്പന്നമായ
0: എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കും.
1: അതെ അതെ,
0: എന്തായാലും തിരിച്ചു വരട്ടെ അല്ലേ.
1: അദ്ദേഹം ആ അടുത്തൊരു റൗണ്ടിൽ ഇങ്ങനെ ഇറങ്ങാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. ആ മൈതാനത്തിന്റെ ചുറ്റുഭാഗത്തുകൂടി അദ്ദേഹം ഇങ്ങനെ ഓടുന്ന കാഴ്ച നമുക്ക് ഇങ്ങനെ കാണികൾക്ക് അവിടെ ടിവിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. കളിക്കാർക്ക് പ്രചോദനമാണ് തീർച്ചയായിട്ടും. അതെ അതെ, ഓരോ ഗോൾ അടിക്കുമ്പോഴും വലിയ അസുലഭ സുന്ദര മുഹൂർത്തങ്ങൾ ബ്രസീല് ഉണ്ടാക്കുമ്പോഴും പിറക്കുമ്പോഴും ഇദ്ദേഹം ഓടി ചെല്ലുന്നതും കെട്ടിപ്പിടിക്കുന്നതും കൈകൊടുക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ.
0: ഇന്നലെ എവിടുന്ന കളി കണ്ടത്? ഇന്നലെ അല്ല, ഇന്നാണ് അല്ലേ എവിടുന്ന കളി കണ്ടത്?
2: ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള, കാരണം വെച്ചാല് ജോലി, ഇപ്പൊ ജോലി സ്ഥലത്തു നിന്ന് വിളിക്കണ ഹോട്ടലിലാണ്.
1: അപ്പൊ ഏതായാലും വളരെ വളരെ സന്തോഷം നമുക്ക് സംസാരിക്കാൻ സാധിച്ചല്ലോ. ഫുട്ബോൾ ബീച്ചിലേക്ക് വിളിച്ചു
2: കിട്ടി,
0: സന്തോഷം.
1: അതെ അതെ, നമ്മള് ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് വിളിക്കാൻ പറ്റുക, നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമിനെ സംബന്ധിച്ച് സംസാരിക്കാൻ പറ്റുക അല്ലേ, അത് വലിയൊരു കാര്യമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ആവട്ടെ, അപ്പൊ മുഹമ്മദ് വിളിച്ചാൽ സന്തോഷം,
0: വീണ്ടും വിളിക്കാട്ടോ.
1: ശരി
2: ശരി.
1: പ്രിയപ്പെട്ടവരെ, ഫുട്ബോൾ ബീറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആവേശോജ്വലമായ മത്സരങ്ങളെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ വിലയിരുത്തലുകൾ നമ്മുടെ സുഹൃത്തുക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
0: പെട്ടെന്ന് തന്നെ വിളിക്കുക അല്ലേ.
1: നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ അറിയാമല്ലോ, 04-8-3-2-9-5-0-3-0 അല്ലെങ്കിൽ 2-9-5-0-8-0.
0: അതെ, നമ്മുടെ ഫസ്റ്റ് കോളർ മുജീബ് കാരക്കുന്നായിരുന്നു, വളരെ ആവേശകരമായി അദ്ദേഹം അതെ അതെ ഫുട്ബോളിനെ കുറിച്ച് സംസാരിച്ചു. വളരെ പ്രതീക്ഷയിലാണ് അല്ലേ
1: എല്ലാവരും,
0: കളിയെ കുറിച്ച് അദ്ദേഹം അതെ അതെ
1: എല്ലാവരും ആശങ്കയിലും ആകാംക്ഷയിലും ഒക്കെയാണ്. എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ പലരും ഇങ്ങനെ ഇങ്ങനെ തപ്പിക്കളിച്ച് നിൽക്കുകയാണ്.
0: രസകരമായ കാര്യം എന്ന് പറയുന്നത് പലർക്കും പ്രതീക്ഷിക്കാത്ത

0: കാര്യങ്ങളാണ്. പലരും വാക്കുവാദങ്ങളൊക്കെ നടത്താറുണ്ടെങ്കിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ, സിനിമയിലെ പോലെ ട്വിസ്റ്റ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്.
1: അതാണ് അതാണ് അതാണ് അതാണ് അതാണ് ഏതായാലും വളരെ ശക്തരായിട്ടുള്ള ഒരു ടീമായിട്ട് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അർജന്റീന ആരാധകരും ബ്രസീൽ ആരാധകരും ഒക്കെ സമ്മതിക്കുന്ന ഒരു കാര്യം ഫ്രാൻസിനെയാണ്.
0: തീർച്ചയായും
1: എംബാപ്പയുടെ കരുത്തിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എന്താ പറയേണ്ടത്, നമുക്കതിനെ ഉപമിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ അത്രമാത്രം അത്യുജ്വലമായിട്ടുള്ള പ്രകടനമാണ് എംബാപ്പയും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്.
0: ഫ്രാൻസിന്റെ കളി ഉണ്ട് അല്ലേ നാളെ? ഉണ്ട്.
1: അതെ അതെ അതെ, ഫ്രാൻസിന്റെ കളി
0: നാളെ
1: പുലർച്ചെ 2:30
0: ഫ്രാൻസ് ആരാധകരൊക്കെ കാത്തിരിക്കുകയാണ്.
1: ഫ്രാൻസ് ആരാധകർ, ഈ ഫ്രാൻസിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കഴിഞ്ഞ അതായത് 1998 ഇതേ റൗണ്ടിൽ ഫ്രാൻസും പരോഗയും തന്നെയാണ് മത്സരിച്ചത്. 98
0: മത്സരത്തിൽ
1: അതെ അതെ, അന്ന് ഒരു ഗോളിന് ഫ്രാൻസ് ജയിച്ചു എന്നുള്ളതാണ്. അത്തവണത്തെ ചാമ്പ്യന്മാർ ഫ്രാൻസ് ആയിരുന്നു
0: എന്നുള്ളതാണ്. ചരിത്രം മാറൂ.
1: അതാണ്, അന്നത്തെ ക്യാപ്റ്റൻ ആരായിരുന്നു പറയോ? ദിദിയർ ദശാം എന്ന് പറയുന്ന അവരുടെ കാലത്തെയും മികച്ച പ്ലെയർ ആയിരുന്നു. അദ്ദേഹമാണ് ഇത്തവണത്തെ ഫ്രാൻസിന്റെ കോച്ച് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത.
0: എല്ലാ രീതിയിലും അവർ തയ്യാറായിക്കൊണ്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്.
1: പിന്നെ കിലിയൻ എംബാപ്പെ എന്ന് പറയുന്ന ആ കരുത്തൻ 6 ഗോൾ അടിച്ചുകൊണ്ട് ഫ്രാൻസിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ലോകമെമ്പാടും ആരാധകരുള്ള
1: അതാണ്. പിന്നെ വേറൊരാളും കൂടി ഉണ്ടല്ലോ, ഡെംബലെ അല്ലേ? ഡെംബലെ, ഉസ്മാൻ ഡെംബലെ 4 ഗോൾ അടിച്ചിട്ട് അദ്ദേഹവും ഉണ്ട് ഫ്രാൻസിനൊപ്പം. എന്തായിരുന്നാലും മറ്റൊരു കോളർ വന്നിരിക്കുന്നു, നോക്കാം നമുക്ക്. ഹലോ, നമസ്കാരം. നമസ്കാരം നമസ്കാരം, ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ആര് സംസാരിക്കുന്നു?
2: ഷാനവാസ് പറയുന്നവരാണ്. വീട് കൽപ്പകഞ്ചേരി, മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി.
1: ആ ഷാനവാസ്, ആവേശജ്വലമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്.
2: വളരെ സന്തോഷമുണ്ട്, കാരണം ഇന്നലെ നമ്മുടെ ടീമായിട്ടുള്ള
0: അർജന്റീന ഫാനാണല്ലേ.
1: ഇനി അല്ല, ഇപ്രാവശ്യം വേറൊരു പ്രത്യേകത എന്താ അറിയോ, ഈ കേപ്പ് വെർദെ പോലുള്ള രാജ്യങ്ങൾ കടന്നു വന്നു, 4 രാജ്യങ്ങളാണ് പുതുതായിട്ട് കടന്നു വന്നത്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, എല്ലാവരും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നുള്ളതാണ്. അപ്പൊ കേപ്പ് അർജന്റീനയ്ക്കും ബ്രസീലിനും ഫ്രാൻസിനൊക്കെ ആരാധകരുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇതാ ഒരു വലിയ ആരാധക വൃന്ദം ഇവർക്ക് വലിയൊരു കാര്യമാണ്.
0: കളി കണ്ടപ്പോ തന്നെ നമുക്ക് വളരെ ഒരു സന്തോഷം തോന്നി അല്ലേ.
2: എനിക്ക് വലിയൊരു എന്താ പറയാ, നമ്മള് പറയാം നമ്മുടെ ശ്വാസം പിടിച്ചിരുന്ന് കണ്ടുപോയ ഒരു കളിയാണ്.
0: പ്രതീക്ഷിച്ചിരുന്നു അത്തരം ഒരു മൂവ്മെന്റ് അവരുടെ ഭാഗത്തു നിന്നും?
2: ആദ്യം നമ്മള് വളരെ കൂളായി ജയിക്കുന്ന,
0: നമ്മൾ വിചാരിച്ചു അർജന്റീന അല്ലേ അവരുടെ മുമ്പിൽ ആര് വന്നിട്ടും കാര്യമില്ല എന്നല്ലേ.
1: അല്ലല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട് അതിനകത്ത്, വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞോട്ടെ. അർജന്റീനയ്ക്ക് ഓരോ ഘട്ടത്തിലും എതിരാളികളായിട്ട് വരുന്നതൊക്കെ അത്ര വലിയ കരുത്ത് തെളിയിച്ചവരല്ല എന്നുള്ളൊരു ആക്ഷേപം ബ്രസീലുകാർ ഉന്നയിക്കുന്നുണ്ട് കേട്ടോ.
0: ഓ അത്
2: ശരി,
1: ആക്ഷേപം കേൾക്കുന്നുണ്ട്. റഫറിമാരൊക്കെ അദ്ദേഹത്തിന് വേണ്ടി വിസിൽ ഊതുന്നു.
2: ലോങ് പൊസിഷനിൽ നിന്ന് ലിസാൻഡ്രോ മാർട്ടിനസിൽ നിന്ന് പാസ് സ്വീകരിച്ച് അദ്ദേഹം അടിച്ചൊരു വൺ ടച്ച് ഗോൾ.
0: ലിസാൻഡ്രോയുടെ ഗോൾ, സെക്കൻഡ് ഗോൾ അല്ലേ?
1: അല്ലല്ല, ഫസ്റ്റ് ഗോൾ, മെസ്സിയുടെ ഫസ്റ്റ് ഗോൾ,
0: മെസ്സിയുടെ ഗോൾ. ഓക്കെ, ഫസ്റ്റ് ഗോൾ
2: 29-ാമത്തെ മിനിറ്റിൽ മെസ്സി അടിച്ച ലിസാൻഡ്രോ മാർട്ടിനസിന്റെ അടുത്ത് വാങ്ങിച്ച് അടിച്ച ആ ഗോൾ, അത് മാത്രമേ മതി, വൺ ടച്ച് പാസ് നേരെ പോസ്റ്റിലേക്ക്.
1: ഗംഭീരമാണ്, അതില് മെസ്സിയെ കവച്ചു വെക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ്. അത് അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്, ആർക്കും അത് സാധിക്കും.
2: ഞാൻ ഏറ്റവും വലിയൊരു ഭാഗ്യവാനാണ് ഫുട്ബോൾ ലോകത്ത് കാണാൻ കഴിഞ്ഞത്, അതായത് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമുള്ള ഒരാളാണെന്ന്
0: ശക്തരായ
1: റൊണാൾഡോയെ പോലെയുള്ള, മെസ്സിയെ പോലെയുള്ള ആളുകളുടെയൊക്കെ കാലത്ത് നമുക്ക് ജീവിക്കാൻ പറ്റിയില്ലല്ലേ.
2: 1994 ഹോസ്റ്റല് കട്ട് ചെയ്തിട്ട് രാത്രിയൊക്കെ പോയി ലോകകപ്പൊക്കെ കണ്ടിരുന്ന ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള കളിയൊക്കെ ഭയങ്കര അത്ഭുതത്തോട് കൂടി കണ്ടിരുന്ന ആ കാലഘട്ടം മുതൽ ആഗ്രഹിക്കുന്നത്.
0: കഷ്ടപ്പെട്ട് ലോകകപ്പ് കണ്ട ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ, ടിവികളൊക്കെ വളരെ റെയർ ആയിരുന്ന ഒരു സമയത്ത്.
2: അതെ.
0: ഇപ്പൊ എവിടുന്ന കളി കണ്ടത്? ക്ലബിൽ നിന്നായിരുന്നോ?
2: അല്ലല്ല, എന്റെ ഒരു സുഹൃത്തുണ്ട് വീട്ടിൽ, ഇസ്മായിൽ എന്ന് പറയും, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ ഉമ്മ ഞങ്ങൾക്ക് ഒരു കട്ടഞ്ചായൊക്കെ ഉണ്ടാക്കി തരും. വീട്ടിൽ ഇരുന്നിട്ട് ഞങ്ങൾ കുട്ടികളൊക്കെ പാടാം, അന്ന് സ്കൂൾ പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ പാടെ ഇരുന്ന് ഇങ്ങനെ കളി കാണുന്നത്.
1: അത് ശരി, അത് ശരി. അങ്ങനെ വലിയ ഓർമ്മകൾ കൂടി ഇതിന്റെ കൂടെ പങ്കുവെക്കുന്ന ഒന്നാണല്ലേ, നമ്മുടെ ഓർമ്മകളെ ചേർത്തിണക്കുന്ന ഒന്നുകൂടിയാണ് ഫുട്ബോൾ.
2: നമ്മൾ വളരുന്നതോറും നമ്മളതില് നമ്മളെ അർജന്റീന ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും.
1: അർജന്റീനയും വളരുന്നു, ലോകം വളരുന്നു, നമ്മൾ വളരുന്നു അല്ലേ.
0: ഇന്നലെ അർജന്റീനയുടെ ഇന്ന് വിജയം ആഘോഷിച്ചിരുന്നോ?
1: ഓരോ ആഘോഷം, എല്ലാ വിജയങ്ങളും ആഘോഷിക്കപ്പെടാനുള്ളതല്ലേ അല്ലേ.
2: യെസ്,
1: അടുത്തത് ഇനിയിപ്പോ അർജന്റീനയ്ക്ക് കളി വരുന്നത് ആരുമായിട്ടാണ്?
2: ഈജിപ്തുമായിട്ട്.
1: അതാണ് നല്ല കളിയായിരുന്നു കളിച്ചിരുന്നത് അല്ലേ.
2: നമ്മള് പറയുന്നത് നോക്കി നിന്ന് മത്സരം എന്ന് അതിനെ പറയാം.
1: അതെ അതെ അതെ.
0: എങ്ങനെ ആഘോഷിച്ചു രാവിലെ?

0: പൊട്ടിച്ചോ?
1: ഓ, വടക്ക് നമ്മള് അപ്പൊ തന്നെ പൊട്ടുന്നുണ്ടായിരുന്നു. അവിടെ ചുറ്റുഭാഗത്ത് ക്ലബ്ബുകളിൽ നിന്നൊക്കെ ഞാൻ ക്ലബ്ബുകളിലാണ് സാധാരണ പോയി കാണാറ്. പക്ഷെ ഇന്നലെ ഞാൻ എന്റെ അനിയത്തിന്റെ വീട്ടിലായതുകൊണ്ട് അവരെ മക്കളുണ്ടായിരുന്നു, അപ്പൊ അവരൊക്കെ വിളിച്ചു നിർത്തി ഒന്നിച്ചിരുന്നാ കണ്ടത്.
0: അത് ശരി. അങ്ങനെ വലിയ വാഗ്വാദങ്ങളും തർക്കങ്ങളും
1: ഓ
0: ബെറ്റ് വെക്കലും ഒക്കെ ഉണ്ടാവാറുണ്ടോ?
1: ഓ, ഉണ്ടാവാറുണ്ട്.
0: ഇപ്രാവശ്യം വലതും ഉണ്ടോ അങ്ങനെ ഫൈനൽ റിസൾട്ടിനെ കുറിച്ച്?
1: ആ ഇല്ല, നാട്ടിൽ ഇങ്ങനെ പറയും, ഈ എന്നും അർജന്റീനയാണ്, എന്നും നിനക്കൊന്നും കിട്ടാറില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കപ്പടിച്ചതിന് ശേഷമാണ് നാട്ടിലെ തല ഉയർത്തിയത് നടക്കാൻ
0: പറ്റിയത്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം അതിന് മറുപടി കൊടുക്കാം അല്ലേ?
2: പിന്നെ അത് മോശമില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞതിന്റെ മുന്നത്തെ തവണ അവര് റണ്ണേഴ്സ് അപ്പ് ആയിരുന്നില്ലേ?
1: അല്ലേ?
2: അതെ അതെ, നന്നായി കളിക്കുന്ന അർജന്റീന നല്ല ടീം തന്നെയാണ്.
0: ഇപ്രാവശ്യം തിരിച്ചെടുക്കുമെന്നാണ് പറയുന്നത്?
2: അല്ല, ഇപ്രാവശ്യം തിരിച്ചെടുക്കല്ല, കഴിഞ്ഞ വർഷം കിട്ടിയല്ലോ.
0: അതെ അതെ,
2: ഇത്തവണ വീണ്ടും പിടിക്കും എന്നാണ് പറയുന്നത്. നിലനിർത്തും, അതാണ്.
1: ഏതായാലും ഫുട്ബോൾ വളരെ മനോഹരമായിട്ട് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ഒരു നല്ലൊരു കളിയാണ്.
2: തീർച്ചയായിട്ടും അതെ അതെ അതെ. നമുക്ക്
1: കഴിഞ്ഞ ദിവസം ഒരു കളി കണ്ടു, പിന്നെ എനിക്ക് തോന്നുന്നത് ഗോളി പിന്നെ പരാജയപ്പെട്ടിടത്ത് എതിർ ടീമിലെ ആള് വന്നിട്ട് ഗോളിയെ പൊന്തിക്കുന്നത്, പിന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്.
2: പിന്നെ അങ്ങനെ എന്തെല്ലാം കാഴ്ചകളാണ് ഇപ്പൊ കഴിഞ്ഞ ക്രൊയേഷ്യ മാച്ചിൽ, നമ്മുടെ പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിലുള്ള മാച്ചിൽ അല്ലേ? പിന്നെ റൊണാൾഡോ പോയി മറ്റേ മോഡ്രിച്ചിനെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടില്ലായിരുന്നു?
1: അയ്യോ,
2: അത് എന്തൊരു സ്നേഹപൂർണമായിട്ടുള്ള കാഴ്ചയായിരുന്നു അത്.
1: അതിന്റെ അടുത്ത ദിവസത്തെ ഒരു ടാഗ് ലൈൻ, ഇനി എത്ര ദൂരം നിനക്ക് ഓടാൻ കഴിയില്ല എങ്കിലും ഈ ദൂരം ഓടിയത് അത്രയും വളരെ മനോഹരമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു
2: സൂപ്പർ സൂപ്പർ സൂപ്പർ
0: വരികളൊക്കെ മനസ്സിൽ അതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
2: അതെ അതെ,
0: അതാണ് ഫുട്ബോളിന്റെ ആവേശം എന്ന് പറയുന്നത്.
2: അതെ അതെ അതെ, ലൂക്ക മോഡ്രിച്ച് എന്ന് പറഞ്ഞ എക്കാലത്തെയും മികച്ച കളിക്കാരൻ, അദ്ദേഹം ആ ഫുട്ബോൾ മത്സരങ്ങളോട് മൊത്തത്തിൽ വിട പറയുന്ന ഒരു ഘട്ടം കൂടിയാണ്, ലോകകപ്പിനോട് വിട പറയുന്ന ആ ഘട്ടത്തിൽ. അതാണ് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഫുട്ബോൾ മാന്ത്രികൻ റൊണാൾഡോ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ചെല്ലുന്നു, അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു, അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നു. ഇല്ലേ, എന്തൊരു സ്വർണപൂർണമായിട്ടുള്ള കാഴ്ചയായിരുന്നു, വർണ്ണാഭമായ കാഴ്ചയായിരുന്നു.
1: കഴിഞ്ഞ വേൾഡ് കപ്പിൽ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു, ക്രൊയേഷ്യയോട് ബ്രസീൽ തോറ്റ സമയത്ത് ഒരു ക്രൊയേഷ്യൻ കുഞ്ഞ് ആരാധകൻ വന്നിട്ട് നെയ്മറിനെ കെട്ടിപ്പിടിച്ചിട്ട് സാരല്ല എന്ന് പറയുന്ന ഒരു
0: ആശ്വസിപ്പിക്കുന്ന രംഗം ഉണ്ടായിരുന്നു.
1: ആശ്വസിപ്പിക്കുന്ന ഒരു രംഗം, ഭയങ്കര രസമായിട്ടുള്ള അനുഭവങ്ങളാണ്.
2: പരാജയത്തിന്
1: നമുക്ക് വിജയിക്കാനുള്ള ഒരു പടി സ്വപ്നങ്ങൾ ബാക്കി വെക്കും.
2: ഫുട്ബോൾ സ്നേഹമാണ്, ഫുട്ബോൾ നന്മയാണ്, ഫുട്ബോൾ എല്ലാമാണ് അല്ലേ?
0: വികാരമാണ്. കാണാൻ മാത്രമേ ഉള്ളൂ, അതോ കളിക്കാറുണ്ടോ?
1: കളിക്കാറൊന്നുമില്ല, ഞാൻ ചെറുപ്പത്തിൽ കുട്ടിയായിരുന്ന സമയത്ത് കളിച്ചിരുന്നു. ഞങ്ങളെ നാട്ടിലൊരു വൈസ് പറവന്നൂർ പറഞ്ഞിട്ടൊരു ക്ലബ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഗോൾ കീപ്പർ ആയിരുന്നു. കാരണം ഗോൾ കീപ്പർ ആവാൻ കാരണം ഉണ്ട്, എന്റെ അടുത്താണ് പുൽക്കൈയുള്ള ഒരു ഗോൾ കീപ്പറിന്റെ ഷർട്ട് ഉള്ളത്.
0: അതുകൊണ്ട് മാത്രം ഗോൾ കീപ്പർ ആവുന്നു.
2: ഒരുപാട് നന്നായി സംസാരിച്ചു, വളരെ സന്തോഷമായി ഞങ്ങൾക്ക്. വളരെ ഊർജം പകർന്നുകൊണ്ടുള്ള സംസാരം,
1: പിന്നെ കിട്ടിയതിൽ സന്തോഷം,
2: വളരെ സന്തോഷം.
1: ആശയങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം, നിങ്ങളോടുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ
0: നമുക്കും ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയും ഓരോ കളിക്ക് ശേഷവും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കണം.
2: ആയിക്കോട്ടെ, അപ്പൊ വിളിച്ചാൽ സന്തോഷം, നമുക്ക് കാണാം ഷനവാസ്.
1: ഓക്കെ.
2: അപ്പൊ വളരെ വളരെ ആവേശജ്വലമായിട്ടുള്ള കാഴ്ചകൾ തുടരുകയാണ്. നമ്മുടെ ഈ 16 റൗണ്ടിലേക്ക് കടന്നിട്ടുള്ള ടീമുകളെ സംബന്ധിച്ച് ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും.
0: നമുക്ക്
2: ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു, കാനഡ വന്നിട്ടുണ്ട്, ബ്രസീൽ വന്നിട്ടുണ്ട്, പരാഗ്വേ വന്നിട്ടുണ്ട്, മൊറോക്കോ വന്നിട്ടുണ്ട്, നോർവേ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, മെക്സിക്കോ ഉണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്, ബെൽജിയം ഉണ്ട്, USA ഉണ്ട്, സ്പെയിൻ ഉണ്ട്, പോർച്ചുഗൽ ഉണ്ട്, സ്വിറ്റ്സർലാൻഡ് ഉണ്ട്, ഈജിപ്ത് ഉണ്ട്, അർജന്റീന ഉണ്ട്, കൊളംബിയ ഉണ്ട്. 16 ടീമുകൾ തമ്മിലുള്ള മത്സരം ഇതാ തുടങ്ങുകയായി അല്ലേ?
0: മത്സരത്തിന് ചൂടേറിക്കൊണ്ടിരിക്കുകയാണ്.
2: കാനഡയും മൊറോക്കോയും തമ്മിലുള്ള മത്സരം ഇന്ന് തുടങ്ങുകയാണ്, രാത്രി 10:30. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നായിട്ട് അത് മാറും എന്നുള്ളതാണ്. കാനഡ വേഴ്സസ് മൊറോക്കോ രാത്രി 10:30 നടക്കുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ
0: ഫ്രാൻസിന്റെ കളിയുണ്ട് അല്ലേ?
2: 5 ഫ്രാൻസും പരാഗ്വേയും തമ്മിൽ നടക്കുകയാണ് അല്ലേ? അതെ അതെ അതെ അതെ, 5:30 ബ്രസീലും നോർവേയും തമ്മിലുള്ള മത്സരം 6 പുലർച്ചെ 1:30 നടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അടുത്ത റൗണ്ടിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ആവേശം കൂടുകയാണ്. മറ്റൊരാൾ കൂടി ലൈനിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഹലോ, ഹലോ,
3: ഹലോ,
2: നമസ്കാരം, നമസ്കാരം. ഒരു സ്ത്രീ ശബ്ദം ഇതിലേക്ക് കേട്ടിട്ട് വളരെ അപൂർവമായ ഒരു
0: കാര്യം,
2: ഒരു ഘട്ടത്തിൽ സംശയിക്കേണ്ടിരിക്കുന്നു. പറഞ്ഞോളൂ, ആരാ സംസാരിക്കുന്നത്? മുഹമ്മദ് ഖാന്റെ ആരാണ്? പേരക്കുട്ടിയാണ്.
0: മുഹമ്മദ്ക്ക് കേൾക്കുമ്പോഴേ നമുക്ക് അങ്ങനെ ഓടും.
2: മുഹമ്മദ് ഇല്ലേ അവിടെ?
3: ഇല്ല, റേഷൻ കടയില്
2: പോയിരിക്കുന്നു. എന്തൊക്കെയാണ് മോളുടെ പേരെന്നോട് പറയൂ.
0: റിൻഷി അല്ലേ? ഫാത്തിമ റിൻഷി. റിൻഷി എന്ത് ചെയ്യുന്നു?
3: ഞാൻ 1
2: ആയിക്കോട്ടെ. ഫാത്തിമ റിൻഷി, ഫുട്ബോൾ അനുഭവങ്ങൾ പങ്കുവെക്കൂ ഈ ലോകകപ്പിന്റെ.
3: ഞാനൊരു ബ്രസീൽ ആരാധകയാണ്.

0: ബ്രസീൽ. ആ ബ്രസീൽ ജയിക്കുവോ? ഉറപ്പായും ജയിക്കുമെന്നുള്ള മറുപടി പറയും.
1: നമ്മൾ എന്തായാലും ജയിച്ചിരിക്കുന്നുള്ള ആഴ്ച ചൂട് വേണം കേട്ടോ. പിന്നെ കളി കഴിഞ്ഞിട്ടല്ല, അത് അപ്പൊ നോക്കാം.
0: പിന്നെ ഇതൊക്കെ മാനിഫെസ്റ്റേഷന്റെ ഒക്കെ ഒരു കാലം കൂടി ആയതുകൊണ്ട് നിങ്ങൾ ബ്രസീൽ ജയിക്കുമെന്ന് എല്ലാ ഊണിലും ഉറക്കത്തിലും ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രകൃതി മുഴുവൻ അവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയും ബ്രസീൽ ജയിക്കുകയും ചെയ്യും.
1: ഒരു ട്രെൻഡും കൂടിയല്ലേ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞത് അല്ലേ? നമ്മൾ പോലെ കൊറിയനൊക്കെ ഇങ്ങനെ കോട്ട് ചെയ്തുകൊണ്ട് എപ്പോഴും സംസാരിക്കാറുണ്ട്.
0: അതാണ് അതാണ്
1: എപ്പോഴും വിചാരിച്ചോണ്ടിരിക്കട്ടോ.
0: ഓ അതാണ്, അപ്പൊ പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട.
1: ബ്രസീൽ വരെ ഉൾപ്പെടുത്താറുണ്ട് അല്ലേ ബ്രസീലിനെ?
0: പക്ഷേ എന്താണെന്നറിയാമോ റിൻഷി, അർജന്റീന ഫാൻസും ഫ്രാൻസിന്റെ ഫാൻസും ഒക്കെ അപ്പുറത്ത് മറ്റു ചില തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
1: റിൻഷിക്ക്
0: അത് മുഴുവനാക്കാനായില്ല, സംസാരിച്ച് പൂർത്തീകരിക്കാനായില്ല. നമുക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് 16th റൗണ്ടിലേക്ക് കടന്നിട്ടുള്ള ടീമിനെ സംബന്ധിച്ചിടത്തോളം 16 ടീമുകളിൽ ഒന്നായിട്ട് മാറുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് അല്ലേ?
1: തീർച്ചയായിട്ടും.
0: അതിലേക്ക് ഈജിപ്ത് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ.
1: പുതിയ പുതിയ രാജ്യങ്ങൾ ഓരോ വർഷവും കടന്നു വരാറുണ്ട് അല്ലേ?
0: അതാണ്. ഈജിപ്ത് ജയിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പെനാൽറ്റിയിലാണെന്ന് തോന്നുന്നു ജയിച്ചത് അല്ലേ? പെനാൽറ്റി മത്സരത്തിൽ ആണ് ഈജിപ്ത്
1: ജയിച്ചത്.
0: അതെ അതെ അതെ അതെ അതെ, ഓസ്ട്രേലിയയാണ് തോൽപ്പിച്ചത് 4-2 പെനാൽറ്റി മത്സരത്തിൽ.
1: ആദ്യത്തെ സ്കോർ എന്ന് പറയുന്നത് 1-1.
0: ഏതായാലും ഈജിപ്ത് കടന്നു വന്നത് വളരെ വലിയ ഒരു സംഗതിയായിട്ടാണ് കാണുന്നത്. പിന്നെ കൊളംബിയൊക്കെ പൂർവ്വകാലത്തെ ആ പ്രതാപം വീണ്ടെടുക്കുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നു. ഖാനെ ഇതിലില്ലാത്ത ഒരു ഗോളിനാണ് തോൽപ്പിച്ചിട്ടുള്ളത്. ഇത്തവണത്തെ ഈ പോർച്ചുഗൽ സ്പെയിൻ മത്സരം വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്.
1: അത് ജൂലൈ മാസം ഫ്ലക്സ് എവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
0: അതെ അതെ അതെ, എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള മത്സരങ്ങളുടെ എന്താ പറയുക, വളരെ ആവേശം ജ്വലിപ്പിക്കുന്ന തരത്തിലുള്ള കട്ടൗട്ടറുകൾ, പോസ്റ്ററുകളൊക്കെ, ബാനറുകൾ, ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ
1: പറ്റും. ക്യാഷ് മുടക്കാനൊന്നും ആളുകൾക്ക് ഒരു മടിയില്ല അല്ലേ? നമ്മളിങ്ങനെ വിചാരിക്കും ഫ്ലക്സും കട്ടൗട്ടൊക്കെ ഉണ്ടാക്കാൻ എത്ര ക്യാഷ് ചെലവാക്കേണ്ടി വരും.
0: ഒരുപാട് ക്യാഷ് ഇത്തവണ ചെലവഴിച്ചിരിക്കുന്നു. പുതിയ പുതിയ മത്സരം ആ രംഗത്ത് കൂടി കടന്നു
1: വന്നിരിക്കുന്നു. എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അല്ലെ, എതിർ ടീമിനെക്കാളും ഗംഭീരമായിട്ട് പോസ്റ്റർ ഉണ്ടാക്കാം എന്നൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഫുട്ബോളിന്റെ ഒരു ആവേശം എന്ന് പറയുന്നത്.
0: അതെ അതെ അതെ, നമുക്ക് തോന്നുന്നത് അടുത്ത റൗണ്ട് അപ്പ് മത്സരങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോകാൻ തോന്നുന്നു. 16th റൗണ്ടിൽ മത്സരിക്കുന്നത് കാനഡയും മൊറോക്കോയും തമ്മിലാണ് ആദ്യത്തെ മത്സരം നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാത്രി 10:30 നടക്കുന്നത്. ജൂലൈ 5th പരാഗ്വേയും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഞാൻ പറഞ്ഞല്ലോ അതിൽ ഫ്രാൻസ് കരുത്തരാണ്, അവരെ പരാജയപ്പെടുത്താനുള്ള അതിതീവ്രമായിട്ടുള്ള ശ്രമം പരാഗ്വേയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് ബ്രസീൽ ആരാധകർ കാത്തു നിൽക്കുന്ന നോർവേയുമായിട്ടുള്ള മത്സരം ജൂലൈ 6th രാവിലെ 1:30 പുലർച്ചെ 1:30 മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിൽ. ഇംഗ്ലണ്ട് ഒരു ഘട്ടത്തിൽ പിന്നാക്കം പോയിരുന്നു, പക്ഷേ അവരവരുടെ ഊർജ്ജസ്വലത വീണ്ടെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മെക്സിക്കോയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. മെക്സിക്കോ ഇത്തവണത്തെ ആതിഥേയർ കൂടിയാണ്,
1: അറിയാമല്ലോ.
0: മെക്സിക്കോയിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത്. 3 ഒന്ന് മെക്സിക്കോയാണ്. പിന്നെ പോർച്ചുഗലും സ്പെയിനും തമ്മിലുള്ള മത്സരം, അത് നേരത്തെ പറഞ്ഞു. 12:30 ജൂലൈ മാസം 7th മത്സരം നടക്കുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം USA ബെൽജിയവും തമ്മിലുള്ള മത്സരം. ബെൽജിയം ഇത്തവണ വളരെ പ്രതീക്ഷയുള്ള ടീമുകളിലൊന്നാണ്. ബെൽജിയത്തിനും ആരാധകർ ധാരാളമുണ്ട്. അവര് യുണൈറ്റഡ് സ്റ്റേറ്റുമായിട്ടാണ് മത്സരിക്കുന്നത്. ജൂലൈ മാസം 7th പുലർച്ചെ 5:30 ഏറ്റുമുട്ടും.
1: പലർക്കും പ്രതീക്ഷയുള്ള ഒരു ടീമാണ്
0: ബെൽജിയം, പ്രതീക്ഷയുള്ള ടീമാണ്, സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അർജന്റീനക്കാരും ഈജിപ്തുകാരും തമ്മിൽ മുട്ടുന്നു എന്നുള്ളതാണ്. അർജന്റീനയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞൊരു ഒരു ചെറിയ കാര്യം പറഞ്ഞിരുന്നല്ലോ, അവർക്ക് അത്ര വലിയ ടീമിനൊന്നും കിട്ടുന്നില്ല മത്സരിക്കാൻ. അതുകൊണ്ട് ഇങ്ങനെ കയറി കയറി കയറി കയറി
1: ആക്ഷേപമുണ്ട്.
0: പ്രത്യേകിച്ച് അത് പറയുന്നത് നമ്മുടെ ബ്രസീൽ ആരാധകരാണെന്നുള്ളത്. അത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഇത്തവണ അർജന്റീന ഈജിപ്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ ഈജിപ്തിനൊന്നും ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല അല്ലേ?
1: ഈജിപ്ത്
0: വലിയ ടീമാണ്, അവര് വളരെ വലിയ മുന്നേറ്റം നടത്തിയിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് മറ്റൊരു മത്സരം നടക്കുന്നത് സ്വിറ്റ്സർലൻഡും കൊളംബിയയും തമ്മിലാണ്. സ്വിറ്റ്സർലൻഡ് ഓൾറെഡി കടന്നിരുന്നു, കൊളംബിയ ഇന്നത്തെ മത്സരത്തിൽ ജയിച്ച് കടന്നു വന്നിരിക്കുന്നു. അവർ തമ്മിലുള്ള മത്സരം ജൂലൈ മാസം 8th. അപ്പൊ ജൂലൈ 8th ആ 96th മത്സരവും കഴിയും. അതോടുകൂടി തന്നെ അടുത്ത റൗണ്ടിലേക്കുള്ള ചിത്രം, ആ 8 ആരൊക്കെയാണെന്നുള്ളത്
1: അതോടുകൂടി ഏകദേശം ഒരു തീരുമാനം.
0: പിന്നെ തീർച്ചയായിട്ടും അതെ, ലോകത്തെ ആ 8 കരുത്തർ ആരൊക്കെയാണെന്നുള്ളത് തെളിയിക്കപ്പെടുന്നുള്ളതാണ്. എന്തായിരുന്നാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു ആവേശമാണ്. ആ ആവേശം കെട്ടുപോകാതെ നമ്മൾ സൂക്ഷിക്കുന്നു. നമ്മളുടെ സ്നേഹം, നമ്മുടെ നന്മ, നമ്മുടെ പരസ്പര വിശ്വാസം, ആ ഊർജ്ജസ്വലത ഒക്കെ അല്ലേ, ധൈര്യം ഒക്കെ എല്ലാ വികാരങ്ങളും പ്രകടമാകുന്ന ഒരു വേദിയായി ഫുട്ബോൾ മൈതാനം മാറുന്നു, ലോകകപ്പ് മാറുന്നു എന്നുള്ളതാണ്.
1: എനിക്ക് തോന്നുന്നത് ഫുട്ബോൾ കാണുന്ന സമയത്ത് നമുക്ക് ഒട്ടും വിരസത തോന്നാതിരിക്കുന്നതിന് പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് തീരുമാനമാവുന്നുണ്ട് അല്ലേ? നമ്മൾ ക്രിക്കറ്റ്

0: സംബന്ധിച്ച് നോക്കുന്ന സമയത്ത്
1: ദീർഘനേരം
0: എല്ലാവരും ലാഗ് വരുന്നില്ല.
1: നമുക്ക്
0: അടുത്ത കോളർ എത്തിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും. ഹലോ ഹലോ
0: ഹലോ,
1: എന്തൊക്കെയാണ് അവിടുന്ന്
2: പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
0: ഫുട്ബോൾ ആവേശത്തിലാണോ നിങ്ങള്?
1: ഇതാരാ സംസാരിക്കുന്നത്? എന്താണ് അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കൂ, എന്നാലല്ലേ കേൾക്കുള്ളൂ. കട്ടായിപ്പോ
0: നിങ്ങൾ വിളിക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ നമുക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഈ കോളർ തന്നെ അതിന്റെ എക്സാമ്പിൾ ആണല്ലേ.
1: തീർച്ചയായിട്ടും. റേഡിയോയുടെ അടുത്തുനിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ വലിയ ഹോളിംഗ് വരും, നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങളെല്ലാം ആവശ്യത്തിലാണ്, ഞങ്ങളും ആവശ്യത്തിലാണ്. പക്ഷേ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വിളിക്കേണ്ട നമ്പർ അറിയാമല്ലോ.
0: ആ, വിളിക്കേണ്ട നമ്പർ
1: 04-8-3-2-9-5-0-300.
0: മറ്റൊരു നമ്പർ 04-8-3-2-9-5-0-800.
1: ഈ
0: കഷ്ടപ്പെട്ട് നമ്മൾ വിളിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് വിഷമം തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും റേഡിയോയുടെ അടുത്ത് മാറി നിന്ന് വേണം വിളിക്കാൻ.
1: അതെ അതെ അതെ, കാലാവസ്ഥ പ്രശ്നമുണ്ട്. നല്ല മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ലൈനിൽ കറക്റ്റായി കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വിളിക്കുക.
0: അതെ, ഇപ്പൊ നേരത്തെ വിളിച്ച് അവർ തന്നെ പറഞ്ഞു പല ദിവസങ്ങളായി വിളിക്കുന്നു, പക്ഷെ കിട്ടുന്നേ ഇല്ല, ഇന്നാണ് കിട്ടിയത്. അങ്ങനെയൊക്കെ കിട്ടുമ്പോ നമ്മള്.
1: അതെ അതെ, വളരെ ആവേശത്തോടുകൂടി ഫാത്തിമ റിൻഷി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക്
0: നിർഭാഗ്യകരം അത് കട്ടായി.
1: അതെ അതെ അതെ അതെ അതെ, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ.
0: അതെ.

0: പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ ബീറ്റ്സ് ആണ്. മഞ്ചേരി ആകാശവാണിയിൽ നിന്നുള്ള വിളിക്കേണ്ട നമ്പർ 2950300 2950800. ഒരു കോളറുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം.
1: ഹലോ
0: ഹലോ, എന്ത് ചെയ്യും, ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും സുഹൃത്തുക്കളെ?
1: ആവേശം കൂടിപ്പോയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ?
0: ആവേശം മൂത്ത്
1: മൂത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് വിളിക്കുകയാണ്.
0: സാറില്ല,
1: ആവേശം കൂടിപ്പോയാലും കുഴപ്പമെന്ന് പറഞ്ഞ ഇതാണ്.
0: അതെ അതെ അതെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ ബീറ്റ്സ് ആണ്. 10 മണി കഴിഞ്ഞ് 43:12 ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നമുക്കുള്ളൂ,
1: ബാക്കിയുള്ളൂ അല്ലേ?
0: വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോ വിലയിരുത്തലുകളുടെയും പ്രതീക്ഷകളുടെയും ഒക്കെ പങ്കുവെക്കലുകൾ നടക്കട്ടെ. ഹലോ ഹലോ,
1: പേര് പറഞ്ഞു.
0: നമസ്കാരം നമസ്കാരം
2: നമസ്കാരം.
0: ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാന്നാ പറഞ്ഞേ പേര്? കേട്ടില്ല.
1: സുബ്രഹ്മണ്യൻ.
2: എവിടെ
1: നിന്നായിരുന്നു?
2: പട്ടാമ്പി.
1: പട്ടാമ്പി, അത് ശരി. ഫുട്ബോൾ ആവേശത്തിലല്ലേ? എല്ലാ കളികളും കാണും അതോ സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് കളികൾ മാത്രമാണോ കാണാറ്? കുറച്ച് കളികളൊക്കെ കാണും, പരിശുദ്ധ പോലെയൊക്കെ കാണും.
0: സുബ്രഹ്മണ്യൻ അർജന്റീന ഫാനല്ലേ? ഞാനൊന്ന് ഗസ് ചെയ്തു.
1: ഇന്ന് വിളിക്കുന്നവരെ മിക്കവാറും അർജന്റീന ഫാൻസ് ആയിരിക്കും.
0: അങ്ങനെയല്ല, സുബ്രഹ്മണ്യന്റെ സംസാരത്തിൽ നിന്ന് വളരെ കൃത്യതയോടെ നമുക്കത് മനസ്സിലാക്കാം. പിന്നെ അളന്ന് മുറിച്ച് തൂക്കിയുള്ള ആ സംസാരം, ആ വാക്കുകളുടെ പ്രയോഗം, ആ സംസാര മധ്യയുള്ള ഗ്യാപ്പ്, ഇതൊക്കെ
1: ആ ടീമിന്റെ അച്ചടക്കം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
0: പറഞ്ഞോളൂ സുബ്രഹ്മണ്യൻ, എന്തൊക്കെയാ കാര്യങ്ങൾ? അർജന്റീന ഒന്ന് വിറച്ചു, അർജന്റീന ഒന്ന് വിറച്ചു കേട്ടോ.
1: ശരി, അത് സമ്മതിക്കുന്നുണ്ട്.
0: അല്ല, സത്യം സത്യമല്ലാതാവുന്നില്ല.
1: പക്ഷെ എതിർ ടീമും അങ്ങനെ കളിച്ചത് കൊണ്ടല്ലേ നമുക്കൊരു ആവേശം കൂടുതൽ കിട്ടിയത്? ഈസി ആയിട്ടുള്ള ഒരു വിജയമായിരുന്നില്ല അത്.
0: അതെ അതെ അതെ,
1: നല്ല നയിച്ചിട്ടുണ്ട്,
0: നല്ലോണം നയിച്ചിട്ടു.
2: കളിയില് പോയിന്റ് ജാഗ മനക്കളാണ്.
0: അയ്യോ, അതിലേ ആ ബോസീഞ്ഞോ എന്ന് പറഞ്ഞ പിന്നെ ഗോളി ഉണ്ടല്ലോ കേപ്പ് വെർദയുടെ, 40 വയസ്സാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഈ വാട്സാപ്പിലൂടെ ഒക്കെ പ്രചരിച്ചിരുന്നു. അതിങ്ങനെയായിരുന്നു, കഴിഞ്ഞ തവണ ലോകകപ്പിൽ, കഴിഞ്ഞ തവണ വരെ ഞാൻ അർജന്റീനയുടെ കടുത്ത ഫാനായിരുന്നു. മെസ്സി എന്ന് പറയുന്നത് എനിക്ക് എന്റെ ദൈവമാണ്, മെസ്സി ദൈവമായിട്ടാണ് ഞാൻ കണ്ടത്. അദ്ദേഹത്തെ ഒന്ന് കാണുക എന്നുള്ളത് തന്നെ എന്റെ വലിയ ജന്മാഭിലാഷമാണ്. അത് ഈ ലോകകപ്പിൽ എനിക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കണ്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ടീമിനെതിരെ കളിക്കാനുള്ള അവസരം കിട്ടി മെസ്സി അടിക്കുന്ന ആ ലോക ഫുട്ബോളർ അടിക്കുന്ന ഗോൾ തടുക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് ലഭിച്ചു. ഇനി എനിക്ക് ഇതിൽ പരം എന്താണ് ഈ ജന്മത്തിൽ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രസ്താവന വന്നതായി പറയപ്പെടുന്നു. ഉള്ളതാണോ എന്താണെന്നറിയില്ല. അയ്യോ, ബോസീഞ്ഞോ അസാധ്യമായിട്ടുള്ള ഒരു ഗോളി തന്നെയാണ്, നമുക്ക് കമ്പയർ ചെയ്യാനാവാത്ത.
1: എങ്ങനെ അടിച്ചാലും നെറ്റിലേക്ക് എത്തില്ല എന്നുള്ളതാണ് അല്ലേ?
0: അതെ അതെ അതെ,
1: നെറ്റിലേക്ക് എത്തിയാലും തടുക്കാണ്, എന്താ ചെയ്യാലേ?
0: അതാണ്
2: അതാണ്
0: അതാണ്.

0: അതെ അതെ അതെ അതെ അതെ അതെ ആയിക്കോട്ടെ, ഏതായാലും വളരെ സന്തോഷം. അപ്പൊ ഇനി അടുത്ത റൗണ്ടിൽ അർജന്റീന ജയിക്കുവോ തോൽക്കുവോ എന്നൊക്കെ നമുക്ക് നോക്കി കാണാം അല്ലേ. ഈജിപ്ത് ഈജിപ്ത് ജയിക്കൂലേ? അതാണ് പറഞ്ഞത്, കേപ്പുവർദിയായിട്ട് ഈസി ആയിട്ട് ജയിക്കൂ എന്ന് പറഞ്ഞു അർജന്റീനയുടെ ആരാധകർ, പക്ഷേ അത്ര ഈസി ആയിരുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അല്ല കളിച്ചു വിട്ടോ, അതിപ്പോ നേരത്തെ മറ്റേ ഇയാള് സംസാരിച്ചപ്പോ മെസ്സിയുടെ ഗോളിനെ സംബന്ധിച്ച് പറഞ്ഞു, ഷനവാസം മറ്റേ പറഞ്ഞു
1: അല്ലേ, ഫസ്റ്റ് ഗോളിനെ കുറിച്ച്.
0: അയ്യോ, മെസ്സിയുടെ അസാധ്യമായിട്ടുള്ള ഗോളായിരുന്നു തവണത്തെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് അല്ലേ. ആ 20 ഗോളായി. അതെ അതെ അതെ അതെ, പക്ഷെ എംബാപ്പെ പിന്നാലെ ഉണ്ട് കേട്ടോ. ഭയങ്കര കളിയാണ്, ഒരു രക്ഷയില്ല. ആയിക്കോട്ടെ, അപ്പോ കൂടി ആ അതെ അതെ അതെ, അതൊന്ന് നിലനിർത്തി പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. അങ്ങനെ നടക്കട്ടെ ഏതായാലും. സുബ്രഹ്മണ്യൻ
1: ഒരുപാട് സന്തോഷം വിളിച്ചത്,
0: വളരെ സന്തോഷം.
1: ആ ശരി
0: ശരി.

0: പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ ബീറ്റ്സ് ആണ്. നമുക്ക് സമയം അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു അല്ലേ?
1: അതെ അതെ.
0: 10 മണി കഴിഞ്ഞ് 48 മിനിറ്റും 24 സെക്കൻഡും ആയിരിക്കുന്നു. ഇനി ഒരു കോളർ സ്വീകരിക്കാനുള്ള സമയമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക്
1: അവസാനിപ്പിക്കാം.
0: നാല് കോളേഴ്സും വളരെ നന്നായി സംസാരിച്ചു. ഏതായാലും ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സിന്റെ ഒരു പ്രത്യേകത ഈ റൗണ്ട് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? ഇന്ന് തന്നെ നമുക്ക് അടുത്ത റൗണ്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അല്ലേ?
1: അപ്പൊ
0: 16 ടീം ആരൊക്കെയാണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ആ 16 ടീമുകൾ തമ്മിൽ ആരൊക്കെ തമ്മിലാണ് മത്സരിക്കുക എന്നുള്ളതിനെ സംബന്ധിക്കുന്ന
1: വ്യക്തതയും
0: വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോ ഇനി അടുത്ത ദിവസം ഫുട്ബോൾ ബീറ്റ്സ് അവതരിപ്പിക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു 2 കളി കഴിയും അല്ലേ?
1: തീർച്ചയായും
0: 2 കളി കഴിയും. അതാണ് അപ്പോ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത ദിവസം പങ്കുവെക്കാമെന്ന പ്രതീക്ഷയോടെ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ?
1: അതെ അതെ അതെ.
0: അപ്പോ ഇത്ര നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ വിനോദ്,
1: ഞാൻ എൻ സി ജേഷ്. സാങ്കേതിക സഹായം നൽകിയത് ഇ എം ഷജീർ, അബ്ബാസ് പറപ്പൂർ, അതുപോലെ വേലായുധൻ അരീക്കോട്.
0: സ്റ്റുഡിയോ സഹായവുമായി ഇത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സ്നേഹപ്രഭയാണ്. അപ്പോ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.
1: തീർച്ചയായിട്ടും എല്ലാവരുടെയും ഇഷ്ട ടീം തന്നെ വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ? അത് സാധ്യമല്ലെങ്കിൽ പോലും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ. അപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷകൾ മുന്നോട്ട് പോകട്ടെ. ഈ ആവേശം ഒട്ടും കെടാതെ നിങ്ങൾ സൂക്ഷിക്കുക.
1: അതെ അതെ.
0: നന്ദി. നമസ്കാരം.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: FM പ്രധാന വാർത്തകൾ. സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷിക ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു. മഹാനായ ദേശസ്നേഹിയും തത്വചിന്തകനും ആത്മീയ ദർശകനുമായിരുന്നു സ്വാമി വിവേകാനന്ദനെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷായും ആശംസകൾ നേർന്നു. സഹകരണ സ്ഥാപനങ്ങൾ ഒരു ശക്തിയാണെന്ന് ഉപരാഷ്ട്രപതിയും ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിന്റെ അടിത്തറ സഹകരണമാണെന്ന് അമിത്ഷായും സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. 16th ധനകാര്യ കമ്മീഷൻ പ്രകാരം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അടുത്ത 5 വർഷത്തേക്ക് 2,647 കോടി രൂപ ബേസിക് ഗ്രാന്റായി ലഭിക്കും. ന്യൂഡൽഹിയിൽ പഞ്ചായത്ത്രാജ് മന്ത്രാലയ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഗാന്ധിജിയെയും സ്വാതന്ത്ര്യ സമരത്തെയും അതിനായി ത്യാഗോജ്വല പ്രവർത്തനം നടത്തിയവരെയും വിസ്മരിക്കാൻ ശ്രമിച്ചാൽ കാലം ക്ഷമിക്കില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കോഴിക്കോട് എ സുജനപാൽ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ തിരുവനന്തപുരം IMA ഹാളിലാണ് ക്യാമ്പ്. ഈ വർഷം ജൂണിൽ മഴ ലഭ്യത ശരാശരിയേക്കാൾ കുറഞ്ഞ സാഹചര്യത്തിൽ വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. കോഴിക്കോട് പുതിയ പാലത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ബൈക്കിന് തീപിടിച്ച് പൂർണ്ണമായി കത്തിനശിച്ചു. ആളപായം ഇല്ല. ഇന്നലെ രാത്രിയാണ് സംഭവം. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റിലെ 2nd മത്സരം രാത്രി 7 മണിക്ക് മാഞ്ചസ്റ്ററിൽ. 1st മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. FM പ്രധാന വാർത്തകൾ.
6: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
7: ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG സൗകര്യം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
8: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
9: ട്രെയിൻ സമയം.
5: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും. ഇനി തിരൂർ സ്റ്റേഷനിലെ സമയം പറയാം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16606 ഏറനാട് എക്സ്പ്രസ് 11:33, ട്രെയിൻ നമ്പർ 16160 മംഗലാപുരം ചെന്നൈ എക്സ്പ്രസ് 11:38, ട്രെയിൻ നമ്പർ 16323 കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ് 11:48 എത്തിച്ചേരും.
9: ട്രെയിൻ സമയം.
10: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്, എന്നും രാവിലെ 8:05.
11: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം,
13: എന്നും രാവിലെ 8:03.
12: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
1: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
0: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10. എ സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ.
2: ിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
2: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
5: കോട്ടയ്ക്കൽ പുത്തൂർ ചെനക്കൽ ബൈപ്പാസ് 3-ഘട്ട നിർമ്മാണ നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എംഎൽഎ, ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ എന്നിവർ നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ചു. ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കുന്നതിന് പ്രത്യേക യോഗം ചേരണമെന്ന് എംഎൽഎ കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക യോഗം ചേർന്നിരുന്നു. ബൈപ്പാസിന്റെ ഫീസിബിലിറ്റി പഠിക്കാൻ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തുവാനും 1 മാസത്തിനകം സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കാനും യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹാരം കണ്ടുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് ജില്ലാ കലക്ടറും എംഎൽഎയും സ്ഥലം സന്ദർശിച്ചത്. വൈദ്യുതി സുരക്ഷാ വാരത്തിന്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എ അബ്ദുൽ ലത്തീഫ് നിർവഹിച്ചു. ഇന്നത്തെ അവബോധം, നാളത്തെ പ്രതിരോധം എന്നാണ് ഈ വർഷത്തെ സുരക്ഷാ വാചകം. വൈദ്യുതി അപകടങ്ങൾ കുറയ്ക്കുന്നതിന് പൊതു അവബോധം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്ന പരിപാടിയിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സുജേഷ് പി ഗോപി അധ്യക്ഷനായി. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ രാഹുൽ ആർ രാജ് സുരക്ഷാ ക്ലാസ് നയിച്ചു. മലമ്പുഴ ICDS പ്രൊജക്ടിന് കീഴിലുള്ള വിവിധ അംഗനവാടികളിലെ വർക്കേഴ്സിനും സൂപ്പർവൈസർമാർക്കും ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി ക്ലാസ് നയിച്ചു. ഭക്ഷ്യഭദ്രതാ നിയമം അടിസ്ഥാനമാക്കി വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിധിയിൽ വരുന്ന പദ്ധതികളുടെ നിർവ്വഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിപാടി നടത്തിയത്.
4: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
2: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
2: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: സമയം 11:00.
7: ആകാശവാണി 102.7 മഞ്ചേരി FM.
8: യുവവാണി

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പ്രത്യേക അതിഥിയുണ്ട്. ഒരു യുവ കലാകാരനാണ് നമ്മുടെ ഗസ്റ്റ്. നമ്മുടെ മഞ്ചേരിക്കാരനായ, സ്റ്റേജ് ഷോസ്, മ്യൂസിക് ആൽബംസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പി സി റബിയുള്ളയാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. എനിവേ റബിയുള്ള, വെൽക്കം ടു യു ആണി സർഗവേദി.
1: താങ്ക് യു.
0: ഓക്കെ, ഹൗ ആർ യു? സുഖാണോ?
1: ഫൈൻ, സുഖാണ്.
0: എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ?
1: നന്നായിട്ട് പോണു.
0: അപ്പൊ നമ്മള് ഇനി അധികം സംസാരിക്കണ്ട. റബിയിൽ തന്നെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ കത്തിയടിച്ചിട്ടുണ്ട്, ഒരു കാര്യമില്ല. നമുക്കൊരു പാട്ട് തുടങ്ങാം.
1: ഓ, തീർച്ചയായിട്ടും. ഞാന് കെ ജെ യേശുദാസ് പാടിയ മസീജിദുൽ ഹറം എന്നൊരു പാട്ടാണ്.

0: വളരെ നന്നായിരുന്നു. ഒരു ഭക്തിഗാനം അല്ലേ. എങ്ങനെ കുടുംബം, എങ്ങനെ ഫാമിലി?
1: ഫാമിലി ഞാൻ ഒറ്റ മോനാണ്.
0: വാവ്, ഒരാളേ ഉള്ളൂ അല്ലേ.
1: എനിക്ക് പിന്നെ എന്താ പ്രത്യേകത എന്ന് വെച്ചാല്, എനിക്ക് ഒറ്റപ്പെടലായിട്ട് അങ്ങനൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് എന്റെ വീടിന്റെ അടുത്ത് എന്റെ ഏളാപ്പ മുത്തപ്പാരവരൊക്കെ
0: എന്റെ
1: മക്കളുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ ഒറ്റക്കാണെന്നുള്ളൊരു ഫീലിംഗ് ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഒഴിവ് സമയങ്ങളൊക്കെ നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ അല്ലേ, അപ്പൊ അങ്ങനെ പോണു.
0: ഫ്രണ്ട്സ് എന്ന് പറഞ്ഞപ്പോ എങ്ങനെ, ഫ്രണ്ട്സ് ആയിട്ടൊക്കെ എങ്ങനെ, കൊറേ ഫ്രണ്ട്സ് ഉണ്ടോ അതോ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന ആളാണോ?
1: ഫ്രണ്ട്സ് എനിക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് ഉണ്ട്. നാട്ടിൽ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ നമ്മള് ഹൈസ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട്, ഹയർ സെക്കൻഡറി പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട്, കോളേജ് ഫ്രണ്ട്സും ഫ്രണ്ട്സുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്.
0: എന്തൊക്കെയാണ് ഹോബീസ്? പാട്ടല്ലാണ്ട് വേറെ എന്താ
1: ഹോബി? പാട്ടിലേറെ ഒരു ഹോബി എന്താ വെച്ചാല് നമുക്ക് ക്രിക്കറ്റ് ആണ്. ക്രിക്കറ്റ് ഞാൻ ഡെയിലി കളിക്കാൻ പോലുണ്ട്. ക്രിക്കറ്റിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. നല്ല സ്പിരിറ്റ് ആണല്ലോ.
0: നല്ല സ്പിരിറ്റ് ആണ്, എസ്പെഷ്യലി കണ്ടിരിക്കാൻ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഇഷ്ടം. അയ്യോ, ക്രിക്കറ്റ് ഫാൻസ് വരെ വന്നിട്ട് നമ്മളെ തല്ലും. രണ്ടും ക്രിക്കറ്റും ഫുട്ബോൾ ആണെങ്കിലും രണ്ടും രണ്ട് ഡിഫറെന്റ് ആണല്ലോ. പക്ഷെ ഫുട്ബോൾ മലപ്പുറം ഈ സൈഡിലെ കുറച്ചും കൂടെ ഒക്കെ പോപ്പുലർ ആയിട്ടുള്ള ഫുട്ബോൾ ആണ്. പിന്നെ ഏത് ടൈപ്പ് സോങ്സ് ആണ് കൂടുതൽ പാടാറുള്ളത്?
1: ഞാന് പ്ലസ് ടു വരെ, ഞാന് കുറച്ചു കാലം വരെ ഞാനൊരു മാപ്പിള സിംഗർ ആയിരുന്നു. അതായത് എല്ലാവർക്കും അവനൊരു മാപ്പിള പാട്ട് പാടുന്നവന് മാത്രമാണ്. അന്നൊക്കെ നമ്മളൊരു വേദിയിൽ ചോദിച്ചാണ്ട് ഒരു അരിജിത്തിന്റെ പാട്ടുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ടുകളോ പാടട്ടെ എന്ന് ചോദിച്ചാൽ നീ അത് പാടണ്ട, നീ മാപ്പിള പാട്ട് പാടിയാൽ മതി. അപ്പൊ അവരുടെ ഒരു
0: മനോഭാവം
1: അങ്ങനെയാണ്. അപ്പോ അവരുടെ സംസാരത്തിന് നമുക്ക് മറികടക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഹിന്ദി പാട്ടുകളും അങ്ങനത്തെ പാട്ടുകളാണ് നമ്മൾ കൂടുതലായിട്ടും നോക്കുന്നത്.
0: ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ടാ? ഇനി ഒരു നല്ലൊരു വേറൊരു മൂഡിലുള്ള ഒരു പാട്ട് കേൾക്കാം.
1: ഒരു ഗസൽ പാടാം.
0: ഗസൽ, ഓഫ് കോഴ്സ്.

0: വാവ് സൂപ്പർ, നല്ലൊരു ഭയങ്കര ഒരു ഗസലാണല്ലേ, പുതിയൊരു പാട്ടാണല്ലേ. നമ്മള് ഗസല് നോക്കുമ്പോ ഫുള്ള് അത് നമുക്ക് പഴയ പാട്ടുകളാണ് കൂടുതൽ ഉണ്ടാവുക. ഗുലാം അലിയുടെ, അതുപോലെ തന്നെ ബീഗം അക്തർ, അങ്ങനെ കുറെ പേര്, മെഹദി ഹസൻ. അപ്പൊ ഇത് പുതിയ രണ്ട് പുതിയതായിട്ട് വന്ന രണ്ട് ആൾക്കാരെ, ഒരു ഒരു ദമ്പതികളെ പാട്ടാണ്. ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി, അതിന്റെ അനുഭവങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു?
1: ഫസ്റ്റ് ആയിട്ട് പോയത് UAE ആണ്. ഇതൊക്കെ റിയാലിറ്റി ഷോന്റെ മുന്നു പോയതാ. മുമ്പ് പോയി ആദ്യം ഒരു ഉഷൽനേറ്റ്, അതായത് ഒരു ബുർദ മോഡലിലെ പരിപാടിക്ക് നമ്മൾ ആദ്യമായിട്ട് ഗൾഫ് പോയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് നാട്ടിലില്ലതിലേറെ നമുക്ക് റെസ്പെക്ട് ഒന്നും കൂടി കിട്ടുക അബ്രോഡിലാണ്. ഇപ്പോൾ റിയാലിറ്റി ഷോ കഴിഞ്ഞു പോയ സംഭവത്തിലാണെങ്കിലും അവിടുത്തെ ആൾക്കാരൊക്കെ നമ്മൾ എന്തോ വലിയ സിംഗേഴ്സിനോടുള്ളാലും ഒരു റെസ്പെക്ട് നമ്മൾക്ക് കാണിക്കും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര കാര്യമാണ് നമ്മളവിടെ ചെല്ലുമ്പോൾ കുറേ ഗിഫ്റ്റ് ഓഫർ ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഒരു നമുക്ക് തന്നെ സന്തോഷമാണ്. നമുക്ക് ഇഷ്ടം പോലെ ഫാൻസ് അവരെ ഫ്രീ ടൈമിൽ അവര് ചാനൽ വെക്കുകയാണ്. ഇപ്പൊ ചാനൽ വെക്ക് ഇന്ന സിംഗർ ഇന്ന് പാടുന്നു, അവര് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ അവർക്കൊരു എക്സൈറ്റഡ് ആണ്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ഭയങ്കര സന്തോഷമാണ്.
0: UAE പോയി എന്ന് പറഞ്ഞു, പിന്നെ വേറെ ഏതൊക്കെ രാജ്യങ്ങളിൽ
1: പോയിട്ടുണ്ട്? വേറെ ഒമാന് പോയിട്ടുണ്ട്, ഖത്തർ പോയിട്ടുണ്ട്, മലേഷ്യ പോയിട്ടുണ്ട്, സൗദി പോയിട്ടുണ്ട്.
0: ഇപ്പൊ ഇത്രയും രാജ്യങ്ങൾ പോയി എന്ന് പറഞ്ഞു, നല്ല ഇതില് പേഴ്സണലി ഇന്നും പോവണം അല്ലെങ്കിൽ കൂടുതൽ കാണണം എന്നൊക്കെ ആഗ്രഹം തോന്നിയ എവിടെയായിരുന്നു?
1: കൂടുതൽ കാണണം എന്ന് തോന്നിയത് എനിക്ക് ഖത്തർ, ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ ഖത്തർ. കുറച്ച് ടൈം എനിക്ക് തോന്നുന്നു ഒരു 1 week ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളു. അപ്പൊ അവിടെ ഇനിയും പോകണമെന്നുണ്ട്. പിന്നെ അവിടെ എന്തോ നമുക്ക് പ്രോഗ്രാം ഒന്നും കിട്ടിയിട്ടില്ല ഖത്തറിൽ. UAE ഒക്കെ നമ്മൾ ഇടക്കിടക്ക് ഓരോ വെക്കേഷൻ അല്ലെങ്കിൽ ഇടക്കിടക്ക് നമുക്ക് പോകുന്നതാണ്. പിന്നെ ഖത്തർ പോകണമെന്നൊരു താല്പര്യമുണ്ട്.
0: നമുക്ക് നമ്മളെന്ന് ഓർത്തിരിക്കുന്ന കുറെ നല്ല അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, മറക്കാൻ പറ്റാത്ത അങ്ങനെ ഏതെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും? റബ്യൂലൊക്കെ എന്തായിട്ടുണ്ടായിരിക്കും ഷെയർ ചെയ്യാം.
1: നല്ല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മള് അങ്ങോട്ട് പോകുന്നതന്നെ നമ്മളെ പ്രായക്കാരാണ്, അതായത് പിയർ ഗ്രൂപ്പ്സ് ആയിട്ടാണ് പോകുന്നത്. നമ്മളെ സിംഗേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളപ്പം പാടിയ സിംഗേഴ്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മളെ പ്രായക്കാരാകുമ്പോൾ നമുക്ക് ഒരു എൻജോയ്മെന്റ് ആണല്ലോ. പിന്നെ മെയിനായിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റേജസ് ആണ്. എന്നും ഓർക്കാൻ പറ്റുന്ന അത്രയും വലിയ സ്റ്റേജ്, നമ്മൾ നാട്ടിൽ നിന്നും ഇതുവരെ അങ്ങനത്തെ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ടാവില്ല. അത്ര ഹെവി സ്റ്റേജ് ആയിരിക്കും അവിടുത്തെ കാര്യപ്പെട്ട മന്ത്രിമാർ കാര്യങ്ങൾ. അതന്നെയാണ് ഏറ്റവും കൂടുതൽ വലിയൊരു ഒരു ഇതായിട്ട് ഞാൻ കാണുന്നത്.
0: ഫിലിംസിൽ നമ്മൾ കുറെ സ്റ്റാർസിനെ കാണുന്നു, കുറെ എന്താ പറയാ സിംഗേഴ്സിന്റെ, നല്ല സിംഗേഴ്സിന്റെ, എസ്റ്റാബ്ലിഷ്ഡ് സിംഗേഴ്സിന്റെ പാട്ടുകൾ കേൾക്കുന്നു. അപ്പൊ എവിടെയെങ്കിലും പോകുമ്പോ നമ്മള് ഇങ്ങനെ സ്വപ്നമായിട്ടൊക്കെ കൊണ്ടുവരുന്ന ഗായകരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരൊക്കെ നേരിട്ട് കണ്ട പെട്ടെന്ന് കാണുമ്പോ റിയാലിറ്റി കാണുമ്പോ അങ്ങനെ വല്ല പെട്ടെന്നുള്ളൊരു ആങ്സൈറ്റി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു?
1: ഫിലിം സ്റ്റാർസിനെ കാണുമ്പോ, അതായത് നമ്മള് ഫാനായിട്ട് കാണുന്നവരെ ഒരു സംഭവം കാണുമ്പോ എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവരെ കൂടെ ഫോട്ടോ എടുക്കാനും അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഇങ്ങനത്തെ ഫിലിം സ്റ്റാർ അഥവാ വലിയ സിംഗേഴ്സിനൊക്കെ കണ്ടത് ഇങ്ങനെ അബ്രോഡിൽ പരിപാടി ചെയ്തിട്ട് തന്നെയാണ്.
0: ഒരു പാട്ട് കേൾക്കാം?
1: ഓ തീർച്ചയായും.
0: നമുക്കൊരു വേറെ ടൈപ്പ് പാട്ട് കേൾക്കാം.
1: എന്നാ നമുക്കൊരു ട്രഡീഷണലി കേൾക്കാം.
0: ആ കുറച്ച് ഇങ്ങനെ ചെക്ക് ചെക്ക് കുറച്ച് ഇതൊക്കെ ആയിട്ടുള്ള പാട്ട് കേൾക്കാം.

0: ഗുഡ്. നല്ല പാട്ട്. ഇത് ഏതെങ്കിലും കോമ്പറ്റീഷന് പാടിയിരുന്നോ?
1: ആ, ഞാന് കോമ്പറ്റീഷന് പാടിയിട്ടുണ്ട്. ജില്ലാ കലോത്സവത്തിൽ ഒരു പ്രാവശ്യം പാടിയിട്ടുണ്ട്. പ്രൈസ് അടിച്ചിട്ടുണ്ട്
0: ഫസ്റ്റ്.
1: ഓ,
0: പിന്നെ സ്കൂള് പഠിച്ചപ്പോ എങ്ങനെയായിരുന്നു? സ്കൂളിലെ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്? ടീച്ചേഴ്സ്, കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയായിരുന്നു?
1: പാട്ട് ഫീൽഡൊക്കെ എത്തിയത് യു പി ഇതിലാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ കോളേജും ഹയർ സെക്കൻഡറിയും ഹൈസ്കൂളൊക്കെ പഠിച്ചതിൽ ഏറ്റവും കൂടുതൽ സാറുമാർക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്ന യു പി ഇതിലായിരുന്നു.
0: യു പി എവിടെ പഠിച്ചു?
1: ഞാൻ തോട്ടക്കാടായിരുന്നു. എനിക്ക് സ്റ്റേറ്റിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചപ്പോ ആദ്യമായിട്ട് സ്വീകരണം വെച്ചത് യു പി സ്കൂളാണ്. കാരണം അവരായിട്ട് അപ്പോ അധികം പോലൊന്നുമില്ല. അപ്പൊ അവരുടെ ഒരു ഇതാണല്ലോ, നമ്മൾ അത്രയും അങ്ങനെ കാണുന്നോണ്ടാണ് അവര് നല്ല സ്വീകരണം വെച്ചു. അത് എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കണക്കൂട്ടുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ സ്കൂളിൽ പ്രൈസ് അടിക്കുമ്പോ വേറൊരു സ്കൂൾ നമുക്ക് വേണ്ടി സ്വീകരണം ഒരുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര
0: ഗ്രേറ്റ്.
1: അവിടുത്തെ സാറുമാരൊക്കെ മുതൽ മിസ് ചെയ്യണു അവിടുത്തെ സാറുമാർ തന്നെയാണ്.
0: ഹൈസ്കൂളിൽ എങ്ങനെയായിരുന്നു?
1: ഹൈസ്കൂളിൽ അധികം പോയിട്ടില്ല, കാരണം പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അറ്റൻഡൻസ് ഭയങ്കര. എനിക്ക് തോന്നുന്നു എട്ടാം ക്ലാസ്സിൽ ആകെ 36 ക്ലാസ്സിന് ഞാൻ പോയിട്ടുള്ളൂ. കാരണം ഒരാഴ്ച നമുക്ക് റിയാലിറ്റി ഷോയിൽ ഇതായിരിക്കുമല്ലോ, റിയാലിറ്റി ഷോ ഷൂട്ടായിരിക്കും, ഒരാഴ്ച ഷൂട്ടായിരിക്കും. ക്ലാസ്സിൽ എത്തുമ്പോഴത്തിന് ഓരോ പരിപാടികൾ നമുക്ക് വരും, എനിക്ക് നമുക്ക് പോകാതൊക്കാനും കഴിയില്ല. അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും.
0: നോട്ട്സൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്?
1: നോട്ട്സൊക്കെ നമ്മള് ഫ്രണ്ട്സ് കുറെ എഴുതി തരും, ഗേൾസ് എല്ലാവരും എഴുതി തരും. പിന്നെ സാറുമാർക്ക് എന്താ അറിയാം എന്റെ അവസ്ഥ, പിന്നെ അധികം എന്നോട് നോട്ട്സ് ചെയ്താൽ പറയില്ല.
0: പറയാറ്, കാരണം ഇങ്ങനെ ഷൂട്ടും, കാരണം പ്രൈവറ്റ് ചാനൽ ആകുമ്പോൾ നമ്മൾ അവർക്ക് ഒരു അഗ്രിമെന്റ് ചെയ്തതല്ലേ,
1: അഗ്രിമെന്റ് ചെയ്യും.
0: ഷൂട്ടിന് കറക്റ്റ് പോണം, പാട്ടെടുക്കണം, പിന്നെ ഫിനാലെ വരെ. റബി വിന്നർ ആണല്ലോ, അപ്പൊ ഫിനാലെ വരെ എത്ര വർഷം ഉണ്ടായിരുന്നു? എട്ട് മാസം എന്ന് പറയുമ്പോ അക്കാഡമിക് ഇയറില് ഒരുപാട് മെയിൻ ആയിട്ടുള്ള കൊറേ സംഭവങ്ങൾ ആ 8 മാസത്തിനുള്ളിൽ സ്കൂളിലൊക്കെ നടന്നിട്ടുണ്ടാവും. ഇതൊന്നും അറിയുന്നുണ്ടാവില്ലല്ലോ, കാരണം നമ്മള് ഈ ചാനലിലെ സ്റ്റുഡിയോ ഷൂട്ടൊക്കെ ആയിട്ട് അങ്ങനെ പോവല്ലേ.
1: ഈ റിയാലിറ്റി ഷോന്റെ എന്താ വെച്ചാല് നമ്മള് ഒരു വർഷമാണെങ്കിൽ ഒരു വർഷമായി അതിനുവേണ്ടി നമ്മള് മെനക്കെടുകയാണ്. കാരണം അത് മാത്രം, വേറെ ഒന്നും, വേറെ ഒരു വിഷയം നമ്മള് ഏറ്റെടുക്കില്ല. റിയാലിറ്റി ഷോയിൽ നമുക്ക് ഒരു വൈക്കെത്തണം, അങ്ങനെ ഒരു ടെൻഡൻസി ആയിരുന്നു ആ ടൈമിൽ. ഇപ്പൊ ക്ലാസ്സൊക്കെ പോയിക്കോട്ടെ, ക്ലാസ്സൊക്കെ എന്റെ വൈക്ക് നടക്കണ്ട, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. നമ്മള് റിയാലിറ്റി ഷോയില് ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരു പാട്ടൊക്കെ പഠിക്കാൻ ജസ്റ്റ് ഒരു 2 ആഴ്ചയൊക്കെ ടൈം ഉണ്ടാവുള്ളൂ. അതിന്റെ ഉള്ളിൽ അത് വൈഹാട്ടാക്കണം, വരി തെറ്റി അവിടെ നമുക്ക് മാർക്ക് കുറഞ്ഞ് നമ്മൾ ഔട്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടൈം കുറവ് എന്ന് പറഞ്ഞാൽ സെമി ഫൈനല് ഫൈനല് നടക്കുന്ന ടൈമില് 3 പാട്ട് പഠിക്കാൻ 1 ആഴ്ച
0: ഫൈനലില്.
1: അതൊക്കെ നമുക്ക് തരണം ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയത്.
0: ഹാർഡ് വർക്ക് തന്നെയാണ്, ഹാർഡ് വർക്ക് നമ്മുടെ ആ ഒരു ഡെഡിക്കേഷൻ ആണ് അതിനോടുള്ള. പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ലൈഫില്, എന്താ പറയാ, കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ യു പിയിലൊക്കെ പഠിക്കുമ്പോൾ കുറെ നമ്മളെ സ്വാധീനിച്ച ടീച്ചേഴ്സ് ഉണ്ടാവും. ഇപ്പൊ എനിക്കാണെങ്കിൽ തന്നെ കുറെ ടീച്ചേഴ്സ് നമ്മളെ ലൈഫിലുണ്ടാവും, അവരുടെ ഒരു ഇമ്പാക്ട് അല്ലേ നമ്മളെ ലൈഫിലുണ്ടാവും. എന്താ വെച്ചാല് നമ്മൾ എന്ത് ആക്ടിവിറ്റീസിന് പങ്കെടുക്കുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ടീച്ചേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കങ്ങനെ അങ്ങനെ പോയാൽ എങ്ങനെ ഇരിക്കും? ചിലർക്ക് ഒരു ടീച്ചറായിരിക്കും, അതായത് മെന്ററായിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു റബീ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സിനൊക്കെ
1: ടീച്ചേഴ്സ് എല്ലാരും കുഴപ്പമില്ലാതെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
0: ഇപ്പോ സ്വന്തമായിട്ട് കുറെ പാട്ട് പാടിയിട്ടില്ലേ?
1: ഓ,
0: എത്ര പാട്ട് പാടിയിട്ടുണ്ട്? ആൽബംസ് ഒക്കെ ആയിട്ടൊക്കെ?
1: ആൽബംസ് ആയിട്ട് കുറെ പാട്ട് പാടിയിട്ടുണ്ട്, കൂടുതൽ ട്രഡീഷണൽ കുറെ പാടിയിട്ടുണ്ട്.
0: നമുക്ക് വേറൊരു പാട്ട് കേൾക്കാം, കുറച്ചൊരു നമുക്ക് ഇവിടെ നിന്ന് വിടാം, ഒരു ഹിന്ദി ടച്ചുള്ള പാട്ട് കേൾക്കാം.
1: റാത്ത് ഫത്ത് അലി ഖാന്റെ ഒരു പാട്ട് പാടാം, എന്റെ ഒരു ഫേവറേറ്റ് സോങ്ങാണ്.

0: പാട്ടിനേരത്തിൽ കുറെ ചെലവ് പിമ്മി വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അന്നത്തെ കാലത്ത് തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഓരോ ഷൂട്ടിനും നമുക്ക് പോണെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ ചെലവ് നമുക്കുണ്ട്. അതൊക്കെ ഓല് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡാൻസ് കാര്യങ്ങൾ അതിൻ്റെ അത്ര ചെലവ് ഏതായാലും പാട്ടിന് വരില്ല. പിന്നെ നമുക്ക് പൈസ ആയിരുന്നു പ്രൈസ് ആയിട്ട് കിട്ടണോണ്ട് പ്രശ്നമല്ല. അപ്പൊ കിട്ടാത്തവർക്കൊക്കെ ഓരോ പാട്ടിനും നമുക്ക് ഓരോ ഡ്രസ്സ് വേണമല്ലോ. അപ്പൊ 21 പാട്ടി അവിടെ പാടിയിട്ടുണ്ട്. ആ 21 മത്സരത്തിൽ 21 പാട്ടിനും ഓരോ ഡ്രസ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാലും കുറെ പാട്ട് വരും. ഒരു പാട്ടിന്റെ ചെലവ് തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഡ്രസ്സിന്റെ ചെലവ്, പിന്നെ ഫുഡിന്റെ ചെലവ്, അത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ചെലവ് കുറെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറെ പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അധികം പ്രശ്നമല്ല,
1: ബാലൻസ് ചെയ്ത് പോകാൻ
0: പറ്റും, ബാലൻസ് ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട്.
1: റബീല അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഒന്ന് പാടാൻ വേണ്ടിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ പാട്ട്
0: ഒരു ഗസൽ മുടി പാടാം
1: പാടാം. ഓക്കെ.

0: നല്ല ഗുഡ്. അപ്പൊ ഇനിവേ ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റബീലാണ് കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി പറഞ്ഞെന്ന് പറയാം. വിദേശ രാജ്യങ്ങളിൽ പോയ കഥകളും അതുപോലെ തന്നെ ഒരു മത്സരത്തിൽ പങ്കെടുത്തപ്പോഴുണ്ടായിരുന്ന കഥകളെല്ലാം നമ്മൾ കേട്ട് കുറെ നല്ല അനുഭവങ്ങൾ കിട്ടി. റബീല ഇവിടെ കിട്ടിയതിൽ തന്നെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ റബീലക്കും സന്തോഷമുണ്ടെന്ന് വിചാരിക്കുന്നു.
1: തീർച്ചയായിട്ടും നമുക്ക് FM എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് എപ്പോഴും കേൾക്കണല്ലോ പണ്ടൊക്കെ ചെറിയിട്ട്. അപ്പോ അന്നൊന്നും അറിയില്ല ഇവിടെ ഒന്ന് നമുക്കൊരു ഗസ്റ്റായിട്ട് വന്ന് പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നൊന്നും വിചാരിച്ചില്ല. അപ്പോ ഇപ്പൊ കിട്ടിയപ്പോ ഒരുപാട് സന്തോഷമുണ്ട്.
0: ഇപ്പോ റബീല നമുക്കിപ്പോ നമ്മുടെ പ്രോഗ്രാം ഏതാണ്ട് തീരാനായി സമയം. അപ്പോ വീണ്ടും അവസരത്തിൽ നമുക്ക്
1: ഓക്കെ തീർച്ചയായിട്ടും
0: താങ്ക് യു.
1: താങ്ക് യു.

0: കുറിച്ച് ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 23 മിനിറ്റും 10 സെക്കൻഡും. വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് പി എൻ പണിക്കർ സൌഹൃദവേദി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി വായനാ വാര ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. വായനാശീലം വളർത്തുന്നതിനും പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ഈ മത്സരം ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 11 രാവിലെ 9:30 പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരം. മലപ്പുറം ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് അൺ എയ്ഡഡ് ഹൈസ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ഒരു സ്കൂളിൽ നിന്നും 2 വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു ടീമിനാണ് പങ്കാളിത്തം അനുവദിക്കുക. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ അതത് സ്കൂളുകളിലെ പ്രധാന അധ്യാപകരുടെ സാക്ഷ്യപത്രവുമായി ഈ മാസം 11 രാവിലെ 9:30 മുൻപായി റിപ്പോർട്ട് ചെയ്യണം. പെരിന്തൽമണയിൽ നടക്കുന്ന ജില്ലാതല മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് ആകർഷകമായ ട്രോഫികളും ക്യാഷ് സർട്ടിഫിക്കറ്റുകളും ലഭിക്കും. ജില്ലാതല മത്സരത്തിൽ 1-2 സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് ഈ മാസം 18 നടക്കുന്ന സംസ്ഥാനതല ക്വിസ് മത്സരത്തിൽ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാനുള്ള അർഹതയും ലഭിക്കും. വിശദമായ വിവരങ്ങൾക്ക് 9745083486 എന്ന നമ്പറിലോ 8592046830 എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ്.
1: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
2: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഒപ്പവും അയനിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഒപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
1: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
2: പീറ്റർപില്ലിൽ ഏജൻസീസ്.
3: വ്യാഴം ശനി രാവിലെ 8:23
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
3: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
0: പ്രിയപ്പെട്ടവരെ, ഇന്ന് 11:30 ഹലോ യൂത്ത് തത്സമയ ഫോൺ ഇൻ പ്രശ്നോത്തരി. ഇന്നത്തെ വിഷയം രസതന്ത്രമാണ്. വിളിക്കാം, നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 2950300, 2950800, STD കോഡ് 0483. ഇന്നത്തെ വിഷയം, ഹലോ യൂത്തിനുള്ള വിഷയം, രസതന്ത്രമാണ്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
7: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
8: ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG സൗകര്യം. റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
11: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
10: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫ എന്ന് ചെയ്താ പോരെ.
11: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫ എന്നോ?
10: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും.

0: മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ഓരക്കപ്പോ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
3: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: നല്ല മധുരമുണ്ടാകും. പൊട്ടിക്കല്ലേ. Free foreign trip. Click on the link. ഇപ്പൊ ചെയ്യാം.
6: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
5: എന്തേ
6: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
5: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
7: RBI പറയുന്നു, സ്മാർട്ട് ആകൂ.
8: താനൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ഇന്റഗ്രേറ്റഡ് MA മലയാളം 7 സെമസ്റ്ററിൽ ഓപ്പൺ 4, ETB 1, ST 1, OBX 1, OBH 1, ലക്ഷദ്വീപ് 1 എന്നിങ്ങനെ ഒഴിവുകൾ ഉണ്ട്. മലയാളം രണ്ടാം ഭാഷയായി എടുത്ത ഏത് ബിരുദവും യോഗ്യതയായി പരിഗണിക്കും. താൽപര്യമുള്ളവർ മറ്റന്നാൾ രാവിലെ 10 മണിക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ നേരിട്ട് എത്തേണ്ടതാണ്. വിശദമായ വിവരങ്ങൾക്ക് 9188900200 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി 9188900200.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
9: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
3: രാവിലെ 8:23.
9: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
3: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
4: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
3: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
11: ആ മാഷേ, സുഖാണോ?
12: ആ സുഖം തന്നെ, സുഖം തന്നെ.
11: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
12: അവ ITI ചേർന്നോന്നും പറഞ്ഞോണ്ടിരിക്കുന്നു.
11: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
13: പിറ്റാപ്പിലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
14: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയനിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
13: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
14: പിറ്റാപ്പിലിൽ ഏജൻസീസ്.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
15: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇത് ഹെലോ യുദ്ധന്റെ സമയമാണ്. ഇപ്പോൾ 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 35 സെക്കൻഡുമായിരിക്കുന്നു. ഹെലോ യുദ്ധത്തിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ 0483 എന്ന STD കോഡിനൊപ്പം 2950300 2950800. ഇന്ന് വിഷയം രസതന്ത്രമാണ് എന്നുള്ളത് പറഞ്ഞു അല്ലേ. ഇന്ന് ഹെലോ യൂത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ സ്നേഹപ്രഭയാണ്, കൂടെയുള്ളത്
1: ഞാൻ ആതിര ഐപി.
0: ശാസ്ത്രത്തിന്റെ അത്ഭുത ലോകമാണ് രസതന്ത്രം അല്ലേ?
1: അതെ അതെ.
0: അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ തത്സമയ ഫോണിൻ പ്രശ്നോത്തരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
1: നിങ്ങൾ ഓരോരുത്തരുടെയും അറിവും ചിന്താശേഷിയും പരീക്ഷിക്കാൻ ഇതൊരു മികച്ച അവസരമാണ്. ശരിയായ ഉത്തരങ്ങൾ നൽകി ഇന്നത്തെ വിജയികളാവാൻ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം അല്ലേ.
0: ഹെലോ യൂത്ത് ആരംഭിക്കാം.

0: ഇന്ന് സ്റ്റുഡിയോ സഹായം നൽകുന്നത് പി കെ വിനോദ്, സാങ്കേതിക സഹായം നൽകുന്നത് ഷജീർ
1: വേലായുധൻ അരീക്കോട്.
0: അപ്പോൾ വിളിക്കാം, വിളിക്കേണ്ട നമ്പറുകൾ 2950 300, 2950 500, STD കോഡ് 0483. മറ്റൊരു നമ്പർ കൂടിയുണ്ട്,
1: 9495050600. ഇത് വാട്സപ്പ് നമ്പറാണ്. ഇതിനിടയിൽ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരിക്കും, അത് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അതിലേക്ക് നിങ്ങളുടെ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ഏറ്റവും ആദ്യം അയക്കുന്ന മൂന്ന് പേരുടെ പേരുകൾ നമ്മൾ ലൈവിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ കാത്തിരുന്നോളൂ.
0: അപ്പോൾ വിളിക്കുക, വിളിക്കേണ്ടത് മലപ്പുറം ജില്ലക്കാരായ 16-നും 45-നും മധ്യപ്രായമുള്ള ആളുകളാണ്. എത്രയും പെട്ടെന്ന് വിളിക്കൂ. ഇന്നത്തെ വിഷയം രസതന്ത്രമാണ്. അപ്പൊ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.
1: അതെ, ആദ്യം നമുക്ക് വാട്സപ്പ് ചോദ്യം
0: കൊടുക്കാം
1: അല്ലേ.
0: ഒരു ചോദ്യം ചോദിക്കാം, അത് പറഞ്ഞിട്ട് നമുക്ക് കോളേഴ്സിനെ
1: സ്വീകരിക്കാം. അപ്പോ ശ്രദ്ധിച്ചോളൂ, ശ്രോതാക്കൾക്കുള്ള ചോദ്യമാണ്, ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറായ 9495050600 എന്ന നമ്പറിലേക്ക് അയച്ചോളൂ.
0: അതെ, വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495050600. ഈ നമ്പറിലേക്ക് നിങ്ങൾ ഇതിന്റെ ഉത്തരവും ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും ടൈപ്പ് ചെയ്ത് അയക്കുക. രസതന്ത്രം എന്ന് പറയുമ്പോൾ പദാർത്ഥങ്ങളെക്കുറിച്ചും അതിൻ്റെ ഭൗതികവും രാസപരവുമായിട്ടുള്ള പ്രത്യേകതകളെക്കുറിച്ചൊക്കെയാണ് അവിടെ വിശദമായിട്ട് നമ്മൾ പഠിക്കാറുള്ളത്. മത്സര പരീക്ഷകളിലൊക്കെ തന്നെയും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വരുമ്പോഴൊക്കെ തന്നെയും രസതന്ത്രത്തിലെ ചോദ്യങ്ങൾ ഒരു പ്രധാന ശാഖ തന്നെയാണ്. നിരവധി ചോദ്യങ്ങൾ അതിൽ നിന്നും ധാരാളമായിട്ട് ചോദിക്കുന്നത് കാണാറുമുണ്ട്. അപ്പോൾ വിളിക്കാം നിങ്ങൾക്ക്. നമ്മൾ രസതന്ത്രത്തിന്റെ പിതാവായിട്ട് പറയാറുള്ളത് അല്ലേ, അത് ഒരു ബേസിക് ആയിട്ടുള്ള
1: ചോദ്യമാണ്,
0: അതൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. കോളേഴ്സ് വിളിക്കുക, വിളിക്കേണ്ട നമ്പറുകൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, 2950 300, 2950 500. ഒരു നമ്പർ കൂടിയുണ്ട്, 9495050600. അപ്പൊ രസതന്ത്രത്തിന്റെ പിതാവ്
1: ആരാണ്?
0: റോബർട്ട് ബോയിൽ ആണ്.
1: ബോയിൽ,
0: എന്നാൽ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുമ്പോൾ അത് ലാവോസിയാണ്.
1: ലാവോസിയെ.
0: ഇങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അല്ലെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളൊക്കെ വരുന്നതാണ്. അപ്പൊ വിളിക്കുക, വിളിക്കുക, എത്രയും പെട്ടെന്ന് വിളിക്കുക. ഒരുപാട് ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. 12 മണി വരെ മാത്രമാണ് നമ്മുടെ സമയമുള്ളത് അല്ലേ.
1: പിന്നെ മൂലകങ്ങളെ കുറിച്ച്, തന്മാത്രകളെ കുറിച്ച്, ആറ്റത്തിനെ കുറിച്ച്, അതുപോലെ നമ്മുടെ പീരിയോഡിക് ടേബിളിനെ കുറിച്ച്, പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരെ കുറിച്ച്, ഇതൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ കോളേഴ്സിനായിട്ട് സ്വീകരിക്കാം അല്ലേ. എന്തായാലും നമ്മുടെ വാട്സപ്പിലൂടെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ വരുന്നുണ്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ശരിയായ ഉത്തരങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അതിനുള്ള ഉത്തരവും അയച്ചോളൂ കേട്ടോ.
0: ഉത്തരങ്ങൾ വരുന്നുണ്ടല്ലേ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, റോബർട്ട് ബോയിൽ ആണ് രസതന്ത്രത്തിന്റെ പിതാവ്, അതായത് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുമ്പോൾ അത് ലാവോസി ആണെന്ന് പറഞ്ഞു. രസതന്ത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാറുള്ളത് റോബർട്ട് ബോയിൽ ആണ്. കാരണം അദ്ദേഹമാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദ്രവ്യങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് ചില ലളിത പദാർത്ഥങ്ങൾ കൊണ്ടാണെന്ന് അദ്ദേഹമാണ് കണ്ടെത്തിയത്. അത് 1661, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലെ. ഏകദേശം 500 വർഷമൊക്കെ ആയി അദ്ദേഹം ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട്. അപ്പൊ അന്നാണ് അദ്ദേഹമാണ് അതിന് ഈ ലളിത പദാർത്ഥങ്ങൾക്കൊക്കെ മൂലകങ്ങൾ എന്നുള്ള പേരൊക്കെ ഇട്ടുകൊടുത്തത്. അദ്ദേഹമാണ് രസതന്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നതും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ വിളിക്കാം, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 2950 300, 2950 500.

0: അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ വാട്സപ്പിലൂടെ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ധാരാളം പേരയച്ചിട്ടുണ്ട് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ. അപ്പൊ ഏറ്റവും ആദ്യം അയച്ച മൂന്ന് പേരുടെ പേരുകൾ നമ്മളിപ്പോ പറയുന്നതാണ്.
1: ചോദ്യം ഇതായിരുന്നു അല്ലെ, ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്നുള്ളത്. ഉത്തരം അയച്ചിട്ടില്ലേ?
0: യെസ്, അയച്ചിട്ടുണ്ട്. ഹെൻറി കാവൻഡിഷ് എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അത് ഏറ്റവും ആദ്യം അയച്ചത് ആൽബർട്ട് ബാലു സജു പുഞ്ച നിലമ്പൂരിൽ നിന്നും.

0: രണ്ടാമതായിട്ട് അയച്ചത് രാധാകൃഷ്ണൻ നരിപ്പറമ്പ് പൊന്നാനി, മൂന്നാമത് സുമംഗല മുരളീകൃഷ്ണൻ. സുമംഗല മുരളീകൃഷ്ണനാണ് അവരുടെ സ്ഥലം വെച്ചിട്ടില്ല കേട്ടോ, അപ്പോൾ സ്ഥലം ഒന്ന് വെക്കാൻ ശ്രദ്ധിക്കുക. മുൻപത്തെ മെസ്സേജ് നമുക്ക് കാണുന്നുണ്ട് കരിക്കാടാണെന്ന് കാണുന്നുണ്ട്, പക്ഷേ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ സ്ഥലവും പേരും വെക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇവർ മാത്രമല്ല ധാരാളം പേർ ഇനിയും അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി അടുത്ത കുറച്ചുകൂടി സ്പീഡിൽ അയക്കാം അല്ലേ, അപ്പൊ നിങ്ങളുടെ പേരുകൾ ഞങ്ങൾ പറയുന്നതായിരിക്കാം.
1: ഒരു ചോദ്യം കൂടെ കൊടുക്കാം അല്ലേ.
0: യെസ്,
1: നമ്മളിപ്പോ മൂലകങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. അതിന്റെ ഇടയിൽ ഇപ്പൊ നമ്മള് നിത്യജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് ഇങ്ങനെയുള്ള സംയുക്തങ്ങളെ കുറിച്ചൊക്കെ അല്ലേ പറയാറുണ്ട്. ഇപ്പോൾ ബ്ലീച്ചിങ് പൗഡർ വളരെ സാധാരണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ബ്ലീച്ചിങ് പൗഡർ. ഇതിൽ ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം ഏത് എന്നുള്ള ചോദ്യം കൊടുക്കാം വാട്സപ്പ് വഴി. അപ്പൊ അതിനുള്ള ഉത്തരം അയച്ചോളൂ, ബ്ലീച്ചിങ് പൗഡറായി ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം ഏത് എന്നുള്ള ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം അയക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരും സ്ഥലവും വെക്കാൻ മറക്കരുത്. ടൈപ്പ് ചെയ്ത് തന്നെ അയക്കുകയും വേണം. അയക്കേണ്ട നമ്പർ 9495050600. ബ്ലീച്ചിങ് പൗഡറായി ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം ഏത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അയക്കുക. ഒരു പാട്ട് കേട്ട് തിരിച്ചു വന്നാലോ നമുക്ക്?
0: തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം. അപ്പോഴേക്ക് കോളേഴ്സ് ഒക്കെ ഒന്നുകൂടി റെഡിയാവുക.
1: അതെ, ഒരു പാട്ട് കേൾക്കാം.

0: പാട്ടിന് മുൻപായിട്ട് നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അതിന്റെ ഉത്തരങ്ങൾ വന്നിട്ടില്ലേ?
1: ധാരാളം വന്നിട്ടുണ്ട്.
0: ചോദ്യം എങ്ങനെയായിരുന്നു? ബ്ലീച്ചിങ് പൗഡറായി ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം ഏത് എന്നുള്ള ചോദ്യം. വാട്സപ്പ് വഴി ധാരാളമായിട്ട് അതിന് പ്രതികരണം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഉത്തരം പറയട്ടെ?
1: പറഞ്ഞോളൂ.
0: കാൽഷ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ് ഉത്തരം.
1: അതെ, അപ്പൊ ഉത്തരം അയച്ചിട്ട് ധാരാളം പേര് ഉത്തരം അയച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ആ പാട്ടിന്റെ ഇടയിൽ കുറച്ചുകൂടി സമയം അവർക്ക് കിട്ടും ചെയ്തു അല്ലേ.
0: അതെ.
1: അപ്പോ ആദ്യം ഏറ്റവും ആദ്യം അയച്ചത് ഫാത്തിമ മേലാറ്റൂർ,
0: മേലാറ്റൂരിൽ
1: വലിയ പറമ്പ്. രണ്ടാമത് അയച്ചത് സുമംഗല മുരളീകൃഷ്ണൻ, കരിക്കാട്. മൂന്നാമത് അയച്ചിട്ടുള്ളത് ഇസ്മായിൽ ഇബ്രാഹിം, ബഹ്റൈൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് സ്ഥലം. അപ്പോ ഇവര് മൂന്നുപേരുമാണ് ഏറ്റവും

0: ആദ്യം ഉത്തരം വായിച്ച ആളുകൾ. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ധാരാളം പേര് ഇനിയും അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ രസതന്ത്രത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അല്ലേ?
1: അതെ, വാട്സാപ്പ് വഴി നല്ല പ്രതികരണം
0: വരുന്നുണ്ട്.
1: രസതന്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ മൂലകങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്, ഇപ്പോൾ ആറ്റോമിക് നമ്പറുകൾ അല്ലെ, അതൊരു ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികൾ പഠിച്ച സ്കൂൾ ക്ലാസ്സുകൾ മുതൽ പഠിക്കുന്നതാണ്. ഒന്ന് ആറ്റോമിക് നമ്പറായി വരുന്നത് ഏത് മൂലകമാണ്?
0: ഹൈഡ്രോജൻ ആണ് അല്ലെ?
1: ഹൈഡ്രോജൻ ആണ് ഒന്ന് മൂല. ഒന്ന് ആറ്റോമിക് നമ്പറായി വരുന്നത്
0: ഹൈഡ്രോജൻ
1: ആണ്. അതുപോലെ തന്നെ 95, 96, 99 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആറ്റോമിക നമ്പറുകൾ ഉണ്ട്. അതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും അത് പല ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയം എന്ന ഒരു മൂലകം അറിയാം. അതിന്റെ ആറ്റോമിക നമ്പർ 95 ആണ്.
0: 95 അല്ലേ.
1: പിന്നെ കോപ്പർനിഷിയം, 112 ആണ്. അപ്പോൾ അങ്ങനെ മൂലക ആറ്റോമിക നമ്പറുകളൊക്കെ, വ്യത്യസ്തമായ മൂലകങ്ങളുടെ ആറ്റോമിക നമ്പറുകളൊക്കെ ഇങ്ങനെ ചില കണക്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ കുറച്ചും കൂടി അത് എളുപ്പമായിരിക്കും.
0: പിന്നെ എല്ലാം പഠിക്കണം എന്നില്ല അല്ലെ.
1: അതെ,
0: അതിലെ പ്രധാനമായിട്ടും ചോദിക്കുന്ന ചിലതുണ്ട്.
1: ഇപ്പൊ വെള്ളിയുടേത് അല്ലെ, വെള്ളി, പ്ലാറ്റിനം, സ്വർണം, മെർക്കുറി. മെർക്കുറിയുടേത് 80 ആണ്.
0: സ്വർണത്തിന്റെയോ? സ്വർണത്തിന്റെ,
1: സ്വർണത്തിന്റെ
0: 79 അല്ലെ.
1: വെള്ളി ആണെങ്കിൽ വരുമ്പോ 47 ആണ് വരുന്നത്. അങ്ങനെയുള്ള ചില ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ നമ്മള് ഇപ്പോ സാധാരണ ഇപ്പൊ പറയാറുള്ളതല്ലേ, ഇപ്പൊ ഇടയ്ക്കൊരു ലിപ്സ്റ്റിക്കിനെ കുറിച്ചൊക്കെ ഇപ്പൊ ഒരു ചർച്ച വന്നു അല്ലേ. അപ്പൊ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട്, ഇത്തരത്തിലുള്ള രസതന്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് സംയുക്തങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ഒരു സിങ്ക് സംയുക്തമുണ്ട്, എന്താണ് അതിന്റെ പേര്?
0: സിങ്ക് ഓക്സൈഡ് ആണ്.
1: സിങ്ക് ഓക്സൈഡ് ആണ്. അപ്പൊ ഇതൊക്കെ പരിധി വിടുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ സ്കിന്നിനും ഒക്കെ പ്രശ്നങ്ങളാകുന്നത്.
0: ഫ്രീ ക്യാമ്പസ് ആക്കേണ്ടി
1: പലതരത്തിലുള്ള നമ്മുടെ ശരീരത്തിന് ദോഷകരമാവുന്ന അളവിലാകുമ്പോഴാണ് അത് പ്രയാസമാകുന്നത്
0: അല്ലെ. വില കുറഞ്ഞ രീതിയിൽ കളേഴ്സ് ഇതൊക്കെ മിക്സ് ചെയ്യലൊക്കെ.
1: അപ്പൊ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ഒരു സംയുക്തം സിങ്ക് സംയുക്തമാണ്, സിങ്ക് ഓക്സൈഡ്. അങ്ങനെ ഒരുപാട് സംയുക്തങ്ങൾ നമ്മൾ ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ ചെമ്പ് പാചക പാത്രങ്ങൾ ഉണ്ടല്ലോ അല്ലെ, നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലത്തൊക്കെ നമ്മൾ ധാരാളമായിട്ട് അടുക്കളയിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോഴാണ് കുറേം കൂടെ ഒക്കെ മാറിയത്. അതിന്റെ അടിഭാഗത്തൊക്കെ നമ്മൾ ഒരു കറുത്ത നിറത്തിലുള്ള ഒരു പദാർത്ഥം കാണാറുണ്ട്. അത് കോപ്പർ ഓക്സൈഡ് ആണ്, കോപ്പർ ഓക്സൈഡ് ആണ് എന്നുള്ള കാര്യം. അപ്പൊ നമുക്കൊരു ചോദ്യം കൂടെ
0: ശ്രോതാക്കൾക്ക്
1: കൊടുക്കാം. വാട്സാപ്പിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ധാരാളം പേരുണ്ട്. 9495055600 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അതിന്റെ സന്ദേശമായിട്ട് അയക്കാവുന്നതാണ്.
0: അതെ,
1: ചോദ്യം നൽകാം.
0: ചോദ്യം ഇതാണ്, കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം പെട്ടെന്ന് അയച്ചോളൂ.
1: അപ്പൊ മൂന്നാമത്തെ ചോദ്യം.
0: അതെ, മൂന്നാമത്തെ ചോദ്യം ശ്രോതാക്കൾക്കായിട്ടുള്ളതാണ്. ഉത്തരങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്,
1: കൊടുക്കുന്ന താമസം തന്നെ വരുന്നുണ്ട്.
0: ചെറിയ പേരായതുകൊണ്ട് പെട്ടെന്ന് വരുന്നുണ്ട്.
1: നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ? പാട്ട് കേട്ട് തിരിച്ചു വരാം. അപ്പോഴേക്കും അതിന്റെ ഉത്തരങ്ങൾ
0: ഒന്ന് നമ്പർ പറയാം. 9495055600.
1: അതെ, 9495055600 എന്ന നമ്പറിലേക്ക് സന്ദേശമായിട്ട് അയക്കുക. നിങ്ങളുടെ പേര് വെക്കുമ്പോൾ തന്നെ അതിന്റെ സ്ഥലം കൂടെ, നിങ്ങളുടെ സ്ഥലം കൂടെ കൊടുക്കാൻ മറക്കരുത്. പാട്ട് കേട്ട് തിരിച്ചു വരാം. തനക്കത്തും തും തനതും തനക്കത്തും തും തനതും.

0: അപ്പൊ നമ്മൾ വാട്സപ്പിലൂടെ ചോദിച്ച ചോദ്യം ഒന്നുകൂടി പറയാം. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ് എന്നായിരുന്നു നമ്മൾ ചോദിച്ചിരുന്നത്. ഒട്ടേറെ പേർ ശരിയായിട്ടുള്ള ഉത്തരം വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം അയച്ചത് ആരൊക്കെയാണെന്ന് പറയാം, അതിന്റെ മുൻപ് അതിന്റെ ഉത്തരം ഒന്ന് പറയാം. സിങ്കാണ്, അതെ സിങ്കാണ്. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ് എന്നായിരുന്നു ചോദിച്ചത്. സിങ്ക് എന്നതാണ് ഉത്തരം. അപ്പോൾ സിങ്ക് കാർബണേറ്റ് ആണ് കലാമിൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അതുമായിട്ടുള്ള പുതിയ വിവരങ്ങൾ പറയാം. അതിനു മുൻപ് വിജയികൾ ആദ്യം അയച്ചത് ആൽബർട്ട് ബാലു സജു പുഞ്ച നിലമ്പൂരിൽ നിന്നും, രണ്ടാമത് അനാമിക മാന്തടം, മൂന്നാമത് ഫാത്തിമ വലിയ പറമ്പ് മേലാറ്റൂർ.
1: ഇത്രയും പേര് ആദ്യം വേഗം അയച്ചവരാണ്,
0: ഏറ്റവും വേഗം അയച്ചവരാണ്. അത് മാത്രമല്ല ധാരാളം പേര് അയച്ചിട്ടുണ്ട്. നല്ല സിമ്പിൾ ആയിട്ടുള്ള, കുറച്ച് അധികം സിമ്പിളായി പോയി തോന്നുന്നു. അപ്പൊ എന്തായാലും
1: പ്രയാസമുള്ളതാണെങ്കിലും പ്രതികരണം ഉണ്ട്.
0: അതെ അതെ അതെ, കുറെ പേരൊക്കെ. എന്നിട്ട് ഇവരൊന്നും എന്താ ഫോൺ ചെയ്യാത്തതെന്ന് എനിക്ക് സംശയം.
1: ഫോൺ ചെയ്യാനാണ് മടി.
0: അതെ അതെ. അപ്പൊ എന്തായാലും അയിര് അയിര് എന്നുള്ളൊരു ഭാഗത്ത് നിന്നിട്ട് അല്ലെ, ഓരോ ഇതിന്റെ ലോഹത്തിന്റെ അയിരിന്ന് നമുക്ക് ധാരാളം ചോദ്യങ്ങൾ മത്സര പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. അലുമിനിയത്തിന്റെ പ്രധാന അയിരാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റ് സോഡിയത്തിന്റെ അയിരാണ് ചില്ലി സോൾട്ട് പീറ്റർ. അതേപോലെ കാർണലൈറ്റ് എന്തിന്റെ അയിരാണെന്ന് പറയാൻ പറ്റുമോ?
1: പൊട്ടാസ്യത്തിന്റെ.
0: യെസ്, പൊട്ടാസ്യത്തിന്റെയാണ്. എപ്സം സാൾട്ട്,
1: ഈ എപ്സം സാൾട്ട് ഒക്കെ നമ്മൾ കേൾക്കുന്നത് അല്ലേ?
0: അതെ അതെ,
1: അങ്ങനെ പരിചിതമായിട്ടുള്ള
0: അത് മഗ്നീഷ്യം. അതെ അതെ, മഗ്നീഷ്യത്തിന്റെയാണ്. അടുത്തത് ഡോളമൈറ്റ്. ഡോളമൈറ്റ് കാൽഷ്യത്തിന്റെ അയിരാണ്. ഡോളമൈറ്റ് എന്നുള്ളത് കാൽഷ്യത്തിന്റെയാണ്. അതുപോലെ ഗലീന ലെഡിന്റെ അയിരാണ്. അതൊക്കെ കുറെ പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. ഗലീന ലെഡ്, ഗലീന
1: കലാമി.

0: ഏതിൻ്റെയാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അതിനോട് അനുബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പൊ കലാമിൻ സിംഗിന്റെ അയിരാണ്.
1: അപ്പൊ ഇത്രയും വിവരങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഇനി ഏതെങ്കിലും മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികൾക്കും അല്ലെ സ്കൂളുകളിലൊക്കെ ഇപ്പൊ ഇങ്ങനെ ഓരോ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്കും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രം എന്ന വിഷയത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ഹലോ യൂത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
0: അപ്പൊ രസതന്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആറ്റത്തെ കുറിച്ചും പറയണം.
1: അതെ അതെ, ആറ്റം ചെറിയ ആളാണെങ്കിൽ അയാൾ വിടാൻ പാടില്ല.
0: ഒരു പദാർത്ഥത്തിന്റെ രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണിക എന്നുള്ളതൊക്കെയാണ് ആറ്റത്തിന്റെ ഡെഫിനിഷൻ, അതിന്റെ നിർവചനമായിട്ട് പറയുന്നുള്ളത്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ
1: ആണ്.
0: പക്ഷെ ആ ഒരു വാക്ക് അതിനിട്ട് കൊടുത്തത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചത് ഓസ്വാൾഡ് ആണ്. അങ്ങനെ അത് ഇതൊക്കെ അങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു ഒരു ഒന്നാണ് ശരി അല്ലെ, അപ്പൊ അതിനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളായിട്ട് വരും.
1: രസതന്ത്രം തുടങ്ങിയപ്പോ തന്നെ നമ്മൾ ശാസ്ത്രജ്ഞന്മാരെ പേര് ധാരാളം പഠിച്ചു. രസതന്ത്രത്തിന്റെ പിതാവ്, ആധുനിക രസതന്ത്രത്തിന്റെ ആറ്റം കണ്ടുപിടിച്ചത്, പേര് കൊടുത്തത് അല്ലെ.
0: അപ്പൊ ആറ്റം തിയറി പ്രകാരം എല്ലാ വസ്തുക്കളും അതിസൂക്ഷ്മ കണങ്ങളായിട്ടുള്ള ആറ്റങ്ങളാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആറ്റം തിയറി. ഇതിന് ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ഉള്ളതും കട്ടിയുള്ളതും അങ്ങനെ ആറ്റത്തിനെ അപേക്ഷിച്ച് വളരെ ചെറിയതുമായിട്ടുള്ള ഒരു കേന്ദ്ര ഭാഗമുണ്ട്. അതിന്റെ ഒരു ഭാരം മുഴുവനും കേന്ദ്രീകരിച്ചിട്ടുള്ള ന്യൂക്ലിയസിലാണ്. ഇതിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാതയും അതുപോലെ അതിന് ഷെല്ല് അല്ലെങ്കിൽ ഓർബിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഐഡന്റിറ്റി കാർഡ്, ഒരു മൂലകത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നുണ്ട് അല്ലെ. നമുക്കൊക്കെ ഐഡന്റിറ്റി കാർഡ് ഉള്ളത് പോലെ ഒരു മൂലകത്തിനും ഐഡന്റിറ്റി കാർഡ് ഉണ്ട്. അതിന് പ്രോട്ടോൺ ആണ്, പ്രോട്ടോൺ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂക്ലിയസ് ന്യൂട്രോൺ എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരുണ്ട്. അപ്പൊ ആറ്റം എന്ന് പറയുമ്പോൾ അതവിടെ നിൽക്കുന്നില്ല, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു. ഇലക്ട്രോൺ JJ തോംസൺ അല്ലെ, പ്രോട്ടോൺ റൂദർഫോർഡ് ആണ്. ഈ റൂദർഫോർഡ് തന്നെ ന്യൂക്ലിയസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ന്യൂട്രോൺ ചാർജ്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളാണ്
1: വരുന്നത് ഓരോ ക്ലാസ്സുകളിലും അല്ലെ. അതിന്റെ ഇങ്ങനെ കൂടി വരികയാണ്.
0: അപ്പൊ നമ്മളത് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ കുറിച്ച് ഉറപ്പിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് നന്നായിട്ട് നമ്മൾ എല്ലാ വിവരങ്ങളും അതിന്റെ അധിക വിവരങ്ങളൊക്കെ പഠിക്കും,
1: പക്ഷെ
0: ബേസിക് ആയ ചില കാര്യങ്ങളാവും
1: നമ്മളെ
0: പറ്റിക്കുക അല്ലെ. അപ്പോ ഇങ്ങനെ ഒരുപാട് വിവരങ്ങൾ, അതുപോലെ ഐസോടോപ്പുകള്, തന്മാത്രകൾ, മോളിക്യൂളുകളൊക്കെ പഠന ഭാഗങ്ങളായിട്ട് വരുന്നതാണ്. സമയം എങ്ങനെ മുന്നോട്ട് പോവുകയാണ്, ഇപ്പൊ 11 മണി കഴിഞ്ഞ 54 മിനിറ്റും 15 സെക്കൻഡും ആയിരിക്കുകയാണ്. ഒരു ചോദ്യം കൂടെ കൊടുക്കേണ്ടത്
1: വാട്സപ്പിലൂടെ, അടുത്ത ചോദ്യമാണ്, എല്ലാവരും റെഡിയായി എന്ന് വിചാരിക്കുകയാണ്. അതെ, അപ്പോ പെട്ടെന്ന് തന്നെ ഉത്തരം അയക്കണം. ഏറ്റവും ആദ്യം ഉത്തരം അയക്കുന്ന ആളുകളുടെ പേരുകളാണ് പറയാ, മറക്കരുത്. അപ്പോ ചോദ്യം ഇതാണ്, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരം ഏതാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരം ഏതാണ്? ഉത്തരം പെട്ടെന്ന് തന്നെ അയച്ചോളൂ. നമ്പർ 9495050600.
0: അപ്പൊ നമുക്ക് ഒരു പാട്ട് കൂടെ കേൾക്കാം അല്ലേ. പാട്ട് കേട്ടിട്ട് നമുക്ക് അടുത്ത ഒരു ചോദ്യം ചോദിക്കാനുള്ള സമയം ഉണ്ടാവും എന്ന് കരുതുന്നു. എന്തായാലും പാട്ടിലേക്ക് പോകാം.
1: അതെ.

0: നമ്മൾ പാട്ടിന് മുന്നൊരു ചോദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം അൽനിക്കോ.
1: അൽനിക്കോ എന്നുള്ളതാണ് ശരിയായ,
0: അതായത് കൃത്രിമ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് ഇതെല്ലാം കൂടി ചേർന്ന ഘടകങ്ങളായിട്ടുള്ള അൽനിക്കോ ആണ്. സ്ഥിരകാന്തങ്ങൾ ഈ ടോയ്ക്കാറുകളൊക്കെ പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള കാന്തങ്ങളുടെ സഹായത്തിലാണ്. അപ്പൊ ഇതൊക്കെ അൽനിക്കോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ തന്നെ കിട്ടും അല്ലെ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നുള്ളതിന്റെ സങ്കരമാണ് എന്നുള്ളത്
1: അതിൽ
0: അതിൽ തന്നെ കിട്ടുന്നതാണ്. ഇതൊക്കെ ചോദിക്കുന്ന സ്ഥിരം കാണുന്ന ചോദ്യങ്ങൾ തന്നെയാണ്.
1: ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ ആളുകളെ, ഏറ്റവും ആദ്യം ഉത്തരം പറഞ്ഞ ആളുകളെ പറയാം. ആൽബർട്ട് ബാലു, സജു പുഞ്ച നിലമ്പൂർ, രണ്ടാമത് ഗസൽ പുത്തനഴി, മൂന്നാമത് ഫസ്ന മലപ്പുറം.
0: അതെ,
1: ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
0: അങ്ങനെ സമയവും ഇവിടെ ഏകദേശം പൂർണ്ണമാവാനായി, 12 മണി കഴിഞ്ഞു. അപ്പോ ഇന്നത്തെ വിഷയം രസതന്ത്രമായിരുന്നു. കോളേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മള് വാട്സാപ്പിലൂടെ വളരെ നന്നായിട്ട് തന്നെ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. രസതന്ത്രം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ഹലോ യൂത്തിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ഹലോ യൂത്തുമായി നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സ്നേഹപ്രഭ, ഒപ്പം
1: ഞാൻ ആതിരായി പി, സ്റ്റുഡിയോ സഹായം പി കെ വിനോദ്, സാങ്കേതിക സഹായം ഷജീർ, വേലായുധൻ അരിക്കോട്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിര ഐ പി, കൂടെ സിജേഷ് എൻ.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. 480 കോടി രൂപ ചെലവിലാണ് 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള പുതിയ ടെർമിനൽ കെട്ടിടം പൂർത്തീകരിച്ചത്. സംസ്ഥാന ഗവൺമെന്റ് അദാനി ഗ്രൂപ്പിന് വഴിവിട്ട സഹായം നൽകുമോ എന്നതാണ് വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ഇനി കേരളത്തിനറിയാനുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഴിഞ്ഞം തുറമുഖം കച്ചവടമാണ്.

0: ഉണ്ടാക്കിയെന്നും അദ്ദേഹം കണ്ണൂരിൽ കുറ്റപ്പെടുത്തി. അച്ചൻകോവിലിലെ ആദിവാസി കുടുംബം നേരിടുന്ന ദുരിതത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി കെ എ തുളസി. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി. പ്രതിപക്ഷ ഉപനേതാവ് ആവശ്യത്തിൽ നിന്ന് സിപിഐ പിന്നാക്കം പോയിട്ടില്ലെന്ന് കെ രാജൻ എംഎൽഎ. എൽഡിഎഫ് യോഗം ചേരാത്തതിനെക്കുറിച്ച് കൺവീനർ പറയുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാൻ വനംവകുപ്പിന്റെ ഹരിത പദ്ധതിക്ക് തുടക്കമായി. കേന്ദ്ര ഗവൺമെന്റിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ സഹായകരമാകും. അറ്റകുറ്റപ്പണിക്ക് ശേഷവും കുഴികൾ രൂപപ്പെട്ട കണ്ണൂർ പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിൽ എൻഐടി സംഘത്തിന്റെ പരിശോധന. എം വിജിൻ എംഎൽഎ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് സംഘം പരിശോധന നടത്തിയത്. കോഴിക്കോട് നഗരത്തിലെ ഗതാഗതവും ട്രാഫിക് നിയന്ത്രണവും സമ്മിറ്റ് ഇന്ന്. കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടി വൈകിട്ട് 6:00. സ്വർണവിലയിൽ ഇന്ന് നേരിയ ഇടിവ്. പവന് 200 രൂപ കുറഞ്ഞ് 1,07,600 രൂപയായി.
1: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം പറയാം. 1:02:07 ട്രിവാൻഡ്രം സെൻട്രൽ കാലിക്കറ്റ് ജനശതാബ്ദി 12:05. 1:06:05 മാംഗ്ലൂർ ട്രിവാൻഡ്രം സെൻട്രൽ ഏർനാട് എക്സ്പ്രസ് 12:08. 1:02:07 ട്രിവാൻഡ്രം നോർത്ത് ചണ്ഡീഗഡ് സമ്പർക്ക് ക്രാന്തി 12:43. 1:06:59 ചെന്നൈ എഗ്മോർ മാംഗ്ലൂർ എക്സ്പ്രസ് 1:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 കൃത്യസമയം പാലിച്ച് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമയം 12:00 കഴിഞ്ഞ് 4:50. ഇനി അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.
2: This is Akashvani, the news read by Saira Mujtaba. Prime Minister Narendra Modi today inaugurated the new terminal building of Jodhpur Airport in Rajasthan. The project has been developed at a total cost of 480 crore rupees. Spread over an area of more than 23,000 square meters, the new terminal building is designed to handle up to 20 lakh passengers annually. The inauguration of the new terminal building at Jodhpur Airport will provide a significant boost to tourism, trade and employment generation in the region. Mr. Modi also launched the modified Ulan scheme in Jodhpur. With an allocation of 28,840 crore rupees over the next 10 years, the scheme aims to accelerate the next phase of aviation-led development. The bilateral investment agreement, or BIA, between India and Israel came into force today. The agreement was signed in September last year in New Delhi. The finance ministry said that the BIA is a landmark step towards strengthening bilateral economic relations and ensuring a secure and predictable investment climate. The ministry noted that the BIA is expected to contribute to increased cross-border investment activity and further deepen the economic partnership between India and Israel. Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have paid tributes to Swami Vivekanand on his death anniversary today. In a social media post, Mr. Radhakrishnan described Swami Vivekanand as a great patriot, philosopher and spiritual visionary. He said that Swami Vivekanand rekindled India's civilizational consciousness and carried the timeless wisdom of the country to the world. Prime Minister Modi said that Swami Vivekanand's spiritual teachings will continue to provide the nation with renewed energy and direction in achieving the vision of a Viksit Bharat. Venezuela's Foreign Minister Juan Gil has expressed gratitude to the Government of India and Prime Minister Narendra Modi for their timely support and assistance in helping the victims of the devastating earthquake. Mr. Gil today visited the Indian Military Field Hospital established under

0: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
0: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം
2: എന്നും രാവിലെ 7:00.
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
6: ദിവസവും കാലത്ത് 6:35.
7: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
1: അൽ റെഹാൻ കണ്ണാശുപത്രി,
8: കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
9: ഇനി കേൾക്കാം രഹനയും സംഘവും ആലപിച്ച ഗാനം.

0: ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
1: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയുഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
0: തന്നെയോ? അതേതായാലും നന്നായി.
1: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
0: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ
4: 7:45.
5: അതിനെന്താ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ആ മാഷേ, സുഖാണോ?
9: ആ സുഖം തന്നെ, സുഖം തന്നെ.
8: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
9: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
8: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
10: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
11: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
12: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
11: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
13: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
14: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.

0: ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: ടാപ്പിളിൽ ഏജൻസീസ്.
2: ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ ആയിഷാന്റെ

ഇശൽ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. കേൾക്കാം ജാലകം.

മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. ബിരുദതലത്തിൽ 60% മാർക്കോടെ വിജയിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 60% രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങൾ വഴിയാണ് പരിശീലനം നൽകുക. സിവിൽ സർവീസ് അക്കാദമി നടത്തുന്ന എൻട്രൻസ് പരീക്ഷയുടെ മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും അർഹരായ വിദ്യാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷകർ താമസിച്ച് പഠിക്കുവാൻ സന്നദ്ധരായിരിക്കണം. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും ജില്ലാ ഫിഷറീസ് പാലക്കാട് ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭിക്കും. അവസാന തീയതി ഈ മാസം 15. 2025-26 വർഷം വിവിധ പരീക്ഷകളിൽ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇ ഗ്രാൻഡ്സ് 3.0 സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. 10ാം ക്ലാസ്, പ്ലസ് 2 എന്നിവ സംസ്ഥാനത്തിനകത്ത് സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലും MRSലും സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവരാകണം. ഡിപ്ലോമ കോഴ്സുകൾ 2 വർഷത്തെ AICTE അംഗീകാരമുള്ള റെഗുലർ മെട്രിക് കോഴ്സുകളായിരിക്കണം. സംസ്ഥാനത്തിനകത്തുള്ള മറ്റെല്ലാ കോഴ്സുകളും ഈ ഗ്രാൻഡ്സ് മാനദണ്ഡപ്രകാരം സ്കോളർഷിപ്പിന് അർഹതയുള്ളതായിരിക്കും. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് ഈ ഗ്രാൻഡ്സിൽ സമർപ്പിക്കണം. അപേക്ഷയുടെ പ്രിന്റൌട്ട്, മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കാം. അവസാന തീയതി അടുത്ത മാസം 15. ഫോൺ നമ്പറുണ്ട്, പറയാം. 0495 2

7039739 0495 2370379. 2026-27 വർഷത്തെ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് ആൻഡ് സെർച്ച് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് നിലവിൽ 5-7 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മുൻവർഷത്തെ വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡുള്ളവർക്ക് മുൻഗണന. പട്ടികജാതി വിഭാഗത്തിലെ ദുർബല വിഭാഗങ്ങളായ വേടൻ, നായാടി, കള്ളാടി, അരുന്ധതിയാർ, ചക്ലിയർ എന്നിവരിൽ B-ഗ്രേഡുള്ളവരെയും പരിഗണിക്കും. അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കവിയരുത്. അപേക്ഷകൾ ഈ മാസം 15 ബന്ധപ്പെട്ട ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കാം. അപേക്ഷാ ഫോം അതത് പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കും. അവസാന തീയതി ഈ മാസം 15. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകുന്ന പദ്ധതിയിലേക്ക് പട്ടികജാതിയിൽപ്പെട്ട വനിതാ കലാസംഘങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ കലാരംഗങ്ങളിൽ തുടരുന്നവരും പട്ടികജാതിയിൽപ്പെട്ടവരുമായ കുറഞ്ഞത് 5 പേരെങ്കിലും ഉൾപ്പെടുന്ന വനിതകളുടെ കലാസംഘങ്ങളായിരിക്കണം. ബന്ധപ്പെട്ട കലാ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള സാക്ഷ്യപത്രം, ജാതി വരുമാന സർട്ടിഫിക്കറ്റ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ, ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളുടെ ഗ്രാമസഭ അംഗീകരിച്ച ലിസ്റ്റ്, ബന്ധപ്പെട്ട ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും ഈ പദ്ധതി പ്രകാരം ധനസഹായം ലഭിച്ചിട്ടില്ലെന്ന സാക്ഷ്യപത്രം, കലാരംഗത്ത് തുടരുന്നു എന്ന് തെളിയിക്കുന്ന പഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, റേഷൻ കാർഡ്, ആധാർ കാർഡ് പകർപ്പ് സഹിതമുള്ള അപേക്ഷ ഈ മാസം 15 ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ പറയാം: 0491-2505005. 0491-2505005.

സമയം 12 മണി കഴിഞ്ഞ് 29:36. ജാലകം സമാപിച്ചു. ഇനി അല്പസമയത്തിനകം കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ മേഖലകൾക്ക് കരുത്തു പകരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടക്കം കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ സുപ്രധാന സ്തംഭമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലും വിപുലമായ പരിപാടികൾ. ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ അർഹരിലേക്കെത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശങ്കപ്പെടേണ്ട രോഗാവസ്ഥയില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രതിവർഷം 20 ലക്ഷം യാത്രക്കാർക്ക് സൌകര്യമൊരുക്കുന്ന തരത്തിൽ 23,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലാണ് ടെർമിനൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ സിവിൽ ഏവിയേഷൻ മേഖലയിൽ സുപ്രധാന കുതിച്ചുചാട്ടം അടയാളപ്പെടുത്തുന്ന പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും ജോധ്പൂരിൽ ശ്രീ മോദി തുടക്കം കുറിച്ചു. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ആശംസകൾ നേർന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ ആരംഭിച്ച സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ ഒരു സുപ്രധാന സ്തംഭമായി പരിണമിച്ചുവെന്നും വികസിത ഭാരതം 2047 എന്ന ദർശനത്തിന് സംഭാവന നൽകി വരുന്നെന്നും ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വാശ്രയത്തിന്റെയും അടിത്തറ സഹകരണ പ്രസ്ഥാനമാണെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. കൃത്യമായ ദിശാബോധത്തിന്റെയും നയത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയെ

0: ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ 3.5 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് സഹകരണ മേഖലയിൽ നടക്കുന്നുണ്ട്. സഹകരണ സംഘങ്ങൾ ശക്തിപ്പെട്ടാൽ സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. സബ്സിഡിയോടുകൂടിയ രാസവളങ്ങളുടെ വിതരണം കൂടുതൽ കാര്യക്ഷമവും കർഷക സൌഹൃദവുമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിന് പാലക്കാട്ട് തുടക്കമായി. സംസ്ഥാനത്ത് പാലക്കാടിന് പുറമെ ആലപ്പുഴ ജില്ലയിലും ആദ്യഘട്ടമായി സംവിധാനം നടപ്പാക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കുന്ന വിധം നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റവുമായി സംയോജിപ്പിച്ചാണ് പുതിയ സംവിധാനം പ്രവർത്തിക്കുന്നത്. ആവശ്യമായ അളവിൽ വളം മുൻകൂട്ടി ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണമാണ് പുതിയ സംവിധാനത്തിലൂടെ സാധ്യമാക്കുന്നത്. പദ്ധതിയിൽ ഇതുവരെ 250-ലധികം കർഷകർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു.
0: മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഫെബ്രുവരി മുതൽ നടത്തേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയിട്ടില്ല. എല്ലാവരുടെയും ഇടപെടലിൽ പകർച്ചവ്യാധി നിയന്ത്രിക്കാനായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. കൊല്ലം അച്ചൻകോവിലിൽ ദുരിതം നേരിടുന്ന ആദിവാസി കുടുംബത്തെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി കുടുംബം നേരിടുന്ന ദുരിതത്തിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വകുപ്പിന് നിർദ്ദേശം നൽകി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തിനെതിരെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ താൽപര്യം സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികളിലേക്ക് സർക്കാർ കടക്കണമെന്നും കൈമാറ്റത്തിന്റെ ആവശ്യകത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. അദാനി ഗ്രൂപ്പ് സെബിക്ക് നൽകിയ അപേക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മഴക്കുറവിനെ തുടർന്ന് ഉണ്ടായേക്കാവുന്ന വരൾച്ച നേരിടുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി സമഗ്ര പദ്ധതി ആവിഷ്കരിക്കുന്നു. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂരിലാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത്. വരൾച്ച ഭീഷണി നേരിടുന്ന ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ പദ്ധതിയാണ് തയ്യാറാക്കേണ്ടതെന്ന് വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ശില്പശാലയിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് പറഞ്ഞു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ നാഗരിക അവബോധത്തെ പുനരുജ്ജീവിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ രാജ്യത്തിന്റെ കാലാതീതമായ ജ്ഞാനം ലോകത്തിന് എത്തിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കാബുവെറുദയെ 2-3 ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീന പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഖാനയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി കൊളംബിയയും പ്രീ ക്വാർട്ടറിലെത്തി. ലോകകപ്പിൽ ഈ വർഷം ആകെയുള്ള 104 മത്സരങ്ങളിൽ 88 എണ്ണം പൂർത്തിയായപ്പോൾ അവശേഷിക്കുന്നത് 16 വമ്പന്മാർ. പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രീ ക്വാർട്ടറിൽ 8 മത്സരങ്ങളിൽ 6 എണ്ണം അമേരിക്കയിലും ഓരോന്നി വീതം മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കും. ഇന്ന് രാത്രി 10:30 ഹൂസ്റ്റണിൽ സഹ ആതിഥേയരായ കാനഡയും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെയാണ് 2-ാം റൌണ്ട് നോക്കൌട്ട് പോരാട്ടങ്ങൾ ആരംഭിക്കുക. ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോയ്ക്കാണ് കടലാസിലെ മേൽക്കൈയെങ്കിലും കാനഡ ചരിത്രം കുറിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതുമെന്ന് ഉറപ്പ്. പരാഗ്വേയും മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസും തമ്മിലുള്ള പോരാട്ടം ഞായറാഴ്ച പുലർച്ചെയാണ്. മറ്റു പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ ഇങ്ങനെയാണ്: ബ്രസീൽ നോർവേയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും സ്പെയിൻ പോർച്ചുഗലിനെയും അമേരിക്ക ബെൽജിയത്തെയും അർജന്റീന ഈജിപ്തിനെയും സ്വിറ്റ്സർലൻഡ് കൊളംബിയയും നേരിടും.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മരം വീണും മറ്റും 8 വീടുകൾ ഭാഗികമായി തകർന്നതായാണ് കണക്ക്. നെടുമ്പോയിൽ മാനന്തവാടി റോഡിൽ 28-ാം മൈലിന് സമീപം ഇന്നലെ രാത്രി മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേന മരം മുറിച്ചു മാറ്റി

0: യാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനം വകുപ്പിന്റെ ഹരിത പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കൊളോണിയൽ കാലത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കായി വെച്ചുപിടിപ്പിച്ച വാറ്റിൽ, ഗ്രാൻഡീസ തുടങ്ങിയ മരങ്ങൾ മൂന്നാറിന്റെ തനത് ചോല പുൽമേട് ആവാസ വ്യവസ്ഥയെ വൻതോതിൽ നശിപ്പിച്ചിരുന്നു. ഇവ ഭൂഗർഭജലം വറ്റിച്ചതിനൊപ്പം സസ്യബുക്കുകളായ ജീവികളുടെ തീറ്റ ഇല്ലാതാക്കിയതുമാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ പ്രധാന കാരണമായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തദ്ദേശീയരായ ആദിവാസികൾ ഉൾപ്പെടുന്ന വാച്ചർമാരും ചേർന്നാണ് നിലവിൽ ശ്രമകരമായ ഈ ദൌത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വനത്തിനുള്ളിലെ നീരുറവകൾ സംരക്ഷിക്കാനും പ്രകൃതി ഭംഗി നിലനിർത്താനും വനംവകുപ്പ് നടത്തുന്ന ഏറ്റവും വലിയ ചുവടുവയ്പ്പുകളിൽ ഒന്നാണിത്.
0: വൈദ്യുതി മേഖലയിലെ വിതരണ ഉൽപാദന പ്രസരണ പ്രയാസങ്ങൾ പരിഹരിച്ച് തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. എറണാകുളം ഇടുക്കി ജില്ലകളിലെ ജനപ്രതിനിധികളുടെയും മുതിർന്ന KCB ഉദ്യോഗസ്ഥരുടെയും പങ്കാളിത്തത്തോടെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിലായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൈദ്യുതി ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും യോഗം നിർദ്ദേശിച്ചു. തൃശൂർ നെടുപുഴയിൽ കോൾപാടത്ത് ബോട്ട് മുങ്ങിക്കാണാതായ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തി. നെടുപുഴ സ്വദേശിയുടെയും സുഹൃത്തിന്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. അഞ്ചുപേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. മൂന്നുപേർ നീന്തിക്കയറിയെങ്കിലും രണ്ടുപേരെ കാണാതാവുകയായിരുന്നു. കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ഒറ്റഘട്ടമായി പൂർത്തിയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും ഇതിനായി മുഖ്യമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. കുറവിലങ്ങാട് സയൻസ് സിറ്റി നാടിന് സമർപ്പിച്ചതിന്റെ ഒന്നാം വാർഷികാഘോഷം സയൻസ് സിറ്റി ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വ്യോമയാന ഊർജ്ജ മേഖലകൾക്ക് കരുത്തുപകരുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ തുടക്കം കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. സഹകരണ സ്ഥാപനങ്ങൾ രാഷ്ട്രനിർമ്മാണത്തിന്റെ സുപ്രധാന സ്തംഭമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലും വിപുലമായ പരിപാടികൾ. ആദിവാസി ക്ഷേമത്തിനായി അനുവദിക്കുന്ന ഫണ്ടുകൾ അർഹരിലേക്ക് എത്തുന്നതിലെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്ന് മന്ത്രി KA തുളസി. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് മന്ത്രി K മുരളീധരൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കൊളംബിയയും അർജന്റീനയും പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ആയുർവേദിക് കോസ്മറ്റോളജിസ്റ്റ് ഡോക്ടർ ബ്ലെസി IV പുലിക്കോട്ടിൽ സംസാരിക്കുന്നു.
3: മഴക്കാലം പ്രകൃതിക്ക് പുതുജീവൻ നൽകുന്ന മനോഹരമായ കാലമാണ്. പച്ചപ്പും തണുപ്പും മഴയുടെ സംഗീതവുമൊക്കെ നമ്മെ സന്തോഷിപ്പിക്കുന്നു. എന്നാൽ ഈ കാലാവസ്ഥയിൽ അന്തരീക്ഷത്തിലുണ്ടാകുന്ന അമിതമായ ഈർപ്പം നമ്മുടെ ചർമ്മത്തിനും മുടിക്കും ചില വെല്ലുവിളികളും സമ്മാനിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മഴക്കാലത്ത് മുഖക്കുരു കൂടുന്നത്? എന്തുകൊണ്ടാണ് ചർമ്മത്തിൽ ചൊറിച്ചിലും ഫംഗസ് അണുബാധകളും വർദ്ധിക്കുന്നത്? മുടി കൊഴിച്ചിൽ കൂടുതൽ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം ചോദ്യങ്ങൾ നമ്മളിൽ പലർക്കുമുണ്ട്. ചർമ്മവും മുടിയും നമ്മുടെ ആരോഗ്യത്തിന്റെ കണ്ണാടിയാണ്. അതുകൊണ്ടുതന്നെ മഴക്കാലത്ത് ഇവയ്ക്ക് കുറച്ചുകൂടി ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്. ആയുർവേദത്തിൽ മഴക്കാലത്തെ വർഷഋതു എന്നാണ് വിളിക്കുന്നത്. ഈ സമയത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം വളരെ കൂടുതലായിരിക്കും. നമ്മുടെ ദഹന പ്രക്രിയ വർഷകാലത്ത് പതുക്കെയാവും. ശരീരത്തിന്റെ ഊർജ്ജസ്വലതയെ ഇത് ബാധിക്കുകയും ചെയ്യും. അതോടൊപ്പം വിയർപ്പും നനവും സൂക്ഷ്മാണുക്കളുടെ വളർച്ചയും കൂടുന്നു. ഇതിന്റെ ഫലമായി പലർക്കും മുഖക്കുരു വർദ്ധിക്കുക, ചൊറിച്ചിൽ അനുഭവപ്പെടുക, ഫംഗസ് അണുബാധകൾ വരിക, മുടി കൊഴിച്ചിൽ കൂടുക തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ചർമ്മത്തിലെ അമിതമായ എണ്ണ ഉൽപാദനമാണ് മുഖക്കുരുവിന് കാരണം. അന്തരീക്ഷത്തിലുള്ള ഈർപ്പം കൂടുമ്പോൾ ചർമ്മത്തിലെ സെബേഷ്യസ് ഗ്രന്ഥികൾ കൂടുതൽ സെബം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതോടൊപ്പം പൊടിയും അഴുക്കും കൂടി ചേരുമ്പോൾ ചർമ്മത്തിലെ സുഷിരങ്ങൾ അടഞ്ഞുപോകുന്നു. ഇതാണ് മുഖക്കുരുവിനും തന്മൂലം വലിയ കറുത്ത പാടുകൾക്കും കാരണമാകുന്നത്. കറ്റാർവാഴ ജെല്ലോ ആര്യവേപ്പില പൊടിയോ കസ്തൂരി മഞ്ഞളോ മുഖത്ത് പുരട്ടുന്നത് വഴി മുഖത്തെ എണ്ണമയം നിയന്ത്രിക്കാനും ബാക്ടീരിയകളെ നശിപ്പിക്കാനും സഹായിക്കും. മഴക്കാലത്തെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഫംഗസ് അണുബാധകൾ. കക്ഷങ്ങൾ,

ഉടയെടുക്ക്, വയറിന് കീഴ്വശം, സ്തനങ്ങൾക്ക് താഴെയുള്ള ഭാഗം, വിരലുകൾക്കിടയിൽ എന്നിവിടങ്ങളിൽ ഫംഗസ് അണുബാധകൾ കൂടുതലായി കാണാം. ചൊറി, വട്ടച്ചൊറി എന്നിവയും മഴക്കാലത്ത് കൂടുതലായി കാണാം. നനഞ്ഞ വസ്ത്രങ്ങൾ ദീർഘനേരം ധരിക്കുന്നതും നനഞ്ഞ ചെരുപ്പുകളും സോക്സുകളും ഉപയോഗിക്കുന്നതുമെല്ലാം ഇതിന് കാരണമായേക്കാം. അമിത വിയർപ്പും ഈർപ്പവും കാരണം ചർമ്മത്തിൽ ചൊറിച്ചിൽ, ചുവപ്പ്, ചെറിയ അലർജികൾ എന്നിവയും ഉണ്ടാകാം. ഇത്തരം സന്ദർഭങ്ങളിൽ ആര്യവേപ്പിലയോ പച്ചമഞ്ഞളോ ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. ആന്റി ഫംഗൽ ഗുണങ്ങളുള്ള വേപ്പെണ്ണയിട്ട് കുളിക്കുന്നതും നല്ലതാണ്. കടുക്ക, നെല്ലിക്ക, താനിക്ക എന്നിവയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുകയോ ഫംഗസ് ബാധിത പ്രദേശം ദിവസേന മൂന്നോ നാലോ വട്ടം കഴുകി വൃത്തിയാക്കുന്നതോ ഫംഗസ് അണുബാധ കുറയ്ക്കാൻ വളരെ ഗുണകരമാണ്. ത്വക്കിലുണ്ടാകുന്ന ചൊറിച്ചിലും അലർജിയും ഒരുപക്ഷെ പൂർണമായി ഉണങ്ങാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതുകൊണ്ട് വരുന്നതാകാം. ഇത്തരം അലർജികളിൽ ഏലാതി വെളിച്ചെണ്ണയോ നാൽപ്പാമരാതി വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് കുളിക്കുന്നതിനു മുൻപ് ശരീരം മസാജ് ചെയ്യുന്നത് നല്ലതാണ്. ചന്ദനമോ രക്തചന്ദനമോ അരച്ചു പുരട്ടുന്നതും ചൊറിച്ചിലിന് ആശ്വാസം പകരും. മഴക്കാലത്ത് ഇറുകിയ ജീൻസുകളോ സിന്തറ്റിക് തുണികളോ ധരിക്കുന്നത് പൂർണമായും ഒഴിവാക്കേണ്ടതാണ്. പുറത്തുപോയി വന്നാലുടനെ കാലുകൾ സോപ്പോ ആന്റിസെപ്റ്റിക് ദ്രാവകങ്ങളോ ഉപയോഗിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കണം. പലർക്കും മഴക്കാലത്ത് മുഖം മങ്ങിയതായി തോന്നാറുണ്ട്. മൃതകോശങ്ങൾ അടിഞ്ഞുകൂടുന്നതും ചർമ്മത്തിന്റെ സ്വാഭാവിക പുതുക്കൽ പ്രക്രിയ മന്ദഗതിയിലാകുന്നതുമാണ് ഇതിനു കാരണം. തലയോട്ടിയിലും ചില മാറ്റങ്ങൾ കാണാം. താരൻ വർദ്ധിക്കുക, തലയോട്ടിയിൽ ഫംഗസ് അണുബാധകൾ ഉണ്ടാവുക, മുടി കൊഴിച്ചിൽ കൂടുക തുടങ്ങിയ പ്രശ്നങ്ങൾ സാധാരണമാണ്. മഴക്കാലത്ത് വാതദോഷം വർദ്ധിക്കുകയും ദഹനശക്തി കുറയുകയും ചെയ്യുന്നു. ഇതുമൂലം ശരീരത്തിൽ ആമം എന്നറിയപ്പെടുന്ന ദഹിക്കാത്ത വിഷാംശങ്ങൾ രൂപപ്പെടുകയും അത് ചർമ്മത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ടുതന്നെ ആയുർവേദം ചർമ്മ സംരക്ഷണത്തെ ക്രീമുകളിലും ലോഷനുകളിലും മാത്രം ഒതുക്കുന്നില്ല. നല്ല ദഹനം, നല്ല ഉറക്കം, ശരിയായ ഭക്ഷണം, ശരിയായ ദിനചര്യ എന്നിവയ്ക്കും ഒരേ പ്രാധാന്യം നൽകുന്നു. അടുത്തതായി മഴക്കാലത്ത് എല്ലാവർക്കും പിന്തുടരാവുന്ന ചില ലളിതമായ ദിനചര്യകളെക്കുറിച്ച് പറയാം. രാവിലെ എഴുന്നേറ്റ ഉടൻ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക. പ്രാഥമിക കർമ്മങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ ചർമ്മത്തിന്റെ സ്വഭാവമനുസരിച്ച് വേണ്ട രീതിയിൽ മുഖം വൃത്തിയാക്കുക. ഉദാഹരണത്തിന്, എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ മൈൽഡായ ക്ലെൻസറും ഇളം ചൂടുവെള്ളവും ഉപയോഗിച്ച് മുഖം കഴുകാം. വരണ്ട ചർമ്മമുള്ളവർ അമിതമായി ക്ലെൻസർ ഉപയോഗിക്കുകയോ അമിതമായി മുഖം കഴുകുകയോ ചെയ്യരുത്. കടലമാവും കസ്തൂരി മഞ്ഞളും റോസ് വാട്ടർ ചേർത്ത് പുരട്ടി മുഖം കഴുകാൻ ഉപയോഗിക്കാം. പനിനീരോ തണുത്ത ഗ്രീൻ ടീയോ മുഖത്ത് ടോണറായി ഉപയോഗിക്കാം. ടോണറിൽ മുക്കിയ കോട്ടൺ പാഡ് മുഖത്ത് മൃദുവായി ഒപ്പിക്കൊടുക്കുന്നതുമൂലം ചർമ്മത്തിന് കുളിർമ ലഭിക്കും. വൃത്തിയായ മുഖത്ത് ലഘുവായ മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. അതായത് മഴക്കാലത്ത് ലൈറ്റ് വെയ്റ്റ് ആയതും വാട്ടർ ബേസോ ജെൽ ബേസോ ആയതുമായ മോയ്സ്ചറൈസർ വേണം തെരഞ്ഞെടുക്കാൻ. അവ നോൺ കൊമിഡോജെനിക് എന്ന് രേഖപ്പെടുത്തിയവയാണെന്ന് ഉറപ്പുവരുത്തുക. ഇതിനർത്ഥം ആ ഉൽപ്പന്നം ചർമ്മത്തിലെ സുഷിരങ്ങളെ അടച്ചുകളയുന്നില്ല എന്നാണ്. ശുദ്ധമായ അലോവേറ ജെൽ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല പ്രകൃതിദത്ത മോയ്സ്ചറൈസറാണ്. അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പമുള്ളതുകൊണ്ടും മുഖം പലപ്പോഴും നനവുള്ളതായിരിക്കുന്നതുകൊണ്ടും മോയ്സ്ചറൈസർ ഉപയോഗിക്കേണ്ടതില്ല എന്ന് പലരും വിചാരിക്കാറുണ്ട്. എന്നാൽ ഇത് ശരിയല്ല. ഈർപ്പമെന്നാൽ ചർമ്മത്തിനു വേണ്ട ജലാംശം അഥവാ ഹൈഡ്രേഷൻ എന്നല്ല അർത്ഥം. മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ചർമ്മം വരണ്ടു പോകുന്നു എന്ന് കരുതി ഇത് പരിഹരിക്കാനായി ചർമ്മത്തിലെ ഗ്രന്ഥികൾ കൂടുതൽ സെബം ഉൽപ്പാദിപ്പിക്കുകയും ഇതുമൂലം എണ്ണമയം കൂടുകയും കൂടുതൽ മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ടാവുകയും ചെയ്യുന്നു. അതിനാൽ കുളിച്ചതിനു ശേഷം നിത്യേന മോയ്സ്ചറൈസറുകൾ ഉപയോഗിക്കണം. അതിനുശേഷം മഴക്കാലത്തും സൺസ്ക്രീനുകൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. മേഘാവൃതമായ ദിവസങ്ങളിലും മഴമേഘങ്ങളെ തുരന്ന് അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലെത്തുന്നുണ്ട്. UVA UVB കിരണങ്ങൾ മഴ ദിവസങ്ങളിലും ഭൂമിയിൽ പതിക്കുന്നതുകൊണ്ട് SPF അഥവാ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 മുകളിലുള്ള സൺസ്ക്രീനുകൾ നിർബന്ധമായും മഴക്കാലത്ത് ഉപയോഗിക്കണം. SPF 50 വരെയുള്ള സൺസ്ക്രീനുകളും ഈ കാലത്ത് ഉപയോഗിക്കാം. മഴയത്തോ വിയർപ്പിലോ ഒലിച്ചു പോകാത്ത
വാട്ടർ റെസിസ്റ്റൻസ്.

0: റെസിസ്റ്റന്റായതും എണ്ണമയം ഇല്ലാത്തതും ജെൽ രൂപത്തിലുള്ളതുമായ സൺസ്ക്രീനുകൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. മഴക്കാലത്ത് ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് വാട്ടർ റെസിസ്റ്റന്റ് ആയതുകൊണ്ട് അവയെ നീക്കം ചെയ്യുന്നതിന് ഡബിൾ ക്ലെൻസിംഗ് രീതി ഉപയോഗിക്കാം. അതായത് എണ്ണമയം ഉപയോഗിച്ചും സോപ്പും വെള്ളവും ഉപയോഗിച്ചും രണ്ടു തവണ മുഖം വൃത്തിയാക്കുക വഴി പൂർണമായും മേക്കപ്പ് വസ്തുക്കൾ മായ്ച്ചു കളയാൻ സാധിക്കും. ചർമ്മത്തിലുപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ പോലെ പ്രധാനമാണ് മഴക്കാലത്തെ ഭക്ഷണകാര്യങ്ങളും. ഏറെ ശ്രദ്ധയോടെ വേണം മഴക്കാലത്തെ ഭക്ഷ്യവിഭവങ്ങൾ തെരഞ്ഞെടുക്കാൻ. എളുപ്പത്തിൽ ദഹിക്കാൻ പാകത്തിന് ലഘുവായ ഭക്ഷണം വേണം മഴക്കാലത്ത് കഴിക്കാൻ. അവ പുതുതായി പാകം ചെയ്തതും ചൂടുള്ളതും ആയിരിക്കണം. ദിവസം മുഴുവനും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വിയർപ്പുണ്ടായാൽ ശരീരവും മുഖവും കഴുകി വൃത്തിയാക്കുന്നത് ശീലമാക്കുകയും വേണം. മഴയത്ത് നനഞ്ഞാൽ വസ്ത്രങ്ങൾ ഉടൻ തന്നെ മാറ്റി ഉപയോഗിക്കുക. കോട്ടൺ വസ്ത്രങ്ങളാണ് ചർമ്മത്തിന് അനുയോജ്യം. വർഷകാലത്ത് മുടിയുടെ സംരക്ഷണവും വളരെ പ്രധാനപ്പെട്ടതാണ്. മഴയിൽ നനഞ്ഞാൽ കഴിയുന്നത്ര വേഗത്തിൽ മുടി ഉണക്കുക. നനവുള്ള മുടി ദീർഘനേരം കെട്ടിവെക്കരുത്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഓരോരുത്തരും അവരവരുടെ ശാരീരിക പ്രകൃതിക്ക് യോജിച്ച എണ്ണ തേച്ച് തല കുളിക്കാം. മൈൽഡ് ഷാംപൂ, താളി, ചെറുപയർ പൊടി എന്നിവ ഉപയോഗിച്ച് ഒരു മണിക്കൂറിനകം തന്നെ എണ്ണ കഴുകിക്കളയേണ്ടതും എണ്ണ ഉപയോഗിക്കാത്ത മറ്റു ദിവസങ്ങളിൽ ശുദ്ധജലവും മൈൽഡ് ഷാംപൂവും ഉപയോഗിച്ച് തല കഴുകി വൃത്തിയാക്കേണ്ടതുമാണ്. നിങ്ങളുടെ ചർമ്മത്തിന്റെയും മുടിയുടെയും കൃത്യമായ പരിചരണത്തിനും ആവശ്യമെങ്കിൽ ചികിത്സയ്ക്കും ഇന്ന് സൗന്ദര്യ ആയുർവേദം എന്ന വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ആയുർവേദ കോസ്മെറ്റോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താം.
1: ചർമ്മ സംരക്ഷണം ആയുർവേദത്തിൽ ആയുർവേദിക് കോസ്മെറ്റോളജിസ്റ്റ് ഡോക്ടർ ബ്ലസ്സി ഐ വി പുലിക്കോട്ടിൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ചാ സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അന്താരാഷ്ട്ര സഹകരണ ദിനമായ ഇന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കർഷകരെയും സ്ത്രീകളെയും ചെറുകിട സംരംഭകരെയും ശാക്തീകരിക്കുന്നതിൽ സഹകരണ സ്ഥാപനങ്ങൾ വലിയ പങ്കുവഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുലമായ സംഭാവനയാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും കൂട്ടായ ശക്തിയുടെയും സ്വയം പര്യാപ്തതയുടെയും അടിത്തറ സഹകരണമാണെന്ന് ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാൻ ഗുജറാത്ത് സന്ദർശനത്തിന് തുടക്കമായി. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ 480 കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ജയ്പൂർ മെട്രോ രണ്ടാംഘട്ടം ഉൾപ്പെടെയുള്ള നിരവധി വികസന പദ്ധതികൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം ഗുജറാത്തിലെത്തുന്ന ശ്രീ മോദി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്യും.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച മുതൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദ്രേന്ദ്ര ടണ്ടൻ അറിയിച്ചു.
1: In Indonesia, the main place of engagement is the capital, Jakarta, but the Prime Minister will also be visiting cultural center or historic city of Yogyakarta, where he will go to Prambanan temple complex, where India is planning to work with Indonesia, collaborating on the conservation work there. In Melbourne, the Prime Minister will participate in the 3rd India-Australia annual summit process. The visit to New Zealand is also significant from a historical perspective. It will be the first visit by the Indian Prime Minister in 40 years.
0: എൽനിനോ മൂലം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ കുറഞ്ഞതിന്റെ ആഘാതം സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ശിവരാജ് സിംഗ് ചൌഹാനും അവലോകനം ചെയ്തു. ബന്ധപ്പെട്ട എല്ലാ മന്ത്രാലയങ്ങളും ജാഗ്രത പാലിക്കാനും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് കർഷകരെ ബോധവൽക്കരിക്കാനും ശ്രീ ഷാ നിർദ്ദേശിച്ചു. രാജ്യത്തുടനീളമുള്ള ജലസംഭരണികൾ നിരീക്ഷിക്കാൻ നിർദ്ദേശം നൽകിയ ശ്രീ ഷാ വെള്ളം അധികം ആവശ്യമില്ലാത്ത ഇതര വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും എടുത്തുപറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള പ്രത്യേക തീവ്ര പുനഃപരിശോധനാ നടപടികളുടെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് പൂരിപ്പിച്ച വിവരശേഖരണ ഫോം സമർപ്പിച്ചു. ഡൽഹിയിലെ എസ്ഐആറുമായി ബന്ധപ്പെട്ട ഉപരാഷ്ട്രപതി ഭവനിൽ നടന്ന വിവരശേഖരണ നടപടികൾക്ക് ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസർ, ജില്ലാ ഇലക്ഷൻ ഓഫീസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്ന് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് കരാറെന്ന് ധനകാര്യമന്ത്രാലയം അറിയിച്ചു. 20% എഥനോളും 80% പെട്രോളും ചേർന്ന E20 ഇന്ധനം വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുന്നുവെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാദങ്ങൾ തെറ്റാണെന്ന് പഠനങ്ങൾ. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഡെറാഡൂണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള 11 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്ത് ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിപ ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾക്ക് വിദഗ്ധ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാത്തിരിക്കുന്നുവെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാമി വിവേകാനന്ദന്റെ ചരമവാർഷികമായി ഇന്ന് സ്മരണാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയെക്കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദന്റെ ദർശനം രാഷ്ട്രത്തിന്റെ യാത്രയെ എല്ലായ്പ്പോഴും ഊർജ്ജസ്വലതയോടെ നയിക്കുകയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭൂകമ്പം നാശം വിതച്ച വെനിസ്വേലയ്ക്ക് സമയബന്ധിതമായി സഹായം എത്തിച്ചതിന് ഇന്ത്യൻ സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നതായി വെനിസ്വേല വിദേശകാര്യമന്ത്രി ഇവാൻ ഗിൽ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ കീഴിൽ സ്ഥാപിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ആശുപത്രി അദ്ദേഹം സന്ദർശിച്ചു. കഴിഞ്ഞ മാസം 24-നുണ്ടായ ഇരട്ട ഭൂകമ്പങ്ങളെ തുടർന്നാണ് വെനിസ്വേലയെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് ആരംഭിച്ചത്. പെറുവിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കെയ്കോ ഫുജിമോറിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പെറുവുമായുള്ള അടുത്ത സൌഹൃദത്തിന് ഇന്ത്യ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ലയിൽ ആയത്തുള്ള അലി ഖമേനിക്ക് മുതിർന്ന ഇറാനിയൻ നേതാക്കളും സൈനിക മേധാവികളും ലോക നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരിറ്റയും ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈനും പങ്കെടുത്തു. February 28 ഇസ്രായേൽ US വ്യോമാക്രമണങ്ങളിൽ ഖമേനി കൊല്ലപ്പെട്ടത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. അവസാനം നടന്ന നോക്കൌട്ടുകളിൽ വിജയിച്ച് അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്.
3: ഫുട്ബോൾ പ്രേമികളെ

0: ആവേശത്തിലാക്കിയ പോരാട്ടത്തിനൊടുവിൽ കാബോ വെർദയെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. അരങ്ങേറ്റത്തിൽ തന്നെ കളിക്കളത്തിൽ വിസ്മയമായ കാബോ വെർദെ ഇതോടെ ഈ ലോകകപ്പിൽ നിന്ന് കളമൊഴിയും. ഓസ്ട്രേലിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-4 പരാജയപ്പെടുത്തിയാണ് ഈജിപ്റ്റ് പ്രീ ക്വാർട്ടറിലെത്തിയത്. ഘാനയെ 1-0 പരാജയപ്പെടുത്തി കൊളംബിയയും അടുത്ത ഘട്ടത്തിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7 മാഞ്ചസ്റ്ററിലാണ് മത്സരം. 5 പരമ്പരയിലുള്ളത്. പാകിസ്ഥാനിൽ സ്ഥിരതാമസക്കാരായ ജെയ്ഷെ ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകളുമായി ബന്ധമുള്ള 23 വ്യക്തികളെ UAPA നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം

0: മൂന്ന് വ്യക്തികളെ യു എ പി എ നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദികളായി പ്രഖ്യാപിച്ചു. ജമ്മുകശ്മീരിലെ നുഴഞ്ഞുകയറ്റം, തീവ്രവാദ റിക്രൂട്ട്മെന്റ്, ആയുധ വിതരണം, ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്നിവയിൽ ഉൾപ്പെടെ ഇവർക്ക് പങ്കുള്ളതായാണ് കണ്ടെത്തൽ. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള 8 പേരെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തു. ഗുജറാത്തിലെയും മധ്യപ്രദേശിലെയും വിവിധയിടങ്ങളിൽ ഇന്നലെ നടത്തിയ പരിശോധനകളിലാണ് ഇവരെ പിടികൂടിയത്. ഗുജറാത്തിൽ ജെയ്ഷെ മുഹമ്മദിനുവേണ്ടി സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നവരാണ് പിടിയിലായത്. സ്വർണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ 1,07,600 രൂപയും ഗ്രാമിന് 13,450 രൂപയുമാണ് ഇന്നത്തെ വില. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ 250-ാം വാർഷിക ആഘോഷ നിറവിൽ അമേരിക്ക. 1776 13 അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിനെ അനുസ്മരിക്കാനും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചതിന്റെ ആദരസൂചകവുമായാണ് ജൂലൈ 4 ആഘോഷം സംഘടിപ്പിക്കുന്നത്. അമർനാഥ് യാത്രയുടെ ഭാഗമായി ഇന്നലെ ബാൽതാൽ പഹൽഗാം ഇരട്ട ബേസ് ക്യാമ്പുകളിൽ നിന്ന് 12,168 തീർത്ഥാടകർ ഗുഹാക്ഷേത്രത്തിലെത്തി. 48 കിലോമീറ്റർ ദൈർഘ്യമുള്ള നുൻവാൻ പഹൽഗാം പാതയിലൂടെയും 14 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബാൽതാൽ പാതയിലൂടെയും പുലർച്ചെയോടെയാണ് യാത്ര ആരംഭിച്ചത്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണം പുരോഗമിക്കുന്നു. കേരളത്തിൽ ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നടക്കുക. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നിസ്തുല സംഭാവന നൽകുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വ്യോമയാന വികസനം ലക്ഷ്യമിട്ടുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. എൽനിനോ കാരണം രാജ്യത്തെ ചില പ്രദേശങ്ങളിലുണ്ടായ മഴക്കുറവും വരൾച്ചാ സാധ്യതയും വിലയിരുത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം.

ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് ഗാനാമൃതം 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15, തുടർ നാടകം 2:30, ചലച്ചിത്ര ഗാനങ്ങൾ 2:45. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3:00, ഉൾക്കാഴ്ച

3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 4:00 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് ആകാശവാണി തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

ഒരുപാട് കഥകൾക്ക് സാക്ഷിയായ പാളങ്ങൾ, അനേകം കൂടിച്ചേരലുകളും വേർപിരിയലുകളും കണ്ട ട്രെയിൻ യാത്രകൾ, ജനാലയിലൂടെ പായുന്ന കാഴ്ചകളും മനസ്സിലൂടെ കടന്നുപോകുന്ന ഓർമ്മകളും, ഇവയ്ക്കെല്ലാം മലയാള സിനിമാ സംഗീതവും പലപ്പോഴും കൂട്ടായിട്ടുണ്ട്. ട്രെയിൻ അല്ലെങ്കിൽ തീവണ്ടി പശ്ചാത്തലമാക്കി പിറന്ന മനോഹരമായ മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി ഓർമ്മകളുടെ ആ തീവണ്ടിയിലേക്ക് നമുക്കും കയറാം. ഓരോ ഗാനവും ഓരോ സ്റ്റേഷൻ പോലെ ഓരോ ഈണവും ഓരോ യാത്രയുടെ കഥ പറഞ്ഞു തരും.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. ആസ്വദിക്കാം ഗാനാമ.

സ്വാഗതം ഗാനാമൃതം എന്ന ഈ സംഗീതയാത്രയിലേക്ക്. പാളങ്ങളിലൂടെ പായുന്ന തീവണ്ടിയുടെ താളത്തിനൊപ്പം മനസ്സിനെ സ്പർശിക്കുന്ന ഗാനങ്ങൾ ഇനി ഒന്നൊന്നായി നിങ്ങളിലേക്ക്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം.

0: ട്രെയിൻ പശ്ചാത്തലമാക്കിയ മലയാള ചലച്ചിത്ര ഗാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ഗാനമുണ്ട്. ചിത്രം നമ്പർ 20 മദ്രാസ് മെയിൽ. ഗാനശില്പികൾ ഷിബു ചക്രവർത്തി, ഔസേപ്പച്ചൻ. ആലാപനം എം ജി ശ്രീകുമാറും സംഘവും. ഗാനത്തിലേക്ക്.
1: വൗ!

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ചിത്രം ഇവൻ മര്യാദരാമൻ, രചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ, ആലാപനം വിജയ് യേശുദാസും ദിവ്യ എസ് മേനനും ചേർന്നു.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ട്രെയിൻ പശ്ചാത്തലമാക്കിയ ഗാനങ്ങൾ എന്ന് കേട്ടപ്പോൾ തന്നെ ഈ ഗാനം നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. ചിത്രം വെട്ടം, രചന BR പ്രസാദ്, സംഗീതം ബേണി ഇഗ്നേഷ്യസ്, ഗായകർ MG ശ്രീകുമാർ, സുജാത.

0: മുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ശുഭയാത്ര എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ഗാനശില്പികൾ പി കെ ഗോപി, ജോൺസൺ. ആലാപനം ജി വേണുഗോപാലും ചിത്രയും ചേർന്നു.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അപ്പൊ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: മനസ്സിന് കുളിർമയേകുന്ന മഞ്ഞിന്റെ പുതപ്പണിഞ്ഞ റെയിൽവേ സ്റ്റേഷനും പരിസരവുമായിരുന്നു കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിന്റെ പശ്ചാത്തലം. ഈ ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ആലാപനം എം ജി ശ്രീകുമാർ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മുല്ല എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ രചിച്ച് വിദ്യാസാഗർ ഈണം നൽകി. ശ്രീകുമാറും സുജാതയും ചേർന്നാലപിച്ച ഗാനം കേൾക്കാം.

0: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഒപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഒപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: പിട്ടാക്കുലിൽ ഏജൻസീസ്.
2: മില്ലേനിയം സ്റ്റാർസ് എന്ന ചിത്രത്തിലുമുണ്ട് ട്രെയിൻ പശ്ചാത്തലമായ ഒരു ഗാനം. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ. ആലാപനം ഹരികൃഷ്ണനും ആനന്ദും ചേർന്നു.

ഇനി തീവണ്ടിയിൽ കയറി കുറേ വർഷങ്ങൾ പിന്നോട്ടു പോവാം. ചിത്രം ഡോക്ടർ. ഗാനശില്പികൾ പി ഭാസ്കരൻ, എം എസ് ബാബുരാജ്. ആലാപനം മെഹബൂബ്.

മലയിൽ കൂടെ നിന്റെ കയറ്റം, ജനലിൽ കൂടെ എന്റെ കയറ്റം. കേശൻ വിട്ടാൽ നീയും പായും, നിന്നുടെ പുറകെ ഞാനും പായും. കേശൻ വിട്ടാൽ നീയും പായും, നിന്നുടെ പുറകെ ഞാൻ.

കിലുക്കം എന്ന ചിത്രത്തിലെ ഈ ഗാനരംഗത്തിലും ഊട്ടിയിലെ മനോഹരമായ ട്രെയിൻ ഉപയോഗിച്ചിട്ടുണ്ട്. രചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കിടേഷ്, ഗായകർ എം ജി ശ്രീകുമാർ, എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര.

0: ചേട്ടമടയ ഇന്ന് മലയ നാളെ കൊലമ്പ് കോലലമ്പ് നൊട്ടിക്കെട്ടുകൾ തൂക്കി കെട്ടിയ പോറിൻ കാറി മാറിഞ്ഞ ചീരിപ്പായണം
1: ചോക്കി എങ്ക ചോക്കി നമ്മ ടയർ കണ്ടീഷനാ പാപ്പോം ഇരു പാപ്പോം ഇങ്ങ് ബ്രേക്ക് போட்டுடுங்க சிறிய பஞ்சர்

ട്രെയിനും റെയിൽവേ സ്റ്റേഷനും പശ്ചാത്തലമാക്കിയ മറ്റൊരു ചിത്രമായിരുന്നു പാളങ്ങൾ. ഈ ഗാനരംഗത്തിലും ട്രെയിനിൻ്റെ സാന്നിധ്യമുണ്ട്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ, ആലാപനം വാണി ജയറാം.

ഊട്ടിയിലെ ടോയ് ട്രെയിൻ ഉൾപ്പെടുത്തിയ മറ്റൊരു ഗാനം. ചിത്രം ക്ലാസ്മേറ്റ്സ്. രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ, ഗായകർ വിധു പ്രതാപ്, രജു ജോസഫ്, രമേശ് ബാബു, സിസിലി തുടങ്ങിയവർ.

ട്രെയിൻ പശ്ചാത്തലമാക്കിയ മലയാള ചലച്ചിത്രങ്ങളിലെ ഏതാനും ചില ഗാനങ്ങളാണ് ഇന്ന് ഗാനാമൃതത്തിൽ ഉൾപ്പെടുത്തിയത്. ഗാനാമൃതത്തിലെ എല്ലാ ഗാനങ്ങളും നിങ്ങൾ ആസ്വദിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഗാനാമൃതം ഇവിടെ പൂർണ്ണമാകുന്നു.

0: FM പ്രധാന വാർത്തകൾ.
1: പെറു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെയ്കോ പുച്ചുമുറയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സെയ്ദ് അലി ഖമനേയിയുടെ ഖബറടക്ക ചടങ്ങുകൾക്ക് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ടെഹ്റാനിലെ ഗ്രാൻഡ് മുസല്ലയിൽ ഖമനേയിക്ക് മുതിർന്ന ഇറാനിയൻ നേതാക്കളും സൈനിക മേധാവികളും ലോക നേതാക്കളും ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷായും സഹകാരികൾക്ക് ആശംസകൾ നേർന്നു. കൃത്യമായ ദിശാബോധത്തിന്റെയും നയത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സബ്സിഡിയോടുകൂടിയ രാസവളങ്ങളുടെ വിതരണം കൂടുതൽ കാര്യക്ഷമവും കാർഷിക സൌഹൃദവുമാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ഡിജിറ്റൽ സംവിധാനത്തിന് പാലക്കാട്ട് തുടക്കമായി. സംസ്ഥാനത്ത് പാലക്കാടിന് പുറമെ ആലപ്പുഴ ജില്ലയിലും ആദ്യഘട്ടമായി സംവിധാനം നടപ്പാക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. നാളെ മലപ്പുറം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ക്യാൻസറിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെ IMA തിരുവനന്തപുരം ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെ തിരുവനന്തപുരം IMA ഹാളിലാണ് ക്യാമ്പ്. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം 2020 ക്രിക്കറ്റിലെ രണ്ടാം മത്സരം രാത്രി 7 മാഞ്ചസ്റ്ററിൽ. ഒന്നാം മത്സരം നേരത്തെ മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു.

0: ആശുപത്രി ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35
2: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ
0: അൽ റേഹാൻ കണ്ണാശുപത്രി
3: കൊണ്ടോട്ടി എടപ്പാൽ തൃപ്രയാർ തിരൂർ ചെമ്മാട് ആൻഡ് മുക്കം റോഡ് അരീക്കോട്.
4: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
0: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555024.
5: ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19, നമ്പർ 16324 മംഗലൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34.

0: 6324 മംഗലൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34 ട്രെയിൻ നമ്പർ 16650 കന്യാകുമാരി മംഗലൂരു പരശുറാം എക്സ്പ്രസ് 2:55 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 59:40. അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് കേൾക്കാം.

0: മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, മൂന്നാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, രഘു ചന്ദ്രിക, എ കെ സുജിത്, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്, ബിൻസിലാൽ ചിതറ. സംവിധാനം റൂബി ബാബു.
1: ആ, ഇനി ആർക്കും പരാതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് പോകാമല്ലോ അല്ലേ? ഇൻസ്പെക്ടർ സാർ എന്ത് പറയുന്നു?
2: തീർച്ചയായും നിങ്ങൾക്ക് പോവാം. കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഇടപെടേണ്ടതില്ല. അപ്പൊ പിന്നെ കേസും ഇല്ല.
3: വലിയ ഉപകാരം. വാച്ച.
4: സോമശേഖരൻ നായർ മനസ്സിൽ ഒന്നും വെച്ചേക്കരുത്.
1: ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ ശരി. സുരേ, വൈകുന്നേരം വീട്ടിലേക്ക് ഇറങ്ങിയാൽ ഇന്നത്തെ അധ്വാനത്തിന്റെ ഫീസ് ഞാനങ്ങ് തന്നേക്കാം. ആലോചന നടന്നില്ലെങ്കിലും ആ തുക സുര നഷ്ടപ്പെടുത്തണ്ട.
2: ഓ,
5: ഓൺലൈൻ ന്യൂസിൽ ജോലി ചെയ്യുന്നോണ്ട് ഇവരുടെ സ്വഭാവവും അതുപോലെ തന്നെ ആയിട്ടുണ്ട്. അല്ലാതെ എന്ത് പറയാനാ?
4: കാര്യം തെളിച്ചു പറയ കമല.
5: തെളിച്ചു പറയാൻ ഒന്നുമില്ല. ഓന്തട്ടം ശ്രദ്ധിച്ചിട്ടില്ലേ? വല്ല പൊട്ടും പൊടിയും മാത്രം അറിഞ്ഞു വെച്ച് വെണ്ടയ്ക്ക് അക്ഷരത്തിലാ ഓൺലൈൻകാര് ന്യൂസ് കൊടുക്കുക. വായിച്ചു വന്നാ ഒന്നും കാണത്തൂല്ല. അതുപോലെ തന്നെ ആയില്ലേ ഇതും? വിവാഹത്തട്ടിപ്പുകാരനെ അറസ്റ്റ് ചെയ്യിക്കാൻ ഇറങ്ങിയിട്ട് നാണം കെട്ടത് നമ്മളല്ലേ?
4: ശരിയാ. വേണമെങ്കിൽ ചിത്ര, നിനക്ക് ഇതും ഒരു വാർത്തയാക്കാം.
6: നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കളിയാക്കുമൊന്നും വേണ്ട. ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും.
5: അബദ്ധം പോലും. നല്ല കൂട്ടരാന്നാ തോന്നണേ. കഷ്ടം, അവരെ പിണക്കി വിട്ടല്ലോ.
6: പിന്നെ രണ്ടാം കെട്ടുകാരനെ ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ അമ്മ പറഞ്ഞു വരുന്നേ?
5: ഇമാതിരി പണി കാണിക്കുന്ന നിന്നെ അന്വേഷിച്ചേ ഇനി നാല് കെട്ടിയവൻ കൂടി വരില്ല. എന്നിട്ടല്ലേ
6: ഞാൻ ഓർക്കുന്നത്. അതല്ല, ആ സോമശേഖരൻ നായരുടെ മകള് ഇത്ര നാളായിട്ട് മുങ്ങി നടക്കുന്ന എന്തുകൊണ്ടായിരിക്കും?
5: ആ ആ ഇൻസ്പെക്ടറെ കൂട്ടി നീ അന്വേഷിക്കാൻ ഇറങ്ങിക്കോ. ഇനി അതിന്റെ കുറവ് കൂടിയേ ഉള്ളൂ.
4: മോളെ, നിയമപ്രകാരം 7 വർഷമായിട്ടും ഒരാളെ പറ്റി വിവരമൊന്നും ഇല്ലെങ്കിൽ ആ വ്യക്തി മരണപ്പെട്ടതായി കണക്കാക്കാൻ നിയമമില്ലേ? ഒരുപക്ഷേ ആ കുട്ടി.
5: അതെ, ചർച്ച മതിയാക്ക്. അച്ഛനും മോളും കൂടി ഊണ് കഴിക്കാൻ വന്നാട്ടെ.
4: ആ, അതൊരു നല്ല കാര്യമാ. വാ മോളെ.

0: നമസ്കാരമുണ്ട് ചന്ദ്രകുഞ്ഞേ.
1: നമസ്കാരമൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം അകത്തേക്ക് വാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്.
2: ആരാ ചന്ദ്രു വന്നത്?
1: വേറെ ആര്? ബ്രോക്കർ സുര.
3: കാര്യങ്ങൾ എനിക്കൊന്ന് വിശദീകരിക്കണമെന്നുണ്ട്. എന്നിട്ട്
1: അടി എന്നിട്ട് തുടങ്ങിയാൽ മതി എന്നാണോ?
3: അയ്യോ അയ്യോ കുഞ്ഞേ,
2: എന്ത് വിശദീകരിക്കാമെന്നാണ് സുര പറയുന്നത്?
3: അത് സോമൻ ചേട്ടാ, രാവിലെ ആ കുട്ടി ചെറിയൊരു ആവേശം കാണിച്ചു, പ്രായത്തിന്റെ അവിവേകമാണെന്ന് കരുതി അതങ്ങ് വിട്ടേക്കണം. നോക്ക്, വേറെ 3-4 കുട്ടികളുടെ ബയോഡാറ്റയും ഫോട്ടോയും കൊണ്ട് വന്നിട്ടുണ്ട്. പറ്റുമോന്ന്?
1: ആ അത് കൊള്ളാം. ആദ്യത്തെ ആലോചന കാരണം സംഭവിച്ച പുകലുകൾ പോരെ, ഇനി ഈ നാട്ടിൽ ഉണ്ണിയാർച്ചമാരെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ട്.
3: ശരിക്കും അതൊരു പാവം കുട്ടിയാ, ജേർണലിസം പഠിച്ചതുകൊണ്ടുള്ള ഒരു ചെറിയ അസ്ഥിരതയായിട്ട് കണക്കാക്കിയാൽ മതി. ദാ ഈ മൊബൈലിലെ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കിക്കേ.
1: വേണ്ട സുരേ, തൽക്കാലം ഈ പെണ്ണന്വേഷണമൊക്കെ ഞങ്ങൾ നിർത്തി വച്ചിരിക്കുക.
2: ഇന്നാട്ടിൽ ഞങ്ങൾ പുതിയതായതുകൊണ്ട് പലർക്കും ഒരു അകൽച്ച തോന്നാം. ഒന്നുകൂടി പരിചയമായിട്ട് പോരെയെന്ന് ഞാനും ആലോചിച്ചു. പോലീസുകാർ വന്നതും മറ്റും ഇപ്പൊ തന്നെ നാട്ടിലൊരു സംസാരമായിട്ടുണ്ടാവും.
3: ഏയ്, അതൊന്നും കാര്യമാക്കണ്ടെന്നേ, നാട്ടിൽ നല്ല കുട്ടികൾക്ക് ഒരു പഞ്ഞവുമില്ല. ചന്ദ്രുവിന്റെ യോഗ്യതയ്ക്ക് പവൻമാർക്ക് പിന്നീട് തന്നെ ഞാൻ കൊണ്ടുതരും.
2: എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞോട്ടെ. ആ സുരേ, ഇത് വെച്ചോ, രാവിലെ ഞാൻ തരാമെന്ന് പറഞ്ഞ തുക.
3: വേണ്ട സോമൻ ചേട്ടാ, ഞാൻ അങ്ങനെ കാശിനു വേണ്ടി മാത്രം തൊഴിൽ നോക്കുന്ന ഒരാളല്ല. ചന്ദ്രുവിന് നല്ലൊരു ബന്ധം എത്തിച്ചു തന്നിട്ടേ ഞാൻ ഇനി കാശ് വാങ്ങിക്കത്തുള്ളൂ. അതിന്റെ തീരുമാനമാണ്.

0: ആ ഞാനിത്തിരി വൈകിപ്പോയി. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ നേരം ഓരോരോ തിരക്കുകളാ. എന്താ ചിത്ര കാണണമെന്ന് പറഞ്ഞത്?
1: വേറൊന്നിനുമല്ല സർ, രാവിലത്തെ സംഗതി അല്പം ചീറ്റിപ്പോയി. എന്നാലും എനിക്കിപ്പോഴും ചില സംശയങ്ങളൊക്കെ ഉണ്ട്.
0: ചിത്ര അതിനിയും വിട്ടില്ലേ? ആ രണ്ടാം കെട്ടുകാരൻ്റെ പുറകെ ഇനിയും പോകുന്നത് എന്തിനാ?
1: പുറകെ പോകുന്നൊന്നുമല്ല സർ, പക്ഷെ ആ കല്യാണം കഴിച്ച കുട്ടി എന്തിനായിരിക്കുമോ ഓടിപ്പോയത്, അതറിയാൻ ഒരു ചെറിയ ആകാംക്ഷ.
0: ഉത്തരം സിമ്പിളല്ലേ? ആ പെൺകുട്ടിയുടെ അച്ഛനും ചന്ദ്രുവും ഒന്നിച്ചല്ലേ താമസം? അപ്പോ തെറ്റ് പൂർണ്ണമായും പെൺകുട്ടിയുടെ ഭാഗത്തായിരിക്കും. അല്ലെങ്കിൽ ഒരച്ഛനും ആ പയ്യനെ കൂടെ താമസിപ്പിക്കില്ല. എനിക്ക് തോന്നുന്നത് മകൾ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തമെന്നോണമാണ് ആ അച്ഛൻ ചന്ദ്രുവിന് വേറൊരു കല്യാണം തിരയുന്നത്.
1: പക്ഷേ ഏതായാലും ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നത് വരെ ഞാനൊരു കൺക്ലൂഷനിലെത്തില്ല.
0: 7 വർഷമായി തിരയുകയാണെന്ന് അവര് തന്നെ പറഞ്ഞു. ഇത്ര നാളും കണ്ടെത്താത്ത ആ കുട്ടിയെ ചിത്ര എവിടെ പോയി കണ്ടുപിടിക്കാനാ?
1: ഓടിപ്പോയി തിരയുകയാണ്, ഇതൊക്കെ അവര് പറഞ്ഞതല്ലേ സർ. യഥാർത്ഥത്തിൽ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നമുക്ക് നിശ്ചയമില്ല. എന്തിനാ നമ്മൾ അവരുടെ വാക്കുകളെ മാത്രം വിശ്വസിക്കുന്നത്?
0: ചിത്രേ, ചിത്രയാണോ അതോ ഞാനാണോ പോലീസ്? ന്യൂസ് പോർട്ടലിലെ പണി വിട്ടിട്ട് വേണമെങ്കിൽ പോലീസ് ചേരാൻ ശ്രമിക്കാം കേട്ടോ.
1: സർ, ഒരു ജേണലിസ്റ്റിന് അല്പം പോലീസ് ബുദ്ധിയൊക്കെ ഉണ്ടാവാം. കേട്ടിട്ടില്ലേ, പല കേസുകൾക്കും പോലീസിനെ ലീഡായിട്ടൊരു പത്ര റിപ്പോർട്ട്, അതുപോലെ ഇതും.
0: അപ്പോ ചിത്ര സീരിയസ് ആയിട്ട് ഇതിന്റെ പുറകെ പോകാൻ തന്നെ തീരുമാനിച്ചോ?
1: ഒരടിയുടെ വേദന ഞാൻ മറക്കും, പക്ഷേ ഈ ചമ്മലിന്റെ ജാള്യത എന്റെ ഉള്ളിൽ നിന്നങ്ങോട്ട് മായുന്നേയില്ല.

0: പ്രിവ്യൂ കാണിച്ചോ, എന്താ അവരുടെ റിയാക്ഷൻ?
1: നമ്മുടെ കമ്പനിയുടെ വർക്ക് ആരെങ്കിലും ഇതുവരെ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാം സെറ്റാണ്. എനിക്കറിയേണ്ടത് വേറൊന്നാണ്. എന്താണ് ചന്ദ്രുവിന്റെ അടുത്ത പ്ലാൻ?
0: ഓ, എന്ത് പ്ലാൻ? ഫീനിക്സ് മാളിലെ ഇവന്റിന്റെ കാര്യമാണോ? അതൊന്നും നോക്കണ്ട ലേഖേ. അത് ആ കന്നഡക്കാരൻ കൃഷ്ണപ്പയുടെ കമ്പനിക്കേ കിട്ടൂ. നമ്മൾ വെറുതെ അതിന്റെ പുറകെ പോകണ്ട.
1: ഏ, വർക്കിന്റെ കാര്യമല്ല, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സമരത്തിന്റെ പേര് പോലും പോലീസ് സ്റ്റേഷനിൽ കയറാത്ത ചന്ദ്രുവിനെ വിവാഹ തട്ടിപ്പ് വീരനാക്കിയ ചിത്ര എന്ന പെൺകുട്ടിയുടെ പിറകെ പോകുന്നില്ലെന്നാ ചോദിച്ചത്.
0: എന്തിന്? അതൊക്കെ അപ്പോഴേ വിട്ട കേസല്ലേ.
1: വിടരുതെന്ന് ഞാൻ പറയുന്നത്. പെൺകുട്ടികൾ സ്മാർട്ട് ആവണം, പക്ഷേ ഓവർ സ്മാർട്ട് ആകരുത്. ലെവൽ ഡബിൾ സ്മാർട്ടാ ചന്ദ്രു.
0: അതിന്?
1: ഈ കമ്പനിയെ ചന്ദ്രു എന്റെ ബോസാണ്, പക്ഷേ കമ്പനിക്ക് പുറത്ത് ഒന്നിച്ചു പഠിച്ച സുഹൃത്ത്. ആ സുഹൃത്തിനെ അപമാനിച്ചവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല.
0: ലേഖ, നീ എന്ത് ചെയ്യാൻ പോവാ?
1: ഓവർ സ്മാർട്ട് കളിക്കുന്നവർക്ക് മറച്ചു പിടിക്കാൻ എന്തെങ്കിലും കാണും. അങ്ങനെ ഒരു ഭൂതകാലം ചിത്രക്കുണ്ടെങ്കിൽ ഞാൻ കുഴിക്കും. കുഴിച്ച് കുഴിച്ച് അസ്ഥി കൂടങ്ങൾ കിട്ടുന്നത് വരെ ഞാൻ തോണ്ടു.
2: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം മൂന്നാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: കമല ലൈസ അഗസ്റ്റിൻ, ചിത്ര ദേവിപ്രിയ വി, ഗോവിന്ദൻ രഘു, ചന്ദ്രിക ബ്രോക്കർ, സുര എ കെ സുജിത്, സോമശേഖരൻ പി എം ലാൽ, ചന്ദ്രു ലിജിൻ കുന്നിലേത്ത്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ബിൻസിലാൽ ചിതറ, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ നാലാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
3: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 2:27.

0: ഹാ, ചന്ദ്ര ഓഫീസിലെത്തിയോ? ഞാൻ കരുതി കല്യാണക്കുറിയൊക്കെ ആയിട്ടാണ് ഇനി ഓഫീസിലേക്ക് വരുന്നതെന്ന്.
1: തമാശ കളലേഖ, സംഭവിച്ച എന്താണെന്ന് ഞാൻ അന്ന് തന്നെ തന്നോട് ഫോൺ ചെയ്തപ്പോ പറഞ്ഞല്ലേ. ആ അതൊക്കെ വിട്, ആ ജുവലറിക്കാരുടെ ആടി

ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്. വരികൾ കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: നസീമ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം പി ഭാസ്കരൻ വരികളെഴുതി ജോൺസൺ ഈണം പകർന്നിരിക്കുന്നു.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം എന്നിട്ടും എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസ്, ചിത്ര എന്നിവർ പാടിയത്. വരികൾ കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്.

തുമ്പികൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം പകർന്നിരിക്കുന്നു.

ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇനി 3:30 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രിയരെ, ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 3:00 ഉൾക്കാഴ്ച, 3:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 4:00 4 മണിപ്പൂക്കൾ, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, തുടർന്ന് 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ കേൾക്കാം 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. നാളെ രാവിലെ 6:10 കേൾക്കാം സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ വിഷ്ണുനാരായണൻ. തുടർന്ന് പ്രഭാതഗീതം, 6:25 ട്രെയിൻ സമയം, ഇന്നത്തെ വിശേഷം, ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം, ചെടികളിലെ കാൽസ്യം പോഷണത്തിന്റെ ആവശ്യകത എന്താണ്. മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകനും കേരള കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ ബി വി പ്രദീപ് സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം, ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. തുടർന്ന് 7:00 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ്.

നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം 7:10 മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. ശബ്ദമില്ലായ്മ ഒരു രോഗമാണോ? മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ സുമ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. നോവൽ വായന. യോസെ മൗരോദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ചു മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. ഏഴ് 20 കേൾക്കാം. ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. കുട്ടികളുടെ സ്വഭാവ വൈകല്യം, ലക്ഷണങ്ങളും ചികിത്സയും. മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TC അഞ്ജലി സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട്. കാവ്യധാര. തിരുനല്ലൂർ കരുണാകരന്റെ തരിശുനിലങ്ങളിലേക്ക് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ചൊല്ലുന്നത് MR മാലതി. 7:50 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത. മഴക്കാലത്തെ നേരിടാനായി മലപ്പുറം ജില്ലയിൽ എടുത്തിട്ടുള്ള മുൻകരുതലുകളെക്കുറിച്ച് മലപ്പുറം ജില്ലയുടെ ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ ഇൻചാർജ് ജയശ്രീ എസ് വാര്യർ സംസാരിക്കുന്നു. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ ഡോക്ടർ സിദ്ദീഖ് മേൽമുറി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 കേൾക്കാം കളിക്കൂട്ടം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. 10:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. നവഗീതങ്ങൾ. 10:15 ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 11:00 പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖം അവസാന ഭാഗം. 11:15 മഴവില്ല്. 11:30 ബാലലോകം. തൃക്കലങ്ങോട് മാനവേദൻ UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ഒന്നാം ഭാഗം. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം.

12:10 ഇശൽ, 12:25 ജാലകം. നാളെ രാവിലെ ഒരു മണിക്ക് പരിപാടികളെ നാളെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ, 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 2:15 ഗാനമഞ്ജുഷ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 3:15 സ്നേഹദൂത്, 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, തുടർന്ന് 4:00, 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 കേൾക്കാം ഇടുക്കി ജില്ലാ വൃത്താന്തം. 7:35 ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം.

0: ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 2 മണി കഴിഞ്ഞ് 53:40.
1: FM പ്രധാന വാർത്തകൾ.

0: രാജസ്ഥാനിലെ ജോധ്പൂർ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിന്റെയും പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിയുടെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വിനോദസഞ്ചാരം, വ്യവസായം, തൊഴിൽ മേഖലകൾക്ക് പദ്ധതി പുത്തൻ ഉണർവ് നൽകുമെന്ന് പ്രധാനമന്ത്രി. ഇന്ന് അന്താരാഷ്ട്ര സഹകരണ ദിനം. 2047 വികസിത ഭാരതം എന്ന ദർശനത്തിന് സഹകരണ സ്ഥാപനങ്ങൾ നൽകുന്ന സംഭാവന നിസ്തുലമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് നിർണായക പങ്കെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം മന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വയനാട് നമ്പ്യാർകുന്ന് ചെമ്പകക്കുണ്ട് പ്രദേശത്ത് സെൻസസ് ജോലിക്കിടെ അധ്യാപകന് നായയുടെ ആക്രമണം. ചീരാൽ എ യു പി സ്കൂളിലെ അധ്യാപകൻ ഷിംജിത്തിനാണ് നായയുടെ കടിയേറ്റത്. പത്തനംതിട്ട കോന്നി കൂടലിൽ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി സ്കൂൾ കൌൺസിലിംഗിനിടെ 13-കാരിയുടെ വെളിപ്പെടുത്തൽ. ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്തു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശക്തമായ മഴയിൽ തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
3: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
6: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
7: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം
6: എന്നും രാവിലെ 7:00.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
9: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
11: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
12: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
11: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
12: ഫോൺ 9744555024.
13: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം. ട്രെയിൻ നമ്പർ 2269 മാംഗ്ലൂർ കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 13 മിനിറ്റ് വൈകി 3:12. 1202 ലോക്മാനത്തിലക് ട്രിവാൻഡ്രം കൊച്ചുവേളി ഗരീബ് രഥ് 1 മണിക്കൂർ വൈകി 3:31. 2246 കോയമ്പത്തൂർ ഹിസാർ AC എക്സ്പ്രസ് 3:39 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01. 5660 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
14: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
15: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
16: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
17: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
18: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
19: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ.

0: ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു. എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ? നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
0: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
1: അതേന്ന്. നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
0: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
0: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
3: എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
4: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
5: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
4: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
5: ആയുർവേദ ചികിത്സാ രംഗത്ത്

0: ദൃഷ്ടാന്തം എന്നും രാവിലെ 6:30.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
6: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
5: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 3:00.

0: ഉൾക്കാഴ്ച കാഴ്ചയില്ലാത്തവർ പൂർണ്ണമായും സ്വയം നിർമ്മിക്കുന്ന അതിജീവനത്തിന്റെ ആത്മാവിഷ്കാരം. കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് വേണ്ടി മഞ്ചേരി ആകാശവാണി തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.
1: ഇന്നത്തെ ഉൾക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അതിഥി ഇതാ മുന്നിലുണ്ട്, നല്ല ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. ആളുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ചില ക്ലൂ തരാം.

0: ആളൊരു ഗായികയാണ്. തീർന്നില്ല. അപ്പൊ ആളൊരു താറാവാണോ എന്നൊരു സംശയമുണ്ട്. ഇനി ഞാനിതാ ദീർഘിക്കുന്നില്ല, ഞാൻ ആ സസ്പെൻസ് പൊളിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോയിൽ ഇവിടെ ഒരു പുഞ്ചിരിയോടുകൂടി സന്തോഷവതിയായിരിക്കുന്നത് നമ്മുടെ മറിയുമ്മ മക്കരപ്പറമ്പാണ്. മറിയുമ്മ മക്കരപ്പറമ്പ്, നിങ്ങളുടെ സംസാരിക്കുന്നത് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളൂ. പക്ഷെ ഒരു കാര്യം മാത്രം പറയില്ല, വയസ്സ് മാത്രം പറയില്ല. ഞാനിപ്പോ കാണുന്നത് ഒരു 18 വയസ്സാണ്, വയസ്സ് മാത്രം പറയുന്നില്ല, ബാക്കിയെല്ലാം പറയൂ. ഇനി വയസ്സ് വേണമെങ്കിൽ പറയാം.
1: എന്റെ പേര് മറിയുമ്മ, ഞാൻ മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിപ്പോ MA BEd കഴിഞ്ഞു, ഇപ്പൊ PSC ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു, ജോബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, അപ്പൊ MA BEd കാര്യമാണ്. അപ്പൊ ഏത് വിഷയത്തിലാണ്?
1: വിഷയം ഹിസ്റ്ററിയാണ്.
0: ഹിസ്റ്ററി എവിടെയായിരുന്നു പഠിച്ചിരുന്നത്?
1: PG വരെ ഞാൻ PSMO കോളേജിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്, തിരുരങ്ങാടി. പിന്നെ BEd ഫറൂഖ് ട്രെയിനിങ് കോളേജില്.
0: അപ്പോ അധ്യാപികയാണ്?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ എവിടെയാണ് ഇപ്പോ ക്ലാസ് എടുക്കുന്നുണ്ട്?
1: ഇപ്പോ സാക്ഷരതന്റെ കീഴിലായിട്ട് റീസെന്റ്ലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അത് തിരുരങ്ങാടിയാണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ വേറൊരു അധ്യാപകനും കൂടി ഉണ്ട്, യൂനസ് എന്നാണ് ആ അധ്യാപകന്റെ പേര്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ക്ലാസ് എടുക്കുന്നത്.
0: ഇപ്പൊ മറിയമ്മ ഒരുപാട് ആരാധകരുള്ള ഒരു ഗായികയാണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതൊക്കെ പുറത്തെടുക്കാനുണ്ട്. അപ്പോ വീട്ടിലെ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞോളൂ.
1: എന്റെ വീട്ടില് ഉമ്മ, 2 കാക്ക, 1 താത്ത, പിന്നെ ഞാന്. വലിയ കുടുംബമാണ്, കാരണം ഇക്കാക്കമാർ രണ്ടുപേരും കല്യാണം കഴിച്ചു, അവർക്കെല്ലാം 2 മക്കള് ഉണ്ട്. അപ്പൊ അങ്ങനെ നല്ലൊരു സന്തുഷ്ട കുടുംബമാണ്. മക്കളുമായിട്ട് നല്ലൊരു ഹാപ്പിനെസ്, കുട്ടികളുമായിട്ട് നമ്മൾ ചേർന്നിരിക്കുക എന്ന് പറയുമ്പോ തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്.
0: പക്ഷെ ശ്രോതാക്കള് വേറെന്തോന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രണയത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ എന്ന്. ഇതൊരു പ്രണയം ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ തെളിഞ്ഞു കാണുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാണ്.
1: പ്രണയം കുട്ടികൾക്ക് എല്ലാവർക്കും അതിന്റേതായിട്ടുള്ള സമയത്ത് ഉണ്ടാവുന്നതാണല്ലോ. അങ്ങനെ ചെറിയ പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
0: അതിന് കല്യാണത്തിലേക്ക് നോക്കണ്ടേ? ഇപ്പൊ വിവാഹിതയല്ല.
1: ഇല്ല,
0: അതാണ് പറയേണ്ടത്. നമ്മൾ പറയണം ഞാൻ അവിവാഹിതയാണ് എന്നൊക്കെ പറയല്ലോ. ഓക്കെ, അപ്പൊ ഗായികയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടെന്നാ കേട്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് നല്ലൊരു ഗാനം.
1: തീർച്ചയായിട്ടും ഒരു നാടൻ പാട്ട് തന്നെ.
0: നാടൻ പാട്ട്. ഓക്കെ.

0: അപ്പൊ ഈ പാട്ടൊക്കെ അങ്ങോട്ട് വേദിയിൽ പാടാറുണ്ടോ?
1: ആ പാടാറുണ്ട്, മുമ്പൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. യൂത്ത് ഫെസ്റ്റിന് പോയിട്ടുണ്ട്, സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ പോയിട്ടുണ്ട്.
0: പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസിൽ പങ്കെടുക്കാറുണ്ടോ?
1: ആ തീർച്ചയായിട്ടും പങ്കെടുക്കാറുണ്ട്.
0: അവിടെയൊക്കെ ഇളക്കി മറക്കാറുണ്ട്.
1: നമുക്ക് ഓരോ കിട്ടുന്ന ഓരോ അവസരം നമ്മൾ ഒരിക്കലും പിന്നീട് എന്നുള്ളത് നിൽക്കരുത്. കാരണം നമ്മൾ കിട്ടുന്ന അവസരങ്ങള് നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ യൂസ് ചെയ്യാം.
0: ഇപ്പം നല്ല അവസരം ഉണ്ടല്ലേ, കരോക്കെ മൈക്കൊക്കെ ഇറങ്ങിയത് കൊണ്ട് പാടാനും സൗകര്യമുണ്ട്, പാട്ട് പ്രാക്ടീസ് ചെയ്യാനും സൗകര്യമുണ്ട് അല്ലേ?
1: അതെ.
0: വീട്ടില് മൈക്ക് വാങ്ങി വെച്ചിട്ടുണ്ടോ?
1: വീട്ടില് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നമ്മള് പാടി നമ്മൾ തന്നെ ശബ്ദം കേട്ട് നമ്മളെ സൗണ്ട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അത് റെഡിയായി എന്നറിയാലോ. ഇപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് വീട്ടില് മൈക്ക് ഉണ്ട്. മൈക്ക് ഞാന് മാത്രല്ല, എന്റെ കാക്കന്റെ ചെറിയ മോളുണ്ട്, അവളും കൂടി പാടാറുണ്ട്.
0: അപ്പൊ ഒരു പാട്ട് വീടാണ്, ആഘോഷങ്ങളിലൊക്കെ ഗാനമേള ഉണ്ടാവില്ലേ?
1: തീർച്ചയായിട്ടും.
0: എങ്ങനെയാ പാടാൻ ഇഷ്ടം, കരോക്കെ ട്രാക്ക് ഇട്ടിട്ടാണോ അതല്ലെങ്കിൽ പ്ലെയിൻ വോയിസ് ആയിട്ട് മാത്രമാണോ?
1: എനിക്ക് രണ്ടും ഇഷ്ടമാണ്, കരോക്കെ ഇട്ടിട്ട് പാടാനും ഇഷ്ടമാണ്.
0: കാരണം ആയിട്ട് പാടുമ്പോ നല്ല റിസ്ക് ആണ്, പക്ഷെ മറിയുമ്പോ പാടുന്നത് നല്ല രസമുണ്ട്. അത് മ്യൂസിക് ഒന്നും ഇല്ലാതെ കേൾക്കാൻ, ജാനകിയുടെ ഏകദേശം ഒരു ശബ്ദ സാന്നിധ്യം ആരെങ്കിലും
1: പറഞ്ഞിട്ടുണ്ടോ?
0: ശബ്ദത്തിന്റെ സാമീപ്യം തോന്നുന്നുണ്ട്. ഈ ദലീമയുടെ ഒക്കെ ഒരു ശബ്ദത്തിലേക്ക് എത്തുന്നുണ്ട് അല്ലേ?
1: ഇടയ്ക്ക് ജാനകിന്റെ സൗണ്ട് ആയിട്ട് തോന്നാറുണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ചില ഹിന്ദി പാട്ടൊക്കെ പാടുമ്പോ ലതാ മങ്കേഷ്കർ
0: പോരട്ടെ.

0: അപ്പൊ ഈ വിദ്യകളൊക്കെ വെച്ചിട്ട് തിരൂരങ്ങാടി പി എസ് എം ഒയിലും ഫാറൂഖ് ഹാളിലൊക്കെ ഒന്ന് വിലസിയിട്ടുണ്ടാവില്ലേ?
1: തീർച്ചയായിട്ടും.
0: പാട്ട് മറീമയുടെ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് ആളുകൾ കാത്തിരുന്ന ഒരു കാലം പഠിക്കുന്ന സമയത്ത്,
1: ടൂറിലും
0: അതുപോലെ യാത്രകളിലും.
1: അതെ.
0: ഓക്കെ. അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം. എങ്ങനെയായിരുന്നു കാഴ്ച? ജന്മനാ പോയതാണോ അതല്ലെങ്കിൽ പിന്നീട്?
1: എന്റെ കാഴ്ചയുടെ കാര്യം പറയുകയാണെങ്കിൽ ജന്മന എനിക്ക് കാഴ്ചയില്ല, പക്ഷെ ഒരു കണ്ണിന് കാഴ്ച, കുറഞ്ഞ കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷെ അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യായിരുന്നു ഞാൻ.
0: അതായത് ആളുകളെ മുഖം ശരിക്കും മനസ്സിലാവായിരുന്നു?
1: അതെ, മുഖം നന്നായിട്ട് മനസ്സിലാവായിരുന്നു. പക്ഷെ എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. മുഖം കാണാൻ പറ്റും, കളറൊക്കെ കാണാൻ പറ്റും, പക്ഷെ തിരിച്ചറിയാൻ പറ്റില്ല ഇന്ന ആളാന്ന് തിരിച്ചറിയാൻ
0: പറ്റില്ല.
1: ഓ, വഴിയൊക്കെ കാണായിരുന്നു. ഞാൻ അധികം ആളെ തിരിച്ചറിയുന്നത് അവരുടെ ഡ്രസ്സിന്റെ കളർ നോക്കിയിട്ട്.
0: ഏത് പ്രായത്തിലാണ് ഈ കാഴ്ച കിട്ടിയത്?
1: എനിക്ക് ചെറുപ്പത്തിൽ തന്നെ കാഴ്ച ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് വലിപ്പത്തേക്ക് കൂടും ഒന്നെങ്കിൽ കുറയും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാനും കൂടെ കേട്ടോണ്ടിരിക്കായിരുന്നു. അപ്പൊ എനിക്ക് ഏതായാലും അറിയാം, ഏതായാലും കൂടും അല്ലെങ്കിൽ കുറയും. കാരണം അന്നൊന്നും അതിന്റെ വ്യാപ്തി മനസ്സിലായിട്ടില്ലായിരുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴാണ്, ഞാൻ ഒരു 6-ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ഈ കാഴ്ച ഇങ്ങനെ ചെറുതായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങിയത്. അപ്പൊ ആദ്യം ഡോക്ടർ പറഞ്ഞ കാര്യം മനസ്സിലുണ്ടല്ലോ, ഒന്നെങ്കിൽ കൂടും ഒന്നെങ്കിൽ കുറയും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ നമ്മള് എന്തായാലും അതിനുള്ള ഒരു ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ചെറുപ്പത്തിലെ ഞാൻ പറഞ്ഞ ഞാൻ നന്നായിട്ട് വായിക്കായിരുന്നു. അപ്പൊ ഹെലൻ കല്ലറിന്റെയും വിർമ റുഡോൾഫിന്റെ ഒക്കെ കഥ വായിച്ചുകൊണ്ട്, എനിക്ക് ആ എക്സ്പീരിയൻസ് വായിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6-ാം ക്ലാസ്സിലായി കാഴ്ച ചെറുതായിട്ട് മങ്ങി തുടങ്ങി എന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് തന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മരുന്നൊഴിച്ച് പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോ റെഡിയായി. പിന്നെ ഒരു 10th

0: ഇന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ പോവാൻ തുടങ്ങി കാഴ്ച. പിന്നെ മോഡൽ എക്സാം ഒക്കെ വന്നപ്പോ,
1: മോഡൽ എക്സാം ഒക്കെ എങ്ങനെയാണ് എഴുതിയത്?
0: മോഡൽ എക്സാം എഴുതിയത് നമ്മള് സ്ക്രൈബിനെ വെച്ചിട്ടായിരുന്നു.
1: പത്താം ക്ലാസ് കഴിഞ്ഞോട് കൂടിയിട്ട് പൂർണ്ണമായിട്ട്,
0: അതെ പൂർണ്ണമായിട്ട് കാഴ്ച പോയി. പത്താം ക്ലാസ്സില് പബ്ലിക് എക്സാം വരുമ്പോഴാണ് നന്നായിട്ട് കാഴ്ച പോയത്. മോഡൽ എക്സാം വരുമ്പോ കുറച്ചൊക്കെ കാഴ്ച ഉണ്ടായിരുന്നു, അത് മങ്ങി മങ്ങി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഓരോന്നിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കണ്ണട വെച്ച് കറുത്ത ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, കാരണം ഏതായാലും കാഴ്ച പോകുമല്ലോ. അപ്പൊ കാഴ്ച പോയാലും എനിക്ക് എന്റെ ഫാമിലിയിൽ നിന്ന് ഒരിക്കലും ബുദ്ധിമുട്ട് ഉണ്ടാവരുത്, ഫാമിലിക്ക് ഒരിക്കലും വിഷമം വരരുത്, കാരണം പത്താം ക്ലാസ് ആണ്. എല്ലാരും പറയും പത്താം ക്ലാസ് ആണ്, അല്ലാണം പഠിക്കണം, അങ്ങനെയുള്ള ഒരു ചിന്തയായിരുന്നല്ലോ. പൊതുവെ പത്താം ക്ലാസ് ആകുമ്പോ അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഇനി ഒരിക്കലും അവർക്കൊരിക്കലും വിഷമം വരരുത്, അല്ലെങ്കിൽ എന്നെ ഇനി പത്താം ക്ലാസ്സിലേക്ക് പെട്ടെന്ന് കാഴ്ച കുറഞ്ഞു കാഴ്ച ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലിരുത്തുമോ എന്നുള്ള ഒരു ടെൻഷനും കൊണ്ടൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ അതിന്റെ ട്രീറ്റ്മെന്റ് ഞാൻ തന്നെ കറുത്ത ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു. എന്തായാലും കാഴ്ച പൂർണ്ണമായിട്ട് പോവുകയാണെന്നുള്ള ഒരു മനസ്സിലായതുകൊണ്ട് തന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പിന്നെ പബ്ലിക് എക്സാം വന്നപ്പോ കംപ്ലീറ്റ്ലി പോവുകയാണ് ചെയ്തത്. അപ്പൊ ഒന്നും ഒരിക്കലും വിഷമം തോന്നിയിട്ടില്ല.
1: കാഴ്ച പോകുന്നതോറും ഉൾക്കാഴ്ചയെ കൂട്ടി,
0: തീർച്ചയായിട്ടും
1: കൂടുതൽ കരുത്തുറ്റ മറിയുമ്മ.
0: അതെ
1: അല്ലെ, ഏത് കൊടുങ്കാറ്റിന് മുന്നിലും പിടിച്ചു നിൽക്കുമെന്ന വാശി, പിന്നെ കൂട്ടിന് സംഗീതം,
0: തീർച്ചയായിട്ടും
1: അല്ലെ, അതും കൂടി വലിയൊരു ആശ്വാസമായിരുന്നു സംഗീതം.
0: സംഗീതം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, ഞാന് എന്റെ ഒരു ഹോബിയും കൂടിയാണ് സംഗീതം. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വാതിലടിച്ചിരുന്നിട്ട് ഞാൻ തന്നെ പാടും, ഞാൻ തന്നെ റെക്കോർഡ് ചെയ്യും, ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഒരു പാട്ട് പാടുക, ഇനി റെക്കോർഡ് ചെയ്തില്ലെങ്കിലും പാടാൻ ഭയങ്കര ഇഷ്ടമാണ്.
1: മൊബൈൽ ഫോണിന്റെ വരവ് ഒരു വലിയൊരു സൗഭാഗ്യമല്ലേ സംബന്ധിച്ചിട്ട്? പാട്ട് കേൾക്കാൻ അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? മൊബൈൽ ഫോണ്
0: ഇപ്പൊ നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ ഒരുപാട് റെക്കോർഡിംഗ് സിസ്റ്റം അവൈലബിൾ ആണ്. ഇപ്പൊ ഹൈക്യൂ ആണെങ്കിലും അതേപോലെ സൗണ്ട് റെക്കോർഡ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് സിസ്റ്റം അവൈലബിൾ ആണ്. അപ്പൊ അതിലൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കേൾക്കും, അല്ലെങ്കിൽ ഇനി അതല്ലാണ്ട് നമുക്കിപ്പോ കരോക്ക് വെച്ചിട്ട് പാടാൻ വരെ സംവിധാനം മൊബൈൽ ഫോണിലുണ്ട്. നമുക്ക് വേറൊരു ഫോണ് മാറ്റി വെക്കാതെ തന്നെ ഓരോ ആപ്പുകളൊക്കെ നമുക്ക് കരോക്ക് വെച്ചിട്ട് തന്നെ മൊബൈലിൽ തന്നെ പാടാം.
1: ഇതൊക്കെ ആരാണ് പരിചയപ്പെടുത്തരാറുള്ളത്? ആപ്പിനെ കുറിച്ചും കുറിച്ചൊക്കെ ആരെങ്കിലും കൂട്ടുകാരുണ്ടോ?
0: ആ കൂട്ടുകാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതുപോലെ എന്റെ ഒരു കൂട്ടുകാരിണ്ട് ഇർഫാന എന്ന് പറഞ്ഞിട്ട്, അവള് എനിക്ക് ഈ കരോക്ക് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവള് പാട്ട് പാടാനുള്ള ഓരോ സംവിധാനങ്ങള് പറഞ്ഞു തരാറുണ്ട്. അതേപോലെ ഒത്തിരി പേരുണ്ട് കേട്ടോ, പക്ഷേ ഷബ്ന അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഇത് ഈ ഒരു മേഖലയിൽ. എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാതാണെങ്കിലും
1: ഒരുപാട് ചങ്ക് സുഹൃത്തുക്കളുണ്ട്. വീട്ടിൽ വേറെ ആരെങ്കിലും ഇതുപോലെ ബ്ലൈൻഡ് ആയിട്ടുണ്ടോ?
0: ഇല്ലല്ല.
1: പിന്നെ യാത്രകളൊക്കെ എങ്ങനെയാണ്? ഒരു യാത്രാപ്രിയയാണെന്ന് കേട്ടല്ലോ, യാത്രികയാണെന്ന്, യാത്രയെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നൊക്കെ കേട്ടു. കമ്പിയേണ്ടതാണ്. എവിടെയൊക്കെ പോയി?
0: ഞാന് യാത്രയായിട്ട് ബിഎഡ് പഠിക്കുന്ന സമയത്ത് കുളുമണാലി ഒക്കെ പോയിട്ടുണ്ടായിരുന്നു.
1: അതുപോലെ
0: ഓ ഡൽഹി കുളുമണാലി, അതിലെനിക്ക് ഒരുപാട് അഞ്ചു പത്ത് ദിവസം എടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് സത്യം പറയാം, യാത്ര എന്ന് പറഞ്ഞത് വല്ലാത്തൊരു ഒരു പ്രാന്ത് എന്നൊക്കെ പറയാം. കാരണം അത്രയും പ്രിയാണ്. കാരണം യാത്ര പോവുകയാണെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ പാടില്ല, അങ്ങനെ ഇതുണ്ട്. കാരണം യാത്ര ചെയ്യാൻ ബസ്സിലാണെങ്കിൽ കുറേ സമയം പോകണം, ചില ആളുകൾക്ക് കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മടുക്കുമല്ലോ. പക്ഷെ ബസ്സിലാണെങ്കിൽ, എനിക്ക് ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫ്ലൈറ്റിൽ ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആ എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ട്രെയിനിലാണെങ്കിലും നമ്മൾ പല നമുക്ക് അറിയാത്ത നമ്മൾ ഓരോ
1: യാത്രകളും. ശ്രോതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും, കാഴ്ചയില്ലാത്ത മറിയുമ്മ എങ്ങനെയാണ് യാത്ര ആസ്വദിക്കുന്നതെന്ന്. കാരണം നമ്മൾ യാത്ര എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ യാത്രയെ കുറിച്ച് ഓർക്കുമ്പോൾ, അതൊക്കെ സ്ഥലമൊക്കെ കാണണം എന്നൊരു ചിന്തയാണല്ലോ. കാഴ്ചയില്ലാത്ത യാത്ര എങ്ങനെയൊക്കെ ആസ്വദിക്കുന്നു?
0: യാത്ര ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കഴിവാണ്. കാരണം യാത്ര എന്ന് പറഞ്ഞാല് നമ്മളെ ഓരോ യാത്രയിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഉൾക്കാഴ്ചയിലൂടെ കാണാൻ പറ്റും. അതായത് ചില ഫീലുകൾ, ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വയനാട് പോകുമ്പോൾ വൈത്തിരിയിലെത്തുമ്പോൾ ഒരു ചെറിയ തണുപ്പ്, ഒരു തണുത്ത കാറ്റ്,
1: ഒരു മൂന്നാമത്തെ വളവെന്ന് ചെവിയുന്ന ഒരു
0: പൊട്ടൽ, അതെ അതെ, അത് അടിവാരത്തിലെത്തുമ്പോ ഇങ്ങനെ തൊട്ടിലിട്ടാട്ടുന്ന പോലെ ഒരു ഫീലായിരിക്കും. അപ്പോ അതുപോലെ പിന്നെ ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോ നല്ല നല്ല സ്മെല്ലുണ്ടാവും, ചിലപ്പോ ബാഡ് സ്മെല്ലുണ്ടാവും,

0: ചിലപ്പോ നല്ല മസാല ദോശന്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും വിശന്നിരിക്കുമ്പോ. അതുപോലെ ചില ശബ്ദങ്ങള്, ചിലപ്പോ നല്ല കിളികളുടെ ശബ്ദങ്ങൾ ഉണ്ടാവും. അങ്ങനെ പല പല ശബ്ദങ്ങള്, സ്മെല്ല്, ഇതൊക്കെ നമുക്ക് ഓരോ യാത്രയിലൂടെ. പിന്നെ യാത്ര എന്ന് പറഞ്ഞാല് ബസ്സിലൂടെ അതുപോലെ ട്രെയിനിലൂടെ ഒക്കെ ഉള്ള യാത്ര ഉണ്ട്. അത് കൂടാതെ എനിക്ക് നടന്നു പോകുന്ന യാത്രയും നല്ല ഇഷ്ടമാണ്. പക്ഷെ നടക്കണമെങ്കിൽ നമ്മൾ ഒറ്റക്ക് വിചാരിച്ചാൽ നടക്കൂലല്ലോ, ഒരു സഹായി വേണം. ഒരാള് ആ സഹായിക്കും കൂടെ എന്ത് വേണം, ആ യാത്രയിൽ താല്പര്യം വേണം. എന്നാലേ ഓരോ ക്വസ്റ്റ്യനുകളും നമുക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റുള്ളൂ.
1: ശബ്ദങ്ങളാണ് പ്രധാനമായിട്ട് കാഴ്ചക്കപ്പുറത്തേക്ക്, അതുകൊണ്ടാണോ മിമിക്രി ആർട്ടിസ്റ്റ് ഒക്കെ ആയത്? പല ശബ്ദങ്ങൾ എടുക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്.
0: ആ അങ്ങനെയൊക്കെ ഒന്ന് പറയാം. ഈ മിമിക്രി ആർട്ടിസ്റ്റ് ആവാനുള്ള ഒരു കാരണം എന്ന് വെച്ചാല്, ഞാന് ബ്ലൈൻഡ് സ്കൂളിലാണ്, കേരള സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് പള്ളിക്കപ്പറ്റ, അവിടെയാണ് പഠിച്ചത്. അപ്പൊ ചെറിയ കുട്ടിയാണ്, കാരണം ഒന്നാം ക്ലാസ്സിലേക്കാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പം അവിടെ സാഹിത്യ സമാജം എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട്. ഇതെന്താന്ന് പോലും അറിയില്ല. അപ്പൊ ഇങ്ങനെ എല്ലാരും പരിപാടി അവതരിപ്പിക്കണം, കാരണം അന്ന് നമുക്കറിയണത് എല്ലാരും പരിപാടി അവതരിപ്പിക്കുന്നത് എന്നാ നമ്മളും പോയി അവതരിപ്പിക്കാന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അതിലൊരാള് മിമിക്രി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും അത് കേട്ടിട്ട് അടുത്ത സരിസമയത്തില് ഞാനും അതേപോലെ അനുകരിച്ചു. അപ്പൊ അത് നിസാർ മാഷാണ് ആ ശരിക്ക് പറയണ മിമിക്രി എന്നുള്ള കല, എന്റെ ഉള്ളിലുള്ള കല തുറന്നെടുത്തത് നിസാർ മാഷാണ്. നിസാർ മാഷ്
1: അറിയാം,
0: അന്ന് ആദ്യമായിട്ട് എടുത്തത് ആട്, പശു ഇതൊക്കെ ആയിരുന്നു.
1: ഓക്കെ,
0: അപ്പൊ ആടിന്റെ ഒരു കൂട്ടുകുടുംബത്തെ കൂടെ എന്നെ പരിചയപ്പെടുത്താം.
1: എല്ലാവിധ ആടുണ്ട്.
0: ഇനി നമുക്ക് തേങ്ങ ചുരണ്ടുന്ന സൗണ്ട് എടുക്കാൻ പറ്റും. നമുക്കൊക്കെ എല്ലാരും പറയാറുണ്ട് ഈ മിമിക്രി മിമിക്രിക്കാർക്ക് മാത്രമുള്ളതാണ്. പക്ഷേ അതല്ല, നമ്മൾ ചില കാര്യങ്ങൾ നമ്മളത് മിമിക്രി ആയിട്ട് അനുകരിക്കാത്തോണ്ടാണ്. ഒരു ഉദാഹരണം പറയട്ടെ, നമ്മൾ മീൻ കഴിക്കുകയാണ്, പെട്ടെന്ന് നമ്മൾ തൊണ്ടയിൽ ഒരു മുള്ളട് കുടുങ്ങി, നമ്മളെന്ത് ചെയ്യും?
1: നമ്മൾ
0: ചെറിയ കുട്ടിയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും സൗണ്ട്, വലിയ ആളുകളാണെങ്കിലോ ഇങ്ങനെയായിരിക്കും അല്ലേ. ഈ മുള്ള് നമ്മൾ പുറത്തെടുക്കാൻ വേണ്ടിട്ട് നമ്മളൊന്നിങ്ങനെ കാറും. ഇതെന്താണ്? ഇതൊരു മിമിക്രിയാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് മിമിക്രി ആക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിന് നമ്മൾ തേങ്ങ ചുരണ്ടുമ്പോഴും ഈ സൗണ്ടാണ് വരുന്നത്, ഒന്ന് ശ്രദ്ധിക്കാം. വലിയ തേങ്ങ ആണെങ്കിൽ ഇത് നമ്മൾ സ്പീഡ് ചരണ്ടിയാലോ. പക്ഷെ നമ്മൾ സ്പീഡ് ചരണ്ടിയപ്പോ നമുക്കത് ചിരട്ടയോട് അടുത്ത് നമുക്ക് മനസ്സിലായില്ല. നമ്മള് ചിരണ്ടി ചിരണ്ടി ആ ചിരട്ട അടക്കം ചിരണ്ടി പോയി. അതാണ് ഈ സൗണ്ട് എന്നുള്ള സൗണ്ട് വന്നത്. അതുപോലെ തന്നെ ഈ മിമിക്രി ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ചെയ്യാന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ഒരു മിമിക്രി ഒരു കാര്യം കൂടി ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ പറഞ്ഞല്ലോ തൊണ്ടയിലും മുള്ളു കുടുങ്ങി എന്നുള്ളത്. അത് നമ്മള് കാറി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കിയപ്പോ നമുക്ക് തേങ്ങ ചുരണ്ടുന്നതായിട്ട് ഫീൽ ചെയ്തു അല്ലെ. ഇനി നമ്മള് ഈ മുള്ള് നമ്മള് കാറി അല്ലെ, നമ്മുടെ അടുത്ത് ഒരാളുണ്ട് വിചാരിക്ക, അപ്പൊ നമ്മള് സൂക്ഷിച്ച് വേണ്ട തുപ്പാനെ. അപ്പൊ നമ്മള് എങ്ങനെ തുപ്പണം അല്ലെ, മറ്റുള്ളവരുടെ മുന്നിലേക്ക് ആവാതെ നമ്മളെ ഒരു കൈ മുന്നോട്ട് വെച്ചിട്ട് തുപ്പുക. അങ്ങനെ ആകുമ്പോ ഇത് മൂന്ന് പ്രാവശ്യം എടുത്താല് ദഫ്മുട്ടാക്കാം.
1: അതായത് മുള്ള് മൂന്ന് പ്രാവശ്യം തുപ്പിയാൽ ദഫ്മുട്ട്.
0: അതെ, നോക്കാം. ഇത് നമ്മള് കുറച്ചും കൂടി ശക്തി കൂട്ടിയിട്ട് തുപ്പുക എന്നുള്ളു. പക്ഷെ അങ്ങനെ ആകുമ്പോ കുറച്ചും കൂടി ഈ ദഫ്മുട്ടിന്റെ ആ ഒരു ഫീല് കിട്ടും. അതുപോലെ തന്നെയാണ് ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാം. നമ്മള് എല്ലാരും തുമ്മാറുണ്ട് അല്ലെ, മുളക് വറക്കുന്നത് ഉണ്ടെങ്കിൽ നമ്മൾ തുമ്മാറുണ്ട് അല്ലെ, അപ്പോഴല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ തുമ്മുന്നത്. അത് വ്യത്യസ്ത തരത്തിലുള്ള തുമ്മലാണ്. നമ്മളെ മുന്നില് ഒരാളുണ്ട് വിചാരിക്കാം, അപ്പൊ നമ്മൾ എങ്ങനെ തുമ്പും?
1: ഒന്ന് കൈയൊക്കെ ഒന്ന് മുന്നിൽ വെച്ചിട്ട്
0: അല്ലേ?

0: അത് നമ്മൾ പുറത്തേക്ക് വരൂല. പിന്നെ വേറൊരു തുമ്പല്, പിന്നെ മറ്റൊരു തുമ്പല്.
1: ആരും അടുത്തില്ല, നമുക്ക് തോന്നും പോലെ,
0: അത് നമുക്ക് തോന്നും പോലെ.
1: അത് വരട്ടെ.
0: അപ്പൊ ഇതാണ് ഈ മൂന്ന് തുമ്മലാണ്. ശരിക്കും ഇതൊരു മിമിക്രിയാണ്, കാരണം നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ ശബ്ദം ഒബ്സർവ് ചെയ്യുമ്പോഴും അന്നൊക്കെ നമുക്കൊരു മിമിക്രി കണ്ടെത്താൻ പറ്റും, നമുക്കതുപോലെ അനുകരിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ പല്ല് കെട്ടിയിട്ടുണ്ട്. അപ്പം പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഡോക്ടറെ അടുത്ത് പോയപ്പം ആ ഒരു അനുഭവം കൂടെ ഒന്ന് പങ്കുവെക്കാൻ തോന്നുന്നു.
1: പല്ല് ക്ലീൻ ചെയ്യാൻ പോയപ്പോഴുള്ള അനുഭവം.
0: അതെ, നമ്മൾ ആദ്യം പല്ല് ക്ലീൻ ചെയ്യുന്നത് സ്കെയിലറൊക്കെ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യാം. അപ്പൊ അത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം.

0: ഇതെന്താണെന്നറിയോ, നമ്മള് പല്ലിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളെ വായിൽ വെള്ളം ഇങ്ങനെ നിറയും. അപ്പോൾ അത് സെക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കും. ആ വലിച്ചെടുക്കുന്ന സൗണ്ടാണ് ഈ സൗണ്ട്.
1: ഇനി അടുത്ത പടി,
0: നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ ഒരുപാട് ശബ്ദങ്ങളുണ്ട് അല്ലേ. നമ്മള് ഇപ്പൊ കുട്ടികളൊക്കെ ചിരട്ട കൊണ്ട് ഇങ്ങനെ ചക്കരപ്പുട്ട് തേങ്ങാപ്പുട്ട് ഉണ്ടാക്കാറുണ്ട് അല്ലേ.
1: പഴയ കാലത്തെ കളിയല്ലേ.
0: അതെ, ഇങ്ങനെ നമുക്ക് ചിരട്ടകൊണ്ട് പുട്ടുണ്ടാക്കുന്ന ആ സൗണ്ട് ഉണ്ടാക്കാം. ചിരട്ട തമ്മിൽ കൂട്ടിയടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന സൗണ്ട്. അതുപോലെ ഒരുപാട് ഒരുപാട് ഇനി ഒരുപാട് ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ട്.
1: ഇതൊക്കെ സ്വയം കണ്ടെത്തിയതാണോ അല്ലെങ്കിൽ മിമിക്രിയുടെ ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടോ ഈ ശബ്ദാനുകരണത്തെ കുറിച്ച്?
0: ശബ്ദം സ്വയം കണ്ടെത്താറാണ്. കാരണം നമ്മളെ തൊണ്ടക്ക് അനുയോജ്യമായിട്ടുള്ള സൗണ്ട് നമുക്കേ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഓരോ സൗണ്ടും നമ്മള് അനുകരിച്ച് അനുകരിച്ച് അനുകരിച്ചാണ് അത് പെർഫെക്റ്റ് ആയി വരുന്നത്. അങ്ങനെ പെർഫെക്റ്റ് ആയി വരുമ്പോഴാണ് ആ ഒരു മിമിക്രിയിലോട്ട് നമ്മള് വരിക. ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാല് സ്റ്റേറ്റ് കലോത്സവത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ജനറലിൽ, സാധാ സ്കൂൾ കലോത്സവത്തിന്. അപ്പൊ ആ സ്റ്റേറ്റിലേക്ക് പോകുമ്പം നമ്മളൊരു തീമായിട്ട് കൊണ്ടുവരാനായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഞാന് എന്റെ ഗുരുവായിരുന്ന ജലീൽ പരപ്പനങ്ങാടി, സാറിന് അറിയായിരിക്കും ജലീൽ പരപ്പനങ്ങാടി, അപ്പൊ അവരുടെ കീഴിലായിരുന്നു മിമിക്രി പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്.
1: മിമിക്രി വേദികൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതാണ് സിനിമാ താരങ്ങൾ അനുകരിക്കുന്നത്. അതെ, അതെങ്കിലും നോക്കിയിരുന്നോ?
0: ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സൗണ്ട് നമുക്ക് അനുയോജ്യമായിട്ട്. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള സൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് വിളയിൽ
1: ഗായിക.
0: അതെ, അതൊന്ന് ശ്രദ്ധിക്കാം.
1: അപ്പൊ വിളയിൽ ഫസീലയുടെ ഒരു ഗാനം വരുന്നു, നമ്മൾ അനൗൺസ് ചെയ്യുകയാണ്. ഇത് അടുത്തതായി വിളയിൽ ഫസീല ഒരു ഗാനം ആലപിക്കുന്നു എന്ന്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറിയമ്മയെ കൊണ്ട് പാടിക്കാം. ഓക്കെ, വരട്ടെ.

0: ഇത് കുറെ വേദിയിലൊക്കെ അവതരിപ്പിച്ചോ?
1: അതെ.
0: ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയിട്ടുണ്ടാവും
1: തീർച്ചയായിട്ടും.
0: കാഴ്ചയില്ലാത്തവരുടെ കണ്ണ് എന്ന് പറയുന്നത് കാതാണ്.
1: അതെ.
0: കേൾവിയാണ് അവരുടെ ഏറ്റവും വലിയ കാഴ്ച.
1: അതെ.
0: അപ്പൊ റേഡിയോയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. കൈക്കുഞ്ഞിനെ പോലെ എപ്പോഴും കൊണ്ടു നടക്കുന്നതായിരിക്കും റേഡിയോ എന്നാണ് ഞാൻ കരുതുന്നത്.
1: അതെ. എന്നെ വീട്ടിൽ പറയുന്നത് റേഡിയോ പുഴു എന്നാണ് പറയുന്നത്.
0: റേഡിയോ പുഴു, അതിന്റെ മുകളിലായിരിച്ച് ഇങ്ങനെ നടക്കുക ഏത് സമയവും.
1: അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. എല്ലാ പരിപാടിയും ഇഷ്ടമാണ്.
0: രാവിലെ മുതലേ കേൾക്കും.
1: അതെ, രാവിലെ മുതലേ സമയം കിട്ടുന്നതിനനുസരിച്ച് വൈകുന്നേരം കേൾക്കും. കിട്ടുന്നതിനനുസരിച്ച് അതുവരെ രാവിലെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ കേൾക്കും.
0: എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ?
1: കൂട്ടുകാര് എന്റെ ഏറ്റവും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞത് ഒരു സൽമാ തസ്നിയുണ്ട്. അപ്പൊ അവളുടെ ഉപ്പയ്ക്കും തന്നെ നല്ല ഇഷ്ടമാണ് റേഡിയോ. അവളും കേൾക്കാറുണ്ട്. അപ്പം ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇവിടേക്ക് പോകുന്നുള്ളത്. അവള് എനിക്ക് വല്ലാത്തൊരു ഒരു റോൾ മോഡലാണ്. കാരണം എന്റെ വീട്ടിലെന്ന് വെച്ചാല് എനിക്ക് എന്തെങ്കിലും എക്സാമിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവളായിരിക്കും എന്റെ കൂടെ പോരുക. അപ്പൊ അവള് കല്യാണം കഴിഞ്ഞു, ഒരു മോനുണ്ട്. പിന്നെ അവളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പാഠം എന്താന്ന് വെച്ചാല് എക്സാമിനൊക്കെ പോകുമ്പം അവള് ചോറ് കൊണ്ടുവരും. ചോറ് പൊതുവെ ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരാറ്

0: കൊണ്ടുവരാറില്ല. അവൾ ആദ്യം പറയും ഞാൻ ചോറ് കൊണ്ടുവന്നോണ്ട് ഈ വന്നാൽ മതി എന്ന് പറയും. അപ്പൊ അങ്ങനെ അവള് ചോറ് കൊണ്ടുവരും. അവള് ചോറ് കൊണ്ടുവരുമ്പോ ഒരു പൊതിയും കൂടെ ചോറ് അവൾ ഏറെടുക്കും. അപ്പൊ ഞാൻ അവളോട് ചോദിക്കാറുണ്ട്, ഈ എന്തിനാ ഒരു പൊതി ചോറും കൂടെ ഏറെടുക്കണത്? അപ്പൊ അവള് പറയും, നമ്മള് ഫുഡ് കഴിക്കുമ്പം ആരെങ്കിലും വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് കൊടുക്കാനുള്ളതാണ്. അത് അവളിൽ നിന്ന് എനിക്ക് കിട്ടിയ വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മള് ഞാനൊരിക്കലും അങ്ങനെ നമുക്ക്
1: നമ്മുടെ കാര്യം മാത്രം നോക്കുമ്പോൾ ആ സമയത്ത് അവിടെ ചോറില്ലാത്ത ഒരാളുണ്ടെങ്കിൽ വലിയൊരു കാഴ്ചപ്പാടാണ്.
0: അപ്പൊ അവളിൽ നിന്ന് അത് അങ്ങനെ കിട്ടിയോണ്ട് ഒരു ദിവസം ഞങ്ങള് എക്സാമിന് പോയപ്പോ ഒരാള് ഫുഡ് കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ അവള് രണ്ട് പാത്രം ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ഇട്ട് കഴിച്ചു. മറ്റ് ഒരു പാത്രം മറ്റുള്ള ആൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. അവള് പാർഷ്യലി ബ്ലൈൻഡ് ആണ്, പക്ഷെ അവൾക്ക് നമ്മള് ടോട്ടലി ബ്ലൈൻഡിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ്. അവള് കാണുന്നത് ആ ടോട്ടലി ബ്ലൈൻഡ്സും കാണണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ്.
1: സൽമ തസ്നി, ഞങ്ങളെ ഒക്കെ കേട്ടിരിക്കുന്നു, ഞങ്ങളുടെ വലിയൊരു അഭിനന്ദനം ഞങ്ങൾ അറിയിക്കുകയാണ്. അങ്ങനത്തെ ഒരു കൂട്ടുകാരിയെ കിട്ടിയ സന്തോഷത്തിലാണ് ഇതാ ഇപ്പം അറിയുമ്പോൾ ഇവിടെ നിൽക്കുന്നത്.
0: ഇപ്പൊ കൂട്ടുകാരിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതുപോലെ എനിക്ക് ഒരുപാട് നല്ല അധ്യാപകരെയും കിട്ടിയിട്ടുണ്ട്. അത് എന്റെ ജീവിതത്തില് വലിയൊരു
1: മാറ്റം.
0: ഞാനും അധികം കിടക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ, ശരിക്കും ഞങ്ങള് കുറച്ച് സംസാരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യം പറയും. പക്ഷെ ഞാനൊരിക്കലും എന്റേതായിട്ടുള്ള ഒരു കാര്യവും ഉമ്മനെ അറിയിക്കാനില്ല. കാരണം ഉമ്മക്ക് ഒരുപാട് വിഷമങ്ങള് നമ്മളെ കുറിച്ചിട്ട് തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ ഒരിക്കലും പറയാറില്ല, പക്ഷെ ഉമ്മ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട്. അപ്പം ഉമ്മക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഞാനൊരു ഹൈ നിലയിലെത്തണം, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റണം. എന്റെ ചിലരൊക്കെ പറയാലോ, നമ്മൾ കാണാത്ത ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒന്നിനും കഴിയില്ല, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. കുറച്ചൊക്കെ ഉണ്ടാവും, ചെറുപ്പത്തിലൊക്കെ ആവുമ്പോ ഉണ്ടാവും.
1: അല്ല, 10-ാം ക്ലാസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട മറിയമ്മ ഇപ്പൊ MA BEd അധ്യാപന ജോലിയിലേക്ക് അവിടേക്കൊക്കെ എത്തി തുടങ്ങി. അപ്പൊ ഞാൻ വയസ്സ് ചോദിക്കുന്നില്ല, എന്നാലും ചെറിയ പ്രായത്തില് എത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നേടിയിട്ടുണ്ട്. അപ്പൊ ഉമ്മയ്ക്ക് അക്കാര്യത്തിൽ വലിയ സന്തോഷമായിരിക്കും.
0: അതെ, എന്റെ ഒരു ചിന്താഗതിയിൽ, എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെങ്കിൽ, നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ കുട്ടികൾ അറിയണം, അറിഞ്ഞു തന്നെ ജീവിക്കണം. അപ്പോഴാണ് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാനും പറ്റുള്ളൂ. അപ്പൊ ഉമ്മന്റെ ആ ചെറുപ്പകാലത്തുള്ള ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുന്നു. എങ്ങനെയായിരുന്നു ഉമ്മന്റെ ആ ജീവിതം? ശരിക്കും നമുക്ക് ഉമ്മ ഇല്ലാത്തൊരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ആ ചെറുപ്പത്തെ ചെറുപ്പത്തില്. കാരണം നമുക്ക് ഒരുപാട് കിട്ടേണ്ട, ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട ഒരുപാട്
1: കാര്യങ്ങൾ.
0: അതെ, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ഉമ്മ ഒരുപാട് കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും അതിനനുസരിച്ച് ചെയ്യാനും പറ്റിയിട്ടുണ്ട്.
1: അപ്പൊ ഉമ്മയും കൂട്ടുകാരിയും ലൈഫിൽ വലിയൊരു മാറ്റങ്ങൾ വരും
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അങ്ങനത്തെ അനുഭവത്തിലൂടെ കടന്നു വന്ന മറിയമ്മയോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഒരുവേള പ്രായം ചെന്നാൽ ഇരുളും വെളിച്ചമ്മയും വരും എന്ന് പറഞ്ഞ പോലെ, ഇപ്പൊ കാഴ്ച, നിങ്ങൾക്ക് ഇനി കാഴ്ച ഉണ്ടാവില്ല എന്നറിയുന്ന ഒരു നിമിഷം, ഒരു പക്ഷെ ജന്മനാ കാഴ്ചയില്ലാത്തൊരു വ്യക്തിക്ക് അത്ര വേദന ഉണ്ടാവില്ല. കാഴ്ച ഉണ്ടായതിന് ശേഷം പെട്ടെന്ന് അത് പോകുമ്പോൾ വലിയൊരു നിരാശാലോകത്തേക്ക് പോകും. അങ്ങനത്തെ ഒരാൾക്ക് എന്തുപദേശം കൊടുക്കുക, അല്ലെ എങ്ങനെ ചേർത്ത് പിടിക്കും? ഞാനത് അതിജീവിച്ച് ഇപ്പോൾ സന്തോഷത്തോടെ കഴിയുന്ന ഒരാളാണ് എന്ന രീതിയിൽ എങ്ങനെയാണ് മറിയുമ്മ അവരെ?
0: ഹെലൻ കെല്ലറിന്റെ വാക്കുകൾ തന്നെ നമുക്ക് കടമെടുക്കാം. അന്ധൻ അന്ധതയല്ല തടസ്സം, അതിന്റെ വൈകല്യവുമല്ല തടസ്സം. അന്ധൻ ഏറ്റവും തടസ്സം ഉണ്ടാക്കുന്നത് നമ്മുടെ സമൂഹമാണ്. ശരിക്ക് ശരിയല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും, എനിക്ക് ഓർമ്മ വെച്ച നാൾ, അതായത് എനിക്ക് ചിന്ത വന്ന ഒരു സമയത്ത് ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണേ എന്ന്. ഞാനൊരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ അല്ല. എനിക്ക് ഞാനിത് ഡോക്ടറെ മുന്നിന്ന് കേട്ടോണ്ടിരിക്കാവോ, ഒന്നെങ്കിൽ വലുപ്പത്തേക്ക് കാഴ്ച പോവും, ഒന്നെങ്കിൽ വലുപ്പത്തേക്ക് കാഴ്ച കൂടും. ഈ രണ്ട് കാര്യം എന്റെ മനസ്സിലുണ്ട്, പക്ഷെ അത് കുറഞ്ഞു വരികയാണ് ചെയ്തത്. പക്ഷെ എന്റെ ഫാമിലിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു എനിക്ക് ഇപ്പോഴും കാണൂല എന്നുള്ളത്. പിന്നെ ഞാനാണ് എന്റെ ഫാമിലിനോട് പറഞ്ഞത് എനിക്ക് കാണൂല എന്നുള്ളത്. അപ്പോഴാണ് അവരറിയുന്നത്.
1: ഓക്കെ, അപ്പൊ നമ്മുടെ സമയം ഇതാ തീരാൻ പോവുകയാണ്. നമുക്ക് നല്ല സന്തോഷ നിമിഷങ്ങളിലേക്ക് പോകാം. നമുക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് നമ്മുടെ കയ്യിലുള്ള പാട്ട് തന്നെ, നമുക്കൊരു പാട്ട് പാടിയിട്ട് അങ്ങനെ ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം.
0: അതെ.

0: അപ്പോ പ്രിയരെ, പാട്ടും മിമിക്രിയും സംസാരവും ജീവിതാനുഭവങ്ങളും ഒക്കെയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് മറിയുമ്മ മക്കരപ്പറമ്പാണ്.
1: എന്തായാലും ഇവിടെ വന്ന് പങ്കെടുക്കാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു, ഇനിയും വരും എന്ന പ്രതീക്ഷയോട്.
0: ഓക്കെ, സന്തോഷം. ഇതുവരെ കൂടെ ഞാൻ ജയൻ മുത്തേരി, നിർവഹണം മുനീർ ആമയൂർ.
2: ഉൾക്കാഴ്ച, കാഴ്ചയില്ലാത്തവർ പൂർണ്ണമായും സ്വയം നിർമ്മിക്കുന്ന അതിജീവനത്തിന്റെ ആത്മാവിഷ്കാരം. കാഴ്ച പരിമിതി നേരിടുന്നവർക്ക് വേണ്ടി മഞ്ചേരി ആകാശവാണി തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി.
3: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 31 മിനിറ്റ് 24 സെക്കൻഡ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ ആസ്വദിക്കാം. ചിത്രം: വലതുവശത്തെ കള്ളൻ. ഗായകർ: ചിത്ര, രാജ്കുമാർ, രാധാകൃഷ്ണൻ.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ചിത്രം മെയ്ഡ് ഇൻ USA. രചന ONV കുറുപ്പ്. സംഗീതം വിദ്യാസാഗർ. ഗായകൻ ജയചന്ദ്രൻ.

തടഞ്ഞു ഞാൻ മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങ ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാശ

എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചിച്ച് ഇളയരാജ ഈണം നൽകി യേശുദാസും പി സുശീലയും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി കേൾക്കാം പ്രണയവിലാസം എന്ന ചിത്രത്തിലെ ഗാനം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 59 മിനിറ്റും 9 സെക്കൻഡ്. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.

ശക്തമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒ ടി ടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പത്തനംതിട്ട കോന്നി കൂടലിൽ സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി സ്കൂൾ കൌൺസിലിംഗിനിടെ 13-കാരിയുടെ വെളിപ്പെടുത്തൽ. ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്തു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശക്തമായ മഴയിൽ തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ

0: മാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555-0424.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം. ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
5: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
6: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി,
7: ദിവസവും കാലത്ത് 6:35
3: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി,
3: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
8: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, നമ്പർ 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, നമ്പർ 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 56608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
8: ട്രെയിൻ സമയം.
0: ഇപ്പോൾ 4 മണിപ്പൂക്കളുടെ സമയം.

പകൽ പതിയെ സായാഹ്നത്തിന് വഴിമാറുന്ന നേരം, പ്രകൃതി തന്റെ നിറങ്ങൾ മൃദുവായി മാറ്റിയെഴുതുന്ന സമയം, മനസ്സും അല്പം വിശ്രമം തേടുന്ന ഈ 4 മണിനേരത്ത് സംഗീതത്തിന്റെ സുഗന്ധമുള്ള പൂക്കളും അറിവിന്റെ പൂക്കൂടയുമായി 4 മണിപ്പൂക്കൾ ഒരിക്കൽ കൂടി. ഇന്നത്തെ 4 മണിപ്പൂക്കളിൽ നിങ്ങളുടെ കൂടെ ഞാൻ എൻ സിജേഷ് എല്ലാവരെയും ഒരിക്കൽ കൂടി 4 മണിപ്പൂക്കളിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: പ്ലേജിയറിസം അഥവാ ആശയ ചോരണം കണ്ടുപിടിക്കാൻ മാർഗമുണ്ടോ? കേൾക്കാം മുനി രാമയൂരിന്റെ വാക്കുകൾ.
1: അനന്തമജ്ഞാതം അവർണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു. ഇങ്ങനെ ഒരു കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ കവിതയും പ്ലാജിയറിസവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ പലപ്പോഴും കോപ്പി അടിക്കുന്നവർ, അത് റിസർച്ച് പേപ്പറുകളാവട്ടെ അതല്ലെങ്കിൽ അസൈൻമെൻറ്റുകളാവട്ടെ, അവരൊരു കണക്കിന് ചിന്തിക്കുന്നത് ഇതായിരിക്കും, ഇൻ്റർനെറ്റിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ആർട്ടിക്കിളുകളില്ലേ, ഇതിൽ നിന്നൊന്ന് ഞാനൊരു ഇത്തിരി കോപ്പി അടിച്ചാൽ എവിടെയോ കിടക്കുന്ന എൻ്റെ മാഷും ടീച്ചറും ഇതെങ്ങനെ മനസ്സിലാക്കാനാണ് അല്ലേ? ഈ ഒരു ചിന്ത തൽക്കാലം അങ്ങ് മാറ്റിവെച്ചേക്കൂ. കാരണം പ്ലേജിയറിസം അഥവാ ആശയ ചോരണം കണ്ടുപിടിക്കുവാൻ ഇന്ന് ധാരാളം വിദ്യകളുണ്ട്, ധാരാളം വെബ്സൈറ്റുകൾ അതിന് സഹായിക്കുന്നുമുണ്ട്. അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റിനെയാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്, copyleaks.com. സ്പെല്ലിംഗ് പറയാം, copyleaks.com. നിങ്ങൾക്ക് പരിശോധിക്കുവാനുള്ള ആർട്ടിക്കിളിൻ്റെ ഭാഗം ഇതിലോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ

ആർട്ടിക്കിൾ അപ്ലോഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് ഒന്ന് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു റിപ്പോർട്ട് കിട്ടും, ഏതൊക്കെ ഭാഗത്ത് നിന്ന് അടിച്ചു മാറ്റിയത് ഇതിനകത്തുണ്ട്, എത്ര ശതമാനമാണ് അടിച്ചു മാറ്റൽ, ആ അടിച്ചു മാറ്റിയ കണ്ടൻറ്റ് ഏതൊക്കെ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് അതുപോലെയുണ്ട്, ഇതെല്ലാം അങ്ങ് കൃത്യമായി റിപ്പോർട്ടായിട്ട് കിട്ടും. അതുകൊണ്ട് കോപ്പിയടിക്കുന്നവർക്ക് പണി കിട്ടുന്ന വിദ്യകളുമുണ്ട് ഇൻ്റർനെറ്റിൽ എന്നോർക്കുക. പ്ലേജിയറിസം അഥവാ ആശയചോരണം ചെക്ക് ചെയ്യുവാനുള്ള വെബ്സൈറ്റിൻ്റെ വിലാസം ഒരിക്കൽ കൂടി, copyleaks.com, സ്പെല്ലിംഗ് COPYLEAKS.com. ഒരു കാര്യം ഓർക്കുക, കോപ്പി അടിച്ചതിന് ശേഷം കുറച്ച് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് വെച്ച് ഈ സിസ്റ്റം കണ്ടുപിടിക്കാതിരിക്കില്ല കേട്ടോ.

0: ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: ടാപ്പിളിൽ ഏജൻസീസ്.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
6: ആധുനിക ലാബ് ഹൈപ്പർ ഫാർമസി ഡിജിറ്റൽ എക്സ്റേ ECG സൗകര്യം. റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര.
7: ആ മാഷേ, സുഖാണോ?
8: ആ സുഖം തന്നെ, സുഖം തന്നെ.
7: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
8: അവ ITI ചേർന്നോന്നും പറഞ്ഞോണ്ടിരിക്കുന്നു.
7: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
9: പൊതുജനതാൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
10: മണ്ണിനൊപ്പം മനസ്സ് ചേർക്കാം.
2: കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
11: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
12: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
12: പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: പുതിയ ചില പദ്ധതികളായ നവജീവൻ, ശരണ്യ, കൈവല്യ എന്നിവയെക്കുറിച്ച് കേട്ടാലോ? സംസാരിക്കുന്നു മലപ്പുറം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ സ്വയം തൊഴിൽ വിഭാഗത്തിന്റെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർ നസീമ കപ്രക്കാടൻ.
15: വകുപ്പ് മുഖേന നടപ്പാക്കുന്ന മറ്റൊരു സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. മുതിർന്ന പൌരന്മാർ അല്ലെങ്കിൽ വയോജനങ്ങൾക്ക് ഒരു പുതുജീവൻ നൽകുന്നതിനാണ് വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി നവജീവൻ എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത്. ഈ പദ്ധതിയിലെ പ്രായപരിധി 50-നും 65-നും മധ്യയാണ്. സാധാരണഗതിയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ മുഖേന ജോലി ലഭിക്കുന്നതിനുള്ള പ്രായപരിധി 50 വയസ്സാണല്ലോ. എന്നാൽ 50 കഴിഞ്ഞിട്ടും ജോലിയൊന്നും ലഭിക്കാതിരിക്കുകയും മറ്റു വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യാത്തവരെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയാണിത്. ചെറിയ വായ്പയിലൂടെ ഒരു സംരംഭം ആരംഭിക്കുകയോ ഉള്ള സംരംഭം പുതുക്കി പണിയുകയോ ചെയ്യുന്നതിനാണ് ഈ തുക ഉപയോഗിക്കുന്നത്. 50,000 രൂപയാണ് ആകെ വായ്പ തുക. വായ്പയുടെ 25% സബ്സിഡിയായി ലഭിക്കും. അതായത് 12,500 രൂപ സബ്സിഡിയായി ലഭിക്കും. ബാങ്കുകൾ മുഖേനയാണ് ഈ പദ്ധതിയും നടപ്പാക്കുന്നത്. ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം പ്രകാരമുള്ളതായതിനാൽ ബാങ്കുകളിൽ സെക്യൂരിറ്റി നൽകേണ്ട ആവശ്യകതയില്ല. ഈ 3 വായ്പാ പദ്ധതികളാണ്, അതായത് കെസ്റു, മൾട്ടിപർപ്പസ് ജോബ് ക്ലബ്ബ്, നവജീവൻ എന്നീ 3 പദ്ധതികളാണ് എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖേന അപേക്ഷ സ്വീകരിക്കുകയും ബാങ്കുകൾ മുഖേന നടപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതികൾ. ഇവയ്ക്ക് പുറമെ മറ്റു 2 പദ്ധതികൾ കൂടി നിലവിലുണ്ട്. അതിൽ 1 ശരണ്യ പദ്ധതിയും മറ്റൊന്ന് കൈവല്യ പദ്ധതിയുമാണ്. ഇവ 2 പലിശരഹിത വായ്പകളാണ് കേട്ടോ. ശരണ്യയും കൈവല്യയും

ഒരു പ്രത്യേക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ളതാണ്. ശരണ്യ പദ്ധതി അശരണരായ സ്ത്രീകൾക്ക് മാത്രവും കൈവല്യ പദ്ധതി അംഗപരിമിതരായ ജനങ്ങൾക്ക് മാത്രവുമാണ്. രണ്ട് പദ്ധതികളിലും 50,000 രൂപ വരെ വായ്പ ലഭിക്കും. അതിന്റെ 50% സബ്സിഡി ലഭിക്കും. ഇവ രണ്ടും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ നേരിട്ട് നടത്തുന്നവയാണ്, ബാങ്കുകളുമായി ബന്ധപ്പെടുന്നില്ല. ഈ രണ്ട് പദ്ധതികൾക്കും കുടുംബ വാർഷിക വരുമാനം 2,00,000 രൂപ കവിയാൻ പാടില്ല. ശരണ്യ പദ്ധതിയിൽ അംഗമാവാൻ ഉള്ള പ്രായപരിധി 18-നും 55-നും മധ്യേയാണെങ്കിൽ കൈവല്യയിൽ അംഗമാവാനുള്ള പ്രായപരിധി 21-നും 55-നും മധ്യേയാണ്. ഇനി ശരണ്യ പദ്ധതിയിലെ ഗുണഭോക്താക്കൾ ആരെന്ന് നോക്കാം. ശരണ്യ പദ്ധതിയിലെ ഗുണഭോക്താക്കൾ വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, ഭർത്താവ് ഉപേക്ഷിക്കുകയോ ഭർത്താവിനെ കാണാതാവുകയോ ചെയ്തവർ, 30 കഴിഞ്ഞും അവിവാഹിതകളായി തുടരുന്ന സ്ത്രീകൾ, പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ, ഗുരുതരമായ അസുഖബാധിതരായ ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ തുടങ്ങിയവരാണ് ഈ പദ്ധതിയിൽ അംഗങ്ങളാവാൻ അർഹരായിട്ടുള്ളവർ. ഇതെല്ലാമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുടെ സ്വയം തൊഴിൽ യൂണിറ്റുകൾ മുഖേന നടപ്പാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതികൾ. ഈ പദ്ധതികളിൽ അംഗങ്ങളാവുക വഴി ഉദ്യോഗാർത്ഥികൾക്ക് ഒരു നല്ല സംരംഭകരാകാനും അതുവഴി മെച്ചപ്പെട്ട ജീവിതമാർഗം കണ്ടെത്തുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലെ സേവനങ്ങൾ മുഴുവനായിട്ടും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ആണ് എന്നതിനാൽ എല്ലാവരും ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ രജിസ്റ്റർ ചെയ്യുകയും കൃത്യമായ ഇടവേളകളിൽ പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് സംബന്ധിച്ച് എന്ത് അന്വേഷണങ്ങൾക്കും ഓഫീസ് നമ്പറായ 0483-2734-904 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.

0: ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: ടാപ്പിളിൽ ഏജൻസീസ്.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
3: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
4: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
5: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
4: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
6: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
7: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
8: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
6: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
9: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
10: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
11: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
12: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
13: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
14: ജലദോഷം നമുക്ക് എപ്പോഴും വരാറുണ്ട്. ജലദോഷം ഉണ്ടാവുമ്പോൾ മൂക്കൊലിപ്പും സാധാരണമാണ്. എന്നാൽ എല്ലാ മൂക്കൊലിപ്പും ജലദോഷമാണോ? മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ സുമ പറയുന്നത് കേൾക്കാം.
15: മൂക്കിലെ അലർജിക്ക് ഉപയോഗിക്കുന്ന നേസൽ സ്പ്രേ, ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന ഇൻഹേലർ എന്നിവയെക്കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ നിലവിലുണ്ട്. അത് ഒരു ENT ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായി ഉപയോഗിക്കേണ്ടതാണ്. പലപ്പോഴും പല അസുഖങ്ങളും നാം ലക്ഷണങ്ങൾ കൊണ്ടുതന്നെ തിരിച്ചറിയാറുണ്ട്. എന്നാൽ ചില അസുഖങ്ങൾ ഗൗരവമേറിയതാണെങ്കിലും നിസ്സാരമായി കരുതുന്ന ലക്ഷണങ്ങൾ മൂലം തിരിച്ചറിയാനും ചികിത്സിക്കാനും വൈകാറുണ്ട്. അത്തരത്തിലൊരു ജലദോഷമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു രോഗമാണ് CSF റൈനോറിയ. തലച്ചോറിനെ ആവരണം ചെയ്യുന്ന മെനിഞ്ചസിനിടയിലുള്ള ഒരു ദ്രാവകമാണ് CSF. മൂക്കിന്റെ ഒരു ഭാഗത്തുകൂടി മാത്രം തെളിഞ്ഞ വെള്ളം പോലെ നീര് ഉറ്റിവീഴുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. CSF റൈനോറിയ എന്ന പ്രശ്നം ആകാം അത്. ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടേണ്ടതാണ്. മൂക്കിനകത്തെ ദശയും പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ഇതിനും വിദഗ്ധ പരിശോധനകളും രോഗനിർണയത്തിനായി ബയോപ്സി മുതലായ പരിശോധനകളും വേണ്ടി വന്നേക്കാം. ഈ രംഗത്ത്

എൻഡോസ്കോപ്പിക് സൈനസ് സർജറി ശസ്ത്രക്രിയകൾ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അമിതമായ കൂർക്കം വലിക്കും ഉറക്കപ്രശ്നങ്ങൾക്കും യഥാസമയം വിദഗ്ധ ചികിത്സ നേടിയേ തീരൂ. ഇല്ലെങ്കിൽ ഇവ സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. വല്ലപ്പോഴുമൊക്കെ കൂർക്കം വലിച്ചുറങ്ങാത്തവർ കുറവായിരിക്കും. എന്നാൽ സ്ഥിരമായി കൂർക്കം വലിച്ചാണ് ഉറങ്ങുന്നതെങ്കിൽ സംഗതി നിസ്സാരമായി കാണരുത്. ഉറക്കത്തിന്റെ ദൈർഘ്യത്തെയും നിലവാരത്തെയും കൂർക്കം വലി ബാധിക്കുന്നു എന്നത് മാത്രമല്ല കാരണം, മറ്റ് പല രോഗങ്ങളുടെയും സൂചന കൂടി ആകാം അത്. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, ഹൃദ്രോഗം, അമിത രക്തസമ്മർദ്ദം മുതലായവയ്ക്ക് കാരണമാകുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന രോഗത്തിന്റെ ഒരു ലക്ഷണം കൂടിയാകാം കൂർക്കം വലി. കൂർക്കം വലിയോടൊപ്പം പകൽ ഉറക്കം, ഉണർന്നെഴുന്നേറ്റാൽ ഉടനെ ഉണ്ടാകുന്ന ക്ഷീണമോ തലവേദനയോ, ഉന്മേഷക്കുറവ്, ഇരുന്ന് ജോലി ചെയ്യുമ്പോഴോ വാഹനം സിഗ്നലിൽ നിർത്തിയിടുമ്പോഴോ അറിയാതെ ഉറങ്ങിപ്പോവുക, ഇവയെല്ലാം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിദഗ്ധ സഹായം തേടേണ്ടതുണ്ട്. ഇതിന് ഫലപ്രദമായ ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
3: എന്നും രാവിലെ 7 മണിക്ക്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555-0424.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10 എസ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ആയിഷ ഗർഭിണിയാണോലേ?
7: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
8: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
6: തന്നെയോ? അതേതായാലും നന്നായി.
8: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
6: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
9: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: കുറഞ്ഞ ചെലവിൽ മധുരക്കിഴങ്ങ് എങ്ങനെ കൃഷി ചെയ്യാം? മഞ്ചേരി നെല്ലിക്കുത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും കേരള കൃഷിവകുപ്പിലെ മുൻ കൃഷി ഓഫീസറുമായ BV പ്രദീപ് സംസാരിക്കുന്നു.
12: നമ്മുടെ വീട്ടുവളപ്പിലും കൃഷിയിടങ്ങളിലും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാന കിഴങ്ങുവിളയായ മധുരക്കിഴങ്ങിനെക്കുറിച്ചാണ് നാം അടുത്തറിയാൻ ശ്രമിക്കുന്നത്. പോഷകസമൃദ്ധമായ ഈ വിള കുറഞ്ഞ കാലയളവിനുള്ളിൽ മികച്ച വരുമാനം നൽകുന്ന ഒന്നാണ്. നല്ല പരിചരണം നൽകിയാൽ ഒരു ഹെക്ടറിൽ നിന്നും 15 മുതൽ 18 ടൺ വരെ വിളവ് ലഭിക്കും. മധുരക്കിഴങ്ങ് കൃഷിക്ക് നല്ല നീർവാർച്ചയുള്ള മണൽ കലർന്ന മണ്ണാണ് ഏറ്റവും അനുയോജ്യം. വെള്ളക്കെട്ട് ഉണ്ടാകുന്ന പ്രദേശങ്ങൾ ഈ കൃഷിക്ക് യോജിച്ചതേയല്ല. കൃഷിക്കായി നിലം നന്നായി ഉഴുതൊരുക്കണം. അതിനുശേഷം ഏകദേശം 60 സെന്റിമീറ്റർ വീതിയിലും 25 മുതൽ 35 സെന്റിമീറ്റർ ഉയരത്തിലുമുള്ള വരമ്പുകൾ എടുക്കേണ്ടതാണ്. വരമ്പുകൾ തമ്മിൽ ആവശ്യമായ അകലം പാലിക്കുന്നത് കിഴങ്ങുകളുടെ വളർച്ച മെച്ചപ്പെടുത്തും. വിത്തായി ഉപയോഗിക്കുന്നത് കിഴങ്ങല്ല, ആരോഗ്യമുള്ള വള്ളിത്തണ്ടുകളാണ്. 2 മുതൽ 3 മാസം പ്രായമുള്ള വിളകളിൽ നിന്ന് എടുത്ത ഏകദേശം 20-നും 25 സെന്റിമീറ്ററിനും ഇടയിൽ നീളമുള്ള തണ്ടുകളാണ് നടാൻ അനുയോജ്യം. തയ്യാറാക്കിയ വരമ്പുകളുടെ വശങ്ങളിൽ 75 സെന്റിമീറ്റർ അകലത്തിലും ചെടികൾ തമ്മിൽ 20 സെന്റിമീറ്റർ അകലത്തിലുമാണ് നടേണ്ടത്. ഇങ്ങനെ നടുമ്പോൾ ഓരോ ഹെക്ടറിനും ഏകദേശം 100,000 തണ്ടുകൾ ആവശ്യമായി വരും. കേരള കാർഷിക സർവകലാശാല ശുപാർശ ചെയ്യുന്ന പ്രധാന ഇനങ്ങളിൽ H41, H42, ശ്രീനന്ദിനി, ശ്രീവർദ്ധിനി, ശ്രീരത്ന, ശ്രീഭദ്ര, ശ്രീ അരുൺ, ശ്രീ വരുൺ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഇവയിൽ ചിലത് നേരത്തെ വിളവെടുക്കാൻ പറ്റുന്നതും ചിലത് കൂടുതൽ വിളവ് നൽകുന്നതുമാണ്. നടുന്നതിന് മുൻപ് ഒരു ഹെക്ടറിന് ഏകദേശം 20 ടൺ കാലിവളമോ കമ്പോസ്റ്റോ ചേർക്കുന്നത് നല്ലതാണ്. കൂടാതെ ശുപാർശ ചെയ്യുന്ന അളവിൽ രാസവളങ്ങളും നൽകിയിരിക്കണം. മധുരക്കിഴങ്ങിന് പൊതുവെ ഒരു ഹെക്ടറിന് 75 കിലോഗ്രാം നൈട്രജൻ, 50 കിലോഗ്രാം ഫോസ്ഫറസ്, 75 കിലോഗ്രാം പൊട്ടാഷ് എന്നതാണ് വളശുപാർശ. ഇതിൽ മുഴുവൻ ഫോസ്ഫറസും മുഴുവൻ പൊട്ടാഷിന്റെ പകുതിയും നൈട്രജന്റെ പകുതിയും നടീൽ സമയത്ത് തന്നെ നൽകണം. ശേഷിക്കുന്ന നൈട്രജനും പൊട്ടാഷും ഏകദേശം 30 ദിവസത്തിന് ശേഷം മണ്ണ് കൂട്ടിക്കൊടുക്കുന്ന സമയത്ത് നൽകാവുന്നതാണ്. മഴ ലഭ്യമല്ലാത്ത സമയങ്ങളിൽ 10 ദിവസത്തിലൊരിക്കൽ നന നൽകുന്നതും വിളയുടെ വളർച്ചയ്ക്ക് സഹായകരമാണ്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ആവശ്യത്തിന് ഈർപ്പം ലഭിക്കേണ്ടതുമാണ്. നടീൽ കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കും പിന്നീട്

ഒരു മാസത്തിനും ശേഷം കളകൾ നീക്കം ചെയ്യണം. കളകൾ നീക്കിയ ശേഷം ചെടിയുടെ ചുവട്ടിലേക്ക് മണ്ണ് ഉയർത്തി കൊടുക്കുന്നത് നല്ല കിഴങ്ങുകൾ രൂപപ്പെടാൻ സഹായിക്കും. ഇനങ്ങൾക്കനുസരിച്ച് 90 മുതൽ 150 ദിവസം വരെയാണ് വിളവെടുപ്പ് കാലാവധി. വള്ളികൾ മഞ്ഞ നിറത്തിലാവുകയും വളർച്ച മന്ദഗതിയിലാകുകയും ചെയ്യുമ്പോൾ വിളവെടുപ്പിന് സമയമായെന്ന് മനസ്സിലാക്കാം. നാരുകളുള്ള കാർബോഹൈഡ്രേറ്റ് നൽകുന്നതും ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് വളരെയധികം ഉപകാരപ്രദവും കുറഞ്ഞ ചെലവിൽ കൂടുതൽ പോഷകമൂല്യവും മികച്ച വരുമാനം നൽകുന്നതുമായ മധുരക്കിഴങ്ങ് നമ്മുടെ കൃഷിയിടങ്ങളിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു പ്രധാന വിള തന്നെയാണ്. ശാസ്ത്രീയമായ കൃഷിരീതികൾ പിന്തുടർന്നാൽ മികച്ച വിളവും മികച്ച ലാഭവും കർഷകർക്ക് ഉറപ്പാക്കാം.

0: സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഒപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഒപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
0: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: അൽ റേഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി.
3: ദിവസവും കാലത്ത് 6:35
4: വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ.
2: അൽ റേഹാൻ കണ്ണാശുപത്രി,
4: കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്. റയാൻസ് സോപ്പ്.

0: സാൻ ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
1: എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: കുട്ടികളിൽ ഉണ്ടാകുന്ന വീരശല്യം പ്രതിരോധവും ആയുർവേദ ചികിത്സയും. സംസാരിക്കുന്നു മലപ്പുറം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ശിശുരോഗ ചികിത്സാ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി സി അഞ്ജലി.
4: മിക്ക കുട്ടികളെയും അലട്ടുന്ന പ്രധാന പ്രശ്നമാണ് വിരശല്യം അഥവാ കൃമിശല്യം. പ്രധാനമായും 2 മുതൽ 12 വരെയുള്ള കുട്ടികളെയാണ് കൂടുതലായിട്ടും വിരരോഗം ബാധിക്കുന്നത്. എങ്കിലും മുതിർന്ന കുട്ടികളിലും പ്രായമായവരിലും എല്ലാം തന്നെ കൃമിശല്യം ഉണ്ടായി കാണാറുണ്ട്. പ്രധാന ലക്ഷണങ്ങൾ: മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചൽ, വയറുവേദന, വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ്, രക്തക്കുറവ്, തൂക്കക്കുറവ്, ക്രമബന്ധിതമല്ലാതെ മലമിളകിപ്പോകുക, അടിക്കടി ഉണ്ടാകുന്ന ചുമ, ശ്വാസംമുട്ടൽ, ത്വക്ക് രോഗങ്ങൾ ഇവയിൽ ചിലതാണ്. പ്രധാനമായും 3 തരം വിരകളാണ് ഉള്ളത്: നൂൽവിര അഥവാ ത്രെഡ് വേം, നാടവിര അഥവാ ടേപ്പ് വേം, ഉണ്ടവിര അഥവാ റൗണ്ട് വേം. ഇതിൽ പിൻവേം അഥവാ നൂൽ പോലെയുള്ള വിരബാധയാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഈ വിരകൾ കൂടുതലായും 4 മുതൽ 12 വരെയുള്ള കുട്ടികളിലാണ് സാമാന്യമായി കാണപ്പെടുന്നത്. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, ചോക്ലേറ്റുകൾ, ബിസ്ക്കറ്റുകൾ എന്നിവ കൂടുതൽ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളിലും വൃത്തിഹീനമായ സാഹചര്യങ്ങളും വിരബാധ വർദ്ധിപ്പിക്കും. ലക്ഷണങ്ങളായി: പിൻവേം ബാധിച്ചു കഴിഞ്ഞാലും പ്രധാനമായും മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചൽ, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ എന്നിവയാണ് അനുഭവപ്പെടുന്നത്. പെൺകുട്ടികളിൽ കൃമി യോനീ ഭാഗത്തേക്ക് കടന്നു നിൽക്കുന്നതും അവിടെ ചൊറിച്ചിലുണ്ടാകുന്നതും കാരണമാകുന്നു. റൌണ്ട് വേം: കുട്ടികളിൽ പോഷകാഹാരക്കുറവ് ഉണ്ടാകുന്നതിനും ഇടയ്ക്കിടയ്ക്കുള്ള വയറുവേദനയും പ്രധാനമായും റൌണ്ട് വേം കാരണമാണ് ഉണ്ടാകുന്നത്. 1 മുതൽ 4 വരെയുള്ള കുട്ടികളിലാണ് പ്രധാനമായും ഇത് കാണപ്പെടുന്നത്. മണ്ണിലും തറയിലും ഇരിക്കുന്ന കളിക്കുകയും കൈയും കളിപ്പാട്ടങ്ങളും എപ്പോഴും വായിലിടുന്നതുമാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ലക്ഷണമായി പോഷകാഹാരക്കുറവും വയറുവേദന, പോഷകാംശം ആഗിരണം ചെയ്യുന്നത് തടസ്സപ്പെടുന്നത് വഴി ശരീരഭാരം വർദ്ധിക്കാതിരിക്കുക, ഇവ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. നാടവിര അഥവാ ടേപ്പ് വേം: രോഗബാധയുള്ള മാംസഭക്ഷണങ്ങൾ, പ്രധാനമായും പന്നി, പോത്ത് ഇവയുടെ മാംസം കഴിക്കുന്നവരിലും വേവിക്കാത്ത ആഹാരങ്ങളിൽ നിന്നുമാണ് ഇത് ഉണ്ടാവാറുള്ളത്. കൃമിരോഗം പ്രതിരോധിക്കുന്നതിനായി 6 മാസം കൂടുമ്പോൾ വിരശല്യം ഒഴിവാക്കുന്നതിനുള്ള ഡീവം ചെയ്യുന്നതിനായുള്ള മരുന്നുകൾ കഴിക്കുക. ഓരോ വിരരോഗത്തിനും അനുയോജ്യമായ മരുന്ന് വേണം നൽകുവാൻ. അടിവസ്ത്രങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകി ഉണക്കി ഉപയോഗിക്കുക. കുട്ടികളുടെ നഖങ്ങൾ മുറിച്ച് വൃത്തിയായി സൂക്ഷിക്കുക. വിരബാധയുള്ള ആൾ മരുന്ന് കഴിക്കുന്ന സമയത്ത് വീട്ടിലുള്ള മറ്റുള്ളവരും ഒരേ സമയം മരുന്ന് കഴിക്കുക. അതുപോലെ ടോയ്ലറ്റ് സീറ്റ് കഴുകി വൃത്തിയായി സൂക്ഷിക്കുക. ഭക്ഷണങ്ങൾ വൃത്തിയായി പാകം ചെയ്ത് ഉപയോഗിക്കുക. നന്നായി തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുക. ആയുർവേദത്തിൽ 3 തരത്തിലുള്ള ചികിത്സകളാണ് പ്രധാനമായും കൃമിരോഗത്തിന് പറഞ്ഞിരിക്കുന്നത്. പുറത്തോട്ട് വരുന്ന കൃമികളെ എടുത്തു കളയുക. അതുപോലെ കൃമി ഒഴിവാക്കുന്ന തരത്തിലുള്ള ഭക്ഷണക്രമങ്ങളും മറ്റും ചെയ്ത് വയറ് ശുദ്ധമാക്കുക. ലക്ഷണങ്ങൾ അനുസരിച്ച് അനുയോജ്യമായ മരുന്നുകൾ ഉപയോഗിക്കുക. ചൊറിച്ചിൽ കുറയ്ക്കുന്നതിനായി ത്രിഫലചൂർണവും കല്ലുപ്പും ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ ആറിയ ശേഷം 10 മിനിറ്റ് നേരം കുട്ടിയെ മലദ്വാരം വെള്ളത്തിൽ തട്ടുന്ന വിധത്തിൽ സിറ്റ്സ് ബാത്ത് ചെയ്യിപ്പിക്കുക. ദഹനം സുഗമമാക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിപ്പിക്കുക. മാംസാഹാരം, അമിതമായ ജങ്ക് ഫുഡ്, ചോക്ലേറ്റുകൾ എന്നിവ ഒഴിവാക്കുക. ലക്ഷണങ്ങളുടെ തീവ്രത അനുസരിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
4: പാട്ടുപോലിമ എന്നും രാവിലെ 7:55.
3: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: കേൾക്കാം നൌഷാദ് പുഞ്ചയുടെ വാക്കുകൾ.
7: രണ്ട് ആത്മീയ ആചാര്യർ ദർശന വൈജാത്യങ്ങളിലെ സാധ്യത എന്ന വിഷയത്തിൽ നടത്തിയ സംവേദനം സംവാദത്തിലും പിന്നീട് വാഗ്വാദത്തിലും ഏറ്റവും ഒടുവിൽ തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും മാറുന്നത് കണ്ടപ്പോൾ കാണികളിൽ ഒരാൾ പറഞ്ഞു, നിങ്ങളിൽ ഞങ്ങൾ പക്വത കാണുന്നില്ല. ഇനി നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ പോലും നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. നിങ്ങൾ നൽകുന്ന ശരിവാദങ്ങളിൽ പോലും അകൽച്ചയുടെ ആഴങ്ങൾ കാണുന്നു. ഇനി നിങ്ങളെക്കാൾ കഴിവും ആത്മീയതയുമുള്ള ഒരു ആചാര്യനു മുന്നിൽ നിങ്ങളുടെ വാദമുഖങ്ങൾ നിരത്തുക. അദ്ദേഹം പറയുന്നതായിരിക്കും സത്യം. അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക. തൽക്കാലം നിങ്ങൾ നിശബ്ദരാകണം. മനസ്സില്ലാ മനസ്സോടെ രണ്ടുപേരും ഈ നിർദ്ദേശം പരിഗണിച്ചു. പക്ഷേ ഇവരുടെ വിഷയം പരിഹരിക്കാൻ ആരെയാണ് നാം കാണേണ്ടത്? ഒരുപാട് പണ്ഡിത ദാർശനികരുടെ പേരുകൾ പലരും പറഞ്ഞു നോക്കി. ഒരാൾ അംഗീകരിക്കുന്ന ആളെ മറ്റേയാൾ നിരാകരിച്ചു. എന്നാൽ ശ്രീബുദ്ധനെ ആയാലോ? കൂട്ടത്തിൽ പ്രായം ചെന്ന ആളുടെ നിർദ്ദേശം എല്ലാവരും ഒറ്റ ശ്വാസത്തിൽ അംഗീകരിച്ചു. പറ്റില്ല എന്ന് പറയാൻ വാഗ്വാദപ്രേമികളായ ദാർശനികർക്കും

0: കഴിഞ്ഞില്ല. ജനം ബുദ്ധന്റെ മുന്നിലെത്തി. മത്സരാർത്ഥികൾ അവരവരുടെ ന്യായങ്ങൾ അക്കമിട്ടു സമർത്ഥിച്ചു. ഗുരു മൗനം സശ്രദ്ധം എല്ലാം കേട്ടിരുന്നു. ഇരുവരും താനാണ് ശരി, താനാണ് വിജയി എന്ന ഭാവം പൂണ്ട് ഉത്തരത്തിനായി കാത്തിരിക്കവേ ബുദ്ധൻ പറഞ്ഞു, തർക്കങ്ങൾ അവസാനിക്കുന്നിടത്താണ് ആത്മീയത ആരംഭിക്കുക. നിങ്ങൾക്ക് ആത്മീയത എന്തെന്നറിയില്ല. മഹാജ്ഞാനികളായ ദാർശനികർക്കും കാര്യം പിടികിട്ടി. ടീമേതുമില്ലാതെ പന്തുകളി കാണുന്നവരെ പോലെ ഒരുപക്ഷം ചേർന്നു നിന്ന സാധാരണക്കാരനും സത്യത്തിന്റെ പൊരുളറിഞ്ഞു. ആത്മീയത തർക്കങ്ങൾക്കതീതമാണ്. മനസ്സ് കടഞ്ഞെടുത്ത് കിട്ടുന്ന ശാന്തി സമാധാനം അതേ ഭാവത്തിൽ പകർന്നു കൊടുക്കുമ്പോൾ അവിടെ പരിഭവമോ പഴിക്കലോ ജേതാവാകലോ പരാജിതനോ ഇല്ല. സ്വയം സമർപ്പിത ജീവിതത്തിന് കരുണം എന്ന വികാരം മാത്രമേയുള്ളൂ. പുതിയൊരറിവ് പകർന്നു തന്ന ബുദ്ധനെ വന്ദിച്ച് അവർ തിരിച്ചു യാത്രയായി. ഏറ്റവും പിന്നിലായി മത്സരാർത്ഥികളും. ഈ കഥ വായിക്കുമ്പോൾ വിശ്വപ്രസിദ്ധ ചിന്തകനായ മിഷേൽ ദ മെന്തയൻ എന്ന ചരിത്രപുരുഷന്റെ ഒരു കോട്ടിങ്ങാണ് ഓർമ്മ വന്നത്. ഉയർന്നു പറക്കുന്നതിലും മുന്നോട്ട് കുതിക്കുന്നതിലുമല്ല ആത്മാവിന്റെ മഹത്വം, സ്വയം പരിമിതപ്പെടുന്നതിലും ചേർന്നു പോകുന്നതിലുമാണ്. ഒരിക്കൽ ശ്രീനാരായണ ഗുരുവിനോട് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്ന വാഗ്ഭടാനന്ദൻ ചോദിച്ചു, താങ്കൾ വിഗ്രഹാരാധനയെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് താങ്കൾ അതിനെ എതിർത്ത് സംസാരിക്കുന്നില്ല? അത് നമുക്ക് വേണ്ടിയല്ലോ. തൻ്റേതല്ലാത്ത ബോധ്യങ്ങളെയും ഞാൻ മാനിക്കുന്നു. തർക്കം ഹിംസാത്മകമാണ്, അത് വെറുപ്പുളവാക്കും. പ്രകൃതിയുടെ സഹജഭാവം എന്നത് വൈവിധ്യമാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം വരുത്താത്ത വിശ്വാസം, അത് ഞാൻ ഉൾക്കൊള്ളാത്തതാണെങ്കിൽ പോലും വിമർശിക്കാറില്ല. അപരനിൽ നിന്നുള്ള കൈക്കൊള്ളലാണ് അറിയൽ, അപരനിലേക്കുള്ള സംക്രമമാണ് അറിയിക്കൽ. വാദിച്ച് ജയിക്കുന്നതിന് പകരം അറിയലും അറിയിക്കലുമാകണം ഈ വാഗ്വാദങ്ങൾ. ഷാഫി ഇമാമിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ വായിച്ചു തീർക്കുന്നു, മറ്റൊരാളുമായുള്ള സംവേദനത്തിൽ സത്യസമർത്ഥനത്തിലൂടെ എതിരാളിയോട് ശാന്തമായി സംസാരിച്ച് സംവദിച്ചു. സത്യം ബോധ്യപ്പെട്ട എതിരാളി നിശബ്ദനാകവെ ഷാഫി ഇമാം പറഞ്ഞുവത്രേ, താങ്കളുടെയോ എന്റെയോ നാവിലൂടെ സത്യം സ്ഥിരപ്പെടണം എന്ന ചിന്തയല്ലാതെ മറ്റൊന്നും ഈ സംവാദത്തിൽ ഞാൻ കരുതിയിട്ടില്ല. സംവാദങ്ങൾ സംവേദനമാകുന്നതും അത് ഒരൊറ്റ ചിന്തയും തത്വവുമായി മാറുന്നതും ഇത്തരം സമീപനങ്ങളിലൂടെ മാത്രമാണ്. താർക്കികം എന്ന പദത്തിന്റെ ആശയം തന്നെ യുദ്ധസമാന ശത്രുത എന്നാണെന്നിരിക്കെ തർക്കമല്ല, സംവേദനവും അതിലൂടെ പ്രകടമാകുന്ന സംവാദവും ആശയ സമന്വയവും തുടർന്ന് ഉരുത്തിരിഞ്ഞ് ഉയർക്കൊള്ളുന്ന സത്യതത്വത്തിന്റെ പ്രകാശവും പ്രകാശനവുമാവണം വാഗ്വാദങ്ങൾ. വാഗ്വാദത്തിൽ ഒരാൾ തേടേണ്ടത് എതിരാളിയെയല്ല, പങ്കാളിയെയാണ്. ആക്രോശമല്ല, അനുരണനമാണ് നീതിയുടെ വഴി. ഒരു വിശ്വാസിയെ പരാജയപ്പെടുത്താൻ ഏറ്റവും എളുപ്പവഴി നിന്റെ വിശ്വാസം പിഴച്ചതാണ് എന്ന് പ്രഖ്യാപിക്കലാണ്. എതിരാളിയെ സൃഷ്ടിച്ച് അവന്റെ അപാകതകൾ പെരുപ്പിച്ച് അവതരിപ്പിച്ച് അപമാനിക്കുന്നതിനേക്കാൾ വലിയ പാപം മറ്റൊന്നില്ല എന്ന തിരിച്ചറിവ് ഇത്തരം വിമർശകർ സ്വീകരിച്ചാൽ ജയപരാജയങ്ങൾക്ക് പകരം വിജയഗോപുരവാതിൽ ഇവിടെ നമുക്കായി തുറക്കപ്പെടുക തന്നെ ചെയ്യും.
1: ഇന്നത്തെ 4 മണിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. 4 മണിപ്പൂക്കൾ ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ എൻ സിജേഷ്.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 54:45.
1: FM പ്രധാന വാർത്തകൾ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെ ചേരും. ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുമതി നൽകിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു അറിയിച്ചു. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു.

0: 2025-ലെ മികച്ച ക്ഷയരോഗ മുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മാവൂർ ചെറൂപ്പ ആശുപത്രിക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി എം ലിജു. സംസ്ഥാനതല സഹകരണ ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒ ടി ടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റ നീക്കത്തെ പ്രതിപക്ഷം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
1: FM പ്രധാന വാർത്തകൾ.
0: ട്രെയിൻ നമ്പർ 1608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 നമ്പർ 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:18 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ
0: വായിക്കുന്നത് എൻ സിജേഷ്. കുന്ദമംഗലം പൂനൂർ പുഴ വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ജില്ലാ ശുചിത്വ മിഷനും ചേർന്ന് പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് മുതൽ കോഴിക്കോട് കോർപ്പറേഷൻ വരെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് മെമ്പർമാർക്ക് ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള അഴകേറും കോഴിക്കോട് പദ്ധതിയുടെ ഭാഗമായ ശില്പശാല കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഫസീല ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ സ്കൂൾ അസംബ്ലികളിൽ പ്രതിജ്ഞയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷൻ ഗവൺമെന്റ് യുപിഎസ്സിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പി രാജേഷ് അധ്യക്ഷനായി. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സി കെ അഫ്സൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാലയ ഡ്രൈ ഡേ ക്യാമ്പയിന്റെ ഭാഗമായി ചാലപ്പുറം ഗവൺമെന്റ് ഗണപത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉറവിട നശീകരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ കെ പി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കൺട്രോൾ യൂണിറ്റിലെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പി ടി എ ഭാരവാഹികളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങളും നിരീക്ഷണവും നടത്തി. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഡ്രൈ ഡേ ആചരിക്കുന്നത്. ഞായറാഴ്ച വീടുകളിൽ ഉറവിട നശീകരണം നടത്തുന്നതിനുള്ള സന്ദേശം കുട്ടികളിലൂടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കാനും പരിപാടി ലക്ഷ്യമിടുന്നു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
2: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 59:32. അല്പസമയത്തിനുള്ളിൽ ആകാശവാണി തിരുവനന്തപുരം റിലേ പരിപാടികൾ കേൾക്കാം.

0: വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷക ഡോക്ടർ വിപിൻ തോമസ്.
1: നമസ്കാര. ഭാരതീയ സംസ്കൃതോ പര്യാവരണ ചിന്തനം ഇതി വിഷയമധികൃത്യ കിഞ്ചിത് വക്തും ഇച്ഛാമി. പര്യാവരണം മാനവജീവനസ്യ ആധാരഭൂതതത്വം അസ്തി. വായുഃ പ്രാണസ്യ സ്രോതഃ, ജലം ജീവനസ്യ മൂലം. പൃഥ്വി അന്നസ്യ ധാരിണി, അഗ്നിഃ ഊർജരൂപേണ പ്രേരിക. ആകാശഃ സർവസ്യ ആശ്രയഭൂതഃ. ഏതേ പഞ്ചമഹാഭൂതാനി സൃഷ്ടേഹ സന്തുലനം ധാരയന്തി. ഏതേഷാം സമ്യക് സന്തുലനേ ഏവ ജീവനസ്യ പ്രവാഹഃ അവി

0: ആകാശവാണി സമയം 5 മണി. സംസ്കൃത പരിപാടിയിൽ ഇപ്പോൾ ഡോക്ടർ വിപിൻ തോമസ് നടത്തുന്ന പ്രഭാഷണം.
1: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. സംപ്രതി സംസ്കൃത പരിപാട്യം ഭാരതീയ സംസ്കൃതോ പര്യാവരണ ചിന്ത.

എവ ജീവനസ്യ പ്രവാഹ അവിച്ഛിന്ന ഭവതി യദി ഏതേഷു കശ്ചന അസുന്തലനം ജായതെ തർഹി സമഗ്ര ജീവന വ്യവസ്ഥായാം ദുർഘടന ഭവിഷ്യതി. അതഃ പര്യാവരണസ്യ സംരക്ഷണം കേവലം സാമാജിക കർത്തവ്യം ന അവിത്തു അസ്മാകം പ്രമുഖം ഉത്തരദായിത്വം ഭൂയാത്. അദ്യ വൈശികസ്ഥരെ പര്യാവരണ ദുർഘടന ഭീതിരൂപേണ പ്രകടിതമസ്തി. ജലവായു പരിവർത്തനം, വനോച്ഛേദനം, മൃത്തികാ പ്രദൂഷണം, പ്ലാസ്റ്റിക് ദൂഷണം, ജൈവവിവിധതയാ ക്ഷയ ഇത്യാദയ സമസ്യാ മാനവജാതിം ദുഃഖേ നിമഞ്ജയന്തി. മാനവാ സ്വാർത്ഥവശാത് പ്രകൃതിയും ഭോഗ്യവസ്തുരൂപേണ അവലോക്യ തസ്യാഹ സന്തുലനം ഭംഗ്തും ആരബ്ധവാൻ. അസ്യാം ഗംഭീര പരിസ്ഥിതോ ഭാരതീയ സംസ്കൃതേഹേ പര്യാവരണ ചിന്തനം അത്യന്ത പ്രാസംഗികം ഭവതി. അസ്മാകം പരമ്പരായാം പ്രകൃതി ന കേവലം ഉപഭോഗ്യ സാധനം അപിത്തു മാതാ ഇവ പൂജ്യ സ്വീകൃത. മാതാ ഭൂമിഹി പുത്രോഹം പൃഥിവ്യാഹ ഇതി ഭാവഹ മാനവസ്യ പൃഥിവ്യാഹ സഹ ആത്മീയ സംബന്ധം പ്രകടയതി. നദ്യഹ മാതൃരൂപേണ വൃക്ഷാഹ ദേവതാരൂപേണ പർവതാഹ പവിത്രരൂപേണ ച സമാതൃതാഹ. ഏഷാ ദൃഷ്ടിഹി കേവലം ധാർമ്മിക ഭാവന ന അപിത്തു സംരക്ഷണനീതിഹി അപി പ്രകടയതി. ഭാരതീയ ദർശനേ സഹയോഗസ്യ സദാ സന്തുലനസ്യ സിദ്ധാന്തഃ പ്രമുഖഃ ദൃശ്യതേ. മാനവഃ പ്രകൃതേഹേ സ്വാമി തഥാ തസ്യാഹ അംശഃ ഇതി ബോധഃ ച ക്ഷിക്ഷ്യതേ. അതഃ പ്രകൃതി സന്തുലന രക്ഷണം നൈതിക കർത്തവ്യരൂപേണ സ്വീകരണീയം. സംയമിത ജീവനം, അൽഭഭോഗിത, സംസാധനാനാം സമുചിത പ്രയോഗഃ ച ഭാരതീയ ജീവനദൃഷ്ടേഹേ മൂലതത്വാനി സന്തി. അതഃ അസ്യ വിഷയസ്യ അധ്യയനം ന കേവലം ഐതിഹാസിക പരമ്പരായാഹ അന്വേഷണം അപിത്തു സമകാലീന പര്യാവരണ ദുർഘടനായാഹ പരിഹാരമാർഗസ്യ അനുസന്ധാനമപി അസ്തി. യദി ഭാരതീയ സംസ്കൃതേഹേ പര്യാവരണ ചിന്തനം ആധുനിക വൈജ്ഞാനിക ദൃഷ്ട്യാ സഹ സമന്വയേ തർഹി സതത വികാസസ്യ മാർഗഃ സുലഭ ഭവേത്. ഏഷാ ഏവ അസ്യ നിബന്ധസ്യ മൂലപ്രേരണ അസ്തി. ഭാരതീയ പരമ്പരായാഹ പര്യാവരണ ദൃഷ്ടിം പുനരവലോക്യ വർത്തമാന സമസ്യാസു തസ്യാഹ പ്രാസംഗികതാം പ്രതിപാദയതി. വേദാഹ ഭാരതീയ സംസ്കൃതേഹേ പ്രാചീനതമാഹ തഥാ ആധാരഭൂതാഹ ഗ്രന്ഥാഹ സന്തി. തേഷു കേവലം യജ്ഞകർമ്മണാം വിധാനമേവ ന അപിത്തു ജീവനദർശനസ്യ പ്രകൃതി സംബന്ധസ്യ വിശ്വസന്തുലനസ്യ ച സൂക്ഷ്മചിന്തനം അപി നിഹിതം അസ്തി. വേദകാലീന ഋക്ഷയഃ പ്രകൃതിം ന ജഡവസ്തുരൂപേണ അപിത്തു ചേതനതത്വേന ദൈവീശക്തിരൂപേണ ച അവലോകിതവന്തഃ. യശാ ദൃഷ്ടിഃ പര്യാവരണ സംരക്ഷണസ്യ ഗൂഢം ആധ്യാത്മികമൂലം പ്രദദാതി. ഋഗ്വേദേ പ്രസിദ്ധേ പൃഥ്വീ സൂക്തേ പൃഥിവ്യാഹ മഹിമ തൂയതേ സാ സർവഭൂതാനാം ധാരിണി പോഷിണി ജീവനാധാരഭൂത ച ഇതി വർണ്ണിതേ. പൃഥ്വി മാതാ ഇവ സർവാൻ പാലനം കരോതി. അതഃ തസ്യാഹ വിനാശഃ ന കർത്തവ്യഃ സംരക്ഷണം തു കർത്തവ്യം. വായു സൂര്യഃ അഗ്നിഃ ആപഃ ഉഷാഃ പർവതാഃ വനസ്പതയഃ ഇത്യാദയഃ വേദേഷു ദേവതാരൂപേണ പൂജ്യന്തി. വായുഃ പ്രാണസ്വരൂപഃ സൂര്യഃ സർവജീവനസ്യ ഊർജസ്രോതഃ ആപഃ ശുദ്ധികാരിണ്യഃ ജീവനപ്രദാഃ അഗ്നിഃ രൂപാന്തരണസ്യ ശക്തിഃ ച ഭവതി. ഏതേഷാം ദേവതാരൂപേണ പൂജനം പര്യാവരണതത്വാനാം മഹത്വബോധം ജനയതി. യദി ഏതേ ദേവതാരൂപേണ പൂജ്യന്തേ തർഹി തേഷാം പ്രദൂഷണം ദുരുപയോഗഃ വിനാശഃ ച അധർമ്മരൂപേണ മന്യതേ. നദീപൂജനം അപി പര്യാവരണ സംസ്കൃതേഹേ മഹത്വപൂർണ ഭാഗഃ അസ്തി. ഗംഗാ യമുന ഗോദാവരി ഇത്യാദയഃ നദ്യഃ മാതൃസ്വരൂപേണ ആദൃതാഃ. തീർത്ഥസ്നാനം ആരതി പർവകാലീന ഉത്സവാഃ ഇത്യാദയഃ നദീനാം പാവനഭാവനം ദൃഢീകുർവന്തി. യദ്യപി കാലേന കിഞ്ചിത് വികൃതിഃ ജാത തഥാപി മൂലദൃഷ്ട്യ നദീം പ്രതി ആദരഭാവഃ സംരക്ഷണബുദ്ധേ പ്രേരകഃ ആസീത്. ഉപനിഷദഃ ഭാരതീയ ദാർശനിക പരമ്പരായാഃ ശിഖരഗ്രന്ഥാഃ സന്തി. തേഷു

വിശ്വസ്യ ജീവസ്യ ബ്രഹ്മണഃ ച സംബന്ധഃ ഗൂഢതയാ വിവേചിതഃ. ഉപനിഷദാം ശിക്ഷായാം സമസ്തം ജഗത് ബ്രഹ്മസ്വരൂപം ഇതി പ്രതിപാദിതം. സർവം ഖലുദം ബ്രഹ്മ ഇതി വാക്യേന വിശ്വസ്യ ഏകാത്മത സൂച്യതേ. ഇത് ദൃശ്യതേ ശ്രൂയതേ അനുഭൂയതേ ച തത് സർവം പരമാത്മനഃ അഭിവ്യക്തിരൂപം. അത്ര പ്രകൃതി അഭി ജഡവസ്തുന അഭി തു ദൈവീപ്രകാശസ്യ അംശരൂപേണ അവഗമ്യതേ. ഉപനിഷദാം അന്യത് മഹത്വപൂർണം തത്വം ഏകത്വതുഷ്ടി അസ്തി. യഥാ മാനവ സ്വം വിശ്വസ്യ അഭിന്നാംശരൂപേണ അനുഭവതി തഥാ സഹ പ്രകൃതിം സഹചരരൂപേണ അചരത്. അയം ആത്മീയഭാവഃ പര്യാവരണ നൈതികതായാഹ മൂലം അസ്തി. ഇതി സർവേ ഭൂതാനി ആത്മനഃ ഏവ അംശാഃ ഇതി ബോധഃ ജാഗരൂകഃ ഭവേത് തർഹി ഹിംസ വിനാശഃ അതിക്രമണം ച സ്വയമേവ നിവർത്തതേ. ഭഗവത്ഗീതായാം അപി പ്രകൃതിചിന്തനം ഗംഭീരരൂപേണ വിവേചിതം. ഗീത പ്രകൃതിം ത്രിഗുണാത്മികാം സത്വരജസ്തമോ ഗുണാത്മകാം വർണ്ണയതി. അത്ര പ്രകൃതി മാനവജീവനസ്യ അഭിവാജ്യഭാഗഃ ഇതി ബോധഃ പ്രദത്തഃ. ഗീത കർമ്മയോഗദൃഷ്ട്യാ പ്രകൃതിസന്തുലനസ്യ മഹത്വം പ്രതിപാദയതി. യജ്ഞഭാവേന ലോകസംഗ്രഹായ സ്വാർത്ഥത്യാഗപൂർവകം കർമ്മ കർത്തവ്യം. യദി മാനവഃ പ്രകൃതിം പോഷയതി തർഹി പ്രകൃതി അപി തം പോഷയതി. ഏഷാ പരമ്പരാവലംബന ദൃഷ്ടി ആധുനിക പര്യാവരണ വിജ്ഞാനസ്യ സതത വികാസഃ ഇതി സിദ്ധാന്തേന സഹ തുല്യഭാവം ദർശയതി. ധർമ്മശാസ്ത്രഗ്രന്ഥാ യഥാ മനുസ്മൃതി യാജ്ഞവർക്കസ്മൃതി പാരാശരസ്മൃതി ഇത്യാദയ ഭാരതീയജീവനസ്യ ആചാരസംഹിതാരൂപേണ സ്വീകൃതാ ആസൻ. ഏതേഷു ഗ്രന്ഥേഷു കേവലം സാമാജിക നൈതിക നിയമാ ന അപി തു പര്യാവരണ സംരക്ഷണ സംബന്ധാ നിർദ്ദേശാഃ അപി ദൃശ്യന്തേ. ധർമ്മസ്യ വ്യാപകഃ അർത്ഥഃ കേവലം ധാർമ്മിക പര്യന്തഃ ന അപി തു ലോകഹിതം സന്തുലനരക്ഷണം സഹാസ്തിത്വം ഇത്യാദീനി അപി ആവഹതി. അതഃ പര്യാവരണ സംരക്ഷണം അപി ധർമ്മസ്യ അംഗരൂപേണ പ്രതിപാദിതം. ധർമ്മശാസ്ത്രേഷു വൃക്ഷരോപണസ്യ വിശേഷമഹത്വം വർണ്ണിതം. വൃക്ഷഃ ജീവനസ്യ ആധാരഃ സഹ പ്രാണവായുഃ തദാതി ഫലാനി പുഷ്പാണി ഛായാം ച പ്രദദാതി. അതഃ വൃക്ഷവിനാശഃ പാപരൂപേണ നിർദ്ദിഷ്ടഃ വൃക്ഷരോപണം തു പുണ്യകർമ്മ ഇതി മന്യതേ. കിഞ്ച കസിചിത് വൃക്ഷസി വിനാശഃ തസ്യ പ്രതിസ്ഥാപനം കർത്തവ്യം ഇതി അപി നിർദ്ദേശഃ ദൃശ്യന്തേ. ഏതേന സമാജേ വൃക്ഷ സംരക്ഷണസ്യ നൈതിക ഉത്തരവാദിത്വം സ്ഥാപിതം. ജലസംരക്ഷണമപി ധർമ്മശാസ്ത്രേഷു അനിവാര്യകർത്തവ്യരൂപേണ സ്വീകൃതേ. കുവനിർമ്മാണം സരോവര തടാക നിർമ്മാണം നദീനാം ശുദ്ധതാരക്ഷണം ഇത്യാദീനി പുണ്യകർമാണി മന്യന്തേ സ്മ. ജലം ജീവനസ്യ മൂലം ഇതി ബോധേന ജലദൂഷണം അധർമ്മരൂപേണ അവഗമ്യതേ. തീർത്ഥനദ്യഃ ഗംഗാ യമുനാ ഗോദാവരി ഇത്യാദയഃ പവിത്രത്വേന പൂജിതാഃ താസാം സംരക്ഷണം ധാർമ്മിക കർത്തവ്യരൂപേണ സ്വീകൃതം. ഭാരതീയ ജീവനപദ്ധതൌ ലോകാചാരഃ പർവതോത്സവാഃ വ്രതാനി യജ്ഞാഃ തീർത്ഥയാത്രാഃ ച കേവലം ധാർമ്മികാനുഷ്ഠാനാനി ന അപി തു പര്യാവരണ സംരക്ഷണസ്യ അപ്രത്യക്ഷ സാധനാനി ആസൻ. ധർമ്മഃ തഥാ ദൈനിക ജീവനം അത്ര അഭിന്നരൂപേണ സംബന്ധോ സ്ഥഃ. അതഃ പ്രകൃതി സംബന്ധാഃ ആചാരാഃ ലോകമാനസേ ഗാഢതയാ പ്രതിഷ്ഠിതാഃ ആസൻ. യേന സംരക്ഷണബുദ്ധിഃ സ്വാഭാവികരൂപേണ വികസിതവതി. വൃക്ഷപൂജന പരമ്പര ഭാരതീയ സംസ്കൃതേഹ വിശിഷ്ടം ലക്ഷണമസ്തി. തുളസീവൃഷ പവിത്രത്വേന ഗൃഹേഷു രോപ്യതേ. അശുദ്ധ ദേവവൃക്ഷരൂപേണ പൂജ്യത്തെ. വടവൃക്ഷ ദീർഘായുഷ്യ പ്രതീക ഇതി മന്യതേ. ഏതേഷാം പൂജന പരമ്പരയാ വൃക്ഷഛേദനം നിരുത്സാഹിതം വൃക്ഷരോപണം പ്രോത്സാഹിതം. യഥാ വൃക്ഷ ദേവതാരൂപേണ പൂജ്യതേ തഥാ തസ്യ സംരക്ഷണം നൈതിക കർത്തവ്യരൂപേണ അനുഭൂയതേ. ഭാരതീയ ദർശനേ പ്രകൃതി മാനവഃ ച പരസ്പരാവലംബിനോ ഇതി സ്പഷ്ടതയാ പ്രതിപാദിതം. മാനവഃ പ്രകൃതേഹ സ്വാമിഹി അപി തു തസ്യാഃ അവിഭജ്യാംശഃ ഇതി ഭാവന സർവേഷു ദർശനേഷു സൂക്ഷ്മരൂപേണ ദൃശ്യതേ. അയം സമുന്നയാത്മക ദൃഷ്ടികോണഃ ഭാരതീയ സംസ്കൃതേഹ വിശേഷലക്ഷണമസ്തി. എത്ര സഹാസ്തിത്വം സന്തുലനം സമഭാവഃ ച ജീവനസ്യ മൂലതത്വാനി മന്യന്തേ. മാനവഃ പശവഃ വനസ്പതയഃ ജലചരാഃ പക്ഷിണഃ സർവേ അപി ഏകസ്മിൻ ജീവനചക്രേ സമ്മ

0: ബന്ധാ ഭവന്തി വസുദൈവ കുടുംബകം ഇതി വിചാരഹ കേവലം മാനവസമാജപര്യന്തഹ ന അവിത്തു സമ്പൂർണ ജീവതിഷ്ഠേ പ്രതി വിസ്താര്യതെ ഏവം സ്പഷ്ടം ഭവതി ഇത് ഭാരതീയ ദർശനസ്യ സമന്വയാത്മക ദൃഷ്ടി പര്യാവരണ ചിന്തനെ അത്യന്തം മഹത്വപൂർണ അസ്തി ഉപസംഹാര രൂപേണ ഏതത് സുസ്പഷ്ടം ഭവതി ഇത് ഭാരതീയ സംസ്കൃതേ പര്യാവരണ ചിന്തനം അത്യന്തം ഗംഭീരം സമന്വിതം ആധ്യാത്മികാധിഷ്ഠിതം ച ഭവതി അസ്മാകം പരമ്പരായാം പ്രകൃതി ന കേവലം ഭൗതിക സംസാധന രൂപേണ അവഗമ്യത അവിത്തു മാതൃരൂപേണ ദൈവീശക്തി രൂപേണ ജീവനസ്യ ആധാരൂപേണ ച പൂജ്യത്തെ മതാഭൂമി ഇതി ഭാവന മാനവസ്യ ചേതസി കൃതജ്ഞതാം സംരക്ഷണബുദ്ധിയും ഉത്തരദായിത്വബോധം ച ജനയതി അദ്യതന പരിസ്ഥിതവും യഥാ വിശ്വം ജലവായു പരിവർത്തനം പ്രദൂഷണം ജൈവവിവിധാക്ഷയം ഇത്യാദി സങ്കടൈ പീഡ്യത തഥാ ഭാരതീയ സംസ്കൃതേ പര്യാവരണദൃഷ്ടേ പുനരാവലോകനം അത്യാവശ്യകം സന്തുലനം സംയമിത ജീവനം മര്യാദിതോപയോഭോഗ സഹാസ്തിത്വം ഇത്യേതേ തത്വാനി ഇതി വ്യവഹാരതഃ സ്വീകരിയേരൻ തർഹി പര്യാവരണ സങ്കടസ്യ തീവ്രത അവശ്യം ന്യൂനതാം പ്രാപ്നുയാം സംരക്ഷണം സന്തുലനം സഹാസ്തിത്വം ഏതേഷാം തത്വാനാം അംഗീകാരേണ ഏവ സതത വികാസഃ സാധ്യഃ ഭവേത് ആധുനിക വിജ്ഞാനസ്യ ഉപായാഃ അപി തദാ സഫലാഃ ഭവന്തി അതഃ നിഷ്കർഷതഃ വദാമഃ ഭാരതീയ സംസ്കൃതേ പര്യാവരണ ചിന്തനം കേവലം അതീതസ്യ വിചാരഃ ന അപി തു ഭവിഷ്യസ്യ മാർഗദർശകഃ അപി അസ്തി യദി മാനവജാതിഃ അസ്യാം ദൃഷ്ടോ പുനഃ പ്രവർത്തേത തർഹി പര്യാവരണ സങ്കടാത് മുക്തിം പ്രാപ്യ പൃഥിവ്യാഃ സന്തുലിതം സുസ്ഥിരം സമന്വിതം ച ഭവിഷ്യം നിർമാതും ശക്നുയാത് ധന്യവാദഃ
1: സംസ്കൃത പരിപാട്യാം ഏതാവതഃ ശ്രുതഃ ഭാരതീയ സംസ്കൃതോ പര്യാവരണ ചിന്തനം ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം പ്രഭാഷകഃ ഡോക്ടർ വിപിൻ തോമസ് സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ ധന്യവാദഃ
2: നിങ്ങൾ ഒരു ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായെങ്കിൽ പണം നഷ്ടമായെന്ന് തോന്നുന്നുണ്ടോ പരിഭ്രാന്തരാകേണ്ട തട്ടിപ്പ് നടന്ന ഉടൻ തന്നെ കേന്ദ്രീകൃത സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 വിളിക്കുക പണം പോയ വിവരം എത്രയും പെട്ടെന്ന് അധികാരികളെ അറിയിച്ചാൽ അത് തിരിച്ചുപിടിക്കാൻ സാധ്യതയുണ്ട് ഓർക്കുക വേഗത്തിൽ പ്രവർത്തിക്കുക 1930 വിളിക്കുക

പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് സോപാന സംഗീതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് തുറവൂർ എൻ. രഘുനാഥ്.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി സ്പൈസ്.
1: ഹലോ എവ്രിവൺ, ദിസ് ഇസ് ആർ ജെ ചേതൻ വിത്ത് യു ഓൺ സ്പൈസ് ദ വോയിസ് ഓഫ് ഹോപ്പ്. ഇൻ ടുഡേസ് ടോപ്പിക് ഐ വോണ്ട് ടു ഡിസ്കസ് വിമൻസ് ക്യാൻസർ വാക്സിൻസ്. Cancer has been a major health concern worldwide for several decades. Among the various types of cancer, women's cancer is particularly concerning as it affects a significant number of women globally. In recent years, cancer vaccines have emerged as a promising approach to the prevention and treatment of cancer. Women's cancer vaccines in particular have the potential to revolutionize the way we prevent and treat cancer in women. Women's cancer vaccines are designed to stimulate the immune system to recognize and destroy cancer cells. They work by targeting specific cancer-causing agents such as viruses or abnormal proteins that are found

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: എന്താണ് കെരറ്റോകോണസ്? നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ആര്യ എച്ച് സംസാരിക്കുന്നു.
1: അപരിചിതരിൽ നിന്നും വരുന്ന ലിങ്കുകളും കോളുകളും സമ്മാനം, ലോൺ, സൗജന്യങ്ങൾ എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളുടെ OTP ചോദിക്കുന്നവരെ സൂക്ഷിക്കുക. വ്യക്തിഗത വിവരങ്ങൾ ആരുമായും പങ്കുവയ്ക്കരുത്. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടൻ തന്നെ സഹായത്തിനായി സൈബർ ഹെൽപ്പ് ലൈൻ 1930 വിളിക്കുക. സൈബർ സുരക്ഷ നിങ്ങളുടെ കൈകളിലാണ്.

ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും കൂട്ടരും പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ആശ അജയ് അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യ ഗാനം നീലകളേബര നീരജനയന നിർമ്മല വിഷ്ണു സ്വരൂപം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആശ അജയ് അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി ഇപ്പോൾ ഇന്ന് നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജലനന്മയ്ക്ക് രാഷ്ട്രീയ വയോശ്രീ യോജന, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭാ വാരാന്ത്യ അവലോകനം, 6:50 വയലും വീടും, ഓർക്കിഡ് പൂക്കളുടെ വിസ്മയലോകം, ലിസി ജോസഫുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, മ്യൂസിക് ടൈം, ഈഗിൾസ്, 8:00 നാടകം 3 ചോദ്യങ്ങൾ 1-ഭാഗം, ലിയോ ടോൾസ്റ്റോയുടെ ദ 3 ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം, റേഡിയോ നാടകരൂപം ലക്ഷ്മൺ മാധവ്, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ സുദർശനൻ കുടപ്പനമൂട്, എസ് രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാടമന, കല്ലയം കൃഷ്ണദാസ്, സുൽഫി ഓയൂർ, ഹരികുമാർ വലേത്ത്, ഷിബു വിൽസൺ, വിനുരാജ് ഡിആർ. എട്ട് 30 പദ്ധതികൾ ജനനന്മയ്ക്ക് സ്വധാർ ഗൃഹ് സ്കീം, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായികലോകം, ഫെൻസിംഗ് പരിശീലകനായ

0: ശിവകുമാറുമായി അഭിമുഖം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, പണ്ഡിറ്റ് അർണബ് ചതോപാധ്യായയുടെ ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി, 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ, 11:15 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ ഹരീന്ദ്രനാഥക്കുറുപ്പ് അവതരിപ്പിച്ചത്. 6:00 ഉഷമലരി, തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ പ്രഭാതത്തെ പ്രതീക്ഷിച്ച് എന്ന കവിത ആലാപനം ജയന്തി കൃഷ്ണ. 6:15 ഉദയഗീതം, കെ ജെ മാർക്കോസ്, ബ്രഹ്മാനന്ദൻ, പട്ടണക്കാട് പുരുഷോത്തമൻ, വിൻസെന്റ് ഗോമസ് എന്നിവരും സംഘവും പാടിയത്. 6:30 പ്രഭാതപേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ്, ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 69 ഭാഗം. 8:35 സ്മൃതി മധുരം, 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. 9:00 ഓർമ്മച്ചപ്പ്, 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം, സെൻസസ് ആക്ട് 1948, അഡ്വക്കേറ്റ് നീതു എസ് ടി സംസാരിക്കുന്നു, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. ബാലലോകം, വെല്ലുവിളികൾ നിറഞ്ഞ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് വിജയകരമായി നടന്നുകയറിയ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകൻ നിലാൻ എ ശ്രീജിത്ത് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന നാടകം ബഷീറിന്റെ മൊഞ്ചത്തികൾ, സഹസ്ര രതീഷ് അവതരിപ്പിക്കുന്ന കഥ. 11:30 എന്തൊരു മഹാനുഭാവലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. 12:00 ഏകധാര, ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, എന്താണ് കെരറ്റോകോണോസ്, ഡോക്ടർ ആര്യ എ എച്ച് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി, 2:45 ഹരിതവാണി, കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര, 7 ഭാഗം, കാട്ടുതാറാവ്. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 സായന്തനം റിട്ടയർഡ് അധ്യാപകനും മനഃശാസ്ത്രജ്ഞനുമായ പി വി രാജൻ തൊടിയൂർ പങ്കെടുക്കുന്നു. 4:30 സൺഡേ സെലക്ഷൻസ്, 5:00 മൊഴിയുറവകൾ, ചലച്ചിത്ര പ്രവർത്തകരുമായി നടത്തിയ അഭിമുഖം പുനഃപ്രക്ഷേപണം. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ, കുന്നപ്പുഴ ICRO മ്യൂസിക് അവതരിപ്പിച്ചത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സമഗ്ര ശിക്ഷാ അഭിയാൻ, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, അഭിലാഷ് കരിമുളയ്ക്കൽ നടത്തുന്ന പ്രഭാഷണം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള ബില്ല് നിലവാരം, 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മുതൽ ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 2026 ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരത്തിന്റെ തത്സമയ വിവരണം. കാലാവസ്ഥ അറിയിപ്പ്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28°C, കുറഞ്ഞ താപനില 23.4°C, പെയ്ത മഴ 30.4 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 27.9°C, കുറഞ്ഞ താപനില 24°C, പെയ്ത മഴ 23.8 mm. ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിൽ രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ച് അറിയാം.
1: കഴിഞ്ഞ സെൻസസ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യ 10 കോടിയിലധികമാണ്. അതിൽ 1 കോടിയിലധികം പേർ 80 വയസ്സിന് മുകളിലുള്ളവരാണ്. മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യയിൽ 70% കൂടുതൽ താമസിക്കുന്നത് രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇവരിൽ വലിയൊരു ശതമാനം വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. 2026 പ്രായമായവരുടെ എണ്ണം 173 ദശലക്ഷമായി ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ

2017 കേന്ദ്ര സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. BPL വിഭാഗത്തിൽപ്പെട്ട പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുതിർന്ന പൌരന്മാർക്ക് അസിസ്റ്റഡ് ലിവിംഗ് ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇത്. മുതിർന്ന പൌരന്മാരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ആശയവിനിമയം, സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വയോജന സൗഹൃദ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ പരിമിതികൾ നേരിടുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ സാധിക്കുക എന്ന് നോക്കാം. കാഴ്ചക്കുറവ്, ശ്രവണ വൈകല്യം, പല്ലുകൾ നഷ്ടപ്പെടൽ, ചലനാത്മകത നഷ്ടപ്പെടൽ എന്നിങ്ങനെ പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും.

0: കഷ്ടപ്പെടൽ എന്നിങ്ങനെ പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൌരന്മാർക്ക് സഹായങ്ങളും സഹായ ജീവന ഉപകരണങ്ങളും നൽകുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെ ഉപകരണങ്ങളാണ് ഈ പദ്ധതി പ്രകാരം ലഭ്യമാകുന്നത്? വാക്കിംഗ് സ്റ്റിക്കുകൾ, എൽബോ ക്രച്ചസുകൾ, ട്രൈപോഡുകൾ, ക്വാഡ് പോഡുകൾ, ഊന്നുവടികൾ, കണ്ണട, ശ്രവണ സഹായികൾ, കൃത്രിമ പല്ലുകൾ, വീൽചെയർ എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നു. ഇത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 60 വയസ്സിന് മുകളിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിച്ച് ഈ പദ്ധതിയുടെ പ്രയോജനം നേടാവുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ അലിംകോ ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വാർദ്ധക്യത്തിൽ ആവശ്യമായ സഹായ ഉപകരണങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് ഈ പദ്ധതി വളരെ സഹായകരമാണ്. മുതിർന്ന പൌരന്മാർക്ക് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാനും അവർ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹായ ജീവന ഉപകരണങ്ങൾ നൽകി അവരെ സഹായിക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്.
1: ഇതുവരെ കേട്ടത് രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഓൺലൈൻ ഗെയിമിംഗിലെ കെണികൾ, സോഷ്യൽ മീഡിയയിലെ അതിക്രമങ്ങൾ എന്നിവ ശ്രദ്ധിക്കുക. സൈബർ ബുള്ളിയിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒളിച്ചിരിക്കരുത്. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക.
2: ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
3: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ നരേഷ് മാഗോ. In a major boost to the India Semiconductor Mission, Prime Minister Narendra Modi inaugurated the CG Semi-Outsourced Semiconductor Assembly and Test OSAT facility at Sanand in Gujarat a short while ago. Developed under the India Semiconductor Mission with an investment of over 7,500 crore rupees, the facility marks a major milestone in the country's tech manufacturing journey. Prime Minister Modi is currently addressing the program, so let's go over live to Sanand to listen to his address.
4: Design centers khulenge aur phir yahan se naye startups bhi niklenge. Yahi cluster ki taakat hoti hai. Ek udyog sainkdo udyogon ko janm deta hai. Sainkdo udyog लाखों रोजगार पैदा करते हैं और ये लाखों रोजगार पूरे क्षेत्र की अर्थव्यवस्था बदल देते हैं और ये सिर्फ सानंद में ही नहीं हो रहा, देश के अनेक राज्यों में भी सेमीकंडक्टर के क्लस्टर बन रहे हैं. साथियों, आज भारत में सेमीकंडक्टर सेक्टर के इस उभार से सभी उत्साहित हैं.
3: Earlier, Prime Minister Modi inaugurated and laid the foundation stone for development projects worth over 1,05,000 crore rupees in Rajasthan, marking a major push to infrastructure, energy, transport and employment generation.

0: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
1: ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുമെന്നും ഇതിനായി സംസ്ഥാന സർക്കാർ, പോലീസ്, എക്സൈസ് വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ പദ്ധതികൾ കാര്യക്ഷമമായതായി കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് ജില്ലയിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലഹരിയുടെ കരാള ഹസ്തത്തിൽ നിന്നും യുവതലമുറയെ രക്ഷിച്ചെടുക്കാനുള്ള ബോധവൽക്കരണം, ഉറവിടം തേടിയുള്ള ഇടപെടലുകൾ, കണ്ണികളെ അറുത്തുമാറ്റൽ, കേസുകൾ രജിസ്റ്റർ ചെയ്യൽ തുടങ്ങിയ വിവിധ സന്നാഹത്തോടെയുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നേതൃത്വം നൽകുന്നതായും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ വയനാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് 35 കേസുകളാണ്. ഇതിൽ 36 പേരെയും അറസ്റ്റ് ചെയ്തു. ലഹരി വിരുദ്ധ റാലി മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരി മാഫിയകളുടെ വിവരങ്ങൾ നൽകുന്നവരെ വെളിപ്പെടുത്താതെ കൃത്യമായ സമീപനം സ്വീകരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ എല്ലാവരും കണ്ണികളാകണമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും സംയുക്തമായി പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ദേശീയ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണോദ്ഘാടനം പടിഞ്ഞാറത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രിയങ്ക ഗാന്ധി MP നിർവഹിച്ചു. തുള്ളിമരുന്ന് വിതരണം ചെയ്യുന്നതിനായി ജില്ലയിൽ 561 പൾസ് പോളിയോ ബൂത്തുകളാണ് സജ്ജമാക്കിയത്. ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ എന്നിവിടങ്ങളെ സജ്ജീകരിച്ച 523 ബൂത്തുകൾക്ക് പുറമെ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിനായി ബസ് സ്റ്റാൻഡ്, വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി 23 ട്രാൻസിറ്റ് ബൂത്തുകളും, അതിഥി തൊഴിലാളികളുടെ താമസസ്ഥലങ്ങൾ, ദുർഘട പ്രദേശങ്ങൾ, പൊതുജനങ്ങൾ എത്തുന്ന സ്ഥലങ്ങളിൽ തുള്ളിമരുന്ന് നൽകുന്നതിനായി 15 മൊബൈൽ ബൂത്തുകളും സജ്ജീകരിച്ചു. KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ വയനാട് ജില്ലയിൽ വിജയകരമായി മുന്നോട്ട്. കോവിഡ് അനന്തരം ടൂറിസം നിന്നുപോയപ്പോൾ അതിനെ തിരികെ കൊണ്ടുവരാനാണ് KSRTC ബഡ്ജറ്റ് സെൽ തുടങ്ങിയത്. മനോഹരമായ വയനാട്ടിലെ മലയോര

0: മേഖലയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ KSRTC ബഡ്ജറ്റ് ടൂറിസം നൽകിയ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. ചൂരൽമല ദുരന്തത്തിന്റെ നാളുകളിൽ തളർന്നുപോയ വയനാട് ടൂറിസത്തിന് കൈത്താങ്ങായി ഓടിയത് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കായി ഉല്ലാസയാത്രകൾ, കല്യാണങ്ങൾ, മറ്റ് വിശേഷാൽ ട്രിപ്പുകൾ, ജംഗിൾ സഫാരി എന്നിവയെല്ലാം സഹായകരമായി. വയനാട്ടിലെ മുഴുവൻ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളും സഞ്ചാരികളുടെ മനം നിറച്ചാണ് അവരെ തിരികെ തൃപ്തിയോടെ നാട്ടിലേക്ക് യാത്രയാക്കുമ്പോൾ യഥാർത്ഥത്തിൽ വയനാടിന്റെ ടൂറിസത്തിന്റെ പെരുമയും ഖ്യാതിയുമാണ് KSRTCയിലൂടെ ഉയർന്നു പറക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി മാനന്തവാടി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ന്യൂ ലിവറി മോഡൽ ബസിന്റെ സർവീസ് ഉദ്ഘാടനം ഉഷാ വിജയൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ആരോഗ്യരംഗത്ത് വയനാട് ജില്ല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് ജനകീയ ഇടപെടലായി ആരോഗ്യം ദേവസ്വം വകുപ്പ് മന്ത്രി K.മുരളീധരന്റെ കായ്കൽപ്പം ജനസമ്പർക്ക പരിപാടി. ജില്ലയ്ക്കായി ഒരു ഡസനിലധികം പദ്ധതികൾ ഉൾപ്പെടുന്ന പ്രത്യേക ഹെൽത്ത് പാക്കേജും മന്ത്രി പ്രഖ്യാപിച്ചു. വയനാട് കലക്ടറേറ്റിലെ APG ഹാളിൽ നടന്ന കായ്കൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഉടനുണ്ടാകും. വയനാട് മെഡിക്കൽ കോളേജിന് നിലവിൽ മെഡിക്കൽ കോളേജിനെ കണ്ടെത്തിയ സ്ഥലം സംരക്ഷിത വനഭൂമിയായതിനാൽ മാനന്തവാടിയിൽ മറ്റു സ്ഥലം ലഭ്യമാക്കാനുള്ള സാധ്യതകൾ തേടുകയാണ്. ഇക്കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കിയില്ലെങ്കിൽ അടുത്ത വർഷം കോളേജിന്റെ അംഗീകാരം നഷ്ടപ്പെടുന്ന സ്ഥിതിയാകും. ഇത് തടയുവാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് എത്രയും വേഗം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. വൈത്തിരി ആശുപത്രിയെ ജില്ലാ മാതൃകാ ആശുപത്രിയാക്കി ഉടൻ ഉയർത്തും. ഇവിടെ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിന് ഉടൻ തറക്കല്ലിടും. ജില്ലയിലെ സർക്കാർ മേഖലയിലുള്ള MRI സ്കാനിംഗ് അപര്യാപ്തത പരിഹരിക്കാൻ ഒരു പ്രധാന ആശുപത്രിയിൽ MRI സ്കാനിംഗ് ഉടൻ സജ്ജമാക്കും. ജില്ലയിലെ എല്ലാ ആശുപത്രികളിലും മതിയായ തസ്തിക സൃഷ്ടിച്ച് ജീവനക്കാരെ നിയോഗിക്കും. കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഓണക്കനി നിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CC രജിത ചെണ്ടുമല്ലി തൈകൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഓണാഘോഷങ്ങൾക്ക് ആവശ്യമായ പൂക്കളുടെ പ്രാദേശിക ഉത്പാദനം വർദ്ധിപ്പിച്ച് വനിതകൾക്ക് അധിക വരുമാനം ഉറപ്പാക്കുന്നതിനായാണ് കൃഷി ആരംഭിച്ചത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി വ്യാപകമായി നടപ്പിലാക്കുന്നുണ്ട്. സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് പ്രാദേശിക വിപണി ലഭ്യമാക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് ജൈവ കൃഷി പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ചെണ്ടുമല്ലി കൃഷിയും ജൈവ പച്ചക്കറി കൃഷിയും സംയോജിപ്പിച്ച് കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിച്ച് കുടുംബങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ സഹായകരമാകും.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ആകാശവാണി, ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ഇന്ത്യൻ റൂപ്പി. പാടിയത് വിജയ് യേശുദാസ്. ഗാനരചന മുല്ലനേഴി. സംഗീതം ഷഹാബ സമാൻ.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഹ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ രാജസ്ഥാനെ ഏകദശാംശോത്തര ശൂന്യ പഞ്ചലക്ഷകോടി രൂപ്യതോപ്യധികാനാം വികാസ പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസം ച വിഹിതവാൻ. കേന്ദ്രീയ ഗൃഹമന്ത്രാലയന വിധിവിരുദ്ധ ക്രിയാകലാപ നിവാരണ അധിനിയമാന്തർഗതം പാകിസ്ഥാനെ സ്ഥിതാഹ ത്രയോവിംശതി ജനാഹ ആതങ്കവാദിത്വേന ഉദ്ഘോഷിതാഹ. വ്യാപകരൂപേണ പ്രവൃത്തം ചലച്ചിത്രവഞ്ചനാമാധൃത്യ ഭാരതസർവകാരേണ ടെലിഗ്രാം സംസ്ഥായാഹ കൃതേ ആധികാരികീ സൂചന പ്രസാരിത. ഭാരത് ഇസ്രായേൽ ദേശയോഃ മധ്യേ സഞ്ജാതഃ ദ്വിപക്ഷീയ നിവേശ സന്ധിഃ അദ്യാരഭ്യ ആധികാരികരൂപേണ പ്രവൃത്തോ ജാതഃ. ഭാരതർത്തു വിജ്ഞാന വിഭാഗേന വിജ്ഞാപിതം യത് ആഗാമിഷു ചതുർദിവസേഷു മധ്യഭാഗേ ഗുജറാത്ത് രാജ്യസ്യ കതിപയേഷു അന്യഭാഗേഷു ഹരിയാണ പഞ്ചാബ് രാജസ്ഥാന പ്രാന്താനാം ശിഷ്ടേഷു ക്ഷേത്രേഷു പ്രാവൃട്ടസ്ഥിതിഃ സർവഥാ അനുകൂലാ വർത്തതേ. അപി ച പുരുഷ ക്രിക്കറ്റ് ക്രീഡായാം ഭാരത ഇംഗ്ലണ്ട് ദേശയോഃ മധ്യേ ദ്വിതീയ ടി ട്വന്റി അന്താരാഷ്ട്രീയ ക്രീഡാ അദ്യ മഞ്ചേസ്റ്റർ നഗരേ ക്രീഡിഷ്യതേ. അഥ വാർത്താഹ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ രാജസ്ഥാനെ ഏകദശാംശോത്തര ശൂന്യ പഞ്ചലക്ഷകോടി രൂപ്യതോപ്യധികാനാം വികാസ പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസം ച വിഹിതവാൻ. അനേന രാജ്യേ ആധാരഭൂത സംരചനായാം ഊർജായാം പരിവഹനേ ഉദ്യമസൃജനേ ച തീവ്രത ആയാസ്യതി. സ്വസ്യ യാത്രായാം പ്രധാനമന്ത്രിണ

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഫലപ്രദമായ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെയും വിഭവങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്തതിലൂടെയും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം വെല്ലുവിളി തരണം ചെയ്യാൻ നിർണായക പങ്കുവഹിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തുടർന്ന് ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി

0: മന്ത്രി സാനന്ദിലെ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് ഫെസിലിറ്റിയും ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനം മുൻഗണന നൽകുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാംഗങ്ങൾ ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. ഒടിടി ഉള്ളടക്കവും പൈറേറ്റഡ് സിനിമകളും അനധികൃതമായി പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കാൻ ടെലിഗ്രാമിനോട് നിർദ്ദേശിച്ചു. സ്വീകരിച്ച നടപടിയുടെ റിപ്പോർട്ട് 15 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. റിസ്ക് ഫണ്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ നിബന്ധനകളിൽ സർക്കാർ മാറ്റം വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു.
1: നമുക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഏറ്റവും മനുഷ്യത്വപരമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. കുടിശ്ശികയുണ്ടെങ്കിലും അർഹമായ കുടുംബങ്ങൾക്ക് ആനുകൂല്യം നൽകാനുള്ള നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. നിക്ഷേപകരുടെ വിശ്വാസം വീണ്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
0: എന്റെ ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗ മുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെയാകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും എംഎൽഎ മെരിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളാശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. ടെലിഗ്രാഫ് മുൻ എഡിറ്റർ ആർ രാജഗോപാലിന് പാസ്പോർട്ട് ലഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വിവരം സ്ഥിരീകരിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന കാരണത്താൽ പാസ്പോർട്ട് പുതുക്കി നൽകാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറൂപ്പ ആരോഗ്യ കേന്ദ്രത്തിനെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആശുപത്രി സന്ദർശിച്ച മന്ത്രി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പത്തനംതിട്ട കോന്നിയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്കൂൾ കൌൺസിലിംഗിനിടെയാണ് സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചതായി 13-കാരി വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ഒരു പെൺകുട്ടി ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കമാകും. രാത്രി 10:30 നടക്കുന്ന ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസുമായി ഏറ്റുമുട്ടും. അർജന്റീനയും ഈജിപ്തും കൊളംബിയയും പ്രീ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം 2020 ക്രിക്കറ്റ് മത്സരം ഇന്ന് നടക്കും. രാത്രി 7:00 മാഞ്ചസ്റ്ററിലാണ് മത്സരം. അരങ്ങൊഴിഞ്ഞിട്ട് 30 വർഷം പിന്നിടുമ്പോഴും അനശ്വര കലാകാരൻ വി സാംബശിവന്റെ കൈപ്പടയിലെഴുതിയ കത്ത് നിധി പോലെ സൂക്ഷിക്കുകയാണ് കാർത്തികൻ നിരണം രാജൻ. വി സാംബശിവന്റെ 97-ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ആദ്യമായി ഓൾ ഇന്ത്യ റേഡിയോയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ തന്റെ കഥാപ്രസംഗം റേഡിയോയിൽ കേൾക്കണം എന്നഭ്യർത്ഥിച്ച് നിരണം രാജൻ സാംബശിവന് കത്തെഴുതി. 3 ദിവസങ്ങൾക്കകം സാംബശിവന്റെ മറുപടി കത്ത് നിരണം രാജന് ലഭിച്ചു. പ്രിയ രാജ എന്ന സംബോധനയോടെ ആരംഭിക്കുന്ന കത്തിൽ കഥാപ്രസംഗം കേൾക്കാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുക മാത്രമല്ല കഥാപ്രസംഗം നന്നായിരുന്നുവെന്ന് കേട്ടവർ പറഞ്ഞതായും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാസറ്റ് അയച്ചു നൽകണമെന്നും അറിയിച്ചു. കേട്ടുകഴിഞ്ഞ് തിരികെ നൽകാമെന്നും എഴുതിയിരുന്നു. അത് അക്ഷരം പ്രതിപാലിക്കുകയും ചെയ്തു വലിയ കലാകാരൻ.
0: അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ

0: കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. ഹജ്ജ് 2027നുള്ള ഓൺലൈൻ അപേക്ഷകൾ ജൂലൈ 20 വരെയാണ് സ്വീകരിക്കുക. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കടലിലിറങ്ങുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും അറിയിച്ചു. ഉത്തരവാദിത്വത്തോടെയുള്ള മത്സ്യബന്ധന രീതികൾ പിന്തുടരണമെന്നും നിരോധന നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചു. സെൻസസ് 2027ന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിലെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നേരിട്ട് വിലയിരുത്തി. തളിപ്പറമ്പ് നഗരസഭയിലെ അള്ളംകുളം വാർഡിലെ വീട്ടിലെത്തിയ ജില്ലാ കളക്ടർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. വധശ്രമക്കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകുളം കൌൺസിലർ ആയ സുഗതൻ. ക്യാൻസർ രോഗത്തിന് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് എതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള ഐഎംഎ ഹാളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ക്യാമ്പ്. വിശദവിവരങ്ങൾക്ക് 9020875111 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം മുടവൻമുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ 1.5 മാസത്തേക്ക് താൽക്കാലിക ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭാഗത്തു നിന്നും മുടവൻമുകൾ പാലത്തിലൂടെ മുടവൻമുകളിലേക്കും പാപ്പനംകോട് നിന്നും തമലം സൌത്ത് റോഡ് വഴി മുടവൻമുകളിലേക്കുമുള്ള ഗതാഗതമാണ് നിരോധിച്ചത്. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശുവികസന മന്ത്രി ബിന്ദുകൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ നൈപുണ്യ വികസനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കുടുംബശ്രീ കാലോചിതമായ പുതിയ പദ്ധതികളിലേക്ക് കടക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൌഹൃദം നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളുടെ യോഗം ഈ മാസം 9 തിരുവനന്തപുരത്ത്. വ്യാപകമായ പൈറസി റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ടെലിഗ്രാമിന് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതിയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ പ്രീ ക്വാർട്ടറിൽ കാനഡ ഇന്ന് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭാ വാരാന്ത്യാവലോകനം തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം. ഭരണപ്രതിപക്ഷ നിരയിലെ വാഗ്വാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇറങ്ങിപ്പോകലുകൾക്കും സാക്ഷ്യം വഹിച്ച സഭാതലം ഏറെ കലുഷിതമായ 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന് സമാപനമായി. ഈ വാരത്തിൽ June 29-30 July 1 തീയതികളിലായിരുന്നു സഭ സമ്മേളിച്ചത്. ഇതിൽ ആദ്യ ദിവസമായി 29-ന് തന്നെ സഭാതലം പോർവിളികളാൽ മുഖരിതമായി. പുതുതായി അധികാരത്തിലെത്തിയ UDF സർക്കാർ മുൻ സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ പെൻഷൻ വിതരണം തടഞ്ഞതിനെതിരെ LDF ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഇതിനു പുറമെ സംസ്ഥാനത്തെ ഭൂനിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള പാനൽ രൂപീകരണം, കുറഞ്ഞ വേഗതയിലുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം എന്നിവയും ആ ദിവസം സഭയിൽ ചർച്ചയായി. മുൻ സർക്കാർ ആരംഭിച്ച തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സ്ത്രീ സുരക്ഷാ പ്രതിമാസ പെൻഷൻ വിതരണം നിർത്തിവച്ചതിനെതിരെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയായിരുന്നു പ്രതിപക്ഷ വിമർശനം. CPM അംഗം AC മൊയ്തീനാണ് ചട്ടം 50 പ്രകാരം നോട്ടീസ് നൽകിയത്. പദ്ധതി UDF സർക്കാർ അട്ടിമറിച്ചുവെന്നും വീട്ടമ്മമാരുടെ കണ്ണുനീർ കാണാനാണോ സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന LDF സർക്കാർ ആ സമയത്തൊന്നും പ്രഖ്യാപിക്കാതെ 120-ാമത്തെ മാസം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണിതെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി. പട്ടിക സമഗ്രമായി പുനഃപരിശോധിച്ച ശേഷമേ പദ്ധതി തുടരുന്ന കാര്യം തീരുമാനിക്കുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സർക്കാരിന്റേത് സ്ത്രീവിരുദ്ധ സമീപനമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മറ്റു പെൻഷനുകളോ സ്ഥിരവരുമാനമോ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനുമായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ അർഹത പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തീരുമാനിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി.

ചൂണ്ടിക്കാട്ടി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ പ്രതിപക്ഷം തങ്ങളുടെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും സഭാ നടപടികളുമായി സംസാരിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് നിലവിലുള്ള പല ഭൂനിയമങ്ങളും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നും അവ കാലോചിതമായി പരിഷ്കരിക്കാൻ പ്രത്യേക പാനൽ രൂപീകരിക്കുമെന്നും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ സഭയെ അറിയിച്ചതായിരുന്നു മറ്റൊരു പ്രധാന സംഭവം. പുതുക്കിയ ബജറ്റിൽ പ്രഖ്യാപിച്ച രണ്ടാം ഭൂപരിഷ്കരണം നടപ്പിലാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. നിലവിലുള്ള ഭൂമി തരം മാറ്റൽ അപേക്ഷകൾ തീർപ്പാക്കാൻ ജില്ലാതല അദാലത്തുകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഹെൽമറ്റും ട്രാഫിക് നിയമങ്ങളും കർശനമാക്കണമെന്നാവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട എംഎൽഎ തോമസ് ഉണ്ണിയാടൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയവും ശ്രദ്ധേയമായി. നിലവിൽ 25 കിലോമീറ്ററിൽ താഴെ വേഗതയും 250 വോട്ടിൽ താഴെ മോട്ടോർ ശേഷിയുമുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ നോൺ മോട്ടോറൈസ്ഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതിനാൽ അവയ്ക്ക് ലൈസൻസോ ഇൻഷുറൻസോ നിർബന്ധമില്ലെന്നായിരുന്നു ഗതാഗതമന്ത്രി സി പി ജോണിന്റെ മറുപടി. ഇത്തരം വാഹനങ്ങൾ അപകടങ്ങളിൽപ്പെടുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കാൻ മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 138 ക്ലോസ് 1 പ്രകാരം സംസ്ഥാനത്തിന് അധികാരമുള്ള ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി നിയന്ത്രണങ്ങളും ഹെൽമറ്റുകളും നിർബന്ധമാക്കുന്നത് സർക്കാർ ഗൌരവമായി പരിഗണിക്കുകയാണെന്നും ഗതാഗതമന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടിയും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ ബിജെപി അംഗം വി മുരളീധരനും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. മാധ്യമങ്ങൾ ഉൾപ്പെടെ പല പ്രമുഖ സ്ഥാപനങ്ങളുടെയും CSR ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ആശുപത്രികളെ നവീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിൽ മേലുള്ള ചർച്ചയ്ക്കും അതേ ദിവസം സഭാതലം സാക്ഷ്യം വഹിച്ചു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. കുടിശ്ശികയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഘട്ടംഘട്ടമായി കൊടുത്തുതീർക്കാൻ പുതിയ ബജറ്റിൽ പ്രത്യേക തുക വകയിരുത്തിയിട്ടുണ്ടെന്നും സാമ്പത്തിക അച്ചടക്കം പാലിച്ച് ട്രഷറി നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഴക്കാലത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ പ്രധാന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിന്റെ കണക്കുകൾ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ സഭയിൽ അവതരിപ്പിച്ചു. ജൂൺ 30 മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിലെ ചോദ്യപേപ്പർ ചോർച്ചയും മൂല്യനിർണയത്തിലെ അപാകതകളും ചൂണ്ടിക്കാട്ടി ദേശീയ പ്രവേശന പരീക്ഷാ സംവിധാനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിയമസഭാ ചട്ടം 118 പ്രകാരം പ്രമേയം അവതരിപ്പിച്ചു. പരീക്ഷാക്രമക്കേടുകളിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കാൻ നിയമപരമായ എല്ലാ വഴികളും തേടുമെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. അതേസമയം പ്രമേയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളിൽ ഭേദഗതികൾ വരുത്തണമെന്ന് ബിജെപി അംഗം വി മുരളീധരൻ ആവശ്യപ്പെട്ടെങ്കിലും സഭ അത് തള്ളിക്കളയുകയും ശബ്ദവോട്ടോടെ പ്രമേയം പാസാക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട സാമ്പത്തിക സഹായ വിതരണം വൈകുന്നതിനെതിരെയായിരുന്നു അന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. ഫിഷറീസ് വകുപ്പിനെ വിമർശിച്ച് സിപിഎം അംഗം സജി ചെറിയാനാണ് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ധനസഹായമായി 1500 രൂപ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂറിന്റെ മറുപടി. ബാക്കി തുക സാധാരണയായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് നൽകേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാലുടൻ ബാക്കിയുള്ള രണ്ടു ഗഡുക്കളും ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകേണ്ട സൌജന്യ റേഷൻ വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. ഇതിനിടെ മന്ത്രി ഷിബു ബേബി ജോൺ ഈ വിഷയത്തിൽ ഇടപെട്ട് മുൻ സർക്കാരിനെ വിമർശിച്ചത് പിന്നീട് സഭയിൽ വലിയ ബഹളത്തിന് വഴിവെച്ചു. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനു ശേഷമായിരുന്നു ബഹളം. വാക്കൌട്ട് പ്രസംഗം നടത്തിയ പിണറായി വിജയൻ ഫിഷറീസ് മന്ത്രിയുടെ കഴിവുകേടുകൊണ്ടാണെന്ന് തോന്നും വിധമാണ് മറ്റൊരു മുതിർന്ന മന്ത്രി ഇടയിൽ കയറി മറുപടി പറഞ്ഞതെന്ന് കുറ്റപ്പെടുത്തി. കഴിവുകേട് എന്ന വാചകം ഭരണപക്ഷം ഒന്നാകെ ഏറ്റുപിടിച്ചതോടെ ബഹളമായി. ഏറെ നേരത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മലയോര മേഖലകളിലെ നിരന്തരമുള്ള വന്യജീവി ആക്രമണം തടയുന്നതിനായി റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ സഭയിൽ ഉറപ്പു നൽകി. വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെയും കൃഷിനാശം സംഭവിച്ചവരുടെയും കുടുംബങ്ങൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാര തുക വേഗത്തിൽ വിതരണം ചെയ്യാൻ പ്രത്യേക ഫണ്ട് അനുവദിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ജൂലൈ 1 ചേർന്ന സഭാ സമ്മേളനം സംഭവബഹുലമായിരുന്നു. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കുന്നതിനുള്ള ബില്ല്, കേന്ദ്രത്തിന്റെ FCRA ഭേദഗതിക്കെതിരെയുള്ള പ്രമേയം, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഉൾപ്പെടുത്തി പാസാക്കിയ ധനബില്ല്, അതേചൊല്ലി പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണം എന്നിവയ്ക്കെല്ലാം സഭാതലം സാക്ഷിയായി. ഭരണഘടനയുടെ 3-ാം ഷെഡ്യൂളിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം

എന്ന് മാറ്റുന്നതിനായി രാഷ്ട്രപതി സഭയുടെ അഭിപ്രായം തേടിയ ദ കേരള ഓൾട്ടറേഷൻ ഓഫ് നെയിം ബില്ലിലെ വ്യവസ്ഥകൾക്ക് നിയമസഭ ഏകകണ്ഠമായി അംഗീകാരം നൽകി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബില്ലിലെ 10 വ്യവസ്ഥകളും സഭയിൽ വായിച്ചു കേൾപ്പിക്കുകയും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ യാതൊരു എതിർപ്പുകളുമില്ലാതെ അത് അംഗീകരിക്കുകയുമായിരുന്നു. സന്നദ്ധ ജീവകാരുണ്യ സംഘടനകൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി നിയമവും ചട്ടങ്ങളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സഭ പ്രമേയം പാസാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് പ്രമേയം അവതരിപ്പിച്ചത്. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കേന്ദ്ര നിയമം കർശനമാക്കിയതുമൂലം സംസ്ഥാനത്തെ നിരവധി അനാഥാലയങ്ങളുടെയും പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലായതിന്റെ ഔദ്യോഗിക കണക്കുകൾ മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചു. ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് ഔദ്യോഗികമായി കത്ത് നൽകിയതായും അദ്ദേഹം മറുപടി നൽകി. LDF പ്രമേയത്തെ പൂർണമായി പിന്തുണച്ചു. എന്നാൽ BJP അംഗം വി മുരളീധരൻ പ്രമേയത്തിന്മേൽ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചെങ്കിലും സഭ അത് തള്ളി. KSRTC ജീവനക്കാരുടെ ശമ്പള വിതരണം എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപായി നൽകുന്നതിനുള്ള പുതിയ സംവിധാനം നിലവിൽ വന്നതായി ഗതാഗതമന്ത്രി CP ജോൺ സഭയെ അറിയിച്ചു. സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിന് പുറമെ കോർപ്പറേഷന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറക്കുന്ന പദ്ധതിയും അദ്ദേഹം വിശദീകരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് പുതിയ നികുതി ഉൾപ്പെടുത്തിയുള്ള ധനബില്ലിനെതിരെ പ്രതിപക്ഷ നിരയിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. അവർ സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. എന്നാൽ സാമ്പത്തിക നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ സംസ്ഥാന ധനബില്ല് ശബ്ദ വോട്ടോടെ സഭ പാസാക്കി. ഈ വിഷയത്തിൽ സഭയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി മറുപടി നൽകി. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ എന്നത് UDF മുന്നണിയുടെ ചർച്ചയിലാണ് തീരുമാനിക്കപ്പെടേണ്ടത്. വിൽക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ വിൽക്കില്ല. വിൽക്കണമെന്നാണെങ്കിൽ ധനബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നികുതിയായിരിക്കും പ്രാബല്യത്തിൽ വരികയെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഏതായാലും ഭാഷാപരവും സാംസ്കാരികവുമായ കേരളത്തിന്റെ വ്യക്തിത്വത്തിന് ഭരണഘടനാപരമായ ഔദ്യോഗിക അംഗീകാരം നേടാനുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് July 1 സഭയിൽ കണ്ടത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചാണ് സംസ്ഥാനത്തിന്റെ പേരുമാറ്റത്തിന് അനുകൂലമായി നിന്നത്. കൂടാതെ സന്നദ്ധ സംഘടനകളെ പ്രതിരോധത്തിലാക്കുന്ന കേന്ദ്ര നിയമത്തിനെതിരെ കേരളത്തിന്റെ പൊതുവികാരം ശക്തമായി കേന്ദ്രത്തെ അറിയിക്കാനും ഈ ദിനത്തിലെ നടപടികളിലൂടെ നിയമസഭയ്ക്ക് കഴിഞ്ഞു. ഇതുവരെ കേട്ടത് നിയമസഭാ വാരാന്ത്യ അവലോകനം. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം. അവതരണം അക്ഷയ് ഷാജി.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം പരസ്പരമുള്ള മനസ്സിലാക്കലാണ്. ബന്ധങ്ങൾ ചെടികൾക്ക് തുല്യമാണ്. കളപറിച്ചും വെള്ളമൊഴിച്ചും ഓരോ ദിവസവും പരിപാലിക്കേണ്ടതുണ്ട്. വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ലെങ്കിൽ ഒരു ബന്ധത്തിനും നിലനിൽക്കാൻ കഴിയില്ല. ആദ്യം സ്വയം മനസ്സിലാക്കാനും ശേഷം ഒപ്പം നിൽക്കുന്നവരെ മനസ്സിലാക്കാനും കഴിഞ്ഞാൽ സൗഹൃദമായാലും സ്നേഹമായാലും അത് എന്നും നിലനിൽക്കും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? ഓർക്കിഡ് പൂക്കളുടെ വിസ്മയ ലോകം എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് റബ്ബർ ക്രൗൺ ബഡ്ഡിംഗ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. മുറ്റം നിറയെ പൂച്ചെടികളുള്ള വീടുകൾ പണ്ടൊക്കെ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് അത്തരം നല്ല സുഗന്ധപൂരിതമായ കാഴ്ചകൾ കുറവാണ്. മുറ്റം തന്നെ കഷ്ടി. ഉള്ളത് തന്നെ മൊസൈക്കോ ടൈൽസോ ഇട്ട ഇടങ്ങളിൽ എവിടെയാണ് പൂക്കൾക്കും ചെടികൾക്കും സ്ഥാനം?

0: അഥവാ മുറ്റമുണ്ടെങ്കിൽ തന്നെ പൂച്ചെടികൾ വെച്ചു പിടിപ്പിക്കാനും അതിന് വെള്ളവും വളവും നൽകി പരിപാലിക്കാനും വിടരുന്ന പൂക്കൾ നോക്കി ആസ്വദിക്കാനും ആർക്കാണ് സമയം? എന്നാൽ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്ന ആളുകളും ഉണ്ട് കേട്ടോ. തിരുവനന്തപുരം കുമാരപുരം സ്വദേശി ശ്രീമതി ലിസി ജോസഫ് അത്തരത്തിൽ ഒരാളാണ്. ഓർക്കിഡ് വളർത്തൽ ഒരു പാഷനായി കൊണ്ടു നടക്കുന്ന ഇവർ വിവിധ തരത്തിലുള്ള ധാരാളം ഓർക്കിഡുകൾ വളർത്തുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നു. ഓർക്കിഡിന്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിന്റെ പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ശ്രീമതി ലിസി ജോസഫ് പറഞ്ഞു തരുന്നത് കേൾക്കാം. ഷിബു ജോർജാണ് ശ്രീമതി ലിസി ജോസഫുമായി സംസാരിക്കുന്നത്.
1: ലിസി മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ലിസി മേഡം, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഓർക്കിഡ്സിനെ കുറിച്ചാണ്. ഓർണമെന്റഡ് പ്ലാന്റ് ആണല്ലോ. താങ്കൾ എത്ര നാളുകൊണ്ടാണ് ഓർക്കിഡ്സിന്റെ കൃഷി ചെയ്യുന്നത്?
2: അറൌണ്ട് 25 ഇയേഴ്സ് ആയി ഞാൻ ഓർക്കിഡ്സിന്റെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ആക്ച്വലി ഞാനത് എന്റെ ഒരു പാഷനായിട്ട് തുടങ്ങിയതാണ്. അന്ന് എനിക്ക് അധികം വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് കോമൺ ആയിട്ട് കിട്ടുന്ന വെറൈറ്റീസ് നമ്മുടെ ഡാൻസിംഗ് ഗേൾ എന്ന് പറയുന്ന ഇതും കുറച്ച് ഡെൻഡ്രോബി ഐറ്റംസ് ഒക്കെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതും ഓർക്കിഡ് മാത്രമല്ല, കൂടെ വേറെ പ്ലാന്റ്സും ഉണ്ട്. പക്ഷെ മെയിൻ ഇതിന് ഭയങ്കര എന്റെ ഫ്ലവറിന്റെ ലൈഫ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് തിരക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഡെൻഡ്രോബി തന്നെ എന്നെ പല പല വെറൈറ്റീസ് ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ അതിനൊക്കെ കളക്ട് ചെയ്തു. ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്നും പല പല ഗ്രൂപ്പിൽ നിന്നും കിട്ടുന്നിടത്ത് നിന്നൊക്കെ കളക്ട് ചെയ്തു. അങ്ങനെ ഡെൻഡ്രോബിത്തിന്റെ കുറെ ഒരു കളക്ഷനായി എനിക്ക്. അത് കഴിഞ്ഞപ്പോഴാണ് അതിനേക്കാൾ കോസ്റ്റ്ലിയാണ് ബാക്കി വരുന്ന എല്ലാത്തിനും. ഡാൻസിംഗ് ഗേൾ ആദ്യത്തെ കാലത്ത് വളരെ ചീപ്പായിരുന്നു. പക്ഷെ പിന്നീട് വരുന്ന ഡാൻസിംഗ് ഗേൾക്ക് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഡാൻസിംഗ് ഗേൾ എന്ന് പറഞ്ഞ ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ഡാൻസിംഗ് ഗേൾ ഒരു കോമൺ നെയിം മാത്രമേ ഉള്ളൂ. അത് തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്, പല പല പേരുകളാണ് അറിയപ്പെടുന്നത്. കോമൺ ഒരു സ്ട്രക്ചർ ഡാൻസിംഗ് ഗേൾ ഫ്ലവറിന്റെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കളർ കോമ്പിനേഷൻസ് വെരി ഡിഫറെന്റ്. ദെൻ നെക്സ്റ്റ് ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് വെക്കാൻ പറ്റുന്നില്ല ഞാൻ നോക്കിയപ്പോ. അപ്പൊ ചീത്തയായി പോകുന്നു. ഇപ്പൊ നമ്മള് വളർത്തി വളർത്തി വലുതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഏരിയയിലും വെക്കണമല്ലോ. അപ്പൊ ഞാൻ കോമൺ ആയിട്ട് ഞാൻ ഇതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു, ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് വളർത്താൻ പറ്റുന്നത് എന്താണ് എന്നൊക്കെ ഇത് നോക്കി കഴിഞ്ഞപ്പോൾ മുക്കാറയുണ്ട്. മുക്കാറ സൺലൈറ്റ് തന്നെ വളരുന്ന ടൈപ്പാണ് മുക്കാറ. പിന്നെ വാൻഡാസ് ഉണ്ട്, അത് നമ്മൾ ഷെയ്ഡിന്റെ അടിയിൽ വളരുന്ന വാൻഡയുണ്ട്. 25% ഷെയ്ഡ് മതി. പിന്നെ കൂടാണ്ട് വെളിയിൽ വളരുന്ന മുക്കാറ വളരുന്ന പോലെ തന്നെ വളരുന്ന വാൻഡാസും ഉണ്ട്. പിന്നെ കാറ്റിലിയ, സുന്ദരിയാണെന്നറിയാം കാറ്റിലിയുടെ പൂ കണ്ടാൽ. കാറ്റിലിയാസ് കളക്ട് ചെയ്ത്, കാറ്റിലിയാസും ഈ പറഞ്ഞ മാതിരി ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്ത്. ആദ്യം വലിയ പൂ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ എന്ന് പറഞ്ഞ് വാങ്ങിക്കും. നമ്മൾ വാങ്ങിച്ച് വയ്ക്കും, പൂവിന് അധികം ലൈഫ് കിട്ടത്തില്ല. അത് കണ്ടപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ എപ്പി കാറ്റിലിയ എന്നൊക്കെ പറയുന്ന വേറെ വർഗ്ഗമുണ്ട്. അതിന് ചെറിയ പൂക്കളാണ്, ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് വരും, ലൈഫും കൂടുതലുണ്ട്. എന്നിരുന്നാലും കാറ്റിലിയ വിരിയുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. അങ്ങനെ കാറ്റിലിയയുടെ കളക്ഷൻ തുടങ്ങി.
1: അപ്പൊ അങ്ങനെ കളക്ഷൻ
2: കൂട്ടിക്കൊണ്ടിരുന്നു.
1: കളക്ഷൻസ്
2: എനിക്ക് വെറൈറ്റീസ് വെച്ച് നോക്കുകയാണെങ്കിൽ 100 വെറൈറ്റീസ് ഉണ്ട് കളക്ഷൻ ഉണ്ട്. കാരണം ഇതിനകത്ത് പിന്നെ സ്പീഷ്യസ് ഐറ്റംസ് ഉണ്ട്, വൈൽഡ് ഓർക്കിഡ്സ് ആയിട്ടുള്ളത്. സ്പീഷ്യസ് ഉദ്ദേശിക്കുന്ന വൈൽഡ് ഓർക്കിഡ് ആണ്, അതിന്റെ പുതിയ പുതിയ ജനറേഷൻസ് ആണ് അതിന് വരുന്നത്. അപ്പൊ അത് ഞാൻ കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു കുഴപ്പം എന്നു വെച്ചാൽ എപ്പോഴും ഫ്ലവർ വരത്തില്ല. അതിന് ഫ്ലവറിങ് പല സ്പീഷ്യസിനും പല ടൈമിലാണ് ഫ്ലവറിങ് വരുന്നത്. മോസ്റ്റ് ഓഫ് സ്പീഷ്യസ് ഒക്കെ നമുക്കിവിടെ ഫ്ലവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, താമസിക്കും. പക്ഷെ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് യോജിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് ഫ്ലവർ ചെയ്യും. ടൈം എടുക്കുന്നുള്ള അതിനൊരു ക്ഷമ വേണം, അതാണ് അതിന്റെ കാര്യം.
1: അപ്പൊ ഈ ഓർക്കിഡ്സ് കൾട്ടിവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ, ഓർക്കിഡ് കൃഷി എന്ന് പറയുമ്പോൾ തന്നെ, ഇതിന്റെ ഒരു രീതി വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾ സാധാരണ പൂച്ചെടികൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന മാതിരി അല്ലല്ലോ ചെയ്യുന്നത്. തുടക്കം തൊട്ടൊന്ന് പറയാവോ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്?
2: നോർമലി ഓർക്കിഡിന്റെ ഏറ്റവും ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മണ്ണ് ആവശ്യമില്ല എന്നുള്ളതാണ്. ഫ്ലാറ്റ് താമസിക്കുന്നത് മണ്ണ് കൊണ്ട് മുകളിൽ കയറാൻ പറ്റത്തില്ല. പണ്ടുകാലത്ത് മാത്രം അത് യൂസ് ചെയ്ത് നമ്മുടെ ഓടും കഷ്ണമില്ലേ, പൊട്ടിയ ചട്ടി, പൊട്ടിയ ഓട്, ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് ഫംഗിസൈഡിനകത്ത് മുക്കി ഈ ഓർക്കിഡ് പ്ലാന്റ് വാങ്ങിക്കാൻ കിട്ടും. അവിടെ വരുമ്പോൾ അതിനകത്ത് ചെറിയ ചകിരിയുടെ പീസ് ഉണ്ടാവും, അതൊക്കെ കുഴപ്പമില്ല, കളയണ്ട. അപ്പൊ അതിനോടുകൂടി തന്നെ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ ഹോളുള്ള പോട്ടുകൾ, ഹോളില്ലെങ്കിൽ കുഴപ്പമില്ല, എങ്കിലും കുറച്ച് എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അധികം ഹോളുള്ള പോട്ടിനകത്ത് നടുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. അപ്പോൾ ഹോളിലെ പൊട്ടിലേക്ക് ഈ പ്ലാന്റ് ഇറക്കി വെച്ച് ഓടും കഷ്ണോ പൊട്ടിക്കെട്ടി ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം സ്റ്റെറിലൈസ് ചെയ്തായിരിക്കും, ഐ മീൻസ് ഫംഗിസൈഡിൽ മുക്കിയെടുത്താലും നട്ടു വയ്ക്കണം. അപ്പോഴും ഇച്ചിരി വെയിറ്റ് വരും. കുറച്ചും കൂടെ ഈസി ആയിട്ട് പിന്നെ കണ്ടത് കരി വാങ്ങിക്കാൻ കിട്ടും. കരി തൊണ്ടിന്റെ പീസുകൾ ഇതിനകത്ത് കൂടെ ഫിക്സ് ചെയ്ത് കരിയും കൂടെ ഫിക്സ് ചെയ്ത് നമുക്ക് ഈ ഹോളുള്ള പോട്ടിനകത്ത് നടാം. അപ്പൊ അന്നൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ

0: റേറ്റ് കുറഞ്ഞിരിക്കും. അത് കാശ് കൊടുത്ത് മേടിക്കാൻ ബുദ്ധിമുട്ടാണ്, കരിയൊക്കെ കാശ് കൊടുത്ത് വേണമല്ലോ മേടിക്കാൻ. അപ്പോൾ അത് ബുദ്ധിമുട്ടാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞത്. ആദ്യകാലത്ത് ഞാനൊക്കെ നട്ടുകൊണ്ടിരുന്നത് ഓടും കഷ്ണമൊക്കെ വെച്ചിട്ടാണ്. അത് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ്. എങ്കിലും വെയിറ്റ് കുറയാനൊക്കെ ഉദ്ദേശിച്ച് മാത്രമല്ല, റൂട്ടുകൾക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പോകാൻ എളുപ്പം, തൊണ്ടും ചാർക്കോളൊക്കെയാണ്. മറ്റതുമാണ് കുഴപ്പമില്ല. എങ്കിലും ഇതിന്റെ പോട്ടിനകത്ത് നമുക്ക് ഹാങ് ചെയ്തിടാം. അപ്പൊ നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ എവിടെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റി, ഹാങ് ചെയ്തിടാം. ഹാങ് ചെയ്യാൻ നിർബന്ധമില്ല. ഇതിനെ പോട്ടിനകത്താക്കി താഴെയും വെക്കാം. മുക്കാറ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെളിയിലല്ലേ വെക്കുന്നത്. വെളിയിൽ വെക്കുമ്പോൾ അത് പൊങ്ങിപ്പോവും, കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് പോകും. സ്ട്രെയിറ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. വേണമെങ്കിൽ നമുക്കതിനെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോ ഒരു സൈഡിലോ, കൊമേഴ്സ്യൽ യൂസിന് ചെയ്യുന്നവരെല്ലാം വലിയ സ്ഥലം എടുത്തിട്ട് ലൈനടിച്ച് നിലമൊക്കെ പുല്ലൊക്കെ കളഞ്ഞ്, പുല്ല് വരാത്ത ഒരു നെറ്റൊക്കെ വിരിച്ച് അതിന്റെ മുകളിൽ തൊണ്ടടുക്കും. തൊണ്ടടുക്കിയിട്ട് ഈ പ്ലാന്റിനെ അങ്ങ് വെച്ച് കൊടുക്കും. പിന്നെ അറ്റത്തേറ്റത്തും സപ്പോർട്ട് ചെയ്ത് കെട്ടി കെട്ടി കെട്ടി കെട്ടി ചെരിഞ്ഞും പറഞ്ഞ് പോകാണ്ട് കെട്ടി ആണ് അത് വളർത്തുന്നത്. പക്ഷെ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. വീട് വളർത്തുന്നവർക്ക് അതൊന്നും പറ്റാത്തതുകൊണ്ട് ചട്ടിയിൽ തന്നെ ഈ തൊണ്ട ഓടും കഷ്ണമൊക്കെ ഇട്ടാൽ മതി. പിന്നെ ഒരു സപ്പോർട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട് വളർന്നോളും. നല്ല വെയിലത്ത് വെക്കാം.
1: ഓക്കെ. അപ്പൊ ഇതിന് ഒരു വർഷം ഇങ്ങനെ നട്ട് കഴിഞ്ഞാല് പിന്നെ ഇതിന്റെ പരിചരണം എങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണ ചെടിയാണെങ്കിൽ നമുക്ക് വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
0: ഈ ഏത് ചെടിയാണെങ്കിലും നമ്മൾ പോട്ടിങ് ചെയ്യുമ്പോൾ ഓടിക്കൊണ്ടു വെളിയിൽ വെയിലത്ത് വെക്കരുത്. ഞാൻ പറഞ്ഞില്ല മുക്കാറ വെയിലത്ത് വെക്കാം. അതും ജസ്റ്റ് ഒന്ന് തണലത്തേക്ക് വെച്ചിട്ട് ഒരു 1 week അല്ലെങ്കിൽ 1 month കഴിഞ്ഞിട്ട് പയ്യെ സൺലൈറ്റിലേക്ക് വെക്കാം. ഡെൻഡ്രോബി ആണെങ്കിൽ അതിനും ഒരു 25% ഷെയ്ഡ് മതി കിട്ടും. ഡെൻഡ്രോബി ഞാൻ പരീക്ഷിച്ചറിഞ്ഞതാണ്. ആദ്യകാലത്ത് ഞാൻ നല്ല ഒരു 50-75% ഷെയ്ഡിൽ വെച്ചുകൊണ്ടിരുന്നു. 75% ഷെയ്ഡ് വന്നപ്പോഴത്തേക്ക് അതിന്റെ ഗ്രോത്ത് വന്നു, പക്ഷെ ഫ്ലവറിംഗ് വരുന്നില്ല. ഫ്ലവറിംഗ് പിന്നെ അത് നിങ്ങൾ എല്ലാവരും നോട്ടീസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും എന്നോട് പറയും, ആരെ എന്റെ ചെടിക്കൊന്നും ഫ്ലവർ വരുന്നില്ല, ചെടി നന്നായിട്ട് നിൽക്കുന്നു എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അതിന് ഇച്ചിരി വെയിലുള്ളിടത്ത് തന്നെ വെക്കണം. കുറച്ച് സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി. ഡെൻഡ്രോബിയത്തിന് നന്നായിട്ട് ഫ്ലവർ വരും. മാത്രമല്ല കുറച്ച് ദിവസം ഒന്ന് വെള്ളമൊന്നും കൊടുക്കാതെ ഇടുവാണെങ്കിൽ, അതിന് ഞാൻ പറയേണ്ട ഭാഷയിൽ പട്ടിണിക്ക് ഇടുക എന്നാണ് പറയണത്. ഒരു 1 week അതിന് പട്ടിണിക്ക് ഇടുവാണെങ്കിൽ അതിനകത്തുള്ള അതിന് കിട്ടിയിരിക്കുന്ന വളവും ഇതെല്ലാം വലിച്ചെടുത്ത് അത് പുതിയ ഫ്ലവറിങ്ങിന്റെ സ്റ്റെമ്മും ഒക്കെ വന്ന് പൂക്കും. അതിന് നല്ലതാണത്. അതിനിങ്ങനെ ഹാങ് ചെയ്തിടുന്നോ വേണ്ടത്തേക്ക് എന്തും ചെയ്യാം. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേറെ രീതിയുണ്ട്. എല്ലാ ചെടിയും നമുക്ക് അങ്ങനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഫെലോസിസ് ശരിക്കും പറഞ്ഞാൽ ഷെയ്ഡി പ്ലേസ് തന്നെ വെക്കേണ്ട പ്ലാന്റ് ആണത്.
1: ഓർക്കിഡിന്റെ ഇനം അനുസരിച്ചിരിക്കും നമ്മൾ എങ്ങനെയാണ് അതിനെ ഷെയ്ഡിൽ വെക്കണോ അതോ വെയിലത്ത് വെക്കണോ.
0: അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ഒരു ചെടി വളർത്താൻ തുടങ്ങുന്നതിന് മുമ്പ് കാണുമ്പോഴത്തേക്ക് ഹായ് എന്ന് പറഞ്ഞ് ഓടിപ്പോയി മേടിക്കരുത്. നമ്മൾ മേടിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ അവരോട് തന്നെ ചോദിക്കരുത് ഇനി എങ്ങനെ വളർത്തേണ്ട രീതി. ഇല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി നഷ്ടം, കാരണം ഓർക്കിഡിന് നല്ല റേറ്റ് ആണല്ലോ, ആ വില നമുക്ക് നഷ്ടം വരും. അപ്പൊ അതുപോലെ നമ്മൾ ജസ്റ്റ് ഒരു ഗ്രാഹ്യം ഉണ്ടായിരുന്നാൽ നല്ലതാണത്. ഏതെനമാണ് വെയിലത്ത് വെക്കേണ്ടത്, ഏതെനത്തിന് എന്തോരം വെയിൽ കൊള്ളാം, ഏതിന് കൂടുതൽ വെയിൽ വേണം, എന്തിനാണ് കൂടുതൽ വാട്ടർ വേണ്ടത്, മീഡിയത്തിനനുസരിച്ച് വാട്ടറിങ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരാതെ നമുക്ക് നോക്കാൻ പറ്റും. മാത്രമല്ല ഈ ഓർക്കിഡിന് സംഭവിക്കുന്ന രോഗങ്ങൾ അതിന്റെ പ്രതിവിധികൾ അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം.
1: അപ്പൊ നമ്മൾ ഈ വാട്ടറിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ വെള്ളം കൊടുക്കുന്നത് ആവറേജ് ഓർക്കിഡിന് നമുക്ക് വെള്ളം കൊടുക്കേണ്ടി വരുന്നുണ്ടോ?
0: ഉണ്ട്, വേനൽക്ക് വെള്ളം കൊടുക്കണ്ടേ. നമ്മൾ ഡെയിലി വെള്ളം കുടിക്കുന്നവരല്ല. വെള്ളം മാത്രമല്ല ഇതിന് ഫെർട്ടിലൈസർ ഉണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്ന മാതിരി ഇവർക്കും കൊടുക്കണം. സ്പെഷ്യൽ ഓർക്കിഡിന് വേണ്ടി തന്നെയുള്ളത് കിട്ടും. നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഈ ഗോമൂത്രം ഒക്കെ ഇല്ലേ, ഗോമൂത്രം ഒക്കെ കൊടുക്കാൻ നല്ലതാണ്. ഗോമൂത്രം നല്ലതാണ്, കഞ്ഞിവെള്ളം നല്ലതാണ്, ഇതെല്ലാം നല്ല. ഗോമൂത്രം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനിരട്ടി
1: വെള്ളം വെക്കണം.
0: വെള്ളം കുറച്ചും കൂടെ പഴകിയ ഗോമൂത്രമാണെങ്കിൽ 4-5 liters വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ അത് ചെടി ചീത്തയായി പോകും. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊക്കെ കൊടുക്കാൻ അത് നല്ലതായിട്ട് വെള്ളമൊക്കെ ചേർത്ത് ഇരട്ടി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ നല്ലതാണ്. ചാണകത്തെളിയൊക്കെ നല്ലതാണ്. ചാണകത്തെളി, കടലപ്പിണ്ണാക്ക് ഇതെല്ലാം പുളിപ്പിച്ചിട്ട് നാച്ചുറൽ വളങ്ങളാണ്, ഒത്തിരി നല്ലതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിനെ നമ്മൾ മഴ സമയത്ത്, ഇപ്പം മഴയൊക്കെ പെയ്ത് നല്ല അറ്റ്മോസ്ഫിയർ ഭയങ്കര കൂളിംഗ് ആയിട്ടിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് ഇതിനെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അബ്സോർബ് ചെയ്യില്ല. നമ്മൾ ദാഹിക്കുമ്പോഴല്ലേ നമ്മൾ വെള്ളം കുടിക്കുക, ദാഹം ഇല്ലെങ്കിൽ ആരും വെള്ളം കുടിക്കുമോ? അതേ അവസ്ഥ തന്നെയാണ് ചെടികൾക്കും. ചെടികൾക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വെള്ളം കിട്ടി, ശരിക്കും പറഞ്ഞാൽ റൂട്ടിൽ നിന്നാണ് എല്ലാം വലിച്ചെടുക്കുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയർ ഉള്ളത് വലിച്ചെടുക്കും, വളവും എല്ലാം വലിച്ചെടുക്കും. പ്രത്യേകിച്ച് മഴ നനഞ്ഞിരിക്കുന്നതിനാണെങ്കിൽ മഴക്കാലത്ത് നാച്ചുറൽ വളങ്ങൾ, ജൈവ വളങ്ങൾ കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം. അതേസമയം ഒരു 1-2 hours സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ കൊടുക്കേണ്ടതിന് ഡെയിലി വെള്ളം കൊടുക്കണം. പുതിയ ചെടി മാറ്റി തരുവാണെങ്കിൽ നമ്മൾ ഡെയിലി വെള്ളം കൊടുക്കണം നല്ലതാണ്, പ്രത്യേകിച്ച് ഹോട്ട് സീസണിൽ. ചെടിയെല്ലാം ആ പോട്ടി പിടിച്ച് നല്ല സ്ട്രോങ് ആയി, റൂട്ടൊക്കെ വന്ന് നല്ല സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇരുന്ന ചെടിയിൽ നമുക്ക് ഒരു 10 days എന്ന് വെച്ചാൽ പഴയ ചെടിയിൽ 10 days

0: ദിവസം പോലും വെള്ളം കൊടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അതിനകത്തുള്ളതിന് ഇവർ വലിച്ചെടുക്കും, വലിച്ചെടുത്തിട്ട് പുതിയ ബഡ്സ് വരെ വരും. അതും ഞാൻ അനുഭവിച്ചിറക്കാറ്. ഞാനൊരു വാട്ടർ പ്രൂഫിങ് നടത്തിയ സമയത്ത് എന്റെ പ്ലാന്റ്സിനെ എല്ലാം ഞാൻ പൊക്കി കെട്ടിയിട്ടായിരുന്നു. 10 ഡേയ്സ് ഞാൻ വാട്ടർ കൊടുത്തില്ല, ഒരു കുഴപ്പവും ചെടിയില്ല.
1: മാഡം സൂചിപ്പിച്ച് ഇതിന്റെ രോഗങ്ങളെയൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്ങനത്തെയൊക്കെ രോഗങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്?
0: ഫംഗസ് ആണായിട്ട് മെയിൻ ആയിട്ട് വരുന്നത്. ചില ഓർക്കിഡ്സിന്റെ ചില തണ്ടിന്റെ അടിയിൽ, ഫെലനോസിന്റെ ഒക്കെ ആണെങ്കിൽ ഇലയുടെ അടിയിൽ ഇങ്ങനെ ചീക്കിൽ വന്നു പോകും. അത് ഓവർ വെള്ളമായി കഴിയുമ്പോഴാണ് കൂടുതലും അത് സംഭവിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മഴക്കാലത്ത് ഓവർ വെള്ളം വരുമ്പോൾ അത് കൂടും. വേനൽക്കാണെങ്കിൽ നമ്മൾ ഓവറായിട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. അതിന് ഫംഗസൈഡ് കൊടുക്കുക തന്നെ വേണം. ഫംഗസൈഡ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതായത് നമ്മൾ സാധാരണ കൊടുക്കുന്നതാണ് ഡൈത്തീൻ എന്ന് പറയുന്നൊരു ഫംഗസൈഡാണ്. അതിനൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആണ് സാഫ്. അപ്പൊ അതൊക്കെ ഒരു മന്ത്ലി

0: അതിനൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആണ് സാഫ്. അപ്പൊ അതൊക്കെ ഒരു മന്ത്ലി, ഇപ്പൊ ചെടിക്ക് രോഗം വന്നാലും വന്നില്ലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും അത് ചുമ്മാ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതാണ് എല്ലാ ഓർക്കിഡ്സിനും. ഇപ്പൊ വാൻഡിയുടെയൊക്കെ ഇലകൾ അല്ലെങ്കിൽ രോഗം പിടിച്ച നന്നായിട്ട് രോഗം പിടിച്ചു നോക്കുമ്പോൾ വാൻഡിയ എല്ലാം നല്ല ഭംഗിയായിട്ട് തൂങ്ങി തൂങ്ങി കിടപ്പുണ്ട്, റൂട്ടൊക്കെ നല്ല വൃത്തിയായിട്ട് തൂങ്ങി കിടക്കുന്നു. പക്ഷെ അതിന്റെ അരിയിലത്തെ ഒരു ഇല പോയി, രണ്ടാമത്തെ ഇല പോയി, മൂന്നാമത്തെ ഇല അങ്ങനെ ചിത്തിയായിപ്പോവും. അതിന്റെ അടുത്ത് കിടക്കുന്ന പ്ലാന്റിന് പെട്ടെന്ന് പടർന്നു പിടിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പ്ലാന്റിനെയും മാറ്റിയിടുക, മാത്രമല്ല അതിനും അതിന് ചുറ്റുമുള്ള എല്ലാത്തിനും ഫംഗിസൈഡ് കൊടുക്കണം. ഇന്ന് ഒരു ദിവസം കൊടുത്തു, ആഫ്റ്റർ 3 ഡേയ്സ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ കൊടുത്തു, ആഫ്റ്റർ 3 ഡേയ്സ് അങ്ങനെ 2-3 ടൈം കൊടുത്തിട്ട് പിന്നെ ഒരു 2 വീക്സ് കൂടുമ്പോൾ ഒന്ന് കൊടുത്തു. അങ്ങനെ ആ രോഗത്തെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ മൈറ്റൊക്കെ ഇതിനകത്തുള്ളതാണ്. ഇതെല്ലാം മൈറ്റ് ചിലപ്പോൾ നമുക്ക് പല രീതിയിലുണ്ട്. പുറത്ത് കാണുന്ന കണ്ട് ചില അകത്തോട് കയറിപ്പോൾ നമ്മൾ കടിന് കണ്ടുകൂടാ. ചില ഇലക്കയുടെ അടിയിൽ പുള്ളി പുള്ളി പുള്ളിപ്പാടുകൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നോക്കുമ്പോൾ അകത്ത് വെളുത്തൊക്കെ ഇരിക്കുന്നത് അത് മൈറ്റ് കയറി അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതിനും മരുന്നുകളുണ്ട്, വാങ്ങിക്കാനെല്ലാം കിട്ടും. അതിനെ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് കൊടുത്ത്, കാരണം നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ ആദ്യം ജീവനോടെ ഇരിക്കുന്ന പുറമേ ഉള്ളൊക്കെ ചത്തുപോകും, അകത്തുള്ളവർ അവിടെ ഇരിക്കും, അത് മുട്ട വിരിഞ്ഞ് വരാനുള്ള സമയം എടുക്കും. പിന്നെ ഇലകളൊക്കെ നല്ല ഡാർക്കായിട്ട് കറുത്തിട്ടങ്ങ് ചിതയിപ്പും. അതൊക്കെയാണ് ഇതിന് വരുന്ന രോഗങ്ങൾ. രോഗം പിടിച്ച ഇലകളും തണ്ടുകളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ സാപ്പ് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ലേ, അത് ഒരു പഞ്ഞിയിൽ മുക്കി ചീഞ്ഞ സ്ഥലങ്ങൾ ക്ലിയർ ചെയ്യുക, ക്ലീൻ ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യാൻ തുല്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നൈഫ് പോലും സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് മുതൽ ക്ലീൻ ചെയ്ത് ഈ ചെടിയിലെ തണ്ട് കട്ട് ചെയ്ത ഭാഗത്തും അത് ഉപയോഗിക്കാം. അപ്പോൾ ആ രോഗം കുറേയൊക്കെ കുറേ രോഗാണെങ്കിൽ ചത്തുപോകുന്നതാണ്. നമ്മളിങ്ങനെ കൈയൊക്കെ കഴിയുന്ന മാതിരിയില്ല.
1: പിന്നെ ഇതിന്റെ ഒരു പുതിയ ചെടി തയ്യാറാക്കുന്നത് ഇനങ്ങൾ അനുസരിച്ച് അതിന്റെ രീതികളും മാറുമെന്ന് തോന്നുന്നു.
0: എല്ലാ ചെടികളും നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ വൺ സീരിയം ഐറ്റംസ് ഒക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് വളരില്ലേ അടുത്തടുത്തടുത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടമായി തൈകൾ വരും ചിലതിന്. അപ്പൊ നമ്മൾ അതിനെ മൊത്തത്തിൽ എടുത്തിട്ട് സൂക്ഷിച്ചു വേണം. ആ റൂട്ട് അധികം കളയാണ്ട് സെപ്പറേറ്റ് നല്ല സ്റ്റെറിലൈസ് ചെയ്ത് ഒരു കത്തി കൊണ്ട് കട്ട് ചെയ്ത് റൂട്ട് ചെയ്ത് മാറ്റി ഇതേമാതിരി തൊണ്ടും കരിയും ഒക്കെ വെച്ച് മാറ്റി നടാം. മാറ്റി നട്ടിട്ട് ജസ്റ്റ് തള്ളത്തൊന്ന് വെച്ച് പുതിയ റൂട്ടൊക്കെ വന്ന ശേഷം പയ്യച്ചിട്ട് വെയിൽ കൊള്ളുന്നിടത്തേക്ക് മാറ്റി വയ്ക്കും. വെയിൽ കൊള്ളുന്നല്ല, ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാണ്ട് എന്നാ ചൂട് വേണം. രണ്ടു ഉപയോഗത്തിനാണ് ഇതുപോലെ ഇഷ്ടമായി ചോട്ടിൽ ചോട്ടിൽ പൊട്ടി മുളച്ച് വരും. അപ്പം അതിനെ ഇതുപോലെ മാതിരി കട്ട് ചെയ്ത് പയ്യെ സൂക്ഷിച്ച് കട്ട് ചെയ്ത് മാറ്റി ഒന്നോ രണ്ടോ മൂന്നോ പ്ലാന്റ് ആക്കാം. ഇപ്പം ഡെൻഡ്രോബിയത്തിന് ഈ തണ്ടുകൾ ഇലയെല്ലാം പോയി നിൽക്കും. അത് ഉണങ്ങി ചുരുങ്ങി കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് മാറ്റുക തന്നെയാണ് നല്ലത്. അവിടെ നിന്നാലും ചിലപ്പോൾ അതിനകത്തുനിന്ന് വരും. പക്ഷെ അതിനകത്തുനിന്ന് ഈ തണ്ട് സ്റ്റെമ്മിൽ നിന്ന് പുതിയ തൈകളുണ്ടാവും. അതിനെ റൂട്ട് ഇച്ചിരി നീണ്ടു ചെയ്യുമ്പോൾ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്ത് ഇതുപോലെ പുതിയ ചെടി നമുക്ക് ഉണ്ടാക്കാം. പിന്നെ എന്തെങ്കിലും രോഗം ആ സ്റ്റെമ്മിൻ്റെ അടിയിൽ ബ്രൗണിഷ് കളർ വന്ന് കറുത്ത് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ കറുപ്പ് പോകുന്നതോടും വരെ കട്ട് ചെയ്ത് ആ സ്റ്റെം എടുത്ത് കളഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്ത് ബാക്കിയായി കംപ്ലീറ്റ് ചെടി നശിച്ചു പോകും. പിന്നെ മുക്കാറയാണ് ഏറ്റവും എളുപ്പം കുറച്ചുകൂടെ കട്ട് ചെയ്യാൻ. മുക്കാറയൊക്കെ എന്ന് വെച്ചാൽ ഇടവിട്ട് ഇടവിട്ട് റൂട്ട് വരും, നല്ല ഹൈറ്റ് ചെയ്ത് പോകല്ലേ. നമ്മളതിന് കട്ട് ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്യണമെങ്കിൽ റൂട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും പറയും രണ്ട് റൂട്ട് താഴെ വെച്ച് കട്ട് ചെയ്യണമെന്ന്. സത്യത്തിൽ സ്റ്റെം നല്ല ഹാർഡായ മൂത്ത് കിട്ടിയ സ്റ്റെമാണെങ്കിൽ റൂട്ടില്ലെങ്കിലും കട്ട് ചെയ്തിട്ട് തള്ളത്ത് തൂക്കിയിട്ട് തന്നെ റൂട്ട് വരും, നനച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് മൾട്ടിപ്പിൾ നടക്കും. അതല്ലെങ്കിൽ റൂട്ട് രണ്ട് റൂട്ടോ താഴെ വെച്ച് സ്റ്റെം കട്ട് ചെയ്ത് ഇതുണ്ടാക്കി അടുക്കി വെച്ച് അതിന്റെ മുകളിൽ വെച്ച് നമുക്ക് നട്ട് എടുക്കാൻ പറ്റും.
1: ഇതൊക്കെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ അങ്ങനെ
0: ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞത്.
1: സെയിലും ചെയ്യാറുണ്ടല്ലേ?
0: ഒത്തിരി ആയിപ്പോഴാട്ടോ. ആദ്യം ഒരു ഫാഷനാണ് തുടങ്ങി, ഒരുവിധം എല്ലാ വെറൈറ്റീസിനെയും ഞാനിങ്ങനെ കളക്ട് ചെയ്തു കടയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വെക്കാൻ സ്ഥലം വേണ്ടേ, വീട് നിറഞ്ഞു. ഞാൻ ചർച്ചിന്റെ ഒരു ചാരിറ്റി ഗ്രൂപ്പിലാണ് ആദ്യമേ ഞാൻ സെയിൽ തുടങ്ങിയത്. ദെൻ ഇവിടെ ഞങ്ങൾക്ക് കട്ട്ഫോർഡ് സൊസൈറ്റി എന്നൊരു സംഘടനയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവിടെ വന്ന് കഴിയുമ്പോൾ എനിക്ക് കൂടുതൽ ചെടികളെ കുറിച്ച് പഠിക്കാനൊത്തു, കൂടുതൽ ആൾക്കാരെ പഠിക്കാൻ പ്രൊഫസേഴ്സ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന വെളായിനെ കൊളയിലും വാലവെടുക്കാനും സാർമാർ വന്ന് ക്ലാസ് എടുക്കും. അപ്പം നമ്മൾ കൂടെ പഠിക്കും. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഡൗട്ടുകൾ അപ്പോൾ അപ്പോൾ ചോദിച്ച് ഞാൻ ക്ലിയർ ചെയ്യും.
1: എക്കണോമിക് സാധ്യത
0: ഉണ്ട്, ആൾക്കാർക്ക് ഇഷ്ടമാണ്,
1: ആവശ്യക്കാരുണ്ട്. ലിസി മാഡം, താങ്കളുടെ അടുത്ത് ഓർക്കിഡ്സിനെ കുറിച്ച് ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത്, താങ്കളുടെ പാഷനാണ് ഓർക്കിഡ് വളർത്തുന്നത്. എന്തായാലും നമ്മൾ സൂക്ഷിച്ച് ചെയ്താൽ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് താങ്കൾ പറഞ്ഞു. വളരെ നന്ദി.
0: താങ്ക് യു.
2: ഓർക്കിഡുകളുടെ പ്രത്യേകതകളെക്കുറിച്ചും പരിപാലനത്തെക്കുറിച്ചും തിരുവനന്തപുരം കുമാരപുരം സ്വദേശി ശ്രീമതി ലിസി ജോസഫുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശ്രീമതി ലിസി ജോസഫിന്റെ ഫോൺ നമ്പർ പറയാം. 9447 5151

0: നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ. കൃഷിയോടൊപ്പം പശുപാലനം, ആടുമേയ്ക്കൽ, കോഴിവളർത്തൽ എന്നിവയും ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയാണ്. കർഷകരുടെയും ഗ്രാമവാസികളുടെയും വരുമാനം ഉറപ്പിക്കുകയും പോഷക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ അഥവാ NLM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കന്നുകാലി വളർത്തലിന്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കൂടാതെ ചെറുകിട കർഷകരുടെയും സ്ത്രീകളുടെയും വരുമാനം മെച്ചപ്പെടുത്തുക എന്നതാണ്. പ്രത്യേകിച്ച് ആട്, ചെമ്മരിയാട്, പന്നി, കോഴി തുടങ്ങിയ മേഖലകളിലാണ് ഈ പദ്ധതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ വഴി മൃഗസംരക്ഷണ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക സഹായവും സബ്സിഡിയും ലഭ്യമാണ്. മെച്ചപ്പെട്ട ഇനങ്ങൾ, തീറ്റ വികസനം, മൃഗാരോഗ്യ പരിപാലനം, പരിശീലനം എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ രോഗപ്രതിരോധ ശേഷിയുള്ള ഉൽപാദനക്ഷമത കൂടിയ കന്നുകാലികളെ വളർത്താൻ സാധിക്കുന്നു. ഈ പദ്ധതിയുടെ മറ്റൊരു പ്രധാന സവിശേഷത സ്വയം തൊഴിൽ പ്രോത്സാഹനമാണ്. യുവാക്കൾക്കും വനിതകൾക്കും മൃഗസംരക്ഷണ മേഖലയിലൂടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഗ്രാമീണ മേഖലയിൽ സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നതിനും കുടിയേറ്റം കുറയ്ക്കുന്നതിനും NLM പ്രധാന പങ്കുവഹിക്കുന്നു. നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന, കർഷക ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. കൃഷിയോടൊപ്പം മൃഗസംരക്ഷണവും വരുമാനത്തിന്റെ ഉറവിടമാക്കി മാറ്റുന്നതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് നാടിനെ നയിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. ഞാറുനട്ട പാടങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ ഒന്നാം മേൽവളം ചേർക്കാം. മിഥുനം ആദ്യം നട്ട നെല്ലിന് രണ്ടാമത്തെ വളം ചേർക്കലും ഈ മാസത്തിൽ നടത്തേണ്ടി വരും. രണ്ടാമത്തെ വളപ്രയോഗത്തിൽ ഇനങ്ങളുടെ മൂപ്പനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ള തോതിൽ യൂറിയയും പൊട്ടാഷും ചേർക്കണം. കൊയ്യുന്നതിന് 60 ദിവസം മുൻപെങ്കിലും രണ്ടാമത്തെ വളം ചേർക്കൽ നടത്തിയിരിക്കണം. നെല്ലിന്റെ പോളരോഗത്തിനുള്ള സംരക്ഷണ നടപടികൾ സ്വീകരിക്കണം. രോഗഹേതുവായ കുമിളിന് മണ്ണിൽ വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പെട്ടെന്ന് കാണുന്ന രോഗലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് തൊട്ടുമുകളിലായി ഇലപ്പോളകളിൽ കറുത്ത പാടുകൾ കാണാം. ചിലപ്പോൾ തിളച്ച വെള്ളം വീണ് പൊള്ളിയതുപോലെ ചാരനിറം കലർന്ന ഇളം പച്ചപ്പാടുകളായും കാണപ്പെടാറുണ്ട്. ഈ പാടുകൾ ക്രമേണ തണ്ട് മുഴുവൻ വ്യാപിച്ച് ഇലകളിലേക്കും പടരാം. അങ്ങനെ വന്നാൽ പോളകളും ഇലകളും അഴുകി വിള മൊത്തമായും നശിക്കാൻ ഇടയുണ്ട്. കതിര് വന്ന പ്രായത്തിലാണ് രോഗബാധയെങ്കിൽ കതിര് വരാതിരിക്കുകയോ അല്ലെങ്കിൽ വന്നതിൽ മണികൾ പതിരാവുകയോ ചെയ്യും. കുമിൾ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്നതാണ്. നെൽപ്പാടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തണം. തുടക്കത്തിൽ തന്നെ രോഗലക്ഷണം കണ്ടുതുടങ്ങുമ്പോൾ നിയന്ത്രിക്കാനായി കാർബൺ ഡൈസിം 1 ഏക്കറിന് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുകയും വേണം. തുടർച്ചയായ മഴയും മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതിയും തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണാൻ ഇടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിൽ 2 cc ട്രൈക്കോഗ്രമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കുത്തിവയ്ക്കുക. ഓലചുരുട്ടിപ്പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 2 മില്ലി ഫ്ലൂ ബെൻഡാമൈഡ് 10 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 3 മില്ലി കൊളാൻഡ്രോ നിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. തെങ്ങിൻ തടങ്ങളിൽ പച്ചില വളച്ചെടിയായ പയർ, ഡേഞ്ച തുടങ്ങിയവയുടെ വിത്തുകൾ വിതയ്ക്കാം. 1.5 മീറ്റർ മുതൽ 2 മീറ്റർ ചുറ്റളവുള്ള ഒരു തെങ്ങിൻ തടത്തിൽ 50 ഗ്രാം വിത്തുപാകാം. 2.5-3 മാസങ്ങൾക്ക് ശേഷം ഇവ തടത്തിൽ മണ്ണിനൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ട് മൂലവും തെങ്ങിൽ കൂമ്പുചീയൽ രോഗം വരാൻ സാധ്യതയുണ്ട്. തെങ്ങിലെ കൂമ്പുചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങൾ ഇട്ട മാംഗോസെപ് സാഷേ 3 പാക്കറ്റ് വീതം ഓരോ തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. മഴ പെയ്യുമ്പോൾ മരുന്ന് കുറേശ്ശെയായി കൂമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നത് വഴി ഈ രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കാം.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതായിരുന്നു, എന്താണ് റബ്ബർ ക്രൌൺ ബഡ്ഡിംഗ്? ഉത്തരം, ഉയർന്ന ഉൽപാദനശേഷിയുള്ള ബഡ് തൈകളിൽ 2.5 മുതൽ 3 മീറ്റർ ഉയരത്തിൽ ഇലരോഗങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു റബ്ബറിനം ബഡ് ചെയ്ത്

0: ഉപയോഗിക്കുന്ന രീതിയാണ് റബ്ബർ ക്രൗൺ ബഡ്ഡിംഗ്.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചടയമംഗലം, വെളിനെല്ലൂർ, ഇളമാട്, ഇട്ടിവ, കടയ്ക്കൽ, ചിതറ, കുമിൾ, നിലമേൽ എന്നീ കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചടയമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നസീം എ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9496371409 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തിരുവനന്തപുരം ജില്ലയിലെ കരമനയിൽ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷനിൽ നിറപുത്തരി വിളവെടുപ്പ് ഉത്സവത്തിന് ആവശ്യമായ നെൽക്കതിർക്കെട്ടുകൾ ലഭ്യമാണ്. വിൽപ്പന വില 250, 500, 750, 1000 രൂപ എന്നിങ്ങനെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471-234-5886 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. വളം, സസ്യ സംരക്ഷണ രാസവസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം ആരംഭിക്കാൻ ആവശ്യമായ നിയമപരമായ യോഗ്യത നേടുന്നതിനുള്ള ദേശീയ ഡിപ്ലോമ കോഴ്സ് കൃഷി വിജ്ഞാൻ കേന്ദ്ര പത്തനംതിട്ടയിൽ ഉടൻ ആരംഭിക്കുന്നു. മാനേജ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മാർഗനിർദ്ദേശത്തിൽ നോഡൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന 48 ആഴ്ച കോഴ്സാണ്. കോഴ്സ് ഫീസ് 28,000 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെട്ട പഞ്ചായത്തിലെ കൃഷിഭവൻ പ്രോജക്ട് ഡയറക്ടർ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ല എന്നിവരുമായി ബന്ധപ്പെടുക. 0469-266-2094 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാലും വിവരങ്ങൾ ലഭിക്കും. സ്പൈസസ് ബോർഡ് നടപ്പിലാക്കുന്ന സ്പൈസസ് പദ്ധതിയുടെ കീഴിൽ സഹായം ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. സുഗന്ധ വ്യഞ്ജന മേഖലയിലെ കർഷകർ, കയറ്റുമതിക്കാർ, ഉൽപാദക സംഘടനകൾ, ഈ രംഗത്തെ മറ്റ് പങ്കാളികൾ എന്നിവർക്ക് പദ്ധതിയുടെ വിവിധ ഘടകങ്ങൾക്ക് കീഴിലുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം. മാർഗനിർദ്ദേശങ്ങൾ ഗൈഡ് ലൈൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്പൈസ്ഡ് സ്കീം .pdf എന്ന ലിങ്കിൽ ലഭ്യമാണ്. അപേക്ഷകൾ ഓൺലൈൻ മുഖേന ഓഗസ്റ്റ് 31 വരെ സമർപ്പിക്കാം. ദേശീയ മത്സ്യകർഷക ദിനത്തോടനുബന്ധിച്ച് കൊച്ചി CMFRI കടൽ മത്സ്യവിത്ത് ഉൽപാദനത്തിലും കൃഷിയിലും 8 മുതൽ 10 വരെ പരിശീലനം നൽകും. മത്സ്യകർഷകർ, സംരംഭകർ, ടെക്നീഷ്യന്മാർ, അധ്യാപകർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ എന്നിവർക്ക് പങ്കെടുക്കാം. ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് പ്രോജക്ട് ഓൺ മാരിക്ക

0: കൾച്ചർ പദ്ധതിക്ക് കീഴിലാണ് പരിപാടി. ജൂലൈ 6-നകം രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9846217765 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഹരിത വ്യക്തി, കൃഷി ഒഴികെയുള്ള ജൈവ വൈവിധ്യ രംഗം, മികച്ച സംരക്ഷക കർഷകൻ, കർഷക സസ്യജാലം ജന്തുജാലം, ജൈവ വൈവിധ്യ പത്രപ്രവർത്തകൻ പത്രപ്രവർത്തക, അച്ചടി മാധ്യമം ദൃശ്യ ശ്രവ്യ മാധ്യമം, മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം വ്യക്തി അഥവാ ട്രസ്റ്റ്, മികച്ച ജൈവ വൈവിധ്യ കോളേജ് സ്കൂൾ കലാലയം, മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ സ്ഥാപനം, സർക്കാർ സഹകരണ പൊതുമേഖല, മികച്ച ജൈവ വൈവിധ്യ ക്ലബ്ബ് എന്നീ പുരസ്കാരങ്ങളാണ് നൽകുന്നത്. അവാർഡിനുള്ള അപേക്ഷകൾ, മാർഗനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. കമ്പോള മൊത്ത വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,400 രൂപ, ആലപ്പുഴ 22,700 രൂപ, ചെങ്ങന്നൂർ 25,000 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,800 രൂപ, ആലപ്പുഴ 21,900 രൂപ, വടക്കൻ പരവൂർ 13,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700 രൂപ, തൊടുപുഴ 3,100 രൂപ, കട്ടപ്പന 2,900 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000 രൂപ, പാല 67,900 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 30,000 രൂപ, തൊടുപുഴ 25,000 രൂപ. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 81,400 രൂപ. ഇതോടെ കാർഷിക മേഖലാ വാർത്തകൾ സമാപിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവ്വകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. ഗുജറാത്തിലെ സാനന്ദിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണസജ്ജമാകുന്നതോടെ ഈ കേന്ദ്രത്തിന് പ്രതിവർഷം 500 കോടി സെമി കണ്ടക്ടർ ചിപ്പുകൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടാകും. രാജ്യത്തെ സെമി കണ്ടക്ടർ ഹബ്ബാക്കുകയെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാവുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: 5 സാല പെഹലെ ഭാരത് നെ സങ്കൽപ്പ് ലിയാ ഥാ കി ദേശ് കോ സെമി കണ്ടക്ടർ ഹബ് ബനായെങ്കേ ഹം ഡിസൈൻ ഇൻ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ കെ മന്ത്ര കോ ലേക്കർ ആഗെ ബഡേ ഓർ ആജ് ദേശ് കെ തീസരേ സെമി കണ്ടക്ടർ പ്ലാന്റ് മേ ബി ചീഫ് പാക്കേജിംഗ് കാ കൊമേർഷ്യൽ പ്രൊഡക്ഷൻ ശുരു ഹോ രഹാ ഹൈ.
1: രാജസ്ഥാനിലെ ബലോത്രയിൽ 1,06,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ്, പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു.
3: 13,000 കോടി രൂപ ചെലവ് വരുന്ന ജയ്പൂർ മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. 480 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ജോധ്പൂർ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം റീജിയണൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനായുള്ള പരിഷ്കരിച്ച ഉഡാൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. ചടങ്ങിൽ രാജസ്ഥാൻ സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 54,000 യുവാക്കൾക്കുള്ള നിയമന ഉത്തരവുകളും പ്രധാനമന്ത്രി കൈമാറി. 21-ാം നൂറ്റാണ്ടിലെ

0: ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയെ രാജ്യം വിജയകരമായി മറികടന്നതായി ചടങ്ങിൽ സംസാരിക്കവെ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം തിങ്കളാഴ്ച ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന അദ്ദേഹം സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി രൂപ കടന്ന് സർവ്വകാല റെക്കോർഡിലെത്തിയതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. 2013-14 സാമ്പത്തിക വർഷത്തിൽ വെറും 686 കോടിയായിരുന്ന കയറ്റുമതിയിൽ 57 ഇരട്ടിയുടെ വർധനയാണുണ്ടായത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലുള്ള ആഗോള വിശ്വാസത്തെയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 1.78 ലക്ഷം കോടി രൂപയിലെത്തി. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോ വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരിമുക്ത ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ 294% വർധനയുണ്ടായതായി മന്ത്രാലയം വ്യക്തമാക്കി. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1,875 രൂപയിൽ നിന്ന് 2,125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. നാഫെഡ്, NCCF എന്നീ ഏജൻസികൾ വഴിയാണ് സംഭരണം. രാജ്യത്ത് നിലവിൽ സവാള ക്ഷാമമില്ലെന്നും കിലോഗ്രാമിന് ശരാശരി 31 രൂപയാണ് ചില്ലറ വിലയെന്നും ഉപഭോക്തൃ മന്ത്രാലയം അറിയിച്ചു. സവാള കയറ്റുമതി സാധാരണ നിലയിലാണ്. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം T20 മത്സരം മാഞ്ചസ്റ്ററിൽ ആരംഭിച്ചു. ആദ്യ മത്സരം കനത്ത മഴയെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നതിനാൽ ഇരു ടീമുകൾക്കും ഇന്നത്തെ മത്സരം നിർണായകമാണ്. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺ എടുത്തിട്ടുണ്ട്. രാജ്യത്തേക്കുള്ള കളിപ്പാട്ട ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞതായും ആഭ്യന്തര കളിപ്പാട്ട വിപണിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളാണെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഡൽഹിയിൽ നടക്കുന്ന 17-ാമത് ടോയ് ബിസ് ഇന്റർനാഷണൽ B2B എക്സ്പോയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: Run skill development centers. Maybe some of you could take over some of the ITIs and train your workers in better manufacturing practices.
1: ചലച്ചിത്രങ്ങളുടെയും OTT ഉള്ളടക്കങ്ങളുടെയും വ്യാപകമായ വ്യാജപതിപ്പുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു. വ്യാജ ഉള്ളടക്കങ്ങൾ തടയാൻ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും എടുത്ത നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ചലച്ചിത്ര വ്യവസായത്തെയും OTT പ്ലാറ്റ്ഫോമുകളെയും നിർമ്മാതാക്കളെയും സംരക്ഷിക്കുകയാണ് ഈ നടപടിയുടെ ലക്ഷ്യം. ആഗോള സമാധാന പരിപാലന രംഗത്തെ മികച്ച സംഭാവനകൾ പരിഗണിച്ച് കോംഗോയിൽ സേവനമനുഷ്ഠിക്കുന്ന

0: ഇന്ത്യൻ സൈനികർക്ക് യു എൻ മെഡൽ സമ്മാനിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലെ സേക് ഓപ്പറേറ്റിംഗ് ബേസിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ഐക്യരാഷ്ട്രസഭയുടെ കോംഗോയിലെ സമാധാന ദൌത്യത്തിൽ സൈനികർ കാഴ്ചവച്ച പ്രൊഫഷണലിസവും മികച്ച സേവനവുമാണ് ആദരിക്കപ്പെട്ടത്. ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന കരൾ രോഗങ്ങൾക്കും ടൈപ്പ് 2 പ്രമേഹത്തിനുമെതിരെ പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിലും ജനബോധവൽക്കരണത്തിലും ഊന്നിയുള്ള ദേശീയ ദൌത്യത്തിന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് ആഹ്വാനം ചെയ്തു. ജനിതക ഘടനയും അമിതവണ്ണവും കാരണം ഇന്ത്യൻ ജനതയ്ക്ക് പ്രമേഹം, ഫാറ്റി ലിവർ, ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നും ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ജീവിതശൈലിയിലും മാറ്റം വന്നാൽ മാത്രമേ ഈ വെല്ലുവിളിയെ മറികടക്കാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിഷ്കരിച്ച ഉഡാൻ പദ്ധതി രാജ്യത്തെ പ്രാദേശിക വ്യോമയാന മേഖലയുടെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി റാംമോഹൻ നായിഡു. 28,840 കോടിയിലധികം രൂപ ചെലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ചെറുനഗരങ്ങളിലേക്കുള്ള വ്യോമബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. 29-ാമത് ദേശീയ ഇ ഗവേണൻസ് കോൺഫറൻസ് രാജസ്ഥാനിലെ ജയ്പൂരിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജസ്ഥാനിൽ 1.06 ലക്ഷം കോടിയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ഗുജറാത്തിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റിംഗ് പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20-ന് ആരംഭിക്കും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,000 കോടി കടന്നു. സർവകാല റെക്കോർഡെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലഹരിമുക്ത ഭാരതം ലക്ഷ്യമിട്ട് കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വ്യാപക മഴ, ഇന്ന് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി, സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
2: യുവവാണി.
3: Hello everyone, Tejas here, and welcome to Yuvavani Music Time. Today, we are featuring the legendary Eagles. Known for their timeless music and smooth harmonies, let's start with a classic track from the band. Here is Business As Usual.

0: നിങ്ങൾക്ക് ഒരറിയിപ്പ് ലഭിച്ചു, പണം അടയ്ക്കണമെന്ന് പറയുന്നു. സംശയമുണ്ടോ? പേടിച്ച് സ്വയം തീരുമാനമെടുക്കേണ്ട. തട്ടിപ്പാണോ അല്ലയോ എന്ന് സംശയം തോന്നിയാലുടൻ സൈബർ ഹെൽപ്പ് ലൈൻ 1930 വിളിക്കുക. സൈബർ വിദഗ്ധരുടെ ഉപദേശം തേടുക. അബദ്ധങ്ങൾ ഒഴിവാക്കാം, സുരക്ഷിതരായിരിക്കാം. 1930 നിങ്ങളുടെ സുരക്ഷാ കവചം.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ആകാശവാണി മൂന്ന് ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയിയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം ആദ്യ ഭാഗം. റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്.

സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സുദർശനൻ കുടപ്പനമൂട്, എസ് രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ മാടമന, കല്ലയം കൃഷ്ണദാസ്, സുൽഫി ഓയൂർ, ഹരികുമാർ വാലേത്ത്, ഷിബു വിൻസെന്റ്, വിനിരാജ് ഡിയാർ.

0: വെൺമതിൽ കെട്ടിനുള്ളിലെ ഈ കൊട്ടാരത്തിൽ പണ്ഡിത സദസ്സിന് നടുവിലെ പട്ടുവിരിച്ച സിംഹാസനത്തിൽ ഉപവിഷ്ടനായ നാം എത്രയോ സന്തുഷ്ടനാണ്. ഈ സദസ്സ് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ്, അറിവിന്റെ പ്രകാശം പരത്തുന്ന വിളക്കുകളാണ് നിങ്ങളെല്ലാം.
1: മടിയങ്ങൾക്ക് സന്തോഷമായി രാജൻ.
0: അടിയന്തരമായി വിളിച്ചു ചേർത്ത പണ്ഡിത സദസ്സയെ കേൾക്കുക, ഒരു പ്രധാന കാര്യമുണ്ട് ചർച്ച ചെയ്യാൻ. ജീവിതത്തിലും ഭരണത്തിലും വിജയം നേടാനായി ഇതുവരെ ഇല്ലാതിരുന്ന ചില ചിന്തകൾ

0: അമ്മയെ വല്ലാതെ അലട്ടുന്നു. കുറച്ചു നാളായി ചില ചോദ്യങ്ങൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നു. അതിന്റെ ഉത്തരം കിട്ടാതെ നമ്മുടെ മനസ്സലയുമ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താനാകുമോ? ഉത്തരം കണ്ടെത്തിയാൽ വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾ ഉറപ്പാണ്.
1: ഉറപ്പായും ഞങ്ങൾ കണ്ടെത്തും.

0: ഉറപ്പായും വിജയമുണ്ടാകും.
1: പ്രഭു, വിദ്യയാണ് എല്ലാം. അറിവില്ലാത്തവൻ അന്ധനെപ്പോലെയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുക, പഴയതിനെ പരിഷ്കരിക്കുക. അറിവ് നമ്മെ നയിക്കും. രാജാധിരാജ, വിനയവും പ്രധാനമാണ്.
2: ഇതൊക്കെ നാം ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കറിയേണ്ടത് അതൊന്നുമല്ല. നമ്മെ അലട്ടുന്ന ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് വേണ്ടത്.
1: മഹാരാജൻ ചോദിച്ചാലും.
2: ചോദ്യങ്ങൾ ഇതാണ്. ഒരു പ്രവൃത്തി തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്താണ്? ഓരോരുത്തരായി ഉത്തരം പറഞ്ഞോളൂ.
3: മഹാരാജാവേ, അങ്ങയുടെ ഒന്നാമത്തെ ചോദ്യം പ്രവൃത്തി തുടങ്ങാൻ യോജിച്ച സമയം ഏതാണെന്നാണ്. ഒരു നിമിഷം മാത്രം മതി കാലം മാറാൻ, ഒരു വാക്ക് മാത്രം മതി വിധി മാറാൻ. പക്ഷേ ഓരോ പ്രവൃത്തിക്കും ഒരു താളമുണ്ട്. ആ താളം അറിയണമെങ്കിൽ ഒരു പട്ടിക തയ്യാറാക്കുക, ഓരോ പ്രവൃത്തിയും എഴുതി ചേർക്കുക. ഏതാണ് ആദ്യം, ഏതാണ് ഒടുവിൽ എന്ന് കൃത്യമായി രേഖപ്പെടുത്തുക. ഓരോ നിമിഷവും അതിന്റേതായ പ്രവൃത്തിക്കായി കാത്തിരിക്കുന്നു മഹാരാജൻ.
0: മഹാരാജൻ, എന്റെ കാഴ്ചപ്പാടിൽ ഓരോ പ്രവൃത്തിയും ഓരോ നദി പോലെയാണ്. ഒഴുക്ക് എങ്ങോട്ട് എപ്പോൾ ശക്തമാകുമെന്ന് അറിയില്ല. ശരിയായ സമയം വെറും തോന്നൽ മാത്രം. ചുറ്റുമൊന്ന് നോക്കിക്കേ. കാറ്റ് വീശുന്നത്, മഴ പെയ്യുന്നത്, ഇലകൾ പൊഴിയുന്നത് എല്ലാം ഒരു സൂചനയാണ്. ഓരോ സൂചനയും ഓരോ പുതിയ വഴി തോന്നേക്കാം. അതിനനുസരിച്ച് നീങ്ങുക, അതാണ് വിവേകം.
1: മഹാരാജാവേ, എത്രയെത്ര സൂക്ഷ്മതയോടെ നോക്കിയാലും കാഴ്ചകൾക്കപ്പുറം ഒരു ലോകമുണ്ട്. അവിടെ ഓരോ പ്രവർത്തിക്കുമുണ്ട് ഓരോരോ സമയം. അത് അങ്ങയ്ക്ക് തനിച്ചറിയാൻ കഴിയില്ല. രാജസദസ്സുണ്ടല്ലോ, അറിവിന്റെ ആഴങ്ങൾ അറിഞ്ഞവരാണവർ. അവരുടെ കണ്ണുകളുണ്ട്, നാടിന്റെ സ്പന്ദനമറിയുന്ന കാതുകളുണ്ട്. അവരൊരുമിച്ച് ചിന്തിക്കുമ്പോൾ ആ സത്യം തെളിയും. അവിടെയുണ്ട് ഓരോ പ്രവർത്തിക്കുമുള്ള ശരിയായ സമയം.
4: മഹാരാജൻ, നമ്മുടെ കണക്ക് കൂട്ടലുകൾ ചിലപ്പോൾ പിഴച്ചെന്ന് വരാം. ശരിയായ സമയം ഒരു മാന്ത്രിക ചരടാണ്. ഓരോ പ്രവൃത്തിയും തുടങ്ങേണ്ടത് ഒരു പ്രത്യേക നിമിഷത്തിലാണ്. നല്ല ഫലത്തിനായി അത് മുൻകൂട്ടി അറിയാൻ ഈ പണ്ഡിതന്മാർക്കാവില്ല. അതിന് മാന്ത്രികർ തന്നെ വേണം. അവരുടെ കഴിവുകൾ അത്ഭുതങ്ങളുടെ താക്കോലാണ്. അവർക്ക് മാത്രമേ കഴിയൂ സമയം പറഞ്ഞു തരാൻ. ഓരോ നിമിഷത്തിന്റെയും വിലയറിയുന്ന മാന്ത്രിക വിദ്യ അറിയുന്നവർ കാലത്തെ അറിയും, നക്ഷത്രങ്ങളെ വായിക്കും.
2: ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരവാവാം.
3: മഹാരാജാവേ, ആരാണ് പ്രധാനപ്പെട്ടവർ എന്നതാണ് അങ്ങയുടെ രണ്ടാമത്തെ ചോദ്യം. അങ്ങ് തേടുന്ന ഉത്തരം ഒട്ടും അകലെയല്ല. അങ്ങയുടെ ഉപദേഷ്ടാക്കളാണ് പ്രധാനപ്പെട്ടവർ. രാജതന്ത്രം മെനയുമ്പോൾ, നീതിയുടെ പാത തെളിക്കുമ്പോൾ അവരുടെ വാക്കുകൾ വെളിച്ചം വീശുന്നു. അവർ നൽകുന്ന ഉപദേശം അമൂല്യമായ രത്നം പോലെ കാത്തുസൂക്ഷിക്കുക. അവരാണ് അങ്ങയുടെ ശക്തി.
0: മഹാരാജൻ, വൈദ്യന്മാരാണ് വേണ്ടപ്പെട്ടവർ. ഈ ലോകത്ത് ജീവൻ ഏറ്റവും വലുതാണ്. ആ ജീവനെ സംരക്ഷിക്കുന്ന വൈദ്യന്മാർ ദൈവതുല്യരല്ലേ? രോഗം വരുമ്പോൾ ആശ്വാസമാകുന്നത് അവരാണ്. വേദനയിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതും അവരല്ലേ? മരണത്തിൽ നിന്ന് പോലും നമ്മെ തിരികെ കൊണ്ടുവരുന്നതും അവരാണ്. അതിനാൽ അവരല്ലേ രാജൻ ഏറ്റവും വേണ്ടപ്പെട്ടവർ?
1: മഹാരാജാവേ, ആരാണ് ഈ രാജ്യത്തിന്റെ കാവൽക്കാർ? ആരാണ് അതിർത്തികളിൽ രക്തം ചിന്തി കാത്തു നിൽക്കുന്നത്? യോദ്ധാക്കൾ. അവരാണ് അങ്ങയുടെ രക്ഷകർ. അവരില്ലെങ്കിൽ ഈ രാജ്യമില്ല, ഈ കിരീടമില്ല, ഈ കൊട്ടാരം പോലുമില്ല. അവർ പടവാളുമായി നിൽക്കുമ്പോൾ നമ്മൾ സുഖമായി ഉറങ്ങുന്നു. അവർ ജീവൻ വെടിഞ്ഞും നമ്മളെ സുരക്ഷിതരാക്കുന്നു. അവരുടെ ധീരതയാണ് ഈ രാജ്യത്തിന്റെ ശക്തി. അവരാണ് മഹാരാജാവേ അങ്ങയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടവർ.
2: ശരി ശരി ശരി. എങ്കിലിനി മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുക.
3: ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ത്? അതാണ് അങ്ങയുടെ മൂന്നാമത്തെ ചോദ്യം. മഹാരാജാവേ, ശാസ്ത്രമാണ് പ്രധാനപ്പെട്ട പ്രവൃത്തി. അതിലുണ്ട് പ്രപഞ്ചം മുഴുവൻ. ശാസ്ത്രം വെളിച്ചമാണ്, അന്വേഷണമാണ്, മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ കണ്ടെത്തലാണ്. അതെ, ശാസ്ത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി. കാരണം അത് നമ്മെ നമ്മളാക്കുന്നു.

0: മഹാരാജാവേ, വിദഗ്ധമായി യുദ്ധം ചെയ്യുന്നതാണ് പ്രധാനം. സിംഹാസനത്തിലിരുന്ന് ആജ്ഞാപിക്കുന്നതല്ല അത്. പടയാളികളുടെ ഹൃദയം അറിഞ്ഞു പ്രവർത്തിക്കണം. തന്ത്രങ്ങളുടെ വല കൃത്യമായി വിരിക്കുന്നതാണ്, വിജയത്തിന്റെ കൊടി ഉയർത്തിപ്പാറിക്കുന്നതാണത്. സ്തുതിഗീതങ്ങൾ കേട്ട് സ്വയം മറക്കുന്നതല്ല രാജൻ. മഹാരാജാവേ, വിദഗ്ധമായി യുദ്ധം ചെയ്യുന്നത് തന്നെയാണ് പ്രധാനം. അത് രാജ്യത്തിന്റെ നിലനിൽപ്പാണ്, പ്രജകളുടെ രക്ഷയാണത്.
1: മഹാരാജൻ, ദൈവത്തോടുള്ള ഭക്തി, അതാണ് ഏറ്റവും വലിയ ശക്തി. പ്രാർത്ഥനകൾ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു, ആരാധന ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നു. ഈശ്വരന്റെ കാരുണ്യം തേടുക, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുക, അതാണ് ഏറ്റവും വലിയ കർമ്മം. അതെ, മതവിശ്വാസം, അത് മാത്രമാണ് പ്രധാനം. ദൈവത്തോടുള്ള ഭക്തി, അതാണ് ഏറ്റവും വലിയ ധനം. മതപരമായ വിശ്വാസവും ആരാധനയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
2: വിചിത്രമായിരിക്കുന്നു, എല്ലാവർക്കും ഉണ്ട് ഉത്തരങ്ങൾ, പക്ഷേ അതിലൊന്നും നമുക്ക് തൃപ്തി തോന്നുന്നില്ല. എല്ലാം വെറും വാദങ്ങൾ മാത്രം. ഈ ഉത്തരങ്ങൾ നാം തള്ളിക്കളയുകയാണ്. ഇവിടെ കിട്ടാത്ത ശരിയെ തേടി നാം യാത്ര തുടങ്ങുന്നു. മഹാപണ്ഡിതനായ ഒരു സന്യാസിയുണ്ട്, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അദ്ദേഹത്തിനേ കഴിയൂ. അദ്ദേഹം അറിയുന്ന സത്യം, അത് നമുക്ക് ആവശ്യമുണ്ട്. ആ സദസ് പിരിയുകയാണ്, നാം യാത്രയാവുകയാണ്, ഉത്തരങ്ങൾ തേടിയുള്ള യാത്ര.
3: കൽപ്പന പോലെ

0: അംഗരക്ഷകൻ വരൂ. അടിയൻ,
1: ആ കിഴക്ക് ദിക്കിൽ വനത്തിനുള്ളിൽ ഒരു കുടിലുണ്ട്. അവിടെ ഒരു സന്യാസി വസിക്കുന്നുണ്ട്. അദ്ദേഹം ആ കുടിൽ വിട്ട് മറ്റെങ്ങും പോകാറില്ല. സാധാരണക്കാരെ മാത്രമേ അവിടേക്ക് പ്രവേശിപ്പിക്കാറുള്ളൂ. അതുകൊണ്ട് നാം വേഷം മാറി പോകണം. രാജകീയ അടയാഭരണങ്ങൾ ഉപേക്ഷിച്ച് സാധാരണ വസ്ത്രങ്ങൾ ധരിക്കണം. അധികാരത്തിന്റെ ചിഹ്നങ്ങളെല്ലാം മാറ്റിവെക്കണം. സാധാരണക്കാരന്റെ ജിജ്ഞാസയോടെ, ഭക്തന്റെ വിനയത്തോടെ നമുക്ക് പോകാം. ഒരുപക്ഷേ വലിയ സത്യങ്ങൾ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചേക്കാം. അംഗരക്ഷക, തയ്യാറാകൂ, യാത്ര തുടങ്ങാം. കിഴക്കൻ വനത്തിലേക്ക്, സന്യാസിയുടെ കുടിലേക്ക്.
0: കൽപ്പന പോലെ
1: പുറപ്പെടാനുള്ള ഏർപ്പാടുകൾ ചെയ്തോളൂ.
0: അടിയൻ,

0: രാജകീയതയുടെ ആടയാഭരണങ്ങളില്ലാത്ത നാം ഇപ്പോൾ ഒരു സാധാരണക്കാരൻ. എങ്കിലും കാട്ടുവഴിയിൽ ഒരുപക്ഷെ ആരെങ്കിലും നമ്മെ കണ്ടാൽ സംശയിക്കുമോ എന്നൊരു ഭയമുണ്ട്.
1: എങ്കിൽ പദ്ധതികളെല്ലാം തകരും. പക്ഷേ അങ്ങനൊന്നും സംഭവിക്കില്ല രാജ.
0: സന്യാസിയുടെ കൂടിലെത്തുന്നതുവരെ അങ്ങനെയൊന്നും സംഭവിക്കരുതെന്നാണ് എന്റെ പ്രാർത്ഥന.
1: അങ്ങിപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. ഞാനും വേഷം മാറിയാണെങ്കിലും മഹാരാജൻ അറിവു തേടിയുള്ള യാത്രയല്ലേ ഇത്?
0: ഈ മൺപാതകൾ സാക്ഷിയാകുമ്പോൾ ഓരോ ചുവടും ഓരോ പാഠമാകുന്നു. കൊട്ടാരക്കെട്ടിനേക്കാൾ മെഴിവുള്ള അനുഭവങ്ങളല്ലേ മുന്നിൽ? അധികാരത്തിന്റെ ഭാരമില്ലാതെ ഒരു സാധാരണക്കാരനായി നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഹൃദയം അറിയുന്ന പോലെ.
1: പ്രജാക്ഷേമ തൽപരനായ അങ്ങയുടെ തിരിച്ചറിവാണ് ഇത്.
0: വല്ലാത്ത വിശപ്പുണ്ട്. ഒരു ഒരു കുന്നോളം അന്നത്തിനുള്ള വിശപ്പ്. സമുദ്രം മുഴുവൻ കുടിച്ചാലും തീരാത്ത ദാഹം. ഒരു യുഗം മുഴുവൻ നടന്നു പോലൊരു ക്ഷീണം. ഈ വിശപ്പും ദാഹവും ക്ഷീണവും ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മുടെ പ്രജകളെ അറിയാനുള്ളത്. അറിവ് തേടിയുള്ള ഈ യാത്ര രാജാവിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള യാത്ര കൂടിയാണ്.
1: അതേ രാജൻ.

0: അങ്ങനെ സന്യാസിയുടെ നോട്ടമെത്താത്ത ദൂരത്തിൽ നമ്മൾ സന്യാസിയുടെ കുടിലിനടുത്തെത്തി. ആ അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഇവിടെ ഈ മരങ്ങളുടെ മറവിൽ നീ നിൽക്കുക. ഞാൻ തനിച്ചു പോയാൽ മതി. നോക്കൂ, ആ സന്യാസി ഉദ്യാനത്തിൽ എന്തോ ചെയ്യുന്നുണ്ട്.
1: അതെ,
0: ഏതായാലും ഞാൻ പോയി വരാം.
1: കൽപ്പന പോലെ.

0: അങ്ങയുടെ അരികിലേക്ക് വരാമോ?
1: ഓ, വരാമല്ലോ. ആരാ?
0: ഞാൻ ഒരു കൃഷിക്കാരനാ, പടിഞ്ഞാറേ ദിക്കു നിന്ന്.
1: അപ്പോ ഒത്തിരി ദൂരം നടന്ന് ക്ഷീണിച്ചാണ് വരവ്.
0: അയ്യോ, അത്രത്തോളം ക്ഷീണമൊന്നുമില്ല സന്യാസി ശ്രേഷ്ഠൻ.
1: എന്താ ഇപ്പൊ ഇങ്ങോട്ട് എത്താൻ? പടിഞ്ഞാറേ ദിക്കിൽ നിന്ന് കാലങ്ങൾ താണ്ടി ഇവിടെ വരണമെങ്കിൽ എന്തോ അലട്ടുന്ന പ്രശ്നം ഉണ്ടായിരിക്കണമല്ലോ.
0: അതെ അതെ ശ്രേഷ്ഠൻ.
1: ഇവിടെ വരുന്നവരെല്ലാം ആവലാദികളും വേവലാദികളും ഉള്ളവരാണ്. പരിഹാരം ചോദിച്ചു വരുന്നവർക്ക് എനിക്കറിയാവുന്ന ഇവക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും.
0: അതെ അതെ, അതറിഞ്ഞിട്ടാ വരുന്നത്.
1: ഓ, ഇത്രയകലെ വരെ എന്നെ കുറിച്ച് കേൾവിയുണ്ടോ?
0: അതെ, എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് അങ്ങയെ കുറിച്ച് അറിയാം.
1: എന്റെ പരിമിതമായ അറിവുകൾ പാവങ്ങളായ സാധാരണക്കാർക്ക് കൂടി വേണ്ടിയുള്ളതാണ്. അവരാകുമ്പോ ഞാൻ പറയുന്നത് അനുസരണയോടെ കേട്ട് പ്രവർത്തിക്കും. അവർക്കതിന്റെ ഗുണവും ഉണ്ടാവും. ഈ ഉന്നതർക്കൊക്കെ അറിവ് പകർന്നു കൊടുക്കാൻ ഞാൻ ആണല്ല.
0: അയ്യോ സന്യാസി ശ്രേഷ്ഠ, ആവലാദികളില്ല. എന്നാൽ ആവലാദി പോലെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് വന്നത്. അങ്ങേ കുടിലിന്റെ മുറ്റത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നന്നായി വിയർക്കുന്നുമുണ്ട്. നെറ്റിയിലെ വിയർപ്പ് കണങ്ങൾ മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്നുമുണ്ട്.
1: സ്വാഭാവികം.
0: അല്ല, അങ്ങിവിടെ തനിച്ചാണോ? ഈ ഏകാന്തതയിൽ എങ്ങനെ കഴിയുന്നു? ഒരു വാക്കുപോലും മിണ്ടാൻ ആളില്ലാതെ.
1: ഞാൻ ഏകനാണ്, പക്ഷെ ഏകാന്തനല്ല. ഈ പ്രകൃതിയാണ് എന്റെ കൂട്ട്. ഈ മണ്ണ് എന്റെ അമ്മയാണ്. കാറ്റും മഴയുമെല്ലാം എന്റെ തോഴ്. എനിക്ക് ധാരാളം ശിഷ്യന്മാരുണ്ട്, പക്ഷെ അവരാരും ഇവിടെ പാർക്കുന്നില്ല. അവരെന്റെ വാക്കുകൾ തേടിയെത്തും, സംശയങ്ങൾ ചോദിച്ചറിയും, മടങ്ങും. എന്നെപ്പോലെ ഏകാന്ത ജീവിതത്തിന് ഞാൻ അവരെ പ്രേരിപ്പിക്കാറില്ല. എല്ലാവരുടെയും ലക്ഷ്യമൊന്നാണെങ്കിലും ഓരോരുത്തരുടെയും വഴി വ്യത്യസ്തമല്ലേ?
0: എന്റെ സംശയ നിവാരണം ഇതിൽ മൂടിയ ചിന്തകൾക്ക് വെളിച്ചമാകും. അതിപ്പോൾ സാധ്യമാകുന്നു.
1: പുലർച്ചെ തുടങ്ങിയതാ. കുറച്ച് ധാന്യങ്ങളും ചെടികളുമൊക്കെ ഇവിടെ നട്ടുപിടിപ്പിക്കണം. വിയർക്കുന്നു എന്നല്ലാതെ യാതൊരു ക്ഷീണവുമില്ല എനിക്ക്. പക്ഷേ ചോദ്യങ്ങൾ നട്ട് ഉത്തരങ്ങൾ വിളവെടുക്കേണ്ട സമയമായിരിക്കാം ഇത്. ചോദിച്ചോളൂ. എനിക്ക് ജോലി ചെയ്യാം, ഒരു കൂട്ടുമാകും അല്ലേ? മണ്ണ് കിളയ്ക്കുമ്പോൾ വേര് പടരുന്നത് പോലെ ഉത്തരങ്ങൾ തെളിഞ്ഞു വന്നേക്കും.
0: അത് ഒരു പ്രവൃത്തി തുടങ്ങാൻ ഏറ്റവും അനുയോജ്യം.

0: സമയം. ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തികൾ, അങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ ഒരു ഭാരമായി മനസ്സിൽ നിങ്ങനെ കനം തോന്നുന്നു. ഇതുവരെയുള്ള എന്റെ പ്രവൃത്തികളെല്ലാം ഇതൊന്നും നോക്കാതെയായിരുന്നു.
1: ഒരു കാര്യം ചെയ്യും, അല്പനേരം ആ പാറമേലിരുന്ന് വിശ്രമിച്ചോളൂ. ഈ യാത്രയിൽ അങ്ങൾക്ക് അല്പം ആശ്വാസം പകരട്ടെ ഈ നിമിഷങ്ങൾ.
0: അങ്ങയുടെ നിർദ്ദേശം പോലെ.

0: എനിക്ക് അങ്ങയുടെ അടുത്തേക്കൊന്ന് വരാമോ?
1: ഓ, വന്നോളൂ. ഇവിടെ വാചാലതയ്ക്ക് സ്ഥാനമില്ലെങ്കിലും അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാനുള്ള വാതിൽ തുറന്നിരിക്കുന്നു. പറഞ്ഞോളൂ, എന്താണ് അങ്ങയെ ഇത്ര അധികം അസ്വസ്ഥനാക്കുന്നത്?
0: അല്ല, അങ്ങ് മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങേക്കാവുമ്പോൾ കൃത്യമായ ഉത്തരം പെട്ടെന്ന് പറയാൻ കഴിയുമല്ലോ. എന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് ഈ യാത്ര. സമയം വൈകുന്നുവോ എന്നൊരു ഭയം.
1: മനഃപൂർവ്വമല്ല, ഉത്തരം തേടി എന്റെ മനസ്സും അലയുകയാണ്. അത്ര എളുപ്പം വഴങ്ങുന്നതല്ല ആ ചോദ്യങ്ങൾ. സമയം വേണം. ഈ കാടിന്റെ നിശബ്ദതയിൽ, ഏകാന്തതയുടെ ആഴങ്ങളിൽ ചിന്തകൾക്ക് വിഹരിക്കാൻ ഒരിടം വേണം. ഇപ്പോഴത്തെ പണിത്തിരക്കിനിടയിൽ ഉത്തരം കണ്ടെത്തുക ദുഷ്കരം. ജോലി നിർത്തി ഉത്തരം തേടിയാൽ ഇന്നത്തെ കർത്തവ്യം പാതി വഴിയിലുമാകും. കാത്തിരിക്കുക, കാത്തിരിപ്പിനൊടുവിൽ ഞാൻ ഉത്തരം നൽകും. എന്താ?
0: ഓ, അങ്ങ് ക്ഷീണിച്ചു പോയി. അങ്ങയുടെ അധ്വാനം കാണാതിരിക്കാനാവില്ല. അല്പമൊന്ന് വിശ്രമിച്ചാലും.
1: ഓ, അതൊക്കെ സ്വാഭാവികമല്ലേ. കാടിന്റെ ചൂടും തണുപ്പും ഏറ്റ് കടന്നു വന്ന വഴികളിലെ കാഠിന്യം, അതൊരു ക്ഷീണമല്ല, ജീവിതത്തിന്റെ താളമാണ്. അതിനപ്പുറമൊരു തളച്ചൊന്നും എനിക്കില്ല.
0: അയ്യോ, ദയവായി അങ്ങൊന്ന് വിശ്രമിക്കൂ. ബാക്കിയുള്ള ജോലി മുഴുവൻ ഞാൻ ചെയ്യാം. അങ്ങയുടെ തണലിൽ അല്പനേരം എനിക്കും കിട്ടട്ടെ, ഒരനുഗ്രഹം.
1: വേണ്ട വേണ്ട, ഈ കാടിന്റെ ഏകാന്തതയിൽ ഞാനൊരു സന്യാസി. ആരുടെയും സഹായം തേടാനില്ല. എനിക്ക് ആവശ്യമുള്ളതൊക്കെ സ്വയം കണ്ടെത്തുകയാണ് ഞാൻ. ചെയ്യേണ്ടതെല്ലാം എന്റെ കർമ്മം. അത് ഞാൻ തന്നെ ചെയ്തു തീർക്കണ്ടേ? അതാണ് എന്റെ ശീലവും.
0: അയ്യോ, അങ്ങയെ സഹായിക്കാനാണെന്ന് കരുതേണ്ട. ഈ മണ്ണിൽ അല്പം ജോലി ചെയ്യാനുള്ള മോഹം കൊണ്ടാണ്. ഇനി ഞാൻ ചെയ്യാം.
1: എനിക്ക് ചെയ്തോളൂ.
0: ഓ,
1: ഈ മണ്ണ് ആരുടേതുമല്ലല്ലോ. ഞാൻ ഈ തണലിൽ അല്പനേരം ഇരിക്കാം.

0: അല്ല, കൃഷിക്കാരനാണ് എന്നല്ലേ പറഞ്ഞത്? പക്ഷേ ആ കൈകൾക്ക് മണ്ണിന്റെ ഗന്ധം അത്ര പരിചിതമല്ലെന്ന് തോന്നുന്നു.
1: അല്ല,
0: വേഗത്തിൽ ക്ഷീണിച്ചില്ലേ? ഇനി ഞാൻ ചെയ്തോളാം, സാരമില്ല. അവിടെ മാറിയിരുന്നുള്ളൂ, അങ്ങോട്ട്.
1: അങ്ങ് എന്നോട് ക്ഷമിക്കണം, നേരം ഇത്രയായിട്ടും എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു വാക്ക്, ഒരു മറുപടി. അങ്ങയുടെ മൗനം ഒരു കടൽ പോലെ എന്നെ വലയം ചെയ്യുന്നു.
0: ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അത് ഞാൻ മറന്നിട്ടില്ല, മറക്കാനാവില്ല. കാരണം ഓരോ ചോദ്യവും ഓരോ വിത്താണ്, ഉള്ളിൽ ആഴ്ന്നിറങ്ങുന്ന വിത്ത്. മറുപടി നൽകണമെങ്കിൽ അതിന് മുള പൊട്ടാൻ സമയമുണ്ടേ?
1: ക്ഷമിക്കണം, ഇപ്പോൾ വൈകുന്നേരമായി, സന്ധ്യ മയങ്ങുന്നു. ഇനിയെങ്കിലും അല്ല, അങ്ങക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ ഞാൻ മടങ്ങിപ്പോയിക്കോട്ടെ.
0: ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല. നോക്കൂ, സൂര്യൻ ഇന്നത്തെ ജോലി പൂർത്തിയാക്കി മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് പോകുന്നു, എന്നിട്ടും നമ്മുടെ ജോലി തീർന്നിട്ടില്ല. ഉത്തരം ഇനിയും തേടാനില്ലേ? രാത്രിയുടെ നിശബ്ദതയിൽ ആ ചോദ്യം വീണ്ടും ഉയർന്നു വരും, ഒരു നക്ഷത്രം പോലും മിന്നിത്തിലെന്നും. അതുവരെ കാത്തിരിക്കാം.

ചോദ്യങ്ങൾ. ലിയോ ടോൾസ്റ്റോയിയുടെ ദ ത്രീ ക്വസ്റ്റ്യൻസ് എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം ആദ്യ ഭാഗം സമാപിക്കുന്നു. റേഡിയോ നാടക രൂപാന്തരം ലക്ഷ്മൺ മാധവ്. സംവിധാനം റൂബി ബാബു.

കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും രാജാവ് സുദർശനൻ കുടപ്പനമൂട്, സന്യാസി എസ് രാധാകൃഷ്ണൻ, പണ്ഡിതന്മാർ ഉണ്ണികൃഷ്ണൻ മാടമന, ഹരികുമാർ വാലേത്ത്, സുൽഫി ഓയൂർ, ഷിബു വിൻസെന്റ്, അംഗരക്ഷകൻ വിനുരാജ് ഡി ആർ. സംവിധാന സഹായം എൻ സുനിത, ദീപാവി എൻ. ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജലനന്മയ്ക്ക് സ്വധാർ ഗൃഹ സ്കീം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് നമുക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് അതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് സ്വാധാർ ഗൃഹ് യോജന. കുടുംബകലഹം, മാനസിക പിരിമുറുക്കം, സാമൂഹിക ബഹിഷ്കരണം, അങ്ങനെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഭക്ഷണം, താമസം, വസ്ത്രം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പുനരധിവാസ പദ്ധതിയാണ് ഇത്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം മുൻപ് നടപ്പിലാക്കിയിരുന്ന സ്വാധാർ, ഷോർട്ട് സ്റ്റേ ഹോംസ് എന്നീ പദ്ധതികൾ 2016 സമന്വയിപ്പിച്ചുകൊണ്ട് സ്വാധാർ ഗൃഹ് പദ്ധതി നിലവിൽ വന്നു. രാജ്യത്തെ ഓരോ ജില്ലയിലും 30 സ്ത്രീകളെയെങ്കിലും പാർപ്പിക്കാൻ സൌകര്യമുള്ള ഒരു സ്വാധാർ ഗൃഹ് സ്ഥാപിക്കുക, അവിടെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം തന്നെ കൌൺസിലിംഗ്, തൊഴിൽ നൈപുണ്യ വികസനം, നിയമസഹായം ലഭ്യമാക്കുക എന്നിവ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷ ഈ പദ്ധതി ഉറപ്പുവരുത്തുന്നു. വനിതാ വികസന കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ, കണ്ടോൺമെന്റ് ബോർഡുകൾ, ഇപ്പോൾ പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പബ്ലിക് ട്രസ്റ്റുകൾ, 1860 ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിലോ ഏതെങ്കിലും സംസ്ഥാന നിയമത്തിന് കീഴിലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ, വനിതാക്ഷേമം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിൽ പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുള്ള സിവിൽ സൊസൈറ്റി സംഘടനകൾ എന്നിവയ്ക്കൊക്കെ ഈ പദ്ധതിയുടെ ഭാഗഭാക്കാകാം. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലുള്ള സ്ത്രീകൾക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെ ആശ്രയിക്കാം? പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച സ്ത്രീകൾ ഭവനരഹിതരാകുകയും സാമൂഹികവും സാമ്പത്തികവുമായ പിന്തുണ ഇല്ലാതെയാവുകയും ചെയ്യുമ്പോൾ, ജയിൽ മോചിതരായ വനിതാ തടവുകാർ ഉപജീവന മാർഗമില്ലാതെ വീട് വിട്ടിറങ്ങുന്ന ചൂഷണത്തിൽ നിന്നും, അല്ലെങ്കിൽ ദാമ്പത്യ തർക്കങ്ങളുടെ പേരിൽ സാമൂഹികമോ സാമ്പത്തികമോ ആയ പിന്തുണയില്ലാത്ത എയ്ഡ്സ് ബാധിച്ച സ്ത്രീകൾ, ഇത്തരം സാഹചര്യങ്ങളിലുള്ളവർക്ക് ഈ പദ്ധതിയെ ആശ്രയിക്കാം. സ്വാധാർ ഗൃഹങ്ങളിൽ പരമാവധി 5 വർഷം വരെയാണ് താമസിക്കാൻ അനുമതി. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റും. മുൻപ് പറഞ്ഞ വിഭാഗങ്ങളിലെ സ്ത്രീകളെ അനുഗമിക്കുന്ന കുട്ടികൾക്കും ഈ പദ്ധതിയുടെ സൌകര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്.
1: പെൺകുട്ടികൾക്ക് 18 വയസ്സുവരെയും ആൺകുട്ടികൾക്ക് 12 വയസ്സുവരെയുമാണ് സ്വാധാർ ഗൃഹങ്ങളിൽ താമസിക്കാൻ അനുമതി.
2: സംസ്ഥാന സർക്കാരുകൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും കണ്ടോൺമെന്റ് ബോർഡുകൾക്കും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്കും മാത്രമേ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ ഗ്രാന്റ് അനുവദിക്കൂ.
1: പദ്ധതി ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുകളുമാണ് വഹിക്കുന്നത്. വടക്കുകിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ 90% പദ്ധതി ചെലവും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മുഴുവൻ ചിലവും കേന്ദ്ര സർക്കാർ വഹിക്കും. സാമ്പത്തികവും സാമൂഹികവുമായി വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള

0: അവസരമൊരുക്കുക എന്നതാണ് സ്വാധാർ ഗൃഹ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഗുജറാത്തിലെ സാനന്ദിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷന് കീഴിൽ 7,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തോടെയാണ് ഈ കേന്ദ്രം വികസിപ്പിച്ചിരിക്കുന്നത്. രാജസ്ഥാനിലെ ബലോത്രയിൽ 1,06,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സംയോജിത റിഫൈനറി ഉൾപ്പെടെയുള്ള പെട്രോകെമിക്കൽ, റെയിൽവേ, റോഡ് പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം July 20 മുതൽ August 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ലഹരി ഉപയോഗം തടയുന്നതിനും ബോധവൽക്കരണം, ചികിത്സ, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് 7 കോടിയിലധികം ആളുകൾ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊതുജനങ്ങളും ഒരുമിച്ച് പോരാടണമെന്നും കേന്ദ്രമന്ത്രി ഡോ വീരേന്ദ്രകുമാർ പറഞ്ഞു. വിലക്കയറ്റം തടയുന്നതിനുള്ള ബഫർ സ്റ്റോക്കിലേക്കായി സവാളയുടെ സംഭരണ വില കേന്ദ്ര സർക്കാർ ക്വിന്റലിന് 1,875 രൂപയിൽ നിന്ന് 2,125 രൂപയായി ഉയർത്തി. പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇസ്രായേൽ യുഎസ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമാധികാരി അയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ 6 ദിവസം നീണ്ടുനിൽക്കുന്ന ഔദ്യോഗിക വിലാപയാത്രയ്ക്ക് ടെഹ്റാനിൽ തുടക്കമായി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അതാ ഹസ്നൈൻ, വിദേശകാര്യ സഹമന്ത്രി പവിത്ര മർഗരിത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ മാതാപിതാക്കളുടെ മാത്രമല്ല നാടിന്റെ ആകെ സ്വപ്നവും പ്രതീക്ഷയുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. എറണാകുളം ആലുവയിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമവും MLA മെറിറ്റ് അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നീന്തൽ പരിശീലകൻ സജി വളശ്ശേരിയെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു. സഹകരണ മേഖല ശക്തിപ്പെടുത്തി പുതുയുഗ കേരളം സാധ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി എം ലിജു. അന്തർദേശീയ സഹകരണ ദിനാഘോഷ പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായ്പാ കുടിശ്ശികയുടെ പേരിൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറരുതെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും തിങ്കളാഴ്ച കോട്ടയത്ത് നടക്കും. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് കോഴിക്കോട് ചെറുപ്പ ആരോഗ്യ കേന്ദ്രത്തിന്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി വികസിപ്പിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ വ്യാപക മഴ. ഇന്ന് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ടെക്സസിലെ ഹൂസ്റ്റണിൽ ഇന്ന് രാത്രി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കാനഡ മൊറോക്കോയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രീ ക്വാർട്ടർ മത്സരത്തിൽ പരാഗ്വേ ഫ്രാൻസിനെ നേരിടും. പുലർച്ചെ 2:30 മത്സരം. പരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കൈമാറി. എറണാകുളം കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കുന്നത്തുനാട് എംഎൽഎ

0: വി.പി. സജീന്ദ്രനാണ് പരുത്തുകാവ് നിവാസികൾക്ക് പ്ലാനുകൾ നൽകിയത്. 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വധശ്രമ കേസിൽ തിരുവനന്തപുരം നഗരസഭാ കൌൺസിലർ സുഗതന്റെ ജാമ്യാപേക്ഷ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി തള്ളി. അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയ പോലീസിനെ ആക്രമിച്ച കേസിലും ജാമ്യം നിഷേധിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിന് സമീപം ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് വാഴോട്ടുകോണം കൌൺസിലറായ സുഗതൻ. അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പാസ്പോർട്ട് നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ ഇതിനായി പ്രത്യേക കൌണ്ടറുകൾ തുറക്കാൻ നിർദ്ദേശം നൽകണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലയിൽ ജൂലൈ 7 ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. സംസ്ഥാനത്ത് സ്ത്രീ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സർക്കാർ കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് വനിതാ ശിശു വികസന മന്ത്രി ബിന്ദു കൃഷ്ണ. തദ്ദേശ സ്ഥാപന അധ്യക്ഷർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ ഒരുക്കിയ കൊല്ലം ജില്ലാതല ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ആർട്ടിസ്റ്റ്. പാടിയത് ചിത്ര. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ബിജിബാലിന്റെ സംഗീതം.

0: ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം.
1: നമസ്കാര്, ആകാശവാണി സെ സമാചാർ സന്ധ്യ കെ സാത്ത് മേ മുനീഷ് ശർമ്മ. മുഖ്യ സമാചാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിപ്പ് വിനിർമാണ ഇക്കോസിസ്റ്റം മജബൂത് കെ ഗുജറാത്ത് കെ സാണദ് മേ സി ജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ഓർ ടെസ്റ്റ് സുവിധ കാ ശുഭാരംഭ കിയാ. പ്രധാനമന്ത്രി ഭാരത് നെ സമയ പർ ലിയേ ഗയേ ഫേസ്ലോ പ്രഭാവി കൂട്ടനീതി ഓർ രാഷ്ട്രീയ സംസാധനോ കെ ഉചിത് പ്രബന്ധന സെ പശ്ചിമേഷ്യ സങ്കട് കാ സഫലതാപൂർവക് സാമന കിയാ. സംസദ് കാ മോൺസൂൺ സത്ര 20 ജുലൈ സെ 13 അഗസ്ത് തക് ഹോഗാ. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഭാരത് നെ റെക്കോർഡ് 38,000 കരോഡ് രൂപയെ സെ അധിക് കി രക്ഷാ സാമഗ്രി നിര്യാത് കി. മഹാരാഷ്ട്ര കെ കൈ ക്ഷേത്രോ മേ മൂസലാധാർ ബാരിഷ് സെ ജനജീവൻ അസ്തവ്യസ്ത്, നദിയാ ഉഫാൻ പർ ഓർ മാഞ്ചസ്റ്റർ മേ. ദൂസരെ T20 ക്രിക്കറ്റ് മാച്ച് മേ ഭാരത് നെ മേസ്ബാൻ ഇംഗ്ലണ്ട് കോ 191 റൺ കാ ലക്ഷ്യ ദേ ദിയാ ഹൈ. വൈഭവ് സൂര്യവംശി സബ്സെ കം ഉമ്ര മേ അന്താരാഷ്ട്രീയ ക്രിക്കറ്റ് ഖേൽനേ വാലേ ഭാരതീയ ഖിലാഡി ബൻ ഗയേ. ഓർ വിസ്താർ സേ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നെ കഹാ ഹൈ കി ഭാരത് ഡിസൈൻ ഇൻ ഇന്ത്യ ഓർ മേക് ഇൻ ഇന്ത്യ കെ മന്ത്ര കോ ലേക്കർ ആഗേ ബഢ് റഹാ ഹൈ. ഗുജറാത്ത് കെ സാണദ് മേ ദേശ് കെ തീസരെ സെമി കണ്ടക്ടർ പ്ലാന്റ് മേ ചിപ് പാക്കേജിംഗ് കെ വാണിജ്യക് ഉത്പാദന കാ ശുഭാരംഭ കർത്തെ ഹുയേ ശ്രീ മോദി നെ യേ ബാത് കഹി.
2: ആജ് കാ യേ കാര്യക്രം ഇസ് ബാത് കാ പ്രമാണ ഹൈ കി ഭാരത് ജോ ഠാന ലേതാ ഹൈ വോ കർകെ ദിഖാതാ ഹൈ. 5 സാല പെഹലെ ഭാരത് നെ സങ്കൽപ്പ ലിയാ ഥാ കി ദേശ് കോ സെമി കണ്ടക്ടർ ഹബ് ബനായേംഗേ ഹം ഡിസൈൻ ഇൻ ഇന്ത്യ മേക് ഇൻ ഇന്ത്യ കെ മന്ത്ര കോ ലേക്കർ ആഗേ ബഢേ. ഓർ ആജ് ദേശ് കെ തീസരെ സെമി കണ്ടക്ടർ പ്ലാന്റ് മേ ഭി ചീഫ് പാക്കേജിംഗ് കാ കൊമേർഷ്യൽ പ്രൊഡക്ഷൻ ശുരു ഹോ റഹാ ഹൈ.
1: പ്രധാനമന്ത്രി നെ കഹാ കി സാണദ് സയന്ത്ര മേ പ്രത്യേക വർഷ 20 കരോഡ് ചിപ് തയ്യാർ ഹോംഗി.
2: മുജേ ബതായാ ഗയാ ഹൈ കി അഭി യഹാ സെ ഹർ സാൽ 20 കരോഡ് ചിപ്സ് നിക്ലേഗി. ഓർ മുജേ ബതായാ ഗയാ ആപ് സഭി യഹീ നഹീ രുക്നേ വാലേ ഹൈ ആപ്നേ ഹർ സാൽ 500 കരോഡ് ചിപ്സ് കാ ലക്ഷ്യ രഖാ ഹൈ. യാനി ഹർ ദിൻ 1.5 കരോഡ് സെ ജ്യാദാ. മേരാ പക്കാ വിശ്വാസ് ഹൈ കി ആപ് ഉസെ ബഹുത് ജൽദ് ഹാസിൽ കർകേ രഹേംഗേ.
1: ശ്രീ മോദി നെ കഹാ കി യേ വികാസ് ഭാരത് കി ജബർദസ്ത് ഇലക്ട്രോണിക്സ് ക്രാന്തി കാ അഗ്ലാ കദം ഹൈ ജിസ്നേ ദേശ് കോ ദുനിയ കാ ദൂസരാ സബ്സെ ബഡാ മൊബൈൽ ഫോൺ നിർമാതാ ബനാ ദിയാ. ഉന്നോനെ കഹാ കി സാണദ് മേ സി ജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ സംയോജന ഓർ ജാഞ്ച് കേന്ദ്ര ഘരേലൂ ചിപ് നിർമാണ വ്യവസ്ഥ മജബൂത് ഹോനെ കെ സാത്ത് തക്നീകി ആത്മനിർഭർത്ത കോ ഭി ബഢാവാ ദേഗാ ഓർ വൈശ്വിക് സെമി കണ്ടക്ടർ മൂല്യ ശൃംഖലാ മേ ഭാരത് കി സ്ഥിതി മേ ഇസ്സെ സുധാർ ഹോഗാ. പ്രധാനമന്ത്രി നെ കഹാ കി ഭാരത് നെ പശ്ചിമേഷ്യ സങ്കട് കാ സഫലതാപൂർവക് സാമന കിയാ.

0: Session of Parliament to be held from 20th of this month to 13th August. India's defence exports reach a record high of over 38,000 crore rupees, says Defence Minister Rajnath Singh. Heavy rain disrupts normal life in many parts of Maharashtra, several rivers in spate. And in men's cricket, India set a target of 191 for host England in second T20 in Manchester, where Vaibhav Suryavanshi becomes youngest debutant in international cricket. That is all in the news at 9. Good night.
1: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. കായിക ലോകം.
2: വുഷു താരം നന്ദന എസുമായി രജു കോലിയക്കോട് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കായിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുള്ളത് വുഷു താരം നന്ദന എസ് ആണ്. നന്ദന, സ്വാഗതം.
4: താങ്ക് യു.
3: വുഷു എന്ന കായിക ഇനത്തിലേക്ക് നന്ദന വന്നത് എങ്ങനെയാണ്?
4: എന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാല് SNHS ഉടമലക്കി സ്കൂളിൽ നിന്നാണ്. അവിടെ നമ്മുടെ PT സാറാണ് ആദ്യമായിട്ട് ഉഷു എന്ന് പറഞ്ഞ ഒരു പ്രാക്ടീസിന് വേണ്ടിട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ മെയിൻ ആയിട്ടും കരാട്ടെ ആണ്. അപ്പൊ സാർ എന്റെ അടുത്ത് പറഞ്ഞു കരാട്ടെ പഠിക്കുമല്ലേ, അപ്പൊ എന്തായാലും ഉഷു കൂടി എന്തായാലും താല്പര്യം കാണുമല്ലോ, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അവിടെ ആദ്യമായിട്ട് എടുക്കാവുന്ന അരുൺ എന്ന് പറയുന്നൊരു സാറാണ്. സാറാണ് ഫസ്റ്റ് എനിക്ക് ഉഷു സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അവിടെ നിന്നാണ് പിന്നെ അങ്ങനെ ഓരോ ഇതായിട്ട് പോയി. പിന്നെ ഫസ്റ്റ് ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ച് പങ്കെടുത്ത്, അവിടെ നിന്ന് ജില്ല ജയിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് പോയി, പക്ഷേ പാർട്ടിസിപ്പേഷൻ ആയിപ്പോയി. അത് കഴിഞ്ഞ് നേരെ +1 വന്നു. കാരണം 9th ഉം 10th ഉം മത്സരിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു, കൊറോണ ടൈം ആയതുകൊണ്ട് മത്സരം ഒന്നും നടത്തിയിട്ടില്ല. അത് കഴിഞ്ഞ് +1 മത്സരിച്ചു, സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ ഭാഗ്യക്കേടെന്ന് പറയാം, അന്ന് കൊറോണ ടൈം ആയതുകൊണ്ട് നാഷണൽ വിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അരുൺ സാറ്, സാറിന്റെ മാഷായിട്ടുള്ള ബൈജു എന്ന് പറഞ്ഞ സാറിന്റെ അടുത്തേക്ക് എന്നെ വിട്ടു. പിന്നെ അവിടെ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം ഇപ്പൊ ഇതുവരെ എത്തിയത്.
3: ഉഷുലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു? അതായത് എന്തായാലും നമ്മളിപ്പോ നേരിട്ട് കാണലോ അല്ലെങ്കിൽ മറ്റു വീഡിയോസ് എന്തെങ്കിലും കണ്ടോ അങ്ങനെ എന്തെങ്കിലും പരിചയം ഉണ്ടായിരുന്നോ?
4: ഇല്ല, ആദ്യം എന്നോട് PT സാറ് പറഞ്ഞു ഇതുപോലെ ഉഷു എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പം ഞാനും എന്തായാലും കരാട്ടയിലുള്ളതല്ലേ, ട്രൈ ചെയ്ത് നോക്കാന്ന് എഴുതിട്ട് പോയി. അപ്പോഴാണ് അരുൺ എന്ന് പറഞ്ഞ സാറ് പറയുന്നത് ഇതില് ലൈക്ക് കരാട്ടെ പോലെ കിക്ക് പഞ്ച് എല്ലാം ഉണ്ട്, പക്ഷെ ഫുൾ കോണ്ടാക്ട് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് ഐഡിയസ് ഒന്നുമില്ല. പിന്നെ സാറ് തന്നെ കുറച്ച് വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു.
3: വുഷുലേക്ക് വരുന്നതിന് മുമ്പ് കരാട്ടെയാണ് അഭ്യസിച്ചിരുന്നത് അല്ലേ?
4: അതെ.
3: അതിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറയാമോ?
4: കരാട്ടെ ഞാൻ 4ാമത്തെ വയസ്സ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അച്ഛനാണ് കരാട്ടെ സാറ് അച്ഛൻ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുമ്പോ എനിക്കിങ്ങനെ ഭയങ്കര ആകാംക്ഷയായിരുന്നു. അതെന്ന് പറഞ്ഞാല് വീട്ടിലായിരുന്നു ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നത്. ഞാൻ കുഞ്ഞായതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ എന്നിങ്ങനെ ക്ലാസ്സിനൊന്നും വല്ലിട്ട് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം പറഞ്ഞ, അച്ഛൻ ഞാനും വരുന്നു, എനിക്കും പഠിക്കണം. കാരണം ചേട്ടനും അപ്പോഴ ആ ഒരു ടൈമിലൊക്കെ കരാട്ടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര താല്പര്യം, അച്ഛൻ ഞാനും വരുന്നു, ഞാനും പഠിച്ചോട്ടെ. അങ്ങനെ അച്ഛൻ പറഞ്ഞു എന്താ പിന്നെ മക്കള് വാ നമുക്ക് പഠിക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നാഷണല് കഴിഞ്ഞ കൊല്ലം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഗെയിംസിന്.
3: അപ്പൊ അത് തന്നെയാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കാനുള്ളത്. എന്തൊക്കെ നേട്ടങ്ങളാണ് ഇതുവരെ ഉഷുവിൽ ഉണ്ടായിട്ടുള്ളത്?
4: ഉഷു സ്കൂൾ ഗെയിംസ് ഗോൾഡ് മെഡൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹേലോ ഇന്ത്യ സൗത്ത് സോൺ 3rd മെഡല്. പിന്നെ അതിന് ഛത്തീസ്ഗഡിൽ വെച്ച് അതിന്റെ നാഷണൽ ഉണ്ടായിരുന്നു, പാർട്ടിസിപ്പേഷൻ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഗോൾഡ് മെഡലും, പിന്നെ അത് കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ചിട്ട് നാഷണൽ ലെവലില് 3rd അടിച്ചു.
3: ഉഷു എന്ന താരത്തോടൊപ്പം തന്നെ ഒരു പരിശീലക കൂടിയാണ്, കുറെ കുട്ടികളൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ട് ഉഷു. അപ്പൊ അതിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറയാമോ?
4: എനിക്ക് എന്താണോ അറിവ് കിട്ടുന്നത് അത് ബാക്കിയുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു കൺസെപ്റ്റ്. കാരണം ബാക്കിയുള്ള കുട്ടികളും അത് പഠിക്കണം, ലൈക്ക് സ്പോർട്സ് എന്നുള്ളൊരു ഇവന്റ് ഇങ്ങനെ മുന്നോട്ട് വളർന്നു വരണം എന്നുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ എന്ത് പഠിക്കുന്നു അത് കുറച്ചുകൂടി പറഞ്ഞുകൊടുത്ത് എന്നേക്കാൾ ഉയരങ്ങളിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എത്തണം എന്നെനിക്ക് താല്പര്യമുണ്ട്.
3: ഇപ്പൊ നിലവിൽ ആ ഒരു പരിശീലനം കൊടുക്കുന്നതിന്റെ രീതികളൊക്കെ എങ്ങനെയാണ്? ഒരു സെന്റർ ഉണ്ടോ അതോ വീട്ടിൽ തന്നെയാണോ?
4: ഞങ്ങൾക്ക് കരാട്ടയ്ക്ക് വേണ്ടിട്ട് മെയിൻ ഒരു സെന്റർ ഉണ്ട്, അവിടെ തന്നെയാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതും. പിന്നെ അല്ലാണ്ട് ഞാൻ പ്രൈവറ്റ് ആയിട്ട് 1-2 ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ പ്രാക്ടീസിന് വേണ്ടി വരുന്നുണ്ട്.
3: ഈ ഒരു ഉഷു അല്ലെങ്കിൽ കരാട്ടെ പ്രധാനമായിട്ടും ഉഷുവിലാണ് നേട്ടങ്ങളുള്ളത്. അപ്പൊ ഇതിന്റെ പരിശീലനങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് ദിവസേനയുള്ള രാവിലെ എണീക്കുന്നത് മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു സമയക്രമം എങ്ങനെയാണ്? അപ്പൊ ആ ഒരു പരിശീലന ക്രമം എങ്ങനെയാണ് ഒന്ന് പറയാം.
4: മെയിൻ ആയിട്ടും ബൈജു സാറിന്റെ ക്ലാസ് വരുന്നതെന്ന് പറഞ്ഞാല് ജോ ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു അക്കാഡമിയിൽ വെച്ചിട്ടാണ്. ബൈജു സാറ് ആഴ്ചയിൽ ഒരിക്കലേ വരാറുള്ളൂ, വീക്കിൽ വൺ ക്ലാസ്സേ ഉള്ളൂ. ബാക്കി ഡെയിലി പ്രാക്ടീസ് അച്ഛനാണ് തരുന്നത്. അച്ഛൻ രാവിലെ ഞാൻ എഴുതിക്കാൻ മടിച്ചാൽ എന്നെ പുഷ്

0: ചെയ്തെഴുപ്പിക്കും. എന്നിട്ട് പറയും വാ പ്രാക്ടീസ് ചെയ്യാം മക്കളെ, എന്തെങ്കിലും ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നേടാൻ പറ്റൂ. അപ്പൊ അച്ഛനാണ് രാവിലെ നിൽക്കുന്നതും, അച്ഛൻ ഇഞ്ചുറി പറ്റാറും ഉണ്ട്, പക്ഷെ എന്നോടത് പറയാറില്ല, കൂടുതൽ അമ്മയുടെ അടുത്താണ് പറയണത്. എന്നിട്ട് പറയും അവളോട് പറയണ്ട, അവക്ക് സങ്കടം ആവണമെങ്കിലോ എന്ന് കരുതിയിട്ട് അച്ഛനാണെങ്കിലും കൂടുതൽ പുഷ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും. പിന്നെ സാറിന്റെ ക്ലാസ്സിലും പോവാറുണ്ട്, ബജു സാറിന്റെ ക്ലാസ്സിൽ.
1: ഉഷുവായിട്ട് ബന്ധപ്പെട്ട് ഭക്ഷണ ക്രമീകരണം എന്തെങ്കിലും നടത്തുന്നുണ്ടോ?
0: ആ, ഇത് വെയിറ്റ് കാറ്റഗറിയാണ്. ഞാനിപ്പോ മത്സരിക്കുന്നത് ഫൈറ്റിംഗ് വിഭാഗത്തിലാണ്, അപ്പം അത് വെയിറ്റ് കാറ്റഗറിയാണ്. ഇപ്പൊ ഞാന് മേ ബി ചില സമയത്ത് വെയിറ്റ് നമ്മൾ കൊടുത്തിട്ട് 1 മന്ത് ഒക്കെ ഗ്യാപ്പ് വരും മത്സരത്തിന് വേണ്ടിയിട്ട്, അതാവുമ്പോഴത്തേനും നമ്മൾ വെയിറ്റ് ക്ലിയർ ആക്കില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് കുറയും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കൂട്ടേണ്ടി വരും, ഇല്ല നമ്മൾ അഥവാ കൂടിപ്പോയി കഴിഞ്ഞാൽ കുറയ്ക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്.
1: അച്ഛനൊരു കരാട്ടെ പരിശീലകനാണ്, താരമൊക്കെയാണ്. അപ്പോ കുടുംബത്തിൽ നിന്നുള്ള ഒരു പിന്തുണ എങ്ങനെയാണ്?
0: ഞാൻ മെയിനായിട്ടും ജയിക്കാനുള്ളതിന്റെ കാരണം തന്നെ എന്റെ പാരന്റ്സും എന്റെ ബ്രദറൊക്കെയാണ്. കാരണം അവരുടെ ഒരു മോട്ടിവേഷൻ ആണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു മെഡൽ കിട്ടിയതിന്റെ കാരണം തന്നെ. കാരണം ഏതൊരു മത്സരത്തിന് പോയിരുന്നാലും അമ്മയാണ് കൂടെ വരുന്നത്. ഇനി അത് എത്ര ദൂരമായിരുന്നാലും അമ്മ കൂടെ വരും. പക്ഷെ അമ്മക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. കാരണം അത് ആർക്കായിരുന്നാലും അങ്ങനെയാണ്. അമ്മ ഇങ്ങനെ പറയും, മക്കളെ തളരല്ലേ, എപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്, നീ ഇങ്ങനെ ചെയ്, ഇങ്ങനെ ഒരിടത്ത് ഇരിക്കരുത്, ചെയ് ചെയ് ചെയ്, കൈയൊക്കെ കൈയും കാലും ഒക്കെ ഇട്ട് അനക്ക്, എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ചെയ് ചെയ്യെന്ന് പറഞ്ഞു ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അമ്മയും അച്ഛനായിരുന്നാലും ചേട്ടനായിരുന്നാലും എപ്പോഴും ചേട്ടൻ പക്ഷെ കൂടെ അങ്ങനെ വരാറില്ലെങ്കിൽ അപ്പോഴെപ്പോഴും വിളിക്കും. വിളിച്ചിട്ട് പറയും നീ നല്ലോല ചെയ്യണം, കുട്ടികളെ ഒന്നും കണ്ട് പേടിക്കരുത്, നീ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം, കോൺഫിഡൻസ് വേണം, കളയരുത്, എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടും എന്ന് പറഞ്ഞിങ്ങനെ എപ്പോഴും വീട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് നല്ലപോലെ എന്താ പറയാ സപ്പോർട്ട് കിട്ടുന്നത്. അവരില്ലെങ്കിൽ ഞാനില്ല, അങ്ങനെ ഒരിതാണ്. പിന്നെ മെയിനായിട്ട് എന്തെങ്കിലുമൊക്കെ മത്സരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ബേസ് ചെയ്ത് വരുമ്പോഴത്തേനും എന്നെ എവിടെ ഏത് സ്ഥലത്തായിരുന്നാലും കൊണ്ടുവന്ന സതീശൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. എന്റെ ബ്രദറിനെ പോലെ തന്നെയാണ്. എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ വിളിക്കും, ചേട്ടാ നമുക്ക് പോവാമോ, എനിക്ക് അവിടെ മത്സരമുണ്ട്. ആ പോവാം, പിന്നെന്താ എത്ര മണിക്ക് വരണം, ചേട്ടൻ ബൈക്ക് കൊടുത്തോണ്ട് വരും. ഇനി എത്ര താമസിച്ചിട്ടായിരുന്നാലും ചേട്ടാ എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ആക്കി നിൽക്കും. ഇനി ഊഷുവിനെ ബേസ് ചെയ്തിട്ടുള്ള മത്സരങ്ങളാണെങ്കിൽ അരുണ് എന്ന് പറഞ്ഞൊരു മാമനുണ്ട്, ഞാൻ വിളിക്കുന്ന ഉല്ലാസ് എന്നാണ്. ആ മാമൻ എന്നെങ്കിലും വിളിച്ചിട്ട് പറയും, ആ നന്ദനെ ഇന്ന എത്രാം തീയതി മത്സരമുണ്ട്, നീ ഇറങ്ങണില്ലേ? അവന് ഓ മാമ പ്രാക്ടീസിന് പറഞ്ഞേ, രാവിലെ തൊട്ട് വൈകിട്ട് വരാം, ക്യാമ്പുണ്ട് വരണം, അങ്ങനെയൊക്കെ പറഞ്ഞ എന്നെങ്ങനെ വിളിക്കുന്ന ഇവർ രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ്. അതിനോടൊപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട്, കുട്ടികളുടെ പാരന്റ്സ്, അവരെല്ലാരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്.
1: ഇപ്പോൾ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്, അപ്പോൾ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അധ്യാപകരുടെയും അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു പിന്തുണ ഈ കാര്യത്തിൽ എന്തൊക്കെയാണ്?
0: ഞാൻ ഗവൺമെന്റ് വുമൻസ് കോളേജ് വഴുതക്കാടിലാണ് പഠിക്കുന്നത്. ബി എ ഇംഗ്ലീഷ്, ഇപ്പോ 3rd year ആണ്. ടീച്ചേഴ്സ് ആയിരുന്നാലും പ്രത്യേകിച്ച് എനിക്ക് പറയേണ്ടത് അവിടുത്തെ എന്റെ പി ടി സാറിനെ പറ്റിയിട്ടാണ്. സാറാണിങ്ങനെ എപ്പോഴും നന്ദന ഓക്കെ നന്ദന പോണം, ജയിച്ചിട്ട് വരൂ, എപ്പോഴും സാർ ഇങ്ങനെ എന്തിനു പോയിരുന്നാലും ജയിച്ചിട്ട് വരൂ ഇത് പറയും സാർ. എനിക്ക് ഭയങ്കര അത് ഭയങ്കര ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നതാണ്. പിന്നെ ടീച്ചേഴ്സ് ആയിരുന്നാലും നല്ല സപ്പോർട്ടാണ്. ഇനി അഥവാ ഞാൻ എന്തെങ്കിലും സ്പോർട്സിനൊക്കെ പോയിട്ട് മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സിന്റെ കാര്യങ്ങൾ ടീച്ചേഴ്സ് ഇങ്ങനെ ഗ്രൂപ്പിലായിരിക്കും ഇടുന്നത്, ഞാൻ മിക്കപ്പോഴും കാണാറില്ല. അപ്പൊ ടീച്ചർ എന്നെ വിളിക്കും, വിളിച്ചിട്ട് പറയും നന്ദന അത് ചെയ്തിട്ടില്ല, അതെന്താ ചെയ്യാത്തത്, പെട്ടെന്ന് ചെയ്യുക, ഇല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ടീച്ചർമാരും ഇങ്ങനെ വിളിച്ചിട്ട് പറയും. ഞാനിപ്പോ ജയിച്ചെന്ന് പറഞ്ഞപ്പോ അവര് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് പറഞ്ഞു മോളെ നീ ഇത്രയും ലെവലിലൊക്കെ എത്തും നമ്മൾ അറിഞ്ഞിട്ടില്ല, വളരെ സന്തോഷമാണ് എന്ന് പറഞ്ഞു. അവർക്കായിരുന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു, നല്ലൊരു സപ്പോർട്ടാണ്. കോളേജിൽ നിന്നായിരുന്നാലും അവിടുത്തെ സ്റ്റുഡൻസ് ആയിരുന്നാലും ഫ്രണ്ട്സ് ആയിരുന്നാലും ഇടയ്ക്കൊക്കെ വിളിക്കും, വിളിച്ചിട്ട് എന്തായി മത്സരം, എന്തായി, നീ ജയിക്കും, നീ തന്നെ ജയിക്കും, നോക്കി ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്.
1: കോളേജിലെ സപ്പോർട്ട് പോലെ തന്നെ നാട്ടിലും ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ, ഒരു പിന്തുണ, നാട്ടുകാരുടെ ഒരു പിന്തുണ എങ്ങനെയാണ്?
0: നാട്ടില് നല്ല സപ്പോർട്ടാണ്. കാരണം അവരിങ്ങനെ പറയും ആ മോളെ മത്സരത്തിന് പോകുന്നല്ലേ, ആ എന്തായാലും ജയിച്ചിട്ട് വരും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കരാട്ടെ ഫാമിലിയിലുള്ള കുറച്ച് പാരന്റ്സും സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, അവരിങ്ങനെ പറയും ആ ചേച്ചി പോയിട്ട് വരുമ്പോ ജയിച്ചിട്ട് വരണം, മെഡൽ അടിച്ചിട്ട് തന്നെ വരണം എന്നിങ്ങനെ. അവരുടെ ഒരു സപ്പോർട്ടും കൂടെയാണ് ഞാൻ ഈ ജയിക്കുന്നതിന് മെയിൻ കാരണം. കാരണം ഒരുപാട് പേരുടെ പ്രാർത്ഥന ഉണ്ട് നീ പോയിട്ട് ജയിക്കണം, എന്തെങ്കിലും ആവണം എന്നുള്ളൊരു പ്രാർത്ഥനയും വിശ്വാസം അവരിലുണ്ട്.
1: പൊതുവെ ഈ ക്രിക്കറ്റ് ഫുട്ബോൾ പോലുള്ള ജനകീയമായിട്ടുള്ള കായിക ഇനങ്ങൾ പോലെ അത്ര ധാരണ പലർക്കും ഈ ഉഷുവിനെ പറ്റിയില്ല. അപ്പൊ ആ ഉഷു എന്ന ഒരു കായിക ഇനത്തെ കുറിച്ച് ഒന്ന് പറയാമോ? എന്താണ് ഉഷു, ഏതരത്തിലുള്ള ടൂർണമെന്റുകളാണ്, എങ്ങനെയാണ് ഉഷു കളിക്കുന്നത്, വലിയ വലിയ ടൂർണമെന്റുകളുടെയൊക്കെ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്, അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ?
0: ഉഷു മെയിനായിട്ടും സ്റ്റാർട്ട് ചെയ്തത് ചൈനയിൽ നിന്നാണ്. ഇതൊരു ചൈനീസ് ആയോധന കലയാണ്. മെയിനായിട്ട് ഇത് 2 ഡിവിഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, തൗലു വിഭാഗവും സാൻഷു വിഭാഗവും. അതിൽ ഞാൻ പഠിക്കുന്നത് സാൻഷു ആണ്. സാൻഷു മീൻസ് ഫൈറ്റിംഗ് ആണ്. അതിൽ കിക്ക്, പഞ്ച്, ത്രോ എല്ലാം വരുന്നുണ്ട്. തൗലു എന്ന് പറയുമ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ സ്റ്റൈലാണ്. അതിൽ തന്നെ പല വിഭാഗമുണ്ട്, ബെയർ ഹാൻഡ് ഉണ്ട്, വെപ്പൺസ് വെച്ച് ചെയ്യുന്നതുണ്ട്, അങ്ങനെ പലതുണ്ട്. ഞാനത് പഠിക്കുന്നില്ല, ഞാൻ ഫൈറ്റിംഗ് ആണ് നോക്കുന്നത്. അതിലാണ് ഇപ്പൊ എനിക്ക് മെഡൽ കിട്ടിയതും അതിലാണ്. ഇത് ഒരുപാട് മത്സരങ്ങളുണ്ട്, ലൈക്ക് സ്കൂൾ ഗെയിംസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉണ്ട്, ഏഷ്യൻ ഗെയിംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മത്സരങ്ങളുണ്ട്.
1: കേരളത്തിൽ ഏത് രീതിയിലുള്ള ടൂർണമെന്റുകളാണ് നടന്നു വരുന്നത്?
0: കേരളത്തിൽ വന്നിട്ട് ജില്ലാ മത്സരമുണ്ട്, സ്റ്റേറ്റ് മത്സരമുണ്ട്, നാഷണൽ വരുന്നുണ്ട്, പിന്നെ സ്കൂൾ ഗെയിം.

0: ഗെയിംസ് വരുന്നുണ്ട്, അസോസിയേഷൻ മത്സരങ്ങളുണ്ട്.
1: ദേശീയ തലത്തിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു നില എങ്ങനെയാണ് ഈ ഉഷു മത്സരങ്ങളിൽ?
0: കേരളം ഇപ്പൊ 10-ാമത്തെ സ്ഥാനത്താണ് ഉള്ളത്.
1: അപ്പോ ഈ ദേശീയ ഗെയിംസുകളൊക്കെ വരുമ്പോഴത്തേക്ക് കേരളത്തിന് മെഡലുകളൊക്കെ കിട്ടാറുണ്ടോ? എങ്ങനെയാണ്?
0: ആ കിട്ടാറുണ്ട്, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്.
1: ഇന്റർനാഷണൽ ലെവലിൽ ഇപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ഏഷ്യൻ ഗെയിംസ് അല്ലെങ്കിൽ ഒളിമ്പിക്സിന് എന്തായാലും അങ്ങനെ മെഡൽ വന്നിട്ടില്ല, എന്നാലും ഇന്ത്യയുടെ പ്രകടനം എങ്ങനെയാണ്?
0: നല്ലൊരു പ്രകടനമാണ്. ഇപ്പൊ വേൾഡിൽ തന്നെ ഉഷു 3-ാമത്തെ സ്ഥാനത്താണ് ഉള്ളത്.
1: ഉഷുവും കരാട്ടയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നന്ദൻ ഒരു കലാകാരി കൂടിയാണ്, മിമിക്രി മോണാക്ട് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അത്തരം വിശേഷങ്ങളും കൂടി ഒന്ന് പറയാമോ?
0: മിമിക്രി മോണാക്ട് അച്ഛൻ മോണാക്ടർ ആണ്. അപ്പം അച്ഛന്റെ നിന്നാണ് എനിക്ക് ആ ഒരു മോണാക്ട് ചെയ്യേണ്ട ഒരു ഇത് കിട്ടിയത്. കുഞ്ഞിലെ മുതലേ ഞാൻ മോണാക്ട് പഠിക്കുന്നുണ്ട്. അച്ഛന്റെ അടുത്ത് നിന്നാണ് പഠിക്കുന്നത്. അച്ഛൻ ഓരോ സ്കിറ്റ് തയ്യാറാക്കും, അത് പറഞ്ഞുതരും. കൂടുതലും അമ്മയും ചേട്ടനും കൂടെ ഇരുന്ന് കാണിച്ചു തരാറുണ്ട് ഇങ്ങനെ ചെയ്യണം. പിന്നെ മിമിക്രി ഞാൻ ചെയ്തു തുടങ്ങിയൊരു 1-2 വർഷം ആവത്തേ ഉള്ളൂ. ഇതുപോലെ എൻ്റെ അടുത്തൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നീ ചെയ്ത് നോക്ക്, ചിലപ്പോൾ നിനക്ക് ചെയ്താൽ പറ്റും. അപ്പം അച്ഛന് ഈ കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും സ്പോർട്സ് ആയിരുന്നാലും ആർട്സ് ആയിരുന്നാലും ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്തായാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മിമിക്രി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ അതുകൂടാതെ ജാവലിംഗ് ത്രോ, ഷോട്ട്, ഡിസ്കസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പഞ്ചായത്ത് ലെവലിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്.
1: ഉഷു ആയാലും കരാട്ടെ ആയാലും കായിക ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയാമോ?
0: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. കാരണം
1: എന്നാലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത 1-2 അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
0: നമ്മള് ജയിക്കും എന്ന് പറഞ്ഞ് നിന്നിട്ട് ജസ്റ്റ് 1-2 പോയിന്റ് ഇതില് തോറ്റു പോകുന്ന പല സാഹചര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്, പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. കാരണം ജയിക്കും എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു റൗണ്ട് ആയിരിക്കും, പക്ഷെ ജസ്റ്റ് 1 പോയിന്റ് 2 പോയിന്റ് ആ ഒരു നിലയ്ക്കൊക്കെ തോറ്റു പോകാറുണ്ട്. പിന്നെ അച്ഛന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ നാഷണൽ ലെവലിൽ പോയി ഒരു മെഡൽ അടിക്കണം എന്നുള്ളത്. അതെനിക്ക് ഇപ്പൊ സാധിക്കാൻ പറ്റി, അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.
1: ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആയോധന കല അഭ്യസിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ചും ഈ ഒരു മാർഷൽ ആർട്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ കണ്ടുവരുന്നൊരു പ്രവണത എന്ന് പറയുന്ന സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് ഇതെല്ലാം പരിശീലിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ അതിലൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്കൊരു ഈ ഒരു ആയോധന കല തരുന്ന ഒരു ആത്മവിശ്വാസം അതെങ്ങനെ കാണുന്നു?
0: ആസ് എ വുമൺ എനിക്ക് ഇത് ചെയ്യുന്നതിലൂടെ ഭയങ്കര കോൺഫിഡൻസും, ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു തലമുറ മെയിനായിട്ടും പഠിച്ചിരിക്കണം. കാരണം പുറത്തിറങ്ങിയാലും വുമൻസ് ആർ നോട്ട് സേഫ്. അപ്പൊ നമ്മളിത് പഠിച്ചിരുന്നാല് നമ്മുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഒരാൾ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ വന്നു കഴിഞ്ഞാലും നമുക്ക് തിരിച്ച് പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. മെന്റലി ആയിരുന്നാലും ഫിസിക്കലി ആയിരുന്നാലും വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ നമ്മുടെ ബോഡി ഫിറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതായിരിക്കും.
1: ഇനിയിപ്പോ കായിക ജീവിതത്തിൽ ഉഷു ആയാലും കരാട്ട ആയാലും, അപ്പൊ ഉഷു ആണ് ഇപ്പോ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇനിയുള്ള ലക്ഷ്യം എന്താണ്? വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ. എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഉഷുവില്?
0: ഞാനിപ്പോ 3rd അടിച്ചു, അടുത്ത കൊല്ലം ഒരു ഫസ്റ്റിന് വേണ്ടി ട്രൈ ചെയ്യണം എന്നതാണ്.
1: എന്തായാലും ഇത്രയും നേരം കായിക ലോകത്തിൽ അതിഥിയായെത്തി വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദനയ്ക്ക് നന്ദി.
0: താങ്ക് യു.
2: ഉഷു താരം നന്ദന എസുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖം സമാപിക്കുന്നു. നിർവഹണ സഹായം രജു കോലിയക്കോട്. നിർവഹണം ഷിബു ജോർജ്.

0: പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും ജൂലൈ 1 മുതൽ 7 വരെ ഇന്ത്യയിൽ ദേശീയ വൃക്ഷത്തൈ നടീൽ ഉത്സവമായ വനമഹോത്സവം ആഘോഷിക്കുന്നു. വനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും അവ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. 1950 അന്നത്തെ കേന്ദ്ര കൃഷി ഭക്ഷ്യമന്ത്രിയായിരുന്ന KM മുൻഷിയാണ് ഈ മഹത്തായ സംരംഭം ആരംഭിച്ചത്. 7 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ വനമഹോത്സവത്തിന് പ്രാധാന്യമേറുകയാണ്. ആഗോളതലത്തിൽ നാം ഇന്ന് നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യ നാശം, വർദ്ധിച്ചുവരുന്ന പരിസ്ഥിതി മലിനീകരണം എന്നിവയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇത്തരം ജനകീയ കൂട്ടായ്മയ്ക്ക് വലിയ പങ്കുണ്ട്. വനങ്ങളെ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവ കാർബൺ ഡൈഓക്സൈഡ് ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിടുന്നു. കൂടാതെ മഴയെ നിയന്ത്രിക്കുക, മണ്ണൊലിപ്പ് തടയുക, ഭൂഗർഭജലം നിലനിർത്തുക, ദശലക്ഷക്കണക്കിന് സസ്യ ജന്തുജാലങ്ങൾക്ക് അഭയകേന്ദ്രമൊരുക്കുക എന്നിവയും വനങ്ങളുടെ ധർമ്മങ്ങളാണ്. ആദിവാസി സമൂഹങ്ങളുടെയും വനവിഭവങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെയും ഉപജീവന മാർഗം കൂടിയാണ് വനങ്ങൾ. എന്നാൽ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, വനനശീകരണം, അടിസ്ഥാന സൌകര്യ വികസനം, അശാസ്ത്രീയമായ ഭൂവിനിയോഗം എന്നിവ പല പ്രദേശങ്ങളിലും വനവിസ്തൃതി ക്രമാനുഗതമായി കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. മരം നട്ടുപിടിപ്പിക്കുക എന്നത് കേവലം ഒരു പരിസ്ഥിതി പ്രവർത്തനം മാത്രമല്ല, മറിച്ച് നമ്മുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് വനമഹോത്സവം പോലുള്ള പരിപാടികൾ. മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായി കാലാവസ്ഥാ വ്യതിയാനം മാറിയിരിക്കുന്നു. ആഗോള താപനില വർധന, കഠിനമായ ഉഷ്ണതരംഗങ്ങൾ, ക്രമരഹിതമായ മഴ, പ്രളയം, വരൾച്ച, ഉരുൾപൊട്ടൽ എന്നിവ ഇന്ന് പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും അടുത്ത കാലത്തായി അഭൂതപൂർവമായ കാലാവസ്ഥാ മാറ്റങ്ങൾ ദൃശ്യമാകുന്നുണ്ട്. കാർബൺ സിങ്കുകളായി പ്രവർത്തിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിൽ വനങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് വൻതോതിൽ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്നതിലൂടെ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് കുറയ്ക്കാൻ അവയ്ക്ക് സാധിക്കുന്നു. വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതും നശിച്ചുപോയ വനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടാനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ പ്രകൃതിദത്ത മാർഗങ്ങൾ. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് നഗരപ്രദേശങ്ങളിലെ ചൂട് കുറയ്ക്കാനും വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനും പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. നയപരമായ പ്രതിബദ്ധത, ഗവേഷണങ്ങൾ, പൊതുജന പങ്കാളിത്തം എന്നിവയുടെ സംയോജനം പരിസ്ഥിതി പുനഃസ്ഥാപനത്തെ സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുമെന്ന് ഇന്ത്യ തെളിയിച്ചതായി ലോക മരുഭൂവൽക്കരണ വരൾച്ച പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. 2030 26 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനകം 21.76 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിച്ചതായും കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു.
1: ഹം പൂരി തരീകെ സേ അപ്നെ മന്ത്രാലയ കി പ്രതിബദ്ധത മാന്യ പ്രധാനമന്ത്രി ജിനെ ജോ കോപ് 2014 കി ഡൽഹി ഡിക്ലറേഷൻ കെ സമയ മേ കരി തി കി ഹം 26 മില്യൺ ഹെക്ടർ കോ 2030 തക് ഏക് തരീകെ സേ റെസ്റ്റോറേഷൻ കാ കാം കരേംഗെ. ഭാരത സർക്കാർ അപ്നെ ഗ്രീൻ ഇന്ത്യ മിഷൻ മേ ലഗ്ഭഗ് 1.7 ലക്ഷ ഹെക്ടർ ജമീൻ കാ കാര്യ ഹംനെ കിയ ഹൈ ഓർ കേംപാ കെ സമർത്ഥന സേ ഭി പിഛലെ 5 വർഷോ മേ 3.2 ലക്ഷ ഹെക്ടർ കാ ഹം ലോഗോ നെ ഫോറസ്ട്രേഷൻ കർനെ കാ കാം കിയ ഹൈ.
0: ഇന്ത്യയിലുടനീളമുള്ള വനങ്ങൾ സംരക്ഷിക്കുന്നതിനും ഹരിതാഭ വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനായുള്ള ദേശീയ കർമ്മ പദ്ധതിക്ക് കീഴിലെ 8 ദൌത്യങ്ങളിലൊന്നായ ദേശീയ ഹരിത ഭാരത ദൌത്യം 2014 ആരംഭിച്ചു. വനപ്രദേശങ്ങൾ പുനഃസ്ഥാപിക്കുക, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക, ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം പ്രാദേശിക ജനങ്ങൾക്ക് ഉപജീവന മാർഗ്ഗങ്ങൾ സൃഷ്ടിക്കുക എന്നിവ പദ്ധതി ലക്ഷ്യമിടുന്നു. പൊതുജന പങ്കാളിത്തത്തോടെ വനവൽക്കരണവും പാരിസ്ഥിതിക പുനരുജ്ജീവനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2000 ആവിഷ്കരിച്ച ദേശീയ വനവൽക്കരണ പരിപാടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് വളരെ ഊർജ്ജസ്വലമായാണ് നടപ്പാക്കി വരുന്നത്. കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആന്റ് പ്ലാനിംഗ് അതോറിറ്റി അഥവാ കാമ്പ പദ്ധതി വനഭൂമി മറ്റാവശ്യങ്ങൾക്കായി മാറ്റുമ്പോൾ ഈടാക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് വനവൽക്കരണത്തെയും വനപുനരുജ്ജീവനത്തെയും പിന്തുണയ്ക്കുന്നു. നഗരങ്ങളിലെ പരിസ്ഥിതി ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പൌരന്മാർക്ക് വിനോദ മേഖലകൾ ഒരുക്കുന്നതിനുമായി നഗര വനങ്ങളുടെയും ഹരിത ഇടങ്ങളുടെയും വികസനം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് നഗർവൻ യോജന. പാരീസ് കരാറിന് കീഴിലുള്ള വാഗ്ദാനങ്ങളുടെ ഭാഗമായി വനങ്ങളുടെയും മരങ്ങളുടെയും വിസ്തൃതി വർദ്ധിപ്പിച്ച് അധിക കാർബൺ സിങ്ക് സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളിലും കേന്ദ്ര സർക്കാർ ഏറെ മുന്നിലാണ്. ഏക് പേഡ് മാ കേ നാം.

മാതൃത്വത്തിന്റെ സ്നേഹത്തിലൂടെ പ്രകൃതി സംരക്ഷണം എന്നത് ഇന്ന് ആഗോളതലത്തിൽ ചർച്ചാ വിഷയമാകുകയും നിരവധി ലോകരാജ്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത പരിസ്ഥിതി സംരക്ഷണ സംരംഭമാണ്. ഭൂമിയുടെ ജീവനാഡിയാണ് വനങ്ങളും മരങ്ങളും. എന്നാൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് ഒരു വ്യക്തിപരമായ ബന്ധമില്ലാത്തതിനാൽ പലപ്പോഴും ഇത്തരം പദ്ധതികൾക്ക് വലിയ തുടർച്ച ഉണ്ടാകാറില്ല. ഈ വിടവ് നികത്തിക്കൊണ്ടാണ് 2024 ലെ

0: 2024 ലോക പരിസ്ഥിതി ദിനത്തിൽ ഏക് പേഡ് മാക്കേ നാം എന്ന പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിപ്ലവകരമായ ഹരിത ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. കേവലമൊരു വനവൽക്കരണ പദ്ധതി എന്നതിനപ്പുറം മനുഷ്യന്റെ ഏറ്റവും തീവ്രവികാരമായ മാതൃസ്നേഹത്തെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിച്ചു. ന്യൂഡൽഹിയിലെ ബുദ്ധജയന്തി പാർക്കിൽ ഒരു ആൽമരത്തൈ നട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഭൂമി മാതാവിനോടുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെ സ്വന്തം അമ്മയോടുള്ള ആദരവുമായി മനോഹരമായി കൂട്ടിച്ചേർക്കുന്ന ഈ സംരംഭത്തിൽ പങ്കാളിയാകാൻ മൻ കി ബാത്തിൽ ശ്രീ മോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.
1: ദുനിയാ കെ സഭി ദേശോ കെ ലോഗോ സേ യെ അപ്പീൽ കി ഹൈ കി അപ്നി മാ കെ സാത് മിൽക്കർ യാ ഉൻകെ നാം പർ ഏക് പേഡ് ജരൂർ ലഗായേ ഓർ മുജേ യെ ദേഖ് കർ ബഹുത് ഖുശി ഹൈ കി മാ കി സ്മൃതി മേ യാ ഉൻകെ സമ്മാൻ മേ പേഡ് ലഗാനേ കാ അഭിയാൻ തേജി സേ ആഗേ ബഡ് രഹാ ഹൈ ലോഗ് അപ്നി മാ കെ സാത് യാ ഫിർ ഉൻകി ഫോട്ടോ കെ സാത് പേഡ് ലഗാനേ കി തസ്വീരോ കോ സോഷ്യൽ മീഡിയ പർ സാജാ കർ രഹേ ഹർ കോയി അപ്നി മാ കെ ലിയേ പേഡ് ലഗാ രഹാ ഹൈ ചാഹേ വോ അമീർ ഹോ യാ ഗരീബ് ചാഹേ വോ കാംകാജി മഹില ഹോ യാ ഗൃഹിണി ഇസ് അഭിയാൻ നേ സബ്കോ മാ കെ പ്രതി അപ്നാ സ്നേഹ ജതാനേ കാ സമാൻ അവസർ ദിയാ ഹൈ.
0: ഒരാൾ തന്റെ അമ്മയുടെ പേരിൽ ഒരു തൈ നടുമ്പോൾ അത് കേവലമൊരു സർക്കാർ പരിപാടി എന്നതിലുപരി ആ വ്യക്തിയോ കുടുംബമോ നെഞ്ചിലേറ്റുന്ന ജീവനുള്ള പ്രതീകമായി മാറുന്നു. ഈ ലളിതമായ ആശയത്തിലാണ് ക്യാമ്പയിന്റെ വിജയം. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ, സാമൂഹിക സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ പങ്കാളിത്തത്തോടെ ഈ പദ്ധതി വലിയ മാറ്റത്തിന് കാരണമായി. തന്റെ വിദേശ പര്യടനങ്ങളിലും മൻ കി ബാത് പരിപാടിയിലും പ്രധാനമന്ത്രി നിരവധി തവണയാണ് ഏക് പേഡ് മാക്കേ നാം സംരംഭത്തെക്കുറിച്ച് പരാമർശിച്ചത്. വനവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെങ്കിലും ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. ആവാസ വ്യവസ്ഥയുടെ വിഘടനം, വനപ്രദേശങ്ങളിലേക്കുള്ള കയ്യേറ്റം, വനമേഖലയിലെ റോഡുകൾ, റെയിൽവേ ലൈനുകൾ തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ വന്യമൃഗങ്ങളെ ജനവാസ മേഖലകളിലേക്ക് അടുക്കാൻ നിർബന്ധിതരാക്കുന്നു. ആന, കടുവ, പുലി, കാട്ടുപന്നികൾ, കുരങ്ങുകൾ, കാട്ടുപോത്തുകൾ തുടങ്ങിയ വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുകയും വിളനാശത്തിനും മനുഷ്യരുടെയും വളർത്തുമൃഗങ്ങളുടെയും ജീവഹാനിക്കും കാരണമാകുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ, വന്യജീവി ഇടനാഴികളുടെ സംരക്ഷണം, ശാസ്ത്രീയ ഭൂവിനിയോഗ ആസൂത്രണം, മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, ശക്തമായ ജനപങ്കാളിത്തം, ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സമയബന്ധിതമായ നഷ്ടപരിഹാരം, വന്യജീവി നിരീക്ഷണത്തിനായി ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തൽ എന്നിവ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുകയും പരിസ്ഥിതി പുനഃസ്ഥാപനവും ലക്ഷ്യമിട്ട് കേരളത്തിൽ വനം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വിത്തൂട്ട്. വന്യമൃഗങ്ങൾക്ക് ഭക്ഷ്യലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് മണ്ണിന്റെയും കമ്പോസ്റ്റിന്റെയും മിശ്രിതത്തിൽ പൊതിഞ്ഞ നാടൻ സസ്യങ്ങളുടെ വിത്തുകൾ വനത്തിനുള്ളിൽ നിക്ഷേപിക്കുന്നു. ജൈവിക അജൈവിക സമ്മർദ്ദങ്ങളാൽ ഇല്ലാതായ വൈവിധ്യം പുനഃസ്ഥാപിക്കാൻ കൂടി ലക്ഷ്യമിട്ട് ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകൾ കിണങ്ങുന്ന രീതിയിലാണ് ഇതിനായി സസ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കാട്ടുതീ ബാധിച്ച പ്രദേശങ്ങൾ, മണ്ണിടിച്ചിലുണ്ടായ മേഖലകൾ, വിദേശ അധിനിവേശ സസ്യങ്ങൾ പടർന്നു പിടിച്ച ഇടങ്ങൾ, തുറന്ന മേൽച്ചാർത്തുള്ള പ്രദേശം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് സ്വാഭാവികമായി കാണുന്ന തദ്ദേശീയ സസ്യ ഇനങ്ങളുടെ വിത്തുകളാണ് വനങ്ങളിൽ വിതറുക. വനമഹോത്സവത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉത്തരമേഖല സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി ആകാശവാണി വാർത്തകളോട്.
2: വൃക്ഷത്തൈകളുടെ നടിൽ ഉത്സവമാണ് വനമഹോത്സവം. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് തടയുക, പുതിയത് വെച്ചുപിടിപ്പിക്കുക, പരിസ്ഥിതി അവബോധം വളർത്തുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിൽ വനമഹോത്സവം രാജ്യവ്യാപകമായി ഔദ്യോഗികമായി ആരംഭിച്ചത് 1950 അന്നത്തെ കേന്ദ്ര കൃഷി ഭക്ഷ്യമന്ത്രിയായിരുന്ന ഡോക്ടർ കെ എം മുൻഷിയാണ്. കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് രാജ്യത്തെ ഹരിതവൽക്കരണം കൂട്ടുക, മണ്ണൊലിപ്പ് തടയുക, വനനശീകരണം കുറയ്ക്കുക, ഇതിനെല്ലാം വേണ്ടിയാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. വീടുകളിൽ, സ്കൂളുകളിൽ, ഓഫീസുകളിൽ എന്നിവിടങ്ങളിൽ എല്ലാവരും ഒത്തുചേർന്ന് മരങ്ങൾ നടുക, മരങ്ങൾ കൊണ്ടുള്ള പ്രയോജനത്തിനെക്കുറിച്ച്, അവ സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണ ക്ലാസുകൾ കൊടുക്കുക എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായി നമ്മൾ നടത്തിവരുന്നുണ്ട്. നമ്മുടെ സംസ്കാരം പ്രകൃതിയിൽ അധിഷ്ഠിതമാണ്. മരങ്ങൾ ഭൂമിയുടെ ശ്വാസകോശമാണ്. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് കാടുകളെയും മരങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ഇന്ന് വികസനത്തിന്റെ പേരിൽ നമ്മൾ ധാരാളം മരങ്ങൾ വെട്ടിമാറ്റുന്നു. ഇത് വരും തലമുറയ്ക്ക് വലിയ ദോഷം ചെയ്യും. അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് നടുന്ന ഓരോ തൈയും നാളത്തേക്കുള്ളതാണ്. വനമഹോത്സവം നടക്കുന്ന ഈ വേളയിൽ സാമൂഹ്യ

0: ഭവനവൽക്കരണ വിഭാഗം ഉത്തരമേഖലയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ വ്യത്യസ്തമായ പരിപാടികളാണ് നമ്മൾ നടത്തിവരുന്നത്. ഇതിൽ വിദ്യാർത്ഥികൾക്കും വയോജനങ്ങൾക്കും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ബോധവൽക്കരണ ക്ലാസുകൾ, തൈനടൽ പരിപാടികൾ, പരിസ്ഥിതി അവബോധം സൃഷ്ടിക്കുന്ന മാജിക് പരിപാടികൾ എന്നിവ നമ്മൾ നടത്തിവരുന്നുണ്ട്. ഇത്രയും നല്ലൊരു ആഘോഷത്തിന്റെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് ഒരു പ്രതിജ്ഞ ചെയ്യാം. നമ്മൾ എല്ലാവരും ഒത്തുകൂടി നമ്മുടെ പ്രകൃതിയെയും പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങളെയും സംരക്ഷിക്കുമെന്ന്.
1: ഈ വർഷം കേരളത്തിൽ മൺസൂൺ മഴയിൽ രേഖപ്പെടുത്തിയ വൻകുറവ് പരിസ്ഥിതി സംരക്ഷണത്തിൽ അടിയന്തര ഇടപെടലുകൾ ആവശ്യമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആഗോള താപനവും വനനശീകരണവും നമ്മുടെ പച്ചപ്പിനെ കരിച്ചുകളയുമ്പോൾ മഴമേഘങ്ങളെ ആകർഷിക്കാനും ഭൂഗർഭജലം നിലനിർത്താനും മരങ്ങൾ അത്യന്താപേക്ഷിതമാണ്. വനമഹോത്സവത്തിന്റെ ഭാഗമായി നാം നടുന്ന ഓരോ മരവും വരും വർഷങ്ങളിൽ കേരളത്തിന്റെ കാലാവസ്ഥയെ വീണ്ടെടുക്കാനും വറ്റിവരണ്ട ജലാശയങ്ങൾക്ക് ജീവൻ നൽകാനുമുള്ള ഏറ്റവും വലിയ പ്രകൃതിദത്ത പരിഹാരമാണ്. ഇന്ന് നാം നേരിടുന്ന കടുത്ത ജലദൌർലഭ്യത്തിനും പവർകട്ടിനും പ്രധാന കാരണം മഴയുടെ കുറവാണ്. ഈ മഴക്കുറവിലേക്ക് നയിക്കുന്നതാകട്ടെ വനനശീകരണവും. വനമഹോത്സവത്തെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വൃക്ഷത്തെ നടീൽ പരിപാടിയായി മാത്രം കാണരുതെന്ന ആഹ്വാനവുമായാണ് കേന്ദ്ര സർക്കാർ ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. നട്ടുപിടിപ്പിക്കുന്ന ഓരോ തെയ്യും ഒരു വലിയ വൃക്ഷമായി വളരുന്നതുവരെ അതിനെ പരിചരിക്കുന്നതിലാണ് ഇത്തരം പരിപാടികളുടെ യഥാർത്ഥ വിജയമുള്ളത്. വിദേശ ഇനം മരങ്ങൾക്ക് പകരം തദ്ദേശീയ സസ്യങ്ങൾക്ക് മുൻഗണന നൽകണം. കൂടാതെ പ്രാദേശിക പാരിസ്ഥിതിക സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്തു വേണം തൈകൾ നടാൻ. വിദ്യാലയങ്ങൾ, കോളേജുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവർക്കെല്ലാം ഇതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. നാം നടന്ന ഓരോ മരവും വരും തലമുറയ്ക്കായി ശുദ്ധമായ വായു, മികച്ച പരിസ്ഥിതി, വർദ്ധിച്ച ജൈവ വൈവിധ്യം, സുരക്ഷിതമായ കാലാവസ്ഥ എന്നിവ ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ചുരുക്കത്തിൽ, പരിസ്ഥിതി സംരക്ഷണം എന്നത് നമ്മുടെയെല്ലാം കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് വനമഹോത്സവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യ സുസ്ഥിര വികസനത്തിലേക്ക് മുന്നേറുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും ജൈവ വൈവിധ്യം സൃഷ്ടിക്കുന്നതിനും പാരിസ്ഥിതിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും വനവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വനങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിനെയും ഉപജീവനത്തെയും ഒരുപോലെ താങ്ങി നിർത്തുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇന്ന് നാം നടുന്ന ഓരോ മരവും ഹരിതാഭവും സുരക്ഷിതവുമായ ഒരു നാളേക്കുള്ള വാഗ്ദാനമാണ്. പ്രകൃതിയെ അമ്മയായി കാണുന്ന കവിതകളും കഥകളും പഠിച്ചു വളർന്ന മലയാളികളെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഏക് പേട് മാക്കേനാം പോലുള്ള സംരംഭങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ പ്രിയ കവയിത്രി സുഗതകുമാരിയുടെ പ്രശസ്തമായ വരികൾ ഈ അവസരത്തിൽ സ്മരിക്കാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. വനമഹോത്സവം പ്രകൃതി സംരക്ഷണത്തിനായുള്ള ജനകീയ ഉത്സവമെന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, അവതരണം സുധിൻ സൈനുദ്ദീൻ.
2: ആകാശവാണി മഞ്ചേരി FM 102.7 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ്.